ആകാശവാണി 102.7 മഞ്ചേരി FM ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:17. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് ശകവർഷം 1948 ആഷാഠം 18, കൊല്ലവർഷം 1201 മിഥുനം 25, 2026 ജൂലൈ 9 വ്യാഴാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MT നിലമ്പൂർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റെയ്ഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ

ടി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 എഫ് എം ശുഭദിനം. ഇതിലാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. പ്രമേയത്തിന്റെ ചികിത്സാരീതികൾ ഡോക്ടർ റാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപ്പഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസലസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ന്യൂ വിഷൻ കണ്ണാശുപത്രി പണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. താരനും പ്രതിരോധവും. തിരൂർ BP അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ കവിധാര. ഇടശ്ശേരി ഗോവിന്ദനാർ എഴുതിയ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലാപനം അരൂർ PK മോഹനൻ. 7:50 സുംനാബാം മൾട്ടി റെപ് കായിക ലോകം, തയ്യാറാക്കിയത് ഷഹബാസ്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപുലിമ. 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടുപുറം അസഭ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ വാക്കും പൊരുളും. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ് കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ TP മഹറൂഫ് രാജ്. 8:55 FM സസ്നേഹം റൂബിനെ കുറിച്ചുള്ള ഓർമ്മകൾ മകൻ ഇ സുധാകരൻ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്.

0: 9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ടവ. 12 മണിക്ക് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം, മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3 മണിക്ക് ഡയൽ എ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 4:52. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ.
1: This is Akashvani, the news read by Akhila.

0: ഭാഗത്തോടെ ആരംഭിക്കാം.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം ടി നിലമ്പൂർ.
2: എന്താണ് ജീവിതം എന്ന അരൂപിയിൽ നിന്നും ഒരു ചോദ്യം അശരീരിയായി മുഴങ്ങുമ്പോൾ നാം ജീവിതത്തെ ഏതുത്തരത്തിൽ ചേർത്ത് പറയും? ജീവിതം പലർക്കും പല പ്രകാരങ്ങളിലാണ് അനുഭവ സാന്ദ്രമായിത്തീരുന്നത്. ചിലപ്പോൾ അത് അവിശ്വസനീയമായ ആത്മപ്രകാശനമായി മാറും. ദുരന്തമുഖത്ത് വെച്ചാണ് ഓരോ വ്യക്തിയിലെയും ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അമാനുഷികമായ തിരുരൂപം പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാം കൈവിട്ടു പോകുന്നു. ദൈവമേ എന്ന് അന്തരാത്മാവിൽ നിലക്കാത്ത ഒരു നിലവിളി ഉയർന്നു കേൾക്കുമ്പോഴാണ് ആ അമാനുഷികത കൈത്താങ്ങായി നമ്മുടെ കരം ഗ്രഹിക്കാനായി പ്രത്യക്ഷപ്പെടുന്നത്. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ അപകടവും ശേഷം അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെയും കഥയായ പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്ന ഓർമ്മ പുസ്തകമാണ് എൻ്റെ വായനയെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അഗാധമായ അവബോധം തരുന്ന ഒരു പുസ്തകം വായിച്ച ഓർമ്മയാണ് ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. മരണം വിധിക്കപ്പെട്ട ഒരാൾ ശവമഞ്ചത്തിൽ വെള്ള പുതച്ച് കിടത്തി അക്യൂട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി ബാധിച്ച രോഗിയെ ചികിത്സിച്ച വിദഗ്ധനായ ഡോക്ടർമാർ 48 മണിക്കൂർ മാത്രം ആയുഷിൻ്റെ ദൈർഘ്യം വിധിക്കപ്പെട്ട മനുഷ്യൻ മരണം പുതപ്പിട്ട് മൂടിക്കൊണ്ടിരിക്കുന്ന വെണ്മകൾ ഒന്നൊന്നായി ഉരിഞ്ഞെറിഞ്ഞ് എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റൂ എന്ന് ആത്മാവിൽ അലറി വിളിച്ച് എല്ലാവരെയും അമ്പരപ്പിച്ച് ജീവിതത്തോടുള്ള ആഴപ്രണയം കണ്ട് ഒടുവിൽ മരണം മാറിപ്പോയ അതിജീവനത്തിൻ്റെ കഥയാണ് കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള എഴുതിയ പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്ന പുസ്തകം. ജീവിതത്തെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു മനുഷ്യൻ്റെ അവിശ്വസനീയമായ ഇച്ഛാശക്തിക്ക് മുമ്പിൽ മരണം തോറ്റു പിൻവാങ്ങുന്ന അനുഭവ കഥനമാണ് ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. നട്ടലിന് ശതം പറ്റി നിൽക്കാൻ ശേഷിയില്ലാത്തൊരാൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, വിദേശ നഗരങ്ങളിലേക്ക് പറന്നിറങ്ങുന്നു. എന്തൊരത്ഭുതം! ഒരു ഉറുമ്പ് പോലും ഭീകരജീവിയായി തോന്നിയിരുന്ന നിസ്സഹായനായ ഒരു മനുഷ്യൻ, കേവലം ഉറുമ്പിനെ പോലും ആട്ടിയോടിക്കാനാവില്ല എന്ന അവസ്ഥ എത്ര ദയനീയമാണ്. നട്ടല് തകർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് രണ്ടു കാലിൽ നിവർന്ന് എഴുന്നേറ്റ് നിൽക്കുകയും നടന്നു പോകുകയും കൈവിരലുകൾ കൂട്ടി ചേർത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവർ. വളരെ സാധാരണമായ ഇത്തരം കാര്യങ്ങൾ അത്ഭുതകരമായി തോന്നിയിരുന്നു ഇയാൾക്ക്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കാലിടറുമ്പോൾ, പരാജയത്തിൻ്റെ കയ്പ് നീർ നുണയുമ്പോൾ കുഞ്ഞബ്ദുള്ള അനുഭവിച്ച ദുരിതപർവം ദുഃഖിതർക്ക് പ്രശാന്തിയുടെ അമൃതവർഷിണിയാണ്. എല്ലാവർക്കും സുപരിചിതനും സുസമ്മതനുമായ കുഞ്ഞബ്ദുള്ള അന്നും പതിവ് പോലെ തൻ്റെ കച്ചവട സ്ഥാപനം പൂട്ടി അടുത്തടുത്തായി കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങൾക്കൊപ്പം മഴയെത്തും മുമ്പേ വീടെത്താൻ യാത്ര പുറപ്പെടുന്നു. വണ്ടി ഒരു വളവ് കഴിഞ്ഞ് നീങ്ങവേ റോഡരികിലെ ഒരു വൻമരം കാറ്റിൽ കടപുഴകി ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് വീഴുന്നു. നാട്ടുകാർ മരം മുറിച്ചു മാറ്റി സീറ്റിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്തു. പിന്നീട് ഓർമ്മ വന്നപ്പോൾ കഴുത്തിന് കീഴ്പോട്ട് എനിക്ക് ശരീരമേ ഇല്ലാത്തതുപോലെ തോന്നി അയാൾക്ക്. വലിയ ദുരന്തങ്ങൾക്ക് വിധേയരാകുമ്പോഴാണ് ഓരോ മനസ്സുകളിലെയും കാണാക്കാഴ്ചയുടെ ഉൾക്കാമ്പ് ഉറവെടുക്കുന്നത്. എനിക്ക് തുണയായത് ആ അജ്ഞാതശക്തി പകർന്ന ഔഷധാമൃതമായിരുന്നു. എൻ്റെ കൈവിട്ട ജീവൻ വീണ്ടെടുത്തു തന്നത് ആ ശക്തി ചൈതന്യമായിരുന്നു. എൻ്റെ അതിജീവനം ആ ശാക്തേയമാം കരുതൽ പകർന്ന ഉൾക്കരുത്തു തന്നെയാണെന്ന് സുനിശ്ചിതമാണ്. ദുരന്തക്കാഴ്ചയിലേക്കും ദുഃഖങ്ങളുടെ കണ്ണീർമയിലേക്കും സമാശ്വാസവുമായി എത്തുന്ന കുടുംബം, ബന്ധുമിത്രങ്ങളും, അവരാരും തന്നെ കുഞ്ഞബ്ദുള്ളയെ തനിച്ചാക്കി പോകുന്നില്ല. വിമുഖരായി അരികിലെത്തുന്നവർ കാഴ്ചക്കാരായി മാറാതെ ഒരാൾക്ക് വേണ്ടി കൈകോർക്കുന്നു. കുഞ്ഞബ്ദുള്ളയുടെ ഭാര്യയായ റുക്കിയ അസാധാരണമായ ക്ഷമയും അർപ്പണവുമുള്ള സ്ത്രീ. ഒട്ടേറെ പ്രശ്നസങ്കീർണതകളിൽ സ്ത്രീയുടെ അവിശ്വസനീയമായ ശാരീരിക ക്ഷമത അമ്പരപ്പിക്കുന്നതാണ്. റൂ എന്ന വിളി റുഖിയ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. റൂക്കിടയിൽ മറ്റൊരക്ഷരം കാണാമറിയത്തുണ്ട്. അത് ചേർത്ത് വിളിക്കുമ്പോൾ റൂഹ് എന്നാണ്. റൂഹ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം പ്രാണൻ എന്നാണ്. മരണം കയ്യൊഴിഞ്ഞു പോകുമ്പോൾ കുഞ്ഞബ്ദുള്ളയുടെ പ്രാണനായി പരിണമിക്കുകയാണ് റൂഹ് എന്ന റുഖിയ. ഈ പുസ്തകം ഒരു വ്യക്തിയുടെ മാത്രം ദുരന്തകഥയല്ല, ജീവിതവഴിയിൽ ദുരന്തങ്ങൾ വലവിരിച്ച് കാത്തിരിക്കുന്നവർക്കായുള്ള ഉണ്മയുടെ പാഠമാലകളാണ്.
1: എം ടി നിലമ്പൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 7034543950. സുഭാഷിതം
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ 15 മിനിറ്റ്.

0: പ്രഭാതഗീതം.
1: ഇന്നത്തെ പ്രഭാതഗീതത്തിൽ ആദ്യം എം ജി ശ്രീകുമാറും സംഘവും ചേർന്ന് പാടിയ ഗാനം.

0: പത്ത് സെക്കൻഡ്.
1: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12081 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44, 1652 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 1630 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 2214 തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് 7:55, 2260 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5667 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
1: ട്രെയിൻ സമയം.

0: പ്രഭാതഗീതം സമാപിച്ചു.
1: പ്രഭാതഗീതം
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 26 മിനിറ്റ്.

0: ഇനി ചരിത്രത്തിൽ ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ശ്രദ്ധിക്കാം.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1923 കോവിലൻ ജനിച്ചത്. കണ്ടാണശ്ശേരി വട്ടംപറമ്പിൽ വേലപ്പൻ അയ്യപ്പൻ എന്നാണ് മുഴുവൻ പേര്. പട്ടാളക്കഥകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടെങ്കിലും സാധാരണ മനുഷ്യരുടെ പേരിടാത്ത അസ്തിത്വ ദുഃഖത്തിൻ്റെ കഥെഴുത്തുകാരനായിരുന്നു കോവിലൻ. ശൈത്യസാന്ദ്ര ഹിമാലയ പ്രാന്തങ്ങളിലെ ക്യാമ്പ് ജീവിതം മുതൽ കണ്ടാശ്ശേരിയിലെ മുനിമടകൾ വരെ വിസ്തൃതമായി കിടക്കുന്നതാണ് കോവിലൻ്റെ അക്ഷരങ്ങൾ തീർത്ത തട്ടകം. 1988 കോവിലന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. വിദ്യാർത്ഥി ജീവിതകാലത്ത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തു.
1: ചരിത്രപഥം.

ഇന്ന് 7:45 കാവ്യധാരയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം. ആലാപനം അരൂർ പി കെ മോഹനൻ. 8:25 ഓർമ്മച്ചെപ്പ്. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
3: ഫോൺ 9744550424.
4: കാർഷിക മേഖലയിൽ സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ആക്കുന്നതിനായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റത്തിനൊപ്പം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത eKYC പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി സംവിധാനത്തിൽ ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം

0: കൈപ്പറ്റാനാകും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സിന്റെ ദൈർഘ്യം 6 മാസമാണ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് പഠനം. 50% മാർക്കോടുകൂടി SSLCയോ തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർക്ക് www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ നടത്താം. ഈ മാസം 15 കോഴ്സ് ആരംഭിക്കുന്നത്. 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 85478372256 അല്ലെങ്കിൽ 04872438567 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം, celkau@gmail.com. ഫോൺ നമ്പർ 04872438567 85478372256. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരം കേന്ദ്രത്തിൽ സൗജന്യ കുൺകൃഷി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10 കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. 18 ഇടയിലാണ് പ്രായപരിധി. അഭിമുഖം നാളെ രാവിലെ സ്റ്റാറ്റ്യൂ ഉപ്പളം റോഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8891228788 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 8891228788. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 25. ഇന്നത്തെ കാലാവസ്ഥാ അറിയിപ്പ് കേട്ടോളൂ. കേരളത്തിൽ നാളെ മുതൽ മഴ കുറയും എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. വ്യാഴാഴ്ച കൂടി കേരളത്തിൽ, വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് മഞ്ഞ മുന്നറിയിപ്പ് നൽകി. ന്യൂനമർദ്ദത്തോട് അനുബന്ധിച്ച് ചക്രവളച്ചുതി വടക്ക് കിഴക്കൻ ദിശയിലേക്ക് മാറുന്നു. ഇതോടെ കേരളത്തിൽ ഇതിന്റെ സ്വാധീനം കുറയും. തെക്ക് കിഴക്കൻ കാലവർഷം വരും ദിവസങ്ങളിൽ ദുർബലമാകാനാണ് സാധ്യത. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങൾ കേൾക്കാം.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
5: ദൃഷ്ടി:
6: പ്രായോജകർ,
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റെഹാൻ കണ്ണാശുപത്രി.
7: സൊവേരിയൻ കോംബാക്ട് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ.
4: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
7: 20 പ്രവർത്തന പാരമ്പര്യം.
4: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
7: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയാർ.
3: വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ അപകട സാധ്യതകളെല്ലാം പരിശോധിച്ച് തീരും വരെ തുരങ്കപാത നിർമ്മാണം നിർത്തിവെക്കും. PAC ക്രമക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. കാലവർഷം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. താമസിക്കുന്ന സ്ഥലത്തിന്റെ കൈവശ അവകാശ രേഖ മാത്രമുള്ള തീരദേശ നിവാസികൾക്ക് പട്ടയം നൽകാനുള്ള നടപടികളിലേക്ക് സർക്കാർ. പഴനിമല ക്ഷേത്രത്തിലെ എല്ലാ വഴിപാടുകളും ഇനി ഓൺലൈനായി ബുക്ക് ചെയ്യാമെന്ന് പഴനി ദേവസ്വം ബോർഡ് അറിയിച്ചു. സോളാർ എനർജി കോർപ്പറേഷനിൽ നിന്ന് 25 കുറഞ്ഞ നിരക്കിൽ 200 MW പുനരുപയോഗ ഊർജ്ജം ലഭിക്കുന്ന കരാറിന് KCB അംഗീകാരം നേടി. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള 1st കേന്ദ്രീകൃത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പറിന്റെ 1st സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 നിന്ന് 30 സർക്കാർ ഉത്തരവിറക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും പ്രതിസന്ധി. വിപണിയിൽ വീഴ്ച, എണ്ണവില ഉയർന്നു. രാജ്യത്തെ സേവന മേഖലയുടെ പ്രകടനം വിലയിരുത്താൻ ഇന്ത്യ സേവന ഉൽപ്പാദന സൂചിക ആരംഭിക്കുന്നു. ആദായ നികുതി റിട്ടേൺ ഇനി കുറച്ച് ദിവസം കൂടി സമർപ്പിക്കാം. പശ്ചിമേഷ്യ അശാന്തം, വീണ്ടും ഏറ്റുമുട്ടി.

0: യുഎസും ഇറാനും. 8 ഇറാൻ സൈനികർ മരിച്ചു. ബഹ്റൈനിലും കുവൈറ്റിലും ആക്രമണം നടത്തി ഇറാൻ. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ സംസ്കാരം ഇന്ന്. ISL ഇനി ക്ലബ്ബുകൾ നടത്തും. 4 വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടു. പുതിയ സീസൺ സെപ്റ്റംബർ 4 മുതൽ. 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ മത്സരിക്കാൻ റഷ്യയ്ക്ക് അവസരം. ഇന്ത്യ ഇംഗ്ലണ്ട് 4-20 ഇന്ന്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിലേക്ക് നൊവാക് ജോക്കോവിച്ച്. ഇനി ലോകകപ്പ് വാർത്തകൾ ശ്രദ്ധിച്ചോളൂ. ലോകകപ്പിൽ ഇനി തീപാറും പോരാട്ടങ്ങൾ. ശേഷിക്കുന്നത് 8 ടീമുകൾ മാത്രം. ക്വാർട്ടർ ഫൈനൽ ആദ്യ മത്സരം ഇന്ന് പുലർച്ചെ 1:30 ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. നാളെ രാത്രി 12:30 സ്പെയിനും ബെൽജിയവും ഏറ്റുമുട്ടും.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
0: ഇനി ഇന്നത്തെ വിപണി വിശേഷങ്ങൾ കേൾക്കാം.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
4: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-8852-664.
0: വിപണി വിശേഷത്തിലേക്ക്.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
6: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലം ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ, ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-1810000.
0: സ്വർണം 1560 രൂപ കുറഞ്ഞ് പവന് 1,04,960 രൂപയായി. വെള്ളി കിലോഗ്രാമിന് 2,34,000 രൂപയാണ് വില. തങ്കത്തിന് 10 ഗ്രാമിന് 1,39,700 രൂപ. റബ്ബർ RSS കോട്ടയത്തെ വില 27,300. RSS 5 26,900. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 23,760, വടകര 24,530, മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,600, വടകര 15,500. തേങ്ങാപിണ്ണാക്ക ക്വിന്റലിന് കോഴിക്കോട് 3,700. നാളികേരം പാലക്കാട് 24,000, പൊന്നാനി 16,500, കോഴിക്കോട് 15,900. ഇത് 1,000 തേങ്ങയുടെ വിലയാണ്. ഏലം കോഴിക്കോട് കിലോഗ്രാമിന് 3,000, മാനന്തവാടി 3,600, അടയ്ക്ക 1,000 പാലക്കാട് 3,500, പൊന്നാനി 4,000, കോഴിക്കോട് ക്വിന്റലിന് 7,500, മഞ്ചേരി ക്വിന്റലിന് 7,500. കൊട്ടപ്പാക്ക് കോഴിക്കോട് പഴയതിന് 36,000 വില, കോഴിക്കോട് പുതിയതിന് 36,000 രൂപ. കുരുമുളക് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് പാലക്കാട് 28,500, കോഴിക്കോട് 26,000. അരി പാലക്കാട് ക്വിന്റലിന് മട്ട 4,500, പൊന്നി 3,800, പാലക്കാടൻ ജയ 4,200, IP1 4,100.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ഇനി ഒരു ചലച്ചിത്രഗാനം കേട്ടോളൂ. ചിത്രം കുഞ്ഞാറ്റക്കിളികൾ, പാടിയത് യേശുദാസ്. ഗാനരചന കെ ജയകുമാർ, സംഗീതം AJ ജോസഫ്.

പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ കേട്ട ഗാനം മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതായിരുന്നു. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം കെ അർജുനൻ. ചിത്രം മുഹൂർത്തങ്ങൾ. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 58 സെക്കൻഡ്. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമ പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് നൽകി. നരേന്ദ്രമോദിയെ സ്വാഗതം ചെയ്യാൻ ഇന്ത്യൻ സമൂഹം കൂടി എത്തിയതോടെ മെൽബണിലെ അന്തരീക്ഷം അത്യധികം ആവേശഭരിതമായി. ഇന്ത്യൻ സമൂഹം

0: വുമായി സംവദിച്ച പ്രധാനമന്ത്രിക്ക് യുക്കാലിപ്റ്റസ് മരങ്ങളിൽ നിന്ന് നിർമ്മിച്ച പുരാതന ഓസ്ട്രേലിയൻ ഉപകരണമായ ഡിഡ്ജെറിഡൂവും തബലയും ചേർന്ന സംഗീത വിരുന്നുമൊരുക്കി. പ്രശസ്ത നർത്തകി സഞ്ജിത അബ്രോൾ നയിച്ച കഥക് ഉൾപ്പെടെ പരിപാടികളും ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ രാജ്യത്തെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ വർധന ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എഐ അധിഷ്ഠിത ഒപ്റ്റിമൈസേഷൻ മാത്രം ഓരോ കർഷകനും പ്രതിവർഷം ഏകദേശം 5000 രൂപ ലാഭിക്കാൻ സഹായിക്കുമെന്നും ഇത് മൊത്തത്തിൽ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് 70,000 കോടി രൂപയുടെ മൂല്യവർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ 17-ാമത് കാർഷിക നേതൃത്വ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഡോ ജിതേന്ദ്ര സിംഗ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. തുരങ്കപാത നിർമ്മാണത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ കർശന വ്യവസ്ഥകൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാത നിർമ്മാണം ഇരുവശങ്ങളിലും താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്നും അന്വേഷണത്തിന് വിദഗ്ധ സമിതി ഉടൻ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വയനാട് കലക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി ഇന്ന് മീനാക്ഷിപ്പുഴയിലും പരിശോധന നടത്തും. കള്ളാടിയിൽ ഉണ്ടായത് ഒറ്റപ്പെട്ട അപകടമാണെന്നും ജില്ലയെ ഒന്നടങ്കം ബാധിച്ചുവെന്ന തരത്തിൽ പ്രചാരണം നടത്തരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഇന്നലെ നടന്ന തെരച്ചിലിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അപകടത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് രാവിലെ കള്ളാടിയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിക്കും. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഇന്നലെ സംയുക്ത പ്രഖ്യാപനത്തിലെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി, സഹമന്ത്രി സാവിത്രി ഠാക്കൂർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. 11 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഗ്രാമീണ ഉപജീവന ദൌത്യത്തിലൂടെ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ പവലിയനും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കേന്ദ്രസഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ബംഗളൂരു വിധാൻസൌധയിൽ കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ കേരള ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് DK ശിവകുമാർ അറിയിച്ചു. കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന വേണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്നും DK ശിവകുമാർ ഉറപ്പു നൽകി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ ആശുപത്രികളിലെ ആശുപത്രി വികസന സമിതികളും ആശുപത്രി വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പുതിയ സമിതികളിൽ SC/ST വനിതാ പ്രതിനിധികളെ നിർബന്ധമായി ഉൾപ്പെടുത്തും. ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് ഗവൺമെന്റ് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പദ്ധതിക്കായി ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിശക്ത മഴ സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അംഗനവാടികൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സർവകലാശാലാ പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടക്കും. റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ

0: പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. ധർമ്മടം വില്ലേജിൽ കാറ്റിൽ മരം വീണ് 15 വീടുകൾക്ക് കേടുപറ്റി, ഒരാൾക്ക് പരിക്കേറ്റു. കോടിയേരി മൂഴിക്കര, ഇരിട്ടി വിളമന, കൊട്ടിയൂർ വെങ്ങലോടി, ആലക്കോട് പൂക്കാട്, നടുവിൽ വില്ലേജിലെ മാമ്പളം, പോത്തുകുണ്ട്, കുയിലമ്പാടി, കടമ്പൂർ വില്ലേജിലെ മണ്ടൂൽ എന്നിവിടങ്ങളിലാണ് മരം വീണ് വീടുകൾക്ക് കേടുപറ്റിയത്. വൈദ്യുതി തൂണുകൾക്കും കേട് സംഭവിച്ചിട്ടുണ്ട്. ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി നൽകിയതായി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇന്ന് വൈകുന്നേരം 5:30 വരെ 2.7 മുതൽ 3.5 വരെ മീറ്റർ ഉയരത്തിൽ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
0: കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണലെടുക്കൽ എന്നിവ താൽക്കാലികമായി വിലക്കി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി ഉത്തരവിട്ടു. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറുവൻപുഴയിൽ ജലവിതാനം ഉയർന്നു. കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൽ ഉൾപ്പെടെ ജലവിതാനം വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: പോർമുഖത്ത് 8 കൊമ്പന്മാർ, അതിൽ 6 ടീമുകൾ യൂറോപ്പിൽ നിന്ന്. ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കയും തെക്കേ അമേരിക്കയിൽ നിന്ന് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, നോർവേ, സ്പെയിൻ, ബെൽജിയം, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ് അവസാന എട്ടിലെ യൂറോപ്യൻ കരുത്തർ. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കയെ എതിരിടും. ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയം വേദിയാകുന്ന രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ രണ്ട് യൂറോപ്യൻ വമ്പന്മാർ ഏറ്റുമുട്ടും. നാളെ രാത്രി 12:30 യൂറോ ജേതാക്കളായ സ്പെയിൻ ബെൽജിയത്തെ എതിരിടുക. ബ്രസീലിനെ തകർത്ത് വരുന്ന നോർവേക്ക് കരുത്തരായ ഇംഗ്ലണ്ടാണ് മൂന്നാം ക്വാർട്ടറിലെ എതിരാളികൾ. 12 ഞായറാഴ്ച രാത്രി 2:30 മയാമി സ്റ്റേഡിയത്തിലാണ് നോർവേ ബ്രസീൽ മുഖാമുഖം. അർജന്റീന സ്വിറ്റ്സർലൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം 12 പുലർച്ചെ 6:30 കാൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ അരങ്ങേറും. 15-16 തീയതികളിൽ സെമി ഫൈനലുകളും 19 ലൂസേഴ്സ് ഫൈനലും നടക്കും. ജൂലൈ 20 ലോക കിരീടത്തിന്റെ അവകാശികളെ നിർണ്ണയിക്കാനുള്ള കലാശ പോരാട്ടം.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 5 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റണിലെ കൌണ്ടി ഗ്രൌണ്ടിൽ മത്സരം ആരംഭിക്കും. പരമ്പരയിൽ 0-2 എന്ന നിലയിൽ ഇന്ത്യ പിന്നിലാണ്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസറായി ഡോക്ടർ LT സരിതകുമാരി ചുമതലയേറ്റു. ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ KK രാജാറാം വിരമിച്ച ഒഴിവിലാണ് നിയമനം. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ ഓസ്ട്രേലിയയിലെ മെൽബണിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് ശാസ്ത്രീയ നിയമപരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 കഴിഞ്ഞ് 55:13.

പ്രിയപ്പെട്ടവരെ, എഫ് എം ശുഭദിനത്തിന്റെ ഈ വ്യാഴാഴ്ച പതിപ്പിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നാദ്യം വിദ്യാഭ്യാസ വാർത്തകൾ കേൾക്കാം. സംസ്ഥാന സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ എന്നിവിടങ്ങളിലെ ഫൈൻ ആർട്സ് കോളേജുകളിൽ ബി എഫ് എ പ്രവേശനത്തിന് ഓൺലൈനിൽ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ഈ മാസം 15 വരെ.

നീട്ടി. പ്രവേശന പരീക്ഷ 19 മാറ്റി. പ്രവേശന വിജ്ഞാപനവും പ്രോസ്പെക്ടസും www.dtekerala.gov.in/admission എന്ന സൈറ്റിൽ ലഭിക്കും. അപേക്ഷാ ഫീസ് 600 രൂപയാണ്. SC ST വിദ്യാർത്ഥികൾക്ക് 300 രൂപ. ഈ മാസം 19 തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, കോഴിക്കോട് കേന്ദ്രങ്ങളിൽ വെച്ചാണ് പ്രവേശന പരീക്ഷ. +2 പ്രവേശനം. 2026 സംസ്ഥാന എഞ്ചിനീയറിംഗ് കോഴ്സ് പ്രവേശനത്തിനുള്ള 1-ഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിവരങ്ങൾ വിദ്യാർത്ഥികളുടെ ഹോം പേജിൽ ലഭ്യമാണ്. 1-ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണിച്ചതും പ്രവേശന പരീക്ഷ കമ്മീഷണർക്ക് അടയ്ക്കേണ്ടതുമായ ഫീസ് ഇന്ന് മുതൽ 12 വൈകിട്ട് 4 ഓൺലൈനായി അടയ്ക്കണം. വിശദവിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷ കമ്മീഷണറുടെ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റിലെ വിജ്ഞാപനം കാണണം. PG നഴ്സിംഗ് 2026-27 കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനിൽ അപേക്ഷിക്കാനുള്ള സമയം ഈ മാസം 15 വൈകിട്ട് 5 നീട്ടി. വിശദവിവരങ്ങൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ www.cee.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. February 26 DLED 1-3 സെമസ്റ്റർ റെഗുലർ ആൻഡ് സപ്ലിമെന്ററി പരീക്ഷയുടെ മൂല്യനിർണയ ഫലം www.parikshabhavan.kerala.gov.in പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് HDC ആൻഡ് BM. അപേക്ഷ scu.kerala.gov.in ഓൺലൈനായി നൽകാം. SC ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗം 280 രൂപ, ST വിഭാഗം 85 രൂപ. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. 0491-252294 0491-252294 ഒരു നമ്പർ കൂടിയുണ്ട്. 97452878795 97452878795. അസാപ് കേരളയുടെ ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യയിലെയും വിദേശ രാജ്യങ്ങളിലെയും ആയുർവേദ ആശുപത്രികൾ, വെൽനസ് സെന്ററുകൾ, റിസോർട്ടുകൾ, ആയുർവേദ റിട്രീറ്റുകൾ, ക്ലിനിക്കുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാണ്. പ്രായപരിധി നിർബന്ധമല്ല. കോഴ്സ് ദൈർഘ്യം 9 അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം പട്ടാമ്പി, ആയുർ പാലന ഹോസ്പിറ്റൽ പാലക്കാട് എന്നിവയാണ് പരിശീലന കേന്ദ്രങ്ങൾ. ഓൺലൈനായി അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 17. ഫോൺ നമ്പർ 6238094232 6238094232. വിദ്യാഭ്യാസ വാർത്തകൾ കഴിഞ്ഞു.

വൈദ്യുതി അറിയിപ്പ് ശ്രദ്ധിക്കാം. കൊടുവള്ളി സെഷനിൽ പൊൻപാറക്കൽ, നുഞ്ഞിക്കര, ചുള്ളിയാട് മുക്ക് എന്നീ പരിസരങ്ങളിൽ രാവിലെ 8 മുതൽ 12 വരെയും, മുക്കം സെഷനിൽ മുത്താലം മുതൽ കയ്യേരിക്കൽ പരിസരം വരെയും രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും നാളെ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിപ്പുണ്ട്.

0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
4: ഇനി കേൾക്കാം
5: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ.

0: സമർപ്പിക്കുന്നു മധുരം ഗീതം.
1: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: റീഗൽ ജ്വല്ലേഴ്സ്.
5: തിരുവാതിരയ്ക്കൊരു ഞാറ്റുവേല, LF ക്രിസ്റ്റഫർ ആലപിച്ച ഗാനം. രചന പള്ളാത്തുരുത്തി ദാമോദരൻ. സംഗീതം ദർശൻ രാമൻ.

0: പള്ളാത്തുരുത്തി ദാമോദരന്റെ വരികൾക്ക് ദർശൻ രാമൻ ഈണം നൽകി എൽ എഫ് ക്രിസ്റ്റഫർ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി
1: അലോഹ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ.

0: കുളത്തൂർ കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. തെറ്റായ അറിവ് അജ്ഞതയേക്കാൾ അപകടകരമാണ്. തെറ്റായ അറിവ് അജ്ഞതയേക്കാൾ അപകടകരമാണ്. ജോർജ് ബെർണാൻഷയുടെ വാക്കുകളാണ് ഇത്. ഇനി ഇന്നത്തെ ചോദ്യം കേട്ടോളൂ. 2026 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ നോവൽ ഏതാണ്? 2026 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ നോവൽ ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ എഫ് എം ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
3: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
5: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
4: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
5: അതെങ്ങനെ?
4: ഒരു ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
5: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
2: കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗം 2026-27 സാമ്പത്തിക വർഷം കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഏകദിന പ്രകൃതി പഠന ക്യാമ്പിന് സർക്കാർ അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ പരമാവധി 40 പേർ അടങ്ങുന്ന പഠന സംഘങ്ങൾക്കാണ് ക്യാമ്പ് അനുവദിക്കുക. ക്യാമ്പിലേക്കും തിരിച്ചുമുള്ള യാത്രാ ചെലവ് വിദ്യാലയങ്ങൾ വഹിക്കണം. ഭക്ഷണം പ്രകൃതി പഠന കേന്ദ്രങ്ങളിൽ നൽകും. പങ്കെടുക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. നിർദ്ദിഷ്ട ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഡിവിഷൻ, വനശ്രീ മാത്തോട്ടം, അരക്കിണർ പോസ്റ്റ്, കോഴിക്കോട് 673002 എന്ന വിലാസത്തിൽ ഈ മാസം 15 ലഭിക്കണം. ഫോൺ നമ്പർ 8547603871 8547603871.
6: വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഓഫീസർ ആംഗ്ലോ ഇന്ത്യൻ തസ്തികയിലേക്ക് ശാരീരിക ക്ഷമതാ പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ www.egrants.kerala.gov.in എന്ന സ്കോളർഷിപ്പ് പോർട്ടലിൽ സ്കൂൾ ലോഗിനിൽ നിന്നും എൻട്രി ചെയ്യണം. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കുമുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ഈ ഗ്രാൻഡ്സ് ഹോം പേജിൽ ലഭ്യമാണ്. ഡാറ്റ എൻട്രി പൂർത്തിയാക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 0492222335.
7: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 2214 തിരുനെൽവേലി മംഗളൂരു എക്സ്പ്രസ് 7:55, 2260 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 8:27, 1607 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 5632 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്ന് കരുതുന്നു.
8: ട്രെയിൻ സമയം.
9: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
10: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
11: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
8: മീഡിയ വാണി
11: നമ്പർ മറക്കല്ലേ 90 20 620 630.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇനി കേൾക്കാം.
12: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
13: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
12: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
14: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
15: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ 1 തരാം. റേറ്റ്സ് ആണെങ്കിലോ കുറവും.

0: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: ദൃശ്യം കണ്ണാശുപത്രി.
2: പ്രമേഹത്തിന്റെ ചികിത്സാ രീതികൾ ഡോക്ടർ പി രാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു.
3: പ്രമേഹം ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയ്ക്ക് ഏറ്റവും അടുത്ത് നിലനിർത്തുകയും ഗ്ലൂക്കോസ് കുറഞ്ഞു പോകാതെ ഹൈപ്പോഗ്ലൈസീമിയയിലോട്ട് പോകാതെ നോക്കുകയും ചെയ്യുക എന്നതാണ് ചികിത്സയുടെ അടിസ്ഥാനം. ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, മരുന്നുകൾ. ടൈപ്പ് 1 പ്രമേഹത്തിന്റെ കാര്യത്തിൽ ഇൻസുലിനും ടൈപ്പ് 2 കാര്യത്തിൽ കഴിക്കാവുന്ന ഗുളികകളും ആവശ്യമെങ്കിൽ ഇൻസുലിനുമാണ് മരുന്നുകൾ എന്നിവ ഉപയോഗിച്ച് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാവുന്നതാണ്. വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും കൊണ്ട് മാത്രം പ്രാരംഭഘട്ടങ്ങളിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കാൻ സാധിക്കും. ആഴ്ചയിൽ കുറഞ്ഞത് 5 വ്യായാമം ചെയ്യണം. 30 കുറഞ്ഞത് വ്യായാമം ചെയ്യണം. അത് ഓട്ടം, വേഗത്തിലുള്ള നടത്തം, നീന്തൽ, വെയ്റ്റ് ട്രെയിനിങ് എന്ന ഉയർന്ന തീവ്രതയുള്ള വ്യായാമങ്ങൾ ആകുന്നതാണ് ഉത്തമം. പുകവലി, മദ്യപാനം എന്നിവ നിർത്തുക. പ്രമേഹത്തിലെ ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ച് പറയാം. ഒരു സാധാരണ ജീവിതം നയിക്കാൻ ആവശ്യം വരുന്ന കാലറി റിക്വയർമെന്റ് 1600 to 1800 വരെയാണ്. മറ്റുള്ള ആളുകൾ കഴിക്കുന്നത് പോലെ 3 കഴിക്കുന്നതിന് പകരം പ്രമേഹ രോഗികൾ ഓരോ 2 അല്ലെങ്കിൽ 3 ചെറിയ അളവിൽ ആഹാരം കഴിക്കുക. ആഹാരത്തിന്റെ അളവും ഏതു തരം ആഹാരമാണ് കഴിക്കുന്നതും എന്നാണ് പ്രധാനം. പ്രധാനമായി ബ്രേക്ക്ഫാസ്റ്റിന് ആവിയിൽ വേവിച്ച ആഹാരം കഴിക്കാം. ഇഡ്ഡലി, ഗോതമ്പ് പുട്ട് എന്നിവ എടുക്കാം. അതിന്റെ കൂടെ സാമ്പാർ എടുക്കാം. ഏകദേശം 11 ലഘുഭക്ഷണമായിട്ട് വെജിറ്റബിൾ സാലഡ്, 1 സാമ്പാരം അല്ലെങ്കിൽ വേവിച്ച കടല, മുളപ്പിച്ച പയർ എന്നിവ കഴിക്കാം. ഉച്ചയ്ക്ക് ചോറ് 1 ചെറിയ കപ്പും തവിട് കളഞ്ഞ അരി എടുക്കുന്നതായിരിക്കും ഉത്തമം. കറിയായിട്ട് സാമ്പാർ, പരിപ്പ് എന്നിവ ഉപയോഗിക്കാം. മീൻ വറുത്തത് ഉപയോഗിക്കാതിരിക്കാം. മീൻ കറിയായിട്ട് ഉപയോഗിക്കാം. ചിക്കൻ പോലെയുള്ള ഇറച്ചി കഴിക്കാം. പക്ഷേ ആഴ്ചയിൽ 1 പരിമിതപ്പെടുത്താം. വൈകിട്ട് 4-4:30 ഒരു ലഘുഭക്ഷണമാകാം. 1 ഗ്രീൻ ടീ അല്ലെങ്കിൽ പാടകളഞ്ഞ പാൽ ചേർത്ത ചായ മധുരമിടാതെ കുടിക്കാം. മൾട്ടിഗ്രെയിൻ ബ്രെഡ്, സാലഡ് എന്നിവ എടുക്കാം. രാത്രി ഭക്ഷണത്തിനും ചപ്പാത്തി 2 എണ്ണ കുറച്ച് ഉപയോഗിക്കാം. വെജിറ്റബിൾ കറി ഉപ്പിന്റെ അളവ് കുറച്ച് ഉപയോഗിക്കാം. ഉപ്പിന്റെ അളവ് 5 കുറവായിട്ടെടുക്കുക. പപ്പടം, അച്ചാർ എന്നിവ പാടെ ഉപേക്ഷിക്കുക. ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ആപ്പിൾ, സബർ ജെലി എന്നിവ കഴിക്കാം. പൈനാപ്പിൾ, ചക്ക, മാമ്പഴം എന്നിവ ഒഴിവാക്കുക. ഭക്ഷണ ക്രമീകരണത്തിലും വ്യായാമത്തിലും നിയന്ത്രണമില്ലാതെ വരികയാണെങ്കിൽ നമ്മൾ ഇൻസുലിൻ അല്ലെങ്കിൽ മരുന്നുകൾ എടുക്കേണ്ടി വരും.
2: പ്രമേഹത്തിന്റെ ചികിത്സാ രീതികൾ ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പി രാഷ്മ മുഹമ്മദ്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
0: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
4: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 കഴിഞ്ഞ് 14:30 കേൾക്കുന്നത്.
0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
0: 24 പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
7: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: സമയം 7:15. ഇത് നോവൽ വായനയുടെ സമയം.
8: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
0: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ഫോൺ 0483280500.
0: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
8: 24 പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം,
0: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
8: ഫോൺ 0483280500.
2: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
9: ശരിക്കും അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ പോക്കറ്റിലെ നാണയങ്ങൾ കിലുക്കി. വേറെ എന്തു പറയും ചെസേ? നമ്മുടെ ദാരിദ്ര്യം മാറാൻ പോണു. സാന്തോ അലക്സിയോ ഫാക്ടറിയിൽ മാനേജരായി അച്ഛന് ജോലി കിട്ടി. നമ്മൾ വീണ്ടും സ്വത്തുകാരാവും. എന്താ പറ്റിയേ? നിനക്ക് സന്തോഷല്ലേ?

0: അച്ഛന് ജോലി കിട്ടിയതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ ബങ്കു വിട്ടു പോവില്ല. ഞാൻ അമ്മൂമ്മയുടെ കൂടെ നിന്നോളാം. ട്രാസോസ് മോണ്ടെസിലേക്ക് പോകാൻ മാത്രമേ ഞാൻ ഇവിടെ വിടൂ. ശരി, ഇവിടെ അമ്മൂമ്മയുടെ കൂടെ താമസിച്ച് മാസത്തിലൊരിക്കൽ വയറിളക്കുന്നതാണോ ഞങ്ങളുടെ കൂടെ വരുന്നതിനേക്കാൾ നിനക്കിഷ്ടം?
1: അതെ. കാരണം നീ ഒരിക്കലും അറിയില്ല.
0: മറ്റേ കാര്യം
1: എന്താ?
0: ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. ഇത് കേൾക്കാൻ പാടില്ലാത്ത ഒരാൾ ഇവിടെയുണ്ട്. ഞങ്ങൾ ഔട്ട് ഹൌസിലേക്ക് പോയി. അവിടെ എത്തിയിട്ടും ടോട്ടോക്ക ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞത്,
2: ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരികയാണ് സെസെ.
0: നീ ആ കാര്യം ഉൾക്കൊള്ളണം. സിറ്റി ഹാൾ നിരത്തുകൾക്ക് വീതി കൂട്ടാൻ പോകുന്നു. ചാലുകൾ നികത്തും. എല്ലാ വീടിന്റെയും പിൻഭാഗത്ത് നിന്ന് സ്ഥലമെടുക്കും.
1: അതുകൊണ്ടെന്താ
0: ഇത്രയും ബുദ്ധിമാനായിട്ട് നിനക്ക് പിടികിട്ടിയില്ലേ?
1: അവര് നിരത്തിന് വീതി വെക്കുമ്പോ അതൊക്കെ വെട്ടിക്കളയും.
0: എന്നിട്ട് എന്റെ ഓറഞ്ച് മരം നിൽക്കുന്നിടത്തേക്ക് ടോട്ടോക്ക വിരൽ ചൂണ്ടി. എന്റെ മുഖം കരയുന്നതിന് മുന്നോടിയായി ചുളിയാൻ തുടങ്ങി.
1: നീ നുണ പറയാ അല്ലെ ടോട്ടോക്ക?
0: നീ കരയാൻ തുടങ്ങണ്ട, ഇനിയും കുറേ ദിവസങ്ങൾ കഴിയണം അതിന്. എന്റെ വിരലുകൾ പോക്കറ്റിലെ നാണയങ്ങളിൽ ചെന്ന് പേടിയോടെ പരതി.
1: ഇത് നുണയാണോ ടോട്ടോക്ക?
0: അല്ല, ഈശ്വരനാണേ സത്യമാ. പക്ഷേ നീ ഇപ്പോ ഒരു വലിയ കുട്ടിയായില്ലേ?
1: ഹായ്.
0: എന്റെ മുഖത്തൂടെ കണ്ണീർ എന്നിട്ടും വഴിഞ്ഞൊഴുകി. ഞാൻ ടോട്ടോക്കയുടെ അരക്കെ ചുറ്റിപ്പിടിച്ച് യാചിച്ചു,
1: നീ എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ ടോട്ടോക്ക? ഒരു യുദ്ധം ചെയ്യാൻ ഞാൻ കുറേ ആൾക്കാരെ കൂട്ടം കൂടിക്കാം. എന്റെ കുഞ്ഞി നാരകം ആരും വെട്ടാൻ പാടില്ല.
0: ഓക്കേ, ശരി, നമ്മളത് സമ്മതിക്കില്ല. ഇനി നീ കടം തരുമോ?
1: എന്തിനാ?
0: നിന്നെ ബങ്കു സിനിമയിൽ കടത്തില്ലല്ലോ.
1: അവിടെ ടാർസൻ സിനിമ കളിക്കുന്നുണ്ട്.
0: ഞാൻ വന്നിട്ട് കണ്ടതെല്ലാം നിനക്ക് പറഞ്ഞുതരാം. എന്റെ പോക്കറ്റിലെ 5 നാണയങ്ങൾ ഞാൻ അവന് കൊടുത്തു. ഷർട്ടിന്റെ അറ്റം കൊണ്ട് മുഖവും തുടച്ചു.
1: ബാക്കി നീ വെച്ചേക്ക്, മിഠായി വാങ്ങി തിന്നോ.
0: ഞാൻ ഓറഞ്ച് മരത്തിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി. പക്ഷേ മിണ്ടാൻ തോന്നിയില്ല. ഞാൻ ആ ടാർസൻ സിനിമയെപ്പറ്റി ഓർത്തു. കഴിഞ്ഞ ദിവസം ഞാനത് കണ്ടിരുന്നു. അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പോർച്ചുഗ ചോദിച്ചു,
1: നിനക്ക് കാണണോ?
0: എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സിനിമ ബങ്കുവിൽ എനിക്ക് കയറാൻ പറ്റില്ല.
1: എന്തുകൊണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു.
0: പോർച്ചുഗ ചിരിച്ചു, നിന്റെ ഈ കൊച്ചു തലമണ്ട ഓരോന്നുണ്ടാക്കി പറയുകയാണോ?
1: ഞാൻ ആണയിടാൻ പോർച്ചുഗ, പക്ഷേ ഒരു മുതിർന്ന ആൾ എന്റെ കൂടെ വന്നാൽ ആരും എന്നെ പിന്നെ ഒന്നും പറയില്ല.
0: ആ മുതിർന്ന ആൾ ഞാനാണെങ്കിൽ എന്നാണോ നീ ഉദ്ദേശിച്ചത്? എന്റെ മുഖം സന്തോഷം കൊണ്ട് തെളിഞ്ഞു.
1: പക്ഷേ എനിക്ക് ജോലിയുണ്ട്. ഈ സമയത്ത് അവിടെ ആരും ഉണ്ടാവില്ല.
0: കാറിലിരുന്ന് ഉറങ്ങുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതിനു പകരം ടാർസൻ പുള്ളിപ്പുലികളെയും മുതലകളെയും ഗറില്ലകളെയും ഇടിച്ച് പപ്പടാക്കുന്നത് കണ്ടൂടെ?
3: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വിഎം ഗിരിജ. ശബ്ദം ബോബി.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
5: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
6: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം ബുധൻ രാവിലെ 8:20.
8: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
6: 9847341588.
9: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
10: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
9: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744550424.
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
13: അപ്പൊ നേത്ര ചികിത്സയ്ക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
11: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിതതിമിര ശസ്ത്ര.
14: ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസ വേദനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തും. SSLC യും സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിങ്ങും

ആണ് യോഗ്യത. പരമാവധി 18 മുതൽ 36 വയസ്സുവരെ. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ നമ്പറുണ്ട്, 0491254249296. 0491254296. ദേശീയ ആരോഗ്യം ദൗത്യം, ദേശീയ ആരോഗ്യ ദൗത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 18 വൈകുന്നേരം 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 0483273313. 0483273313.

3031 0483273013. ദേശീയ ആരോഗ്യ ദൗത്യം മലപ്പുറം ഒഫ്താൽമിക് അസിസ്റ്റന്റ് STLC സീനിയർ ട്രീറ്റ്മെന്റ് സൂപ്പർവൈസർ LHV LHI പാലിയേറ്റീവ് കെയർ സ്റ്റാഫ് നഴ്സ് തത്സികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 20 വൈകിട്ട് 5 അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.gov.in. ഫോൺ നമ്പർ 04832730313 0483273013. പൂക്കോട്ടു ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പാസായ വനിതകൾക്ക് അങ്കണവാടി വർക്കർ തസ്തികയിലേക്കും എഴുത്തും വായനയും അറിയാവുന്നതും SSLC പാസ്സാവാത്തരുമായ വനിതകൾക്ക് അങ്കണവാടി ഹെൽപ്പർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. പ്രായപരിധി 46 വയസ്സ്. അപേക്ഷകൾ ഈ മാസം 15 അഡീഷണൽ ICDS ഓഫീസിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പറുണ്ട് 859003677 859000367. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തിയിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യവകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ജീവനക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നീ തസ്തികളിലാണ് ഒഴിവ്. യോഗ്യതയുള്ളവർ അവരുടെ മാതൃവകുപ്പിൽ നിന്നുള്ള NOC സഹിതം അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം തൊഴിൽ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയും ഉൾപ്പെടുത്തണം. സേവന വേതന വ്യവസ്ഥകൾ അന്യത്ര സേവനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുടെയും ഉത്തരവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് ഡയറക്ടർ അറിയിച്ചു. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് 04912951010 0491295101. ഏലംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധ തസ്തികളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഫാർമസിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികളിലാണ് ഒഴിവുള്ളത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായുള്ള അഭിമുഖം ഈ മാസം 16 രാവിലെ ഏലംകുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 24:55. ഇനി മലയാളത്തിൽ വാർത്തകൾ.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജം പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും തമ്മിലുള്ള വാർഷിക ഉച്ചകോടി ഇന്ന് മെൽബണിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്.
3: വ്യാപാരം, പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, വിദ്യാഭ്യാസം, ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തമാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാകും ചർച്ച. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെ പര്യടനം പൂർത്തിയാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം മെൽബണിലെത്തിയത്. ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യവസായ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി മെൽബണിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രധാനമന്ത്രി നടത്തുന്ന 3-ാമത്തെ ഓസ്ട്രേലിയൻ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലുണ്ടായ പുരോഗതിയാണ് വ്യക്തമാക്കുന്നത്.

0: എന്ന് ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ നാഗേഷ് സിംഗ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. 23-ാമത് ഇന്ത്യ മ്യാൻമാർ ദേശീയ ഉന്നതതല യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. രണ്ട് ദിവസം നീണ്ടുനിന്ന ചർച്ചകളിൽ ഉഭയകക്ഷി സുരക്ഷാ സഹകരണം, നിലവിലെ ചർച്ചാ സംവിധാനങ്ങളുടെ പുരോഗതി എന്നിവ വിലയിരുത്തി. ഭീകരവാദം, അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന്, ആയുധങ്ങൾ എന്നിവയുടെ കടത്ത്, മനുഷ്യക്കടത്ത്, സൈബർ കുറ്റകൃത്യങ്ങൾ തുടങ്ങിയവ തടയുന്നതിൽ സംയുക്തമായി സഹകരിക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവിയെ സന്ദർശിച്ച് സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വകുപ്പിന്റെ വിവിധ ആവശ്യങ്ങൾ അടങ്ങുന്ന മെമ്മോറാണ്ടം ശ്രീമതി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ കൈമാറി. വനിതാ ശിശുവികസന വകുപ്പിന് ലഭിക്കേണ്ട കുടിശ്ശികയുള്ള കേന്ദ്ര ഫണ്ടുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ മാസം 17-18 തീയതികളിൽ നടത്താനിരിക്കുന്ന CSIR UGC നെറ്റ് പരീക്ഷയുടെ അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് പുറത്തുവിട്ടു. പരീക്ഷാ കേന്ദ്രം ഏത് നഗരത്തിലാണെന്ന് അറിയാൻ CSIRnet.nta.nic.in എന്ന വെബ്സൈറ്റിൽ നിന്നും പരീക്ഷാർത്ഥികൾക്ക് സ്ലിപ്പുകൾ ഡൌൺലോഡ് ചെയ്യാം. പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് DRDO വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണ വിക്ഷേപണം. ആർമമെന്റ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഹൈ എനർജി മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറി എന്നിവയുടെ സഹകരണത്തോടെയാണ് പിനാക്ക ദീർഘദൂര ഗൈഡഡ് റോക്കറ്റ് വികസിപ്പിച്ചിരിക്കുന്നത്. പരീക്ഷണ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് DRDOയെ അഭിനന്ദിച്ചു. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥ എന്ന പദവി നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഈ വർഷം 7% സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ വേൾഡ് ഇക്കണോമിക് ഔട്ട്ലുക്ക് അപ്ഡേറ്റ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന ഈ വർഷം 4.6% അമേരിക്ക 2.3% നിരക്കിൽ വളർച്ച കൈവരിക്കും. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, യൂറോപ്യൻ യൂണിയൻ, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളിൽ ഭീകരവിരുദ്ധ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ഇന്ത്യയും റഷ്യയും. ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ റഷ്യ സംയുക്ത ഭീകരവിരുദ്ധ പ്രവർത്തന സമിതിയുടെ 14-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരവാദം ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള ഭീകരതയെയും ഇരുരാജ്യങ്ങളും ശക്തമായി അപലപിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് പുഴയിലേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കുമെന്നും കള്ളാടി ദുരന്തത്തിന്റെ അവലോകന യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 ആരംഭിക്കും. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: മംഗലാപുരത്ത് നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും തിരിച്ച് ബുധനാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ July 13 മുതൽ September 1 വരെയാണ്. ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾ August 12 മുതൽ September 3 വരെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ടം വഴി താമ്പരത്തിനും ബുധനാഴ്ചകളിലും തിരിച്ച് വെള്ളിയാഴ്ചകളിലുമുള്ള ട്രെയിൻ August 12 മുതൽ September 3 വരെയാവും.
1: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. ലഹരി മരുന്നുകളുടെ വിൽപ്പന

0: തനിക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ശ്രീ ശിവകുമാർ പറഞ്ഞു. അതേസമയം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. അടുത്ത ദിവസങ്ങളിൽ സ്പെയിൻ ബെൽജിയത്തെയും ഇംഗ്ലണ്ട് നോർവേയെയും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-16 തീയതികളിലാണ് സെമിഫൈനൽ. 20-ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന കലാശ പോരാട്ടം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. യുഎസ് വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
1: താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇറാനെതിരെ യുഎസ് സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ബുഷഹർ, ചബഹർ, ബന്ദ്രബാസ്, സിരിക്, ജാസ്ക്, അബു മുസ ദ്വീപ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന തീരദേശ നഗരങ്ങളിലാണ് യുഎസ് പോർവിമാനങ്ങൾ ബോംബിട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ സൈനിക നടപടിയെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇറാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇത് പൂർണ്ണമായ യുദ്ധത്തിലേക്ക് വഴിമാറില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. ബാറ്റിംഗ് നിരയുടെ തുടർച്ചയായ പരാജയം ഇന്ത്യയ്ക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഇന്നത്തെ പ്ലേയിംഗ് ഇലവനിലേക്ക് മടങ്ങിയെത്തുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. വിംബിൾഡൺ ജൂനിയർ ടെന്നീസിൽ ചരിത്ര നേട്ടവുമായി ഇന്ത്യയുടെ അർണവ് പാപ്പർക്കർ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ജപ്പാന്റെ റിയോ തബാതയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് 18-കാരനായ അർണവ് അവസാന എട്ടിൽ ഇടം പിടിച്ചത്. 36 വർഷത്തിനുശേഷമാണ് ആൺകുട്ടികളുടെ സിംഗിൾസിൽ ഒരു ഇന്ത്യൻ താരം ഈ നേട്ടം സ്വന്തമാക്കുന്നത്. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെത്തി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശാസ്ത്രീയ പരിശോധനയ്ക്കും നിയമപരമായ നടപടികൾക്കും തീരുമാനം. ഇറാനെതിരെ വീണ്ടും ശക്തമായ വ്യോമാക്രമണവുമായി അമേരിക്ക. ശക്തമായി അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് ഇന്ന് രാത്രി മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7:35 കേൾക്കുന്നത്.

0: FM ശുഭദിന പരിപാടികൾ തുടരുന്നു.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
1: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടുകൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
1: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
2: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി, MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം.
4: ഇന്ന് ജൂലൈ 9, ബോബൻ കുഞ്ചാക്കോ ചരമദിനം. മലയാള ചലച്ചിത്ര രംഗത്ത് നിർമ്മാതാവായും സംവിധായകനായും നടനായും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ബോബൻ കുഞ്ചാക്കോ. ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ ഇദ്ദേഹം ഉദയ സ്റ്റുഡിയോയുടെ സ്ഥാപകനായ MC കുഞ്ചാക്കോയുടെ മകനാണ്. പിതാവിന്റെ പാരമ്പര്യം അഭിമാനത്തോടെ ഏറ്റെടുത്ത അദ്ദേഹം കുടുംബമൂല്യങ്ങളും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും പ്രമേയമാക്കിയ നിരവധി ശ്രദ്ധേയ ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചു.

അത്തരത്തിലൊരു ചിത്രമാണ് സഞ്ചാരി. ഇതിലെ റസൂലെ നിൻ കനിവാലെ, അനുരാഗവല്ലരി കടിഞ്ഞൂൽ കായ്ച്ചു, ഇവിടെ മനുഷ്യൻ എന്തു വീല തുടങ്ങിയ ഗാനങ്ങളെല്ലാം ഹിറ്റുകളാണ്. യൂസഫ് അലി കേച്ചേരി രചിച്ച ഇതിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയത് യേശുദാസാണ്. ബോബൻ കുഞ്ചാക്കോയുടെ ഓർമ്മദിനത്തിൽ ഇന്ന് കേൾക്കാം അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്ത സഞ്ചാരി എന്ന ചിത്രത്തിലെ അനുരാഗവല്ലരി കടിഞ്ഞൂൽ കായ്ച്ചു എന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് പ്രിയ വിനോദ്, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 42 സെക്കൻഡ്. ഇന്ന് 10:15 കേൾക്കാം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
4: താരനും പ്രതിരോധവും. സംസാരിക്കുന്നത് തിരൂർ BP അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ്.
5: സ്കിന് ഡ്രൈ ആണോ ഓയിലി ആണോ എന്ന് പരിശോധിച്ച് ഓയിലി ആണെങ്കിൽ ഓയിൽ കുറക്കാനുള്ള ട്രീറ്റ്മെൻറ്റും, ഡ്രൈ സ്കിന്നാണെങ്കിൽ ഡ്രൈനെസ് മാറാനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണ്. സ്കിന്നിൻ്റെ

0: ഘടനയും ശരീരത്തിൻ്റെ പ്രകൃതിയും മനസ്സിലാക്കാതെ പരസ്യങ്ങളിലും സോഷ്യൽ മീഡിയകളിലും കാണുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരിൽ താരന് മാറാതെ ദീർഘകാലം നിലനിൽക്കുന്നതായും ചിലരിൽ പൂർണ്ണമായി മാറിയാലും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും താരന് പ്രത്യക്ഷപ്പെടുന്നതായും കാണാറുണ്ട്. ശരീരത്തിൻ്റെ പ്രകൃതി മനസ്സിലാക്കി വേണം താരനും മുടികൊഴിച്ചിലിനുമൊക്കെയുള്ള ഓയിലുകളും ഷാമ്പുവും ജെല്ലുകളും സിറങ്ങളും കണ്ടീഷണറുകളും ഒക്കെ സെലക്ട് ചെയ്യാൻ. സ്ഥിരമായി താരനലട്ടുന്നവർ ഭക്ഷണത്തിൽ വൈറ്റമിൻസ്, സിങ്ക് എന്നിവ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ, തൈര്, മോര്, നട്സുകൾ, ഒലീവ് ഓയിൽ തുടങ്ങിയവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് താരൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. താരൻ പ്രതിരോധിക്കാനായി ചെമ്പരത്തി ഇല കൊണ്ട് താളിയുണ്ടാക്കി തലയിൽ പുരട്ടുന്നതും ഷോപ്പുകളിൽ കാണാറുള്ള ചീവക്കപ്പൊടി ഉപയോഗിച്ച് പേസ്റ്റാക്കി തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും ഓസ്ട്രേലിയൻ ടീ ട്രീ ഓയിൽ പുരട്ടുന്നതുമെല്ലാം നല്ലതാണ്. ആര്യവേപ്പിൽ അരച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും ആര്യവേപ്പില ഇട്ട് വെച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നതും നല്ലതാണ്. മുട്ടയുടെ വെള്ളം അടിച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുക, ചെറുനാരങ്ങ നീര് വെള്ളത്തിൽ ചേർത്ത് നേർപ്പിച്ച് തലയിൽ തേക്കുക, അല്പം പഴകിയ കഞ്ഞിവെള്ളം തലയിൽ പുരട്ടുക മുതലായവയെല്ലാം താരൻ തടയാനുള്ള പ്രകൃതിദത്തമായ വഴികളാണ്. താരനെ തടയാനുള്ള വളരെ നല്ല ഒരു ഔഷധമാണ് ഉലുവ. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് തലയിൽ പുരട്ടാം. ഉലുവയും ചെറുനാരങ്ങയും മുട്ടയും ചേർത്തുണ്ടാക്കുന്ന പാക്ക് താരനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. ഉലുവ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ അരച്ച് മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങ നീരും ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ച് തല കഴുകുന്നത് താരനിൽ നിന്ന് പൂർണ്ണമായി രക്ഷ നേടാൻ കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന പാർശ്വഫലങ്ങൾ ഒട്ടുമില്ലാത്ത നാച്ചുറലായ നല്ല റിസൾട്ട് ലഭിക്കുന്ന രീതിയാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ സ്കിൻ ഉള്ളവർ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാതെയും ഓയിലി സ്കിൻ ഉള്ളവർ ഓയിൽ പ്രൊഡക്ഷൻ കുറക്കാതെയും ഒരിക്കലും താരനിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കില്ല. യുനാനി ചികിത്സാ പ്രകാരം ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്തി ചർമ്മത്തിൻ്റെ ടൈപ്പ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് രക്തം ശുദ്ധീകരിച്ച് താരൻ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാനുള്ള മരുന്നുകളും വ്യത്യസ്ത തരം തെറാപ്പികളും യുനാനിയിലുണ്ട്.
1: താരനും പ്രതിരോധവും ഇതുവരെ സംസാരിച്ചത് തിരൂർ ബി പി അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷഫീഖ്.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000. സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. ജാഗ്രത,
3: ശനിയും ഞായറും രാവിലെ 7:50
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: ഐക്യ ഓപ്റ്റിക്കൽ, സ്കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
2: തിങ്കൾ രാവിലെ 8:20.
3: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
2: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
4: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
6: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ
7: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30 വരെ.
4: ബുക്കിംഗിന് 0483280500.
8: കാവ്യധാര,
9: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
10: ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയാണ് ഇന്ന് ആലാപനം. അരൂർ PK മനോഹരൻ.

0: ഇടശ്ശേരിയുടെ അങ്ങേ വീട്ടിലേക്ക് എന്ന കവിതയാണ് കേട്ടത്. ആലപിച്ചത് അരൂർ പി കെ മനോഹരൻ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമ്മതിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15.
7: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര. ഫോൺ 7555-885-2664.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: ഇനി കവിതാ നേരം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
11: സുപ്നാബാം മൾട്ടി റബ് കായിക ലോകം
12: അവതരിപ്പിക്കുന്നു. വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
11: ആഹാ, അസുഖമൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
12: പിന്നല്ലാതെ, സുപ്നാബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
11: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്ന ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
12: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്ന ഹെയർ ഓയിൽ.
13: കായിക ലോകം തയ്യാറാക്കിയത് ഷഹബാസ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് പൂർത്തിയായി. പ്രീ ക്വാർട്ടറിലെ ആവേശ പോരാട്ടങ്ങൾക്കൊടുവിൽ ഫ്രാൻസ്, മൊറോക്കോ, സ്പെയിൻ, ബെൽജിയം, നോർവേ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്വിറ്റ്സർലാൻഡ് എന്നീ ടീമുകളാണ് അവസാന 8 ഇടം പിടിച്ചത്. ബ്രസീൽ, പോർച്ചുഗൽ, ആതിഥേയരായ USA തുടങ്ങിയ പ്രമുഖർ പ്രീ ക്വാർട്ടറിൽ പുറത്തായി. നാളെയാണ് ക്വാർട്ടർ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യ ക്വാർട്ടർ മത്സരത്തിൽ കഴിഞ്ഞ ലോകകപ്പിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് 4-ാം സ്ഥാനക്കാരായ മൊറോക്കയെ നേരിടും. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 മത്സരം. 2-ാം മത്സരത്തിൽ സ്പെയിനും ബെൽജിയവും ഏറ്റുമുട്ടും. ജൂലൈ 11 ശനിയാഴ്ച പുലർച്ചെ 12:30 മത്സരം. നോർവേ ഇംഗ്ലണ്ട് മത്സരം ജൂലൈ 12 ഞായറാഴ്ച പുലർച്ചെ 2:30. അവസാന ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം രാവിലെ 6:30 നടക്കും. പ്രീ

0: ക്വാർട്ടറിൽ പരാഗ്വേയെ ഒരൊറ്റ ഗോളിന് തോൽപ്പിച്ചാണ് ഫ്രാൻസ് വരുന്നത്. കാനഡയെ തകർത്താണ് മൊറോക്കോയുടെ വരവ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ വീഴ്ത്തിയാണ് സ്പെയിൻ ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. ആതിഥേയരായ USAയെ തകർത്ത കരുത്തിൽ ബെൽജിയം വരുമ്പോൾ ഹോളണ്ടിന്റെ ഇരട്ട ഗോളുകളുടെ ബലത്തിൽ ബ്രസീലിനെ തകർത്താണ് നോർവേ ക്വാർട്ടറിൽ ഇടം നേടുന്നത്. മെക്സിക്കൻ വെല്ലുവിളി അതിജീവിച്ച ഇംഗ്ലണ്ടും രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം ശക്തമായ തിരിച്ചുവരവോടെ മത്സരം ജയിച്ച അർജന്റീനയും കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയ സ്വിസ്സുകാരുമാണ് അവസാന എട്ടിലെ പോരാളികൾ. ചരിത്രം പിറന്ന മത്സരത്തിൽ വിംബിൾഡൺ ക്വാർട്ടർ ഫൈനലിൽ കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസിമയെ പരാജയപ്പെടുത്തി നൊവാക് ജോക്കോവിച്ച് സെമിഫൈനലിൽ പ്രവേശിച്ചു. 5 മണിക്കൂറും 15 മിനിറ്റും നീണ്ടുനിന്നതായിരുന്നു ഈ മത്സരം. ഇത്രയും ദൈർഘ്യമേറിയ മത്സരം ചരിത്രത്തിലാദ്യമാണ്. യാനിക് സിന്നറും സെമിയിലിടം നേടി. നിലവിലെ ചാമ്പ്യനായ യാനിക് സിന്നർ അതിനൊത്ത പ്രകടനമാണ് പുറത്തെടുത്തത്. സെമിയിൽ ജോക്കോവിച്ചാണ് സിന്നറിന്റെ എതിരാളി. മികച്ച മത്സരം തന്നെയാകും ഇത്. ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയിൽ 3-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കനത്ത പരാജയം. നോട്ടിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ തകർത്തത്. T20 ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പരാജയമാണിത്. Under-20 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 20 മെഡലുകൾ നേടി ഇന്ത്യൻ യുവനിര മികച്ച നേട്ടം കൈവരിച്ചു. കായിക ലോകം സമാപിച്ചു. തയ്യാറാക്കിയത് ഷഹബാസ്, അവതരണം ഷാജി.
1: സുംനാബാം മൾട്ടിറബ് കായിക ലോകം
2: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
3: കഴിഞ്ഞ ആഴ്ചയിലെ കായിക വിശേഷങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
4: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
5: എന്നും രാവിലെ 7 മണിക്ക്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
8: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
9: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
11: പ്രായോജകർ
12: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
13: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
14: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
15: ആകെ പേടിയാവുന്നു ഡോക്ടർ.
14: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
16: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
14: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
10: ഇന്ന് നാടൻ പാട്ട് കേൾക്കാം. കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ് കേരളത്തിലെ നാടൻ പാട്ടുകൾ. ഇവ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. നാടൻ പാട്ടുകൾ പല കാലങ്ങളിലായി പരിണാമം സംഭവിച്ച് വന്നവയാണ്. മിക്കവയ്ക്കും ഒരു രചയിതാവ് ഉണ്ടായിരിക്കണമെന്നില്ല. ഓരോ പ്രദേശത്തും പ്രചാരത്തിലുള്ള നാട്ടുഭാഷയിലാണ് മിക്ക നാടൻ പാട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ന് നാടൻ പാട്ട് പാടുന്നത് K. പത്മനാഭനും സംഘവും.

0: കെ പത്മനാഭനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
3: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
6: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
5: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
6: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
7: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 8:00.
8: FM പ്രധാന വാർത്തകൾ.
7: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി അൽബേനിസും മെൽബണിലെ CEO ഫോറത്തിൽ പങ്കെടുത്തു. ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും വിവിധ വ്യവസായ പ്രമുഖരുമായി ഇരു നേതാക്കളും ചർച്ച നടത്തി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ പ്രദേശത്ത് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ തുരങ്കപാതാ നിർമ്മാണം ഇരുവശങ്ങളിലേക്കും താൽക്കാലികമായി നിർത്തിവച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിയത്. കൊച്ചിയിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരമായി ആലുവയിൽ പുതിയ 190 MLD ശേഷിയുള്ള ജലശുദ്ധീകരണശാലയ്ക്ക് അനുമതി നൽകിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പദ്ധതിക്ക് ജലവിഭവ വകുപ്പ് 523 കോടി രൂപയുടെ ഭരണാനുമതി നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. മന്ത്രി രമേശ് ചെന്നിത്തലയാണ് യോഗം വിളിച്ചത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മമ്പാട് ഓടൈക്കലിൽ പുഴയിൽപ്പെട്ട് കാണാതായ യുവാവിനെ കണ്ടെത്തിയില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മമ്പാട് ബീമ്പുങ്കൽ പനയം തുടിക യാഷിഖ് ചാലിയാറിൽ ഒഴുക്കിൽപ്പെട്ടത്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം ജില്ലാ ഭരണകൂടം താൽക്കാലികമായി വിലക്കി. വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കും പ്രവേശനം ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ നിരോധിച്ചിട്ടുണ്ട്. കായിക മേഖലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് സഫ്ദർജംഗ് സ്പോർട്സ് ഇഞ്ചുറി സെന്ററും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ശാസ്ത്രം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയായിരിക്കും വികസന പ്രവർത്തനങ്ങളെന്ന് കായിക മന്ത്രാലയം അറിയിച്ചു.
8: FM പ്രധാന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.

0: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
1: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: ഫോൺ 8129110087.
0: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
3: ട്രെയിൻ നമ്പർ 2261, കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ് 8:27, 1667 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 8:33, 1669 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:54, 20631 മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് 9:22, 16649 മംഗളൂരു കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് 9:26 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5633 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1632 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
0: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: EDU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക. തിങ്കളാഴ്ച രാവിലെ 7:50.
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
4: EDU, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം,
7: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
8: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
10: പ്രായോജകർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
9: CH സെന്റർ, മഞ്ചേരി.
10: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
9: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾ വൈകിട്ട് 4 മുതൽ 5 വരെ.
10: ബുക്കിംഗിന് വിളിക്കൂ 9495777174.
9: കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
10: CH സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: നിയമപഠനം പരമ്പരാഗത തൊഴിൽ എന്നതിനപ്പുറം കോർപ്പറേറ്റ്, സൈബർ, ഡിജിറ്റൽ തുടങ്ങിയ വിവിധ മേഖലകളിലെല്ലാം കരിയർ സാധ്യതകൾ ലഭ്യമാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസഹബാ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം.
2: നിഷ്പക്ഷമായ ഭരണ സംവിധാന പരിപാലനവും ശക്തമായ നിയമവ്യവസ്ഥയും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ നീതിപൂർവമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വികസനം ഉറപ്പു നൽകാൻ സാധിക്കൂ. നിയമ മേഖലയിലെ അടിസ്ഥാന യോഗ്യത LLB ആണ്. 5 വർഷ LLB ബിരുദ പഠനത്തിനാണ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും പ്രവേശനം നൽകുന്നത്. ഇന്ത്യയിൽ നിയമ വിദ്യാഭ്യാസത്തിന് ഏറ്റവും മികച്ച സ്ഥാപനം ദേശീയ നിയമ സർവകലാശാലകളാണ്. ദേശീയ തലത്തിൽ നടത്തുന്ന ക്ലാറ്റ് അഥവാ കോമൺ ലോ എൻട്രൻസ് വഴിയാണ് ഈ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശനം സാധ്യമാകുന്നത്. കേരളത്തിൽ എറണാകുളത്ത് പ്രസിദ്ധമായ നുവാൾസ് എന്ന ദേശീയ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിൽ സർക്കാർ, സ്വകാര്യ ലോ കോളേജുകളിലേക്ക് കേരള ലോ എൻട്രൻസ് പരീക്ഷ വഴിയാണ് LLB കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നൽകുന്നത്. നിയമബിരുദധാരികൾക്ക് മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീംകോടതി വരെ നീളുന്ന കോടതി ശൃംഖലയിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവർക്ക് തിളക്കമുള്ള കരിയർ ഈ മേഖലയിൽ പടുത്തുയർത്താൻ സാധിക്കും. സിവിൽ, ക്രിമിനൽ, ടാക്സ്, കോൺട്രാക്ട് തുടങ്ങി പരമ്പരാഗത മേഖലകൾക്ക് പുറമെ മാരിടൈം ലോ, കോർപ്പറേറ്റ് ലോ, ആർബിട്രേഷൻ, പാറ്റന്റ് ലോ തുടങ്ങി നിരവധി അവസരങ്ങൾ ലഭ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓഫീസർ അറ്റോർണി ജനറലാണ്. ഇതിന് താഴെ സൊളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, സ്റ്റാൻഡിംഗ് കൌൺസിലർമാർ എന്ന പദവികളുമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ലോ ഓഫീസർ അഡ്വക്കേറ്റ് ജനറലാണ്. ഈ പദവി കൂടാതെ ഹൈക്കോടതി, ജില്ലാ കോടതി എന്നിവിടങ്ങളിലും സ്റ്റാൻഡിംഗ് കൌൺസിൽ, ഗവൺമെന്റ് പ്ലീഡർ, പബ്ലിക് പ്രോസിക്യൂട്ടർമാരായി നേരിട്ട് നിശ്ചിത കാലാവധിയിൽ നിയമനം നടത്തുന്നു. CBIയിലും NIയിലും LLB ബിരുദധാരികളെ അതാത് സ്ഥാപനങ്ങൾ നേരിട്ട് നിയമനം നടത്തുന്നു.
1: സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിൽ

0: സിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും
1: പാവിട്ടപ്പുറം അസഹബാഹ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് സി എം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്രയങ്ങ.
8: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
1: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
4: മിലിക്സ് ഡിഷ് വാഷ്,
1: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
4: ലോവ വാഷിംഗ് സോപ്പ്,
1: പിങ്ക് വാഷിംഗ് പൗഡർ,
4: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
1: ഫോൺ 8078078540.
4: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
9: സൈബർ ജാലകം.
10: ഇൻഫർമേഷൻ അഥവാ വിവരത്തെ കൈകാര്യം ചെയ്യാനുള്ള കമ്പ്യൂട്ടറിലെ 5 അടിസ്ഥാന പ്രക്രിയകൾ ഏതെല്ലാമാണ്?
11: വിവരങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കമ്പ്യൂട്ടറിലെ 5 അടിസ്ഥാന പ്രക്രിയകൾ ഏതൊക്കെയാണ് എന്ന് പറയാം. ഇൻപുട്ട്, പ്രോസസ്സിംഗ്, നിയന്ത്രണം, ഔട്ട്പുട്ട്, സംഭരണം. ഈ 5 എണ്ണമാണ് ആ പ്രക്രിയകൾ. ഒന്നാമത്തേത് ഇൻപുട്ട് അഥവാ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ. രണ്ടാമത്തേത് പ്രോസസ്സിംഗ് ആണ്. ഇൻപുട്ടിലൂടെ നൽകുന്ന വിവരം കമ്പ്യൂട്ടറിന് അനുയോജ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോസസ്സിംഗ്. മൂന്നാമത്തേത് നിയന്ത്രണം. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന പ്രക്രിയ. നാലാമത്തേത് ഔട്ട്പുട്ട് അഥവാ പ്രോസസ്സിംഗിന് ശേഷം കമ്പ്യൂട്ടർ നൽകുന്ന ഫലം. അപ്പോൾ ഈ പ്രക്രിയയ്ക്ക് നമുക്ക് ഔട്ട്പുട്ട് നൽകുന്ന പ്രക്രിയ അല്ലേ, ഇതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് സംഭരണമാണ്, സ്റ്റോറേജ്. അതായത് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടറിൽ നമുക്ക് വിവരങ്ങൾ സേവ് ചെയ്ത് വെക്കുവാനും ആവശ്യമുള്ള സമയത്ത് അവയെ വീണ്ടെടുക്കുവാനും പറ്റണം. ഇവയാണ് ആ 5 പ്രക്രിയകൾ. ഒരിക്കൽ കൂടി പറയാം, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, നിയന്ത്രണം, ഔട്ട്പുട്ട്, സംഭരണം.
9: സൈബർ ജാലകം.
4: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
12: പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത്
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
12: കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിൽ നിന്നും പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള സഹകരണ സംഘങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ആകർഷകമായ ഇളവുകളുടെ വായ്പാ കുടിശ്ശിക ഒറ്റത്തവണയായി ഒടുക്കി തീർപ്പാക്കുന്നതിന് ബോർഡിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ആശ്വാസ് 2026 ജൂൺ 1 മുതൽ അടുത്ത മാസം 31 വരെ നടത്തും. കുടിശ്ശിക വരുത്തിയ സഹകരണ സംഘങ്ങളും സ്ഥാപനങ്ങളും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പ്രൊജക്ട് ഓഫീസർ അറിയിക്കുന്നുണ്ട്. ഫോൺ നമ്പർ 04 83 2734 8 0

ഏഴ്, 0484-2-7-3-4-8-0-7 0483-27-34-809. ഇന്ന് രാവിലെ 10:15

മങ്കര റെയിൽവേ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്കായി ഒരു മാസത്തേക്ക് മങ്കര റെയിൽവേ ഗേറ്റ് അടച്ചതിനാൽ യാത്രക്കാർ ബദൽ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. പത്തിരിപ്പാല ഭാഗത്തു നിന്ന് കുഴൽമന്ദം പൂടൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പരളി ചന്തപ്പുരയിൽ നിന്ന് ഓടന്നൂർ കോട്ടായി വഴി പോകേണ്ടതും കോട്ടായി പൂടൂർ എന്നിവിടങ്ങളിൽ നിന്ന് പത്തിരിപ്പാല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഓടന്നൂർ പരളി വഴിയും പോകേണ്ടതാണ്. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ 2026-27 വർഷത്തെ മലപ്പുറം ജില്ലാതല ജൈവ വൈവിധ്യ കോൺഗ്രസ് മത്സരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. ചിത്രരചന, ജലച്ഛായം, പ്രൊജക്ട് അവതരണം, വീട്ടുവളപ്പിലെ ജൈവ വൈവിധ്യ സംരക്ഷണം അവതരണം എന്നിവയിലാണ് മത്സരം. ജൂനിയർ 10 മുതൽ 14 വയസ്സ് വരെയാണ്. സീനിയർ 15 മുതൽ 18 വയസ്സ് വരെ. കോളേജ് 19 മുതൽ 22 വയസ്സ് വരെ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. പൂരിപ്പിച്ച അപേക്ഷകൾ ഇമെയിൽ വഴി ഈ മാസം 20-നകം ലഭ്യമാക്കണം. ഇമെയിൽ വിലാസം MLPDKSBB@gmail.com. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പറുണ്ട്, 9633 9 6 3 1 0 9 3 9 0 1 3 9 6 3 1 0 9 0 1 3.

0: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: ആകാശവാണി 102.7 മഞ്ചേരി FM സമയം 8 കഴിഞ്ഞ് 15 മിനിറ്റ്. ഇനി രുചിക്കൂട്ടുകളുടെ നേരം.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
4: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: 15 സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളിലായി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.
4: ഏറ്റവും ആധുനിക ലാബ്, ഹൈപ്പർ ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം.
4: ജനറൽ OP, കാഷ്വാലിറ്റി ആൻഡ് ഒബ്സർവേഷൻ സൗകര്യം.
3: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര. ഫോൺ 7555852664.
5: രസമുകുളം. കാൽസ്യത്തിൻ്റെയും ഇരുമ്പിൻ്റെയും കലവറയായ റാഗി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉത്തമമാണ്. റാഗി കഞ്ഞി രൂപത്തിലോ കുറുക്കായോ കഴിച്ച് മടുത്തവർക്ക് തീർച്ചയായും ഒരു പുതിയ രീതിയിൽ തയ്യാറാക്കിയാൽ അത് ഇഷ്ടമാകും. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് എന്താണെന്നോ, റാഗി ഡ്രൈ ഫ്രൂട്ട്സ് സ്മൂത്തി. ഇതിൽ ചേർക്കുന്ന ബദാം, കശുവണ്ടി, ഈത്തപ്പഴം എന്നിവ ശരീരത്തിന് ആവശ്യമായ ഊർജവും പ്രോട്ടീനും നൽകുമ്പോൾ ചിയാ സീഡ്സും പഴവും ചേർക്കുന്നത് ഇതിൻ്റെ പോഷക മൂല്യം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ചേരുവകൾ എന്ന് പറയാം. റാഗിപ്പൊടി 5 ടേബിൾ സ്പൂൺ, 1 കപ്പ് വെള്ളം, കശുവണ്ടി, ബദാം, ഈത്തപ്പഴം എന്നിവ കുറേശ്ശെ എടുക്കാം. വാനില എസൻസ് 1 ടീസ്പൂൺ, 1 റോബസ്റ്റ പഴം, 1 കപ്പ് പാല്, ചിയാ സീഡ്സ് 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേരുവകളാണ് നമുക്ക് ഈ സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് അല്പം പാലിൽ കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പ്

0: എടുത്ത് വെച്ച് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് പാകമായാൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കണം. അതിനുശേഷം തീയണച്ച് തണുക്കാനായി മാറ്റിവെക്കാം. റാഗി തണുത്തതിനു ശേഷം ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത ബദാം തൊലി കളഞ്ഞതും കശുവണ്ടിയും കുരുകളഞ്ഞ ഈന്തപ്പഴവും നന്നായി പഴുത്ത ഒരു റോബസ്റ്റ പഴം നുറുക്കിയതും ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു കപ്പ് പാലും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ശേഷം ഗ്ലാസിലേക്ക് പകർന്ന് പാലിൽ കുതിർത്ത ചിയ സീഡ്സ് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. ഇനി ആസ്വദിച്ച് കുടിച്ചോളൂ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. ഒരു ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് അല്പം പാലിൽ കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 5 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇത് പാകമായാൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി കുറുക്കിയെടുക്കണം. അതിനുശേഷം തീയണച്ച് തണുക്കാനായി മാറ്റിവെക്കാം. റാഗി തണുത്തതിനു ശേഷം ഇതിലേക്ക് വെള്ളത്തിൽ കുതിർത്ത ബദാം തൊലി കളഞ്ഞതും കശുവണ്ടിയും കുരുകളഞ്ഞ ഈന്തപ്പഴവും നന്നായി പഴുത്ത ഒരു റോബസ്റ്റ പഴം നുറുക്കിയതും ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു കപ്പ് പാലും കൂടി ചേർത്ത് മിക്സിയിൽ നന്നായി അടിച്ചെടുക്കാം. ശേഷം ഗ്ലാസിലേക്ക് പകർന്ന് പാലിൽ കുതിർത്ത ചിയ സീഡ്സ് ഇതിന് മുകളിലിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റാഗി ഡ്രൈ ഫ്രൂട്ട്സ് സ്മൂത്തി തയ്യാറായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്ന വിധം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ആരാണെന്ന് കൂടി പറയാം. ഇരുമ്പുഴിയിൽ നിന്ന് മൃദുല സുനിൽ.
1: രസമുകുളം. റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം. പ്രായോജകർ
2: വേങ്ങരയുടെ ആരോഗ്യത്തിന്റെ പുതിയ മുഖം റേഡിയസ് ഹെൽത്ത് സെന്റർ. ഫോൺ 7555852664.
3: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാ തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
4: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആയിഷ ഗർഭിണിയാണോലേ?
7: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
6: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
8: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
6: തന്നെയോ? അതേതായാലും നന്നായി.
8: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
6: ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
9: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
10: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: വാക്കും പുരുളും.
10: പ്രായോജകർ
11: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
10: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയ ഇല്ലാതെയും ഗർഭപാത്രം നീക്കം ചെയ്യാതെയുമുള്ള നൂതന ഫലപ്രദമായ ചികിത്സ
10: യൂട്രൈൻ ഫൈബ്രോയിഡ് എംബളൈസേഷൻ മൗലാന ആശുപത്രിയിൽ വിജയകരമായി ചെയ്തുവരുന്നു.
11: കൂടുതൽ വിവരങ്ങൾക്ക്
10: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
12: നമസ്കാരം.
13: നമസ്കാരം.
12: ഇന്ന് ഏത് വാക്കാണ് എടുക്കേണ്ടത്?
13: അല്ല, ഈ പരിപാടി തുടങ്ങുമ്പോൾ നമ്മൾ സ്ഥിരം പറയാറുള്ള വാക്കാണല്ലോ ഈ നമസ്കാരം.
12: ആണല്ലോ.
13: എന്നാൽ അത് തന്നെ എടുത്താലോ?
12: ആയിക്കോട്ടെ. നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ വണങ്ങുക, വന്ദിക്കുക എന്നൊക്കെയാണല്ലോ അർത്ഥം.
13: അതൊക്കെ അറിയാം. എന്നാലും ആ വാക്കിന് കൃത്യമായി ഒരു അർത്ഥം കാണില്ലേ?
12: കാണുമല്ലോ.
13: എന്താണത്?
12: അതെന്താണെന്ന് ചോദിച്ചാൽ നമിക്കുക എന്ന വാക്കുമായി ബന്ധപ്പെട്ടതാണ് നമസ്കാരം.
13: അത് ശരി.

0: എന്താണ് നമിക്കുക എന്ന് വെച്ചാൽ?
1: നമിക്കുക എന്നാൽ കുനിയുക എന്നല്ലേ?
0: അതെ അതെ, നമ്മൾ മറ്റൊരാളെ വണങ്ങുമ്പോൾ ഒന്ന് കുനിയാറില്ലേ?
1: അതെ, തല കുനിക്കാറുണ്ട്, ചിലപ്പോൾ ശരീരം അല്പം മുൻപോട്ട് വളയ്ക്കാറുണ്ട്.
0: അതെ,
1: മറ്റൊരാളിനെ വണങ്ങുക എന്നത് ലോകത്തെല്ലായിടത്തുമുള്ള രീതിയാണല്ലോ.
0: ആണല്ലോ, പക്ഷെ അതിൻ്റെ ശൈലി ഓരോ സ്ഥലത്തും വ്യത്യസ്തമാകാം എന്നേയുള്ളൂ.
1: നമസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്

0: നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്.
1: എന്താണ്?
0: ഇടയ്ക്ക് കേൾക്കാറുള്ള ഒരു വാക്കാണല്ലോ സാഷ്ടാംഗ നമസ്കാരം. എന്താണ് ഈ സാഷ്ടാംഗ നമസ്കാരം?
1: സാഷ്ടാംഗ നമസ്കാരം അല്ലേ?
0: അതെ അതെ,
1: സ അഷ്ടാംഗ നമസ്കാരം. ഇത് നാലും ചേർന്നതാണ് സാഷ്ടാംഗ നമസ്കാരം.
0: ഓ, അത് ശരി.
1: അഷ്ടം എന്നാൽ അർത്ഥം അറിയാമല്ലോ.
0: എട്ട്.
1: അംഗം എന്നാലോ?
0: അവയവം.
1: അപ്പോൾ തല, കൈകൾ, കാൽമുട്ടുകൾ, പാദങ്ങൾ, നെഞ്ച് തുടങ്ങി ശരീരത്തിലെ എട്ട് ഭാഗങ്ങൾ നിലത്ത് മുട്ടിച്ചുകൊണ്ട് നടത്തുന്ന നമസ്കാരമാണ് സാഷ്ടാംഗ നമസ്കാരം.
0: അത് ശരി. അപ്പോൾ സംഗതി ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ?
1: കേൾക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലെന്ന് വ്യക്തമാണല്ലോ.
0: അതെ അതെ. നമസ്കാരം പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അത് ചെയ്യുന്നവരോട് നമ്മൾ നന്ദി പറയാറുണ്ടല്ലോ. എന്താണ് ഈ നന്ദി?
1: നന്ദി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന നന്ദി എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം സന്തോഷം എന്നാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാളോട് നന്ദി പറയുമ്പോൾ അയാളെ അതിൻ്റെ പേരിൽ നമ്മൾ നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ്.
0: അതുപോലെ എന്തെങ്കിലും ചടങ്ങുകളോ യോഗങ്ങളോ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ കൃതജ്ഞത പറയാറുണ്ടല്ലോ. എന്താണ് ഈ കൃതജ്ഞത?
1: കൃത എന്ന് പറഞ്ഞാൽ ചെയ്തത്. വാക്കിൻ്റെ ഒടുവിലെ ജ്ഞ എന്ന ശബ്ദം അറിയുന്ന എന്ന അർത്ഥം സൂചിപ്പിക്കുന്നു. അപ്പോൾ കൃതജ്ഞ എന്നാൽ ചെയ്തതിനെക്കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ വിചാരമുള്ള എന്നർത്ഥം. അപ്പോൾ കൃതജ്ഞത എന്ന് വെച്ചാൽ ഉപകാരം ചെയ്തയാളെക്കുറിച്ച് വിചാരിക്കുന്ന സ്വഭാവം ആണ് എന്ന് പറയാം. എല്ലാവർക്കും ഈ ഒരു സ്വഭാവം ഉണ്ടാകണമെന്നില്ല.
0: അതെ അതെ. കൃതജ്ഞതയ്ക്ക് ഒരു വിപരീത വാക്കില്ലേ?
1: ഉണ്ടല്ലോ, കൃതജ്ഞതയാണ് ആ വാക്ക്. വാക്കിൻ്റെ ഒടുവിലെ ഘ്ന എന്ന ശബ്ദം നശിപ്പിക്കുക, ഇല്ലാതാക്കുക തുടങ്ങിയ അർത്ഥം സൂചിപ്പിക്കുന്നു.
0: അപ്പോൾ കൃതജ്ഞത ഉപകാരസ്മരണ ഇല്ലായ്മയാണ് അല്ലേ?
1: അതെ.
0: ഇതുപോലെ കൃത എന്ന് തുടങ്ങുന്ന വേറെയും ചില വാക്കുകളുണ്ടല്ലോ.
1: കേക്കട്ടെ.
0: കൃതാർത്ഥത, ഞാൻ കൃതാർത്ഥനായി, ഞങ്ങൾ കൃതാർത്ഥരായി എന്നൊക്കെ പ്രസംഗ ശൈലിയിൽ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. എന്താണ് ശരിക്കും ഈ കൃതാർത്ഥത?
1: കൃത എന്ന് പറഞ്ഞാൽ ചെയ്തത് എന്നാണെന്ന് മുമ്പേ പറഞ്ഞല്ലോ. അർത്ഥം എന്ന വാക്കിന് ഇവിടെ ഉദ്ദേശ്യം, ആഗ്രഹം എന്നൊക്കെ അർത്ഥം. അപ്പോൾ കൃതാർത്ഥ എന്നാൽ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യം ചെയ്ത എന്നാണ് അർത്ഥം.
0: അപ്പോൾ കൃതാർത്ഥത വേണ്ട കാര്യം സാധിച്ചതിൻ്റെ സംതൃപ്തിയാണ് എന്ന് പറയാമല്ലേ?
1: അതെ.
0: ഇതുപോലെ കൃതകൃത്യത, കൃതകൃത്യൻ എന്നൊക്കെ ചില വാക്കുകളുണ്ടല്ലോ.
1: കൃത്യ എന്നാൽ ചെയ്യേണ്ടത് എന്നർത്ഥം. അപ്പോൾ കൃതകൃത്യ എന്നാൽ ചെയ്യേണ്ടത് ചെയ്ത എന്നാണ് അർത്ഥം വരുന്നത്.
0: അപ്പോൾ കൃതകൃത്യൻ എന്ന് വെച്ചാൽ ചെയ്യേണ്ടത് ചെയ്തവൻ അല്ലേ?
1: അതെ അതെ.
0: അതുപോലെ സുകൃതം എന്നൊരു വാക്കുണ്ടല്ലോ.
1: ഉണ്ടല്ലോ, അതിൻ്റെ അർത്ഥം അറിഞ്ഞൂടെ?
0: സുകൃതം എന്ന് വെച്ചാൽ നല്ല പ്രവൃത്തി.
1: അതെ അതെ അതെ. പുണ്യം എന്നും അതിനർത്ഥമുണ്ട്. വാക്കിൻ്റെ ആദ്യം വരുന്ന സു എന്ന ശബ്ദം നല്ല എന്ന അർത്ഥം സൂചിപ്പിക്കുന്നു. സുകൃതത്തിൻ്റെ വിപരീതം അറിയാമല്ലോ.
0: ദുഷ്കൃതം ആയിരിക്കും.
1: അതെ, പാപം എന്നും ആ വാക്കിനർത്ഥമുണ്ട്. അങ്ങനെ നമസ്കാരത്തിൽ തുടങ്ങി നമ്മൾ നന്ദിയിലൂടെ സുകൃതത്തിലും ദുഷ്കൃതത്തിലും ഒക്കെ എത്തി. സമയം തീരുകയാണെന്ന് തോന്നുന്നു, നിർത്തിയാലോ?
0: നിർത്താം.
1: നിർത്തുമ്പോൾ കൃതകൃത്യത തോന്നുന്നുണ്ടോ?
0: അത്രയ്ക്കങ്ങ് പറയാൻ വയ്യ. കാരണം ചെയ്യേണ്ടത് മുഴുവൻ ചെയ്യാൻ പറ്റിയോ എന്ന് സംശയം.
1: സാരമില്ല, കുറച്ചെങ്കിലും കൃതാർത്ഥത തോന്നുന്നുണ്ടല്ലോ.
0: അതുണ്ട്, പറയാൻ ഉദ്ദേശിച്ചത് പറഞ്ഞല്ലോ.
1: ശരി, അപ്പോൾ ഇത്ര നേരം ഇത് കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്ക് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അല്ലേ?
0: അതെ അതെ. നന്ദി, നമസ്കാരം.
2: വാക്കും പൊരുളും.
3: രചന ടി കെ മനോജൻ, അവതരണം
4: ടി കെ മനോജൻ, മുനീർ ആമയൂർ.
5: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വാക്കും പൊരുളും സമാപിക്കുന്നു.
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
6: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
6: അലോഹ ഹോസ്പിറ്റൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
6: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90 20 620 630.
9: പ്രിയപ്പെട്ടവരെ, ഇന്ന് FM ശുഭദിനത്തിന്റെ ആദ്യ ഭാഗത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു.

0: അതിന്റെ ഉത്തരം പറയാനുള്ള സമയമാണ് ഇനി.
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
1: ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് താങ്ങാവുന്ന നിരക്കിൽ.
2: പ്രശസ്ത നേത്രരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ കണ്ണ് പരിശോധനയും ചികിത്സയും. ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
2: ശ്രീകാന്ത് നേത്രാലയ.
0: ചോദ്യം ഇതായിരുന്നു, 2026 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ നോവൽ ഏതാണ്? 2026 ഇന്റർനാഷണൽ ബുക്കർ സമ്മാനം നേടിയ നോവൽ ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഉത്തരം കേട്ടോളൂ, തായ്വാൻ ട്രാവലോഗ്. ജപ്പാന്റെ കോളനിയായിരുന്ന തായ്വാനിൽ സഞ്ചാരിയായി എത്തുന്ന ജാപ്പാനീസ് എഴുത്തുകാരിയും അവരുടെ ദ്വിഭാഷിയായ യുവതിയും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന നോവലാണ് ഇത്. തായ്വാൻ നോവലിസ്റ്റായ യാങ് ഷുവാങ്സി മൻഡാരിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് കൃതി പരിഭാഷപ്പെടുത്തിയ ലിങ്കിങ് എന്നിവർ സമ്മാനം പങ്കിടും. ഇതര ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇത്.
2: ഇതുവരെ കേട്ടത്
1: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
2: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
1: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
0: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.

0: പ്രിയപ്പെട്ടവരെ, സമയം 8 മണി കഴിഞ്ഞ് 30:16. ഇനി കേൾക്കാം
1: ആകാശവാണി 102.7 മഞ്ചേരി FM.

കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. കോഴിക്കോട് ബി പി എസ് ലേക്ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ.
1: ചിത്രീകരണം 13-ാം ഭാഗം.
2: എം എസ് ബാബുരാജിന്റെ സംഗീത സബരയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നല്ലോ നമ്മൾ. അസാമാന്യ ഭാവാത്മകതയോടെ പാടുന്ന ഒരു ഗായകൻ കൂടിയായിരുന്നു ബാബുരാജ്.

പഴയകാലത്ത് പല രാഷ്ട്രീയ സാംസ്കാരിക ചടങ്ങുകളിലും വലിയ വീടുകളിലെ കല്യാണം പോലുള്ള സന്ദർഭങ്ങളിലുമൊക്കെ അദ്ദേഹവും കൂട്ടുകാരും വന്ന് രാവേറെ ചെല്ലുവോളം മെഹഫിലുകൾ നടത്തിയത് ഓർക്കുന്ന പഴമക്കാർ ഇപ്പോഴുമുണ്ട്. ഹാർമോണിയം വായിച്ചുകൊണ്ട് പാടുന്ന ബാബുരാജ് അതിശയിപ്പിക്കുന്ന കേൾവി അനുഭവമാണ്. ഹാർമോണിയം അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഭാഗം തന്നെയായിരുന്നു എന്ന് പറയാം. അതിൽ അദ്ദേഹം ഒരു ചക്രവർത്തി തന്നെയായിരുന്നു. ഹാർമോണിയത്തിൽ നിന്നുതിരുന്ന ഏത് സ്വരവും അർത്ഥസ്വരങ്ങളും അനുസ്വരങ്ങളുമൊക്കെ ബാബുരാജ് പാടിക്കളയും. അതുകൊണ്ടുതന്നെ വലിയ ശബ്ദ സൗകുമാര്യത്തിനുടമയല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആലാപന ശൈലി ഏറെ ഹൃദയാവർജകമായിരുന്നു എന്ന് പറയാതെ വയ്യ. തന്റെ ഏത് പാട്ടും അത് ആരു പാടിയതാണെങ്കിലും അതിനേക്കാൾ ഉള്ളിൽ തട്ടും വിധം പാടുമായിരുന്നു ബാബുരാജ്.

പണ്ട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നവരാത്രി സമയത്ത് ഹാർമോണിയം വായിച്ച് അദ്ദേഹത്തിന്റെ തന്നെ സൃഷ്ടിയായ സപ്തസ്വരസുധാ സാഗരമേ സ്വർഗീയ സംഗീതമേ എന്ന പാട്ട് പാടിയതിനെക്കുറിച്ച് പ്രശസ്ത ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കൈതപ്രം പറഞ്ഞിട്ടുണ്ട്. സാക്ഷാൽ ഗുലാമലി പാടുന്നത് പോലും അതിനടുത്തെത്തില്ല എന്നായിരുന്നു കൈതപ്രം പറഞ്ഞത്. മൂടുപടം എന്ന സിനിമയിൽ യൂസുഫലി കേച്ചേരിയുടെ രചനയിൽ ബാബുരാജ് ആലപിച്ച ഒരു ഗാനമാണ് മൈലാഞ്ചി തോപ്പില് മയങ്ങി നിൽക്കുന്ന മൊഞ്ചത്തി. ശൃംഗാരരസം തുളുമ്പുന്നതും തനത് മാപ്പിള ശൈലിയിലെ ബിംബങ്ങളുമൊക്കെ ഏറെയുള്ള വരികൾ. അത് സംഗീതം നൽകി പാടുകയായിരുന്നു ബാബുരാജ്. ഒരു നൌകയുടെ സഞ്ചാരഗതിയുടെ പ്രതീതി ജനിപ്പിക്കുന്ന താളക്രമത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ട് സുവർണശോഭയോടെ ഇന്നും നിലനിൽക്കുന്നു. അവാച്യമായ അനുഭൂതി പകർന്നു നൽകിക്കൊണ്ട് ഗാനപദ്ധതികൾക്കിടയിലെ നനുത്ത ചെറുസ്വരങ്ങൾ കണ്ടെടുക്കുന്ന രീതി ഈ പാട്ടിന്റെ വരികളിലെ വാലറ്റങ്ങളിൽ വരെ പ്രകടമായി കാണാം.

സുബൈദ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച ഒരു ശോകഗാനമാണ് പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണെ. ഈ പാട്ട് വിവാഹശേഷം പെട്ടെന്ന് മണവാളൻ മരിച്ചുപോയ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ വരച്ചിടുന്ന വരികൾ. ആഹുർഭൈരവ് രാഗത്തിലാണ് ഈ പാട്ടിന് അദ്ദേഹം ഈണം നൽകിയത്. ഘനഗംഭീരമായ ഈ രാഗത്തിന്റെ ഭാവം ശോകരസത്തോട് സമന്വയിപ്പിച്ച് അത് സ്വയം പാടി ബാബുരാജ് ഈ ഗാനത്തെ അനശ്വരമാക്കി തീർക്കുന്നു.

അഴിമുഖം എന്ന സിനിമയിലെ അഴിമുഖം കണി കാണും പെരുമീനോ, എന്റെ കരളിൽ ചാടി വീണ കരിമീനോ. പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ് രചിച്ച ഈ ഗാനം പെട്ടെന്ന് മനം കവരുന്നത് തന്നെ. വളരെ മധുരമൂറുന്ന ഒരു ഷെഹനായി വായനയുണ്ട് അകമ്പടി സംഗീതത്തിൽ. ഇവിടെയും സൂക്ഷ്മ സ്വരങ്ങൾ കൊണ്ട് വരികളുടെ വാലറ്റങ്ങൾക്ക് ചമയം തീർക്കുന്ന ശൈലി പ്രയോഗിക്കുന്നുണ്ട്.

മലയാളത്തിലെ ആദ്യത്തെ ഈസ്റ്റ്മാൻ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ടിൽ പി ഭാസ്കർ രചിച്ച് ബാബുരാജും മെഹബൂബും ചേർന്ന് ആലപിക്കുന്ന ദ്രുതതാളത്തിലുള്ള ഹാസ്യരസം തുളുമ്പുന്ന ഒരു ഗാനമാണ് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് എന്നത്. പാശ്ചാത്യ സംഗീത പദ്ധതിയോട് ചേർന്ന ഈണനിർമ്മിതിയും അകമ്പടി സംഗീതവുമാണ് ചടുലവും ഉണർവേകുന്നതുമായ ഈ ഗാനത്തിന്. ഗാനരചന പി ഭാസ്കർ.

മമ്മദ് കാക്കട് കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട് കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊക്കുന്ന കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊക്കുന്ന കോട്ടാണ്. ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്ക.

ഇതിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും.

ആട്ടെ പോട്ടെ ഇരിക്കട്ടെ ലൈലെ, നിന്നെ കാത്തുകാത്തു വലഞ്ഞല്ലോ മയിലെ. ബാബുരാജ് ടി ലീലയുമായി ചേർന്ന് പാടിയ നർമ്മരസം തുളുമ്പുന്ന ഒരു യുഗ്മഗാനമാണ്. സിനിമകളിൽ മിക്കപ്പോഴും കോമഡി ഗാനങ്ങളാണ് അദ്ദേഹം സ്വയം പാടിയത്. എങ്കിലും മറ്റുള്ള ഗായകർ പാടിയ തന്റെ പാട്ടുകൾ ഏതു ഭാവമാണെങ്കിലും ഹാർമോണിയത്തിന്റെ അകമ്പടിയിൽ ഉള്ളറിഞ്ഞു പാടുമായിരുന്നു ബാബുരാജ്.

0: രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ 13-ാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. ഈ ചിത്രീകരണത്തിന്റെ 14-ാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
3: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. ആയിരത്തി തൊള്ളായിരത്തി 1915 പൊന്നാനിയിൽ ജനിച്ച പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടികൃഷ്ണൻ കവിയായി സാഹിത്യരംഗത്തേക്ക് കടന്നുവന്നു. ചെറുകഥാകൃത്തായി വളർന്നു. പ്രശസ്ത നോവലിസ്റ്റായി മാറി. മലയാള സാഹിത്യത്തിലെ സുപ്രധാന കൃതികളുടെ രചയിതാവെന്ന നിലയിൽ ചിരപ്രതിഷ്ഠ നേടി. വായനക്കാർക്കിടയിൽ ആ മഹാപ്രതിഭയ്ക്ക് പേര് ഉറൂബ്. ഓരോ വായനയിലും പുതിയ ഭാവതലങ്ങൾ സമ്മാനിച്ച കൃതികളായിരുന്നു ഉറൂബിന്റേത്. 1958 മികച്ച നോവലിനുള്ള അംഗീകാരമായി കേരള സാഹിത്യ അക്കാദമി അവാർഡ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ആദ്യ പുരസ്കാരത്തിന് അർഹമായത് ഉറൂബ് എഴുതിയ ഉമ്മാച്ചു എന്ന നോവലാണ്. ശേഷം 1960 സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിലൂടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ, മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ നീലക്കുയിൽ അടക്കം ഏതാനും ചില ചിത്രങ്ങളുടെ തിരക്കഥയും ഉറൂബിന്റെ തൂലികയിൽ പിറന്നു. 1950 കോഴിക്കോട് ആകാശവാണി നിലയം സ്ഥാപിക്കപ്പെട്ട വർഷം തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായി നിയമിതനായ ഉറൂബ് 25 വർഷത്തോളം റേഡിയോ പ്രക്ഷേപകൻ എന്ന നിലയിലും പ്രസിദ്ധനായി. സസ്നേഹത്തിൽ ഉറൂബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നത് ചിത്രകാരനായ മകൻ ഇ സുധാകരൻ.
7: പി സി കുട്ടികൃഷ്ണൻ എന്ന യഥാർത്ഥ നാമവും ഉറൂബ് എന്ന തൂലികാനാമവും നമുക്ക് മലയാളികൾക്ക് വളരെ പരിചിതമാണ്, വായനക്കാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടതുമാണ്. എന്നാൽ അറിയാൻ ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പി സി കുട്ടികൃഷ്ണൻ എന്ന അദ്ദേഹം എങ്ങനെയാണ് ഉറൂബാകുന്നത്?
8: ഇവിടെ ആകാശവാണിയിൽ 1950 ഇത് തുറന്ന കാലത്ത് തന്നെ അച്ഛൻ, കെ രാഘവൻ മാഷ് അങ്ങനെയുള്ള കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ ആ ഇരുന്ന് കേരമാഷെ പറ്റിയിട്ട് ചില റൈറ്റപ്സ് എഴുതേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ഒരേ സ്ഥാപനത്തിലിരിക്കുന്ന ഒരാൾ വേറൊരാളെ പുകഴ്ത്തി എഴുതി അങ്ങനെ ചെയ്യുന്നതിലൊരു അസുഖമുണ്ടല്ലോ, അതുകൊണ്ട് ഇട്ടിട്ടുള്ളൊരു പേരായിരുന്നു അത്. അവിടെ നിന്നാണ് പിന്നീട് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ വന്നു, അതായത് ഇവിടെ എഴുതുന്ന ആളുകൾ കേന്ദ്രത്തിൽ നിന്നുള്ള അനുമതി നേടിയിരിക്കണം എന്നുള്ളൊരു അത്. ഓരോ പ്രാവശ്യവും ഇത് ഓരോ കഥ എഴുതുമ്പോഴും ഓരോ ഇതിനും അവിടുന്ന് അനുമതി നേടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് സ്ഥിരമായിട്ട് ഈ പേരെന്നെ സ്വീകരിച്ചു.
7: ഓ, അങ്ങനെയാണ്.
8: അങ്ങനെയാണ് ഉറൂബായത്.
7: അദ്ദേഹം പൊന്നാനിക്കാരനാണ്, പിന്നീട് കോഴിക്കോട് വന്നു, കോഴിക്കോട് ആകാശവാണിയിൽ ജോലിക്കാരനായി. അപ്പോൾ ആ ഒരു കാലത്ത് തന്നെ അദ്ദേഹം എഴുത്ത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നോ? എഴുതി പ്രശസ്തനായി തുടങ്ങിയിരുന്നോ?
8: പൊന്നാനിയിൽ ഉള്ള കാലത്ത് 8-ാം ക്ലാസ്, 9-ാം ക്ലാസ് ആ ലെവലിലെ ഉടനെ തന്നെ പിന്നെ മൂപ്പര് വീട്ടിൽ നിന്ന് എല്ലാവരോടും പറഞ്ഞിട്ട് തന്നെ എവിടെ വിട്ട് പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് വാഗ്ഭടാനന്ദന്റെ ശിഷ്യൻ ഒരു സന്യാസി ഇവിടെ പൊന്നാനി

0: ഞാനിയിലൊക്കെ അലഞ്ഞു നടന്നിരുന്നു. ഇദ്ദേഹത്തിന് പി സി കുട്ടീഷ് എന്ന് പറഞ്ഞാൽ വളരെ കുട്ടി വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഈ സന്യാസി കമ്പം ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് അക്കിത്തമായിട്ടുള്ള സംസാരത്തു നിന്നൊക്കെ അക്കിത്ത അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ യാത്രകൾ.
1: എങ്ങോട്ടാണ് അദ്ദേഹം പോയത്?
0: എങ്ങോട്ടാണ് പോയതെന്നുള്ള അതെല്ലാം ആദ്യം സ്വാഭാവികമായിട്ട് തമിഴ്നാടായിരിക്കും. ഈ നാല് എന്താ
1: ദക്ഷിണേന്ത്യൻ സംസ്ഥാന,
0: ഈ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും മൂപ്പര് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തും.
1: ഈ ഒരു യാത്രകൾക്കൊടുവിലാണല്ലോ അദ്ദേഹം കോഴിക്കോട് എത്തിച്ചേരുന്നത് അല്ലേ? അപ്പോ ആകാശവാണിയിൽ ജോലി ആരംഭിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അതിലേക്കുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു?
0: അല്ല, അതിനു മുമ്പായിട്ട് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തു. മംഗളോദയത്തിലേക്ക്, തൃശ്ശൂർ മംഗളോദയമുണ്ട്, അവിടെ കുറച്ചു കാലം നിന്നിരുന്നു. മംഗളോദയത്തിൽ നിന്നാണ് പിന്നീട് പൊന്നാനിയിലേക്ക് വന്നു. അവിടെ നിന്നാണ് ആകാശവാണിയിൽ ജോലിക്ക് 1950 ആയിരുന്നു. അപ്പോൾ ആകാശവാണി ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. രാഘവമാഷി ഇവിടെ മുമ്പേ ഉണ്ട്. പിന്നെ ഇവിടെ പി ഭാസ്കരൻ ഉണ്ടായിരുന്നു. അക്കിത്തമൊക്കെ പിന്നീട് വന്ന്. പി ഭാസ്കരനായിട്ട് ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ഒരു റൂമിൽ താമസിച്ചിരുന്നവരാ.
1: കോഴിക്കോട്?
0: കോഴിക്കോട്. ചിലപ്പോൾ തൃശ്ശൂരും കാണും. അച്ഛൻ ചില സമയത്തൊക്കെ മൂപ്പരെ പരിഹസിക്കുന്നതും തിരിച്ചു പരിഹാസം കിട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു വലിയ ഇതാണ്. അതുകൊണ്ട് ഈ നീലക്കുയിൽ പോലത്തെ ഉള്ള ഒരു സിനിമ വരുന്ന സമയത്ത് അതിലത്തെ ഒരാൾക്ക് ഒന്നും അവകാശപ്പെടാനില്ല ഇവരുടെ ഇടയിൽ.
1: അതെ അതെ.
0: കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോ കായലത്തി വലയെറിഞ്ഞപ്പോൾ എന്നുള്ള പാട്ടില് ഒരു കമ്പിയുടെ
1: ശീലക്കമ്പി പോലെ
0: വളഞ്ഞു പോയത് അത് ഉറുപിന്റെയാണ്. അങ്ങനെ ചിലത് കേട്ടറിയാം.
1: ആ കാലത്ത് തന്നെ ഉറൂബൊക്കെ ഒരുപാട് നാടകങ്ങളിൽ കോഴിക്കോട് ആകാശവാണിയിലും അതുപോലെ വേദികളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്.
0: അതെ.
1: അദ്ദേഹം എഴുതുക മാത്രമല്ല അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്.
0: അഭിനയിക്കുകയും ചെയ്ത പ്രധാനമായിട്ട് പൊന്നാനിയിലിരിക്കുന്ന കാലത്ത് ഇടശ്ശേരിയുടെ കൂട്ടുകൃഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
1: നാടകം,
0: ആ നാടകത്തില് അബൂബക്കർ എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരുന്നത് ഇങ്ങനെയാണ്. മാത്രമല്ല പലപ്പോഴും വേറെ നാടകങ്ങളും ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വേണുക്കുറുപ്പ് എന്ന് പറഞ്ഞൊരു മാതൃഭൂമിയിലുണ്ടായിരുന്നു. അങ്ങേര് പറഞ്ഞു അങ്ങേരുടെ അമ്മാവൻ ഗോപാല കുറുപ്പ് ഒക്കെ കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു പട്ടാമ്പി അവിടെ ഇവിടെ വെച്ചിട്ട് നടക്കുന്ന ഒരു ഒരു റോൾ അഭിനയിക്കുന്ന ആൾ അത്ര പോരാന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായി. അതുകൊണ്ട് ആ നാടകം അങ്ങനെ തന്നെ താണ് പോവുകയാണ്. അപ്പോഴാണ് ഉറൂബും ഇതൊക്കെ അവിടെ വരുന്നത്. അപ്പോൾ മൂപ്പർക്ക് രാവിലത്തെ സെഷനിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു. അത് പ്രസംഗിച്ചിട്ട് ഒന്ന് പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് ചോദിച്ചപ്പോൾ ഇവരെല്ലാം കൂടി ചെന്നിട്ട് പറഞ്ഞു സാർ അഭിനയിക്കണം എന്ന് പറയും. അപ്പോൾ ഞാനങ്ങനെ അഭിനയിക്കുന്നത് ഞാൻ ഇപ്പോൾ കേൾക്കുന്ന സാധാരണഗതിയാണ്. അങ്ങനെ ഇവർ നിർബന്ധിച്ചു. അവസാനം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടശ്ശേരി പ്രോംപ്റ്ററായിട്ട് വരും പോരായിരുന്നു. അങ്ങനെ ആ ദുപ്രകാരം എടശ്ശേരി പ്രോംപ്റ്ററായിട്ട് വന്ന് ഈ പ്രോംപ്റ്റ് ചെയ്ത് കേട്ട് മാത്രം ഒരു നാടകം മുഴുവൻ ആദ്യം മുതൽ അവസാനം വരല്ലേ.
1: എടശ്ശേരിയുടെ നാടകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, എടശ്ശേരി അദ്ദേഹവും സാഹിത്യപരമായിട്ടുള്ള ബന്ധം മാത്രമല്ല കുടുംബ ബന്ധം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ?
0: അതെ. കല്യാണം കഴിച്ച ചേച്ചി അനിയത്തി.
1: ഓ, അങ്ങനെയാണ്.
0: ആ അവരെയാണ്. കവി മൂത്താളെയും നോവലിസ്റ്റ് താഴെയുള്ള ആളെയും കല്യാണം കഴിച്ചു.
2: മലയാളത്തിലെ എണ്ണം പറഞ്ഞ കൃതികളുടെ രചനയിൽ ഏർപ്പെട്ടപ്പോഴും അവ വായനക്കാരുടെ സ്നേഹാശംസകൾ ഏറ്റുവാങ്ങിയപ്പോഴും ഒരു പ്രക്ഷേപകൻ എന്ന നിലയ്ക്ക് ആകാശവാണി ശ്രോതാക്കൾക്ക് മുന്നിൽ മികവുറ്റ പരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ ഉറൂബ് ബദ്ധശ്രദ്ധനായിരുന്നു. കോഴിക്കോട് ആകാശവാണിയിൽ സാഹിത്യ പരിപാടികളുടെ ചുമതല വഹിച്ച അദ്ദേഹം ഒട്ടേറെ അഭിമുഖങ്ങളിലൂടെയും നാടകങ്ങളിലൂടെയും ജനങ്ങളുടെ കാതുകളിലേക്കെത്തി. പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായി ഉറൂബ് 1959 നടത്തിയ അഭിമുഖം പ്രസിദ്ധമാണ്.
3: അങ്ങയുടെ സംഗീതാഭ്യാസം എങ്ങനെയുണ്ടായത്? ആരുടെ അടുത്ത് വെച്ചാ പഠിച്ചത്?
4: അച്ഛന്റെ അടുത്തും മുത്തച്ഛന്റെ അടുത്തും പഠിച്ചിട്ടുണ്ട്. അല്ലാതെ വേറെ ആരുടെ അടുത്തും?
3: വേറെ ആരുടെ അടുത്തും
4: പഠിച്ചിട്ടില്ല.
3: അപ്പോ പാരമ്പര്യമായിട്ട് തന്നെ സംഗീത വിദ്വാൻമാരുടെ ഒരു കുടുംബമായിരുന്നു അങ്ങയുടേത്?
4: ഓ, എന്റെ അച്ഛന്റെ പേര് അനന്ത ഭാഗവതർ എന്നാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വൈത്തി ഭാഗവതർ എന്നാണ്.
3: അപ്പോ വളരെ കാലമായിട്ട് ഒരു പാരമ്പര്യമുള്ള സംഗീതത്തിന് പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ്.
4: ഒരു അഞ്ചാറ് തലം പരമ്പരയായിട്ട് പാരമ്പര്യമുള്ളതാണ്.
1: ആകാശവാണിയിൽ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നല്ലോ.
0: അപ്പോ സ്പോക്കൺ വേർഡ് സെക്ഷന്റെ പ്രൊഡ്യൂസറും
1: ആയിരുന്നു. അതായത് സാഹിത്യം അല്ലേ. അപ്പൊ അത് അദ്ദേഹത്തിന് എത്രത്തോളം ഈ എഴുത്ത് ജീവിതത്തിൽ ഗുണമായിട്ടുണ്ട്? കാരണം അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളെല്ലാം വരുന്നത് ഉമ്മാച്ചു ആണെങ്കിലും സുന്ദരികളും സുന്ദരന്മാരും, സിനിമകളിൽ പ്രധാനപ്പെട്ട നീലക്കുയില്, രാരിച്ചൻ എന്ന പൗരൻ എന്നതിന്റെ തിരക്കഥ, ഇതെല്ലാം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ എഴുത്തിന് ഇത് എത്രത്തോളം ഗുണകരമായിട്ടുണ്ട്?
0: ആകാശവാണിയിലത്തെ

0: രീതികൾ ഭയങ്കര ടഫായിട്ടുള്ള. അതിനെ പറ്റിയിട്ട് രാഘവ മാഷ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ ഉണ്ടല്ലോ
1: മധുരമി ജീവിതം,
0: ആ മധുരമി അതിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഒരു സിറ്റുവേഷൻ അങ്ങനെ പറയാണ്, എന്തോ ഇതിന് ഒരു പാട്ട് വേണം, ആ പാട്ട് വൈകുന്നേരം ബ്രോഡ്കാസ്റ്റ് ചെയ്യണം, ഇത് അവസാന നിമിഷത്തിലൊക്കെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ പാഞ്ഞു പോയിട്ട് പി ഭാസ്കരൻ മാഷ് അത് എഴുതി കൊടുക്കുക. അതുകൊണ്ട് പാഞ്ഞു പോയിട്ട് നിൽക്കുമ്പോൾ പി ഭാസ്കരൻ മാഷ് വന്നിട്ടില്ല. അപ്പോൾ ഉറൂബിൻ്റെ അടുത്തേക്ക് പോയി, ഉറൂബ് പറഞ്ഞ് ശരി, എന്നിട്ട് കണ്ണടച്ച ഒരു അര മിനിറ്റ് ഇരുന്നു. അതിനുശേഷം ഒരു രണ്ടു പേര് എഴുതിയിട്ടു, രണ്ടു പേര് എഴുതിയിട്ട് പറഞ്ഞു ഇതുകൊണ്ടായിട്ട് ചിട്ടപ്പെടുത്തിക്കോളൂ
1: രാഘവ മാഷോട്,
0: രാഘവ മാഷോട് അപ്പോഴേ ഞാൻ എത്തിക്കോളാം
1: ബാക്കി വരികള്,
0: ബാക്കി വരികൾ. അപ്പൊ എന്നിട്ട് അപ്പൊ തന്നെ എഴുതി ഉണ്ടാക്കി എഴുതി കൊടുത്തു. അത് പഠിപ്പിക്കാൻ നേരമുണ്ടോ അത്? അപ്പൊ അത് അങ്ങനെയുള്ള സമയത്തൊക്കെ പലപ്പോഴും
1: രാഘവ
0: മാഷ് തന്നെ പാടിയിട്ടുള്ളത്. അപ്പൊ അത്ര ബുദ്ധിമുട്ടുള്ളതും ഭയങ്കര സ്പീഡ് വേണ്ടുമായിട്ടുള്ള ഒരു കാലമായിരുന്നു. സാഹിത്യത്തിനോ മറ്റേനോ അതിനെ ഡയറക്റ്റായിട്ടോ ഇതുകൊണ്ട് പ്രയോജനമൊന്നും ഇല്ലെങ്കിലും ഈ സ്പീഡിൽ എഴുതിയിട്ടുള്ള ഒരു ശീലം അതുകൊണ്ടുണ്ടായി.
2: നമ്മുടെ ഒരു പ്രസിദ്ധ കഥാകൃത്തിന്റെ 45 മിനിറ്റ് നേരത്തേക്കോ മറ്റോ ഉള്ള ഒരു നാടകത്തിന്റെ സ്ക്രിപ്റ്റ് കിട്ടിയത് പ്രക്ഷേപണ ദിവസം ഉച്ചയ്ക്ക്. കിട്ടിയ സ്ക്രിപ്റ്റോ 10 നിമിഷ നേരത്തേക്കുള്ളൊരു കഥയും. എന്തു ചെയ്യും, ആകപ്പാടെ ഷഗവ്യം. പ്രൊഡ്യൂസറായിരുന്ന പത്മനാഭൻ നായർ എന്നോടും തിക്കടുവിനോടും ചോദിച്ചു, ഒടുവിൽ പ്രക്ഷേപണം ചെയ്യാമെന്ന് വെച്ചു. അദ്ദേഹം എഴുതിയ സംഭാഷണങ്ങൾ കളയാതെ തന്നെ രംഗം തിരിച്ച് ഇടയിൽ ചില നാടൻപാട്ടുകളൊക്കെ കൊരുത്ത് നാടകമാക്കി എഴുതിയ എഴുതിയ ഭാഗങ്ങൾ സ്റ്റുഡിയോയിലേക്ക് അയച്ചു. നാടകം പ്രക്ഷേപണം ചെയ്ത് തീരുന്നതിന് 15 നിമിഷം മുമ്പേ നാടകം എഴുതി തീരുകയും ചെയ്തു. ആ നാടകത്തെപ്പറ്റി ധാരാളം പ്രശംസകൾ വന്നു ചേർന്നു. പ്രശംസിച്ചവരെ ഒക്കെ കൊല്ലണമെന്നായിരുന്നു എനിക്കും തിക്കടിയനും തോന്നിയത്. പിന്നെ ഒരു ചായ കുടിച്ച് വീഡിയോക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ തിക്കടിയനു കൊല്ലേണ്ടെന്ന് തോന്നി. ഞാൻ യോജിച്ചു. കലാകാരന്മാർ തമ്മിലുള്ള യോജിപ്പും സൗഹാർദ്ദവും കൊണ്ടാണ് ഇതൊക്കെ സാധിച്ചു പോന്നത്. ഇതെന്റെ പണി, മറ്റേവന്റെ പണി എന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു.
1: അദ്ദേഹം പിന്നീട് ചെയ്ത നാടകങ്ങൾക്ക് പുറമെ സിനിമകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നീലക്കുയിൽ, അത് രാമു കാര്യാട്ടും കൂടി ചേർന്നാണ് പി ഭാസ്കരന്റെ കൂടെ സംവിധാനമെങ്കിലും, ഉറൂബാണ് തിരക്കഥ, രാഘവ മാസ്റ്ററാണ് സംഗീതം. അതെ, ഇതേ ടീം തന്നെയാണ് പിന്നീട് രാജച്ചൻ എന്ന പൗരൻ, നായര് പിടിച്ച പുലിവാല്, കുരുക്ഷേത്രം, ഉമ്മാച്ചു, ഇതെല്ലാം ഇതേ ആളുകൾ സംവിധാനം, തിരക്കഥ, സംഗീതം
0: മുഴുവൻ പറഞ്ഞുകൂടാ. ചില കേസിൽ അഭേദമൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയിലുള്ള. ഇവര് ഈ നീലക്കുയിൽ ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് പി ഭാസ്കരൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടില്ല, അതുപോലെ ഉറൂബ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല, രാഘവ മാഷ് സിനിമക്കായിട്ടൊരു ഇത് സംവിധാനം ചെയ്തിട്ടില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഒന്നാമത്തെ സാധനമാണിത്
1: നീലക്കുയിൽ.
0: നീലക്കുയിൽ
1: അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ക്ലാസിക് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരുപാട് കൃതികളുണ്ട്. താങ്കളെ സംബന്ധിച്ച് അതിൽ ഏറ്റവും കൂടുതൽ വിസ്മയം തോന്നിയിട്ടുള്ളത് ഏത് കൃതി വായിച്ചപ്പോഴാണ്?
0: പ്രധാനമായിട്ട് ഈ 3 നോവലുകൾ, ആദ്യം ഉമ്മാച്ചു, സുന്ദരികൾ സുന്ദരന്മാരും, അമ്മണി. പ്രത്യേകിച്ച് ഈ സുന്ദരികള് സുന്ദരന്മാരും എന്ന് പറഞ്ഞ സംഗതി, അത് നിങ്ങൾ ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഓരോ ടെക്സ്റ്റാണ്. ഇന്ന് നിങ്ങൾ വായിച്ച പോലെയല്ല അടുത്ത മാസം വായിച്ചാൽ കിട്ടുക, അത് മാറിയുണ്ടാവും. അതുപോലെ തന്നെ ഉമ്മാച്ചുവിനുണ്ട് ആ ഒരു പ്രത്യേക സ്വഭാവവും ഇതൊക്കെ. അതേസമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെയാണ് നമ്മൾ അമ്മണി ഇരിക്കുന്നത്. അത്തരത്തിൽ സാധാരണ തരത്തിലുള്ളതല്ല, മനസ്സിന്റെ ഉള്ളിൽ കൂടിയാണിത് പരിശോധനകൾ ഡിറ്റക്റ്റീവ് ആവുന്നത്, അതിൽ കൂടെ സമ്പാദിക്കുന്നത്. അത്തരത്തിൽ വേറെ ആരും അക്കാലത്ത് എഴുതിയെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: ഇദ്ദേഹത്തിന്റെ രചനാശൈലിയിൽ ഇപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും, പ്രത്യേകിച്ച് ആ പ്രാദേശികമായിട്ടൊക്കെയുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച്, വ്യക്തികളെ നിരീക്ഷിച്ച് വളരെ സൂക്ഷ്മമായിട്ട് എഴുതിയതായിട്ട് നമുക്ക് തോന്നും. ആ രീതിയിൽ ഓരോ വ്യക്തിയെയും അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നോ?
0: ആ, അതും എല്ലാ റൈറ്റേഴ്സിനല്ല, കലാകാരന്മാർക്ക് തന്നെ നിരീക്ഷണം ഉണ്ടാവും. അപ്പോ ഇതിന്റെ ഒക്കെ ഈ കഥാപാത്രങ്ങള് എവിടെയൊക്കെയോ മുമ്പ് കണ്ടത് ആയിരിക്കും, പക്ഷെ ഒരിക്കലും അതേപടി ആ കഥാപാത്രത്തിന് ഇല്ല. വളരെ അടുത്തുള്ള ചിലർക്കൊക്കെ ചില ക്യാരക്ടറൊക്കെ ആളല്ലേ എന്ന് സംശയം തോന്നും, സംശയം തോന്നുള്ളൂ, അല്ലാണ്ട് ആണെന്ന് പറയാൻ പറ്റുന്ന തരത്തിലൊന്നും ചെയ്തു വെക്കില്ല.
1: ഇതിന് കിട്ടിയ പുരസ്കാരങ്ങളെ കുറിച്ച്, ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും, ഇത് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളോട് അദ്ദേഹത്തിനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അഭിപ്രായം എന്തായിരുന്നു ഈ പുരസ്കാരങ്ങൾ നേടുമ്പോ?
0: പുരസ്കാരം നേടുന്നതിലും സാധാരണ പറയുന്ന ഒരു വാചകം.

0: ജീവന്റെ ഞാണുമ്പിൽ എന്ത് കളിച്ചാലും സമ്മാനം താഴെ വന്നേ ഉള്ളൂ. അതായത് ഈ കാലമാണ് ഇതിൻ്റെ നിശ്ചയിക്കുന്നത്. അതാണ് നമ്മളൊരു ഡോക്യു ഫിക്ഷനിലല്ല എന്നൂറു കാലം തന്നെയാണെന്ന് ഉള്ള പേരിട്ടത്. അപ്പോൾ കാലം ആണിത് നിശ്ചയിക്കുന്നതാണ്. അതാണ് ഞാണുമ്പിൽ എന്ത് കളിച്ചാലും സമ്മാനം താഴെ വന്നിട്ടേ ഉള്ളൂ. അത് സമ്മാനം ഈ സ്റ്റേറ്റോ അല്ലെങ്കിൽ കേന്ദ്രമോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും വലിയ ഏജൻസീസോ ഒന്നും കൊടുക്കുന്നതല്ല. അപ്പോൾ ഈ റൈറ്റർക്ക് തന്നെ അതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ടാവും, അതിന് തന്നെ കുഴപ്പമുണ്ട്, ഇന്ന തന്നെ ഗുണങ്ങളുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഇത് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആയി വരുന്നു, വരും, കുറേ പേജുകൾ കൂടും. പക്ഷെ അച്ഛൻ ഒരിക്കലും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ മുകളിൽ ഇത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ചെറുതാക്കി കൊണ്ടുവരിക എന്നുള്ള ഈ ഓരോ ഇതിപ്പോൾ ഉദാഹരണത്തിന് ഉമ്മാച്ചു അല്ലെങ്കിൽ അതിന് ആദ്യത്തെ ആമിന ഇതിലൊക്കെ ചെറുതാക്കി കൊണ്ടുവരൽ പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് നടന്നിട്ടുണ്ട്. എല്ലാ ഇതിലും അത് കുറയന്നെ ചെയ്തിട്ടുള്ളൂ. എന്നാൽ സുന്ദരികളും സുന്ദരന്മാരും മാത്രം കൂടിയെന്നാണ് പറയുന്നത്.
1: അന്നത്തെ കാലത്തിന്റെ ഒരു പശ്ചാത്തലം കൃത്യമായിട്ട് സുന്ദരികളും സുന്ദരന്മാരും നോവലിൽ വരുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊക്കെ. ഉറൂബ് ജനിച്ചതും വളർന്നതും അദ്ദേഹത്തിന്റെ കൗമാരം പിന്നിടുന്നതും യൗവനം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന ഒരു കാലമാണ് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് ആ സമരത്തിൽ ഏതെങ്കിലും രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നോ?
0: പൊന്നാനി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എടശ്ശേരി ഗോവിന്ദൻ കവി, എടശ്ശേരി ഗോവിന്ദൻ, അദ്ദേഹം ഡയറക്റ്റായിട്ട് ഈ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ചോളം അതിൻ്റെ കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴും. വിദ്യാർത്ഥിയായിരുന്നു അന്ന്, വളരെ ജൂനിയറാണ്. കേളപ്പനൊക്കെ എപ്പോഴും എന്ന് പറഞ്ഞ പോലെ പൊന്നാനിയിൽ വരികയായിരുന്നു അങ്ങനത്തെ ഒരു കാലം. അപ്പോൾ ഓരോ പ്രാവശ്യം ഇദ്ദേഹം ഈ സമരത്തിൽ പങ്കെടുത്തിട്ട് ഉള്ള സമയത്ത് പോലീസ് പിടിച്ചുകൊണ്ടൊക്കെ ചെയ്യും. എല്ലാവരും പിടിച്ചുകൊണ്ടു, അതിൻ്റെ കൂടുതൽ അച്ഛനെയും പിടിച്ചുകൊണ്ടു. പോലീസ് പിടിച്ചുകൊണ്ടായിട്ട് അവിടെ എത്തുന്ന സമയത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഇവരുടെ അടിയൊന്നുമല്ല അച്ഛനെ സംബന്ധിച്ചോളം പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ അവിടുത്തെ ഇൻസ്പെക്ടർ അച്ഛൻ്റെ അച്ഛനെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലൊരു ഓഫീസറായിരുന്നു. അപ്പോൾ അങ്ങേരെ അറിയുന്നതുകൊണ്ട് ഒന്നും പറയില്ല, ഇയാളെ അയാളെ വീട്ടിൽ കൊണ്ടാക്കി കളഞ്ഞു. അല്ലാതെ ഒരു സമയത്ത് മാത്രം ഏതോ ഒരു ഇത് വലിയ ലാത്തിചാർജ് ആണെന്ന് ആ സമയത്ത് മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. ഈ ലാത്തിചാർജിൻ്റെ ഒരു ചെറിയ തോതിൽ മൂപ്പർക്ക് തട്ടിയ തലയിലൊരു മുറി ഉണ്ടായിരുന്നു, ഒരു പാട് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കേളപ്പനായിട്ട് അത് ഒരുപാട് കാലത്തെ ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ ഒന്നാമത്തെ പുസ്തകമൊക്കെ ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല ദാരിദ്ര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചില ആളുകളൊക്കെ ഉളപ്പമണ്ണ MRB പ്രേംജിയുടെ ഏട്ടൻ അങ്ങേരും എല്ലാം കൂടി കൂടിയിട്ടാണ് ഒരു പുസ്തകം അച്ഛൻ്റെ സംഭവമൊന്നും ഇല്ലാതെ തന്നെ പോയിട്ട് ഒന്നിച്ചിട്ട് ഒരു പുസ്തകമാക്കിയിട്ട് ആദ്യത്തെ പുസ്തകം അങ്ങനെ ഇറങ്ങുന്നത്.
1: അത് ഏത് കാലഘട്ടത്തിലാണ്?
0: സ്വാതന്ത്ര്യത്തിന് മുന്നേ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 1915 ജനിച്ചത്. ഒരു ഒരു 15 വയസ്സിൽ 1930. അപ്പോൾ ആദ്യത്തെ കഥ വരുന്നത് 15 വയസ്സിലാണ്. മാതൃഭൂമിയിൽ പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട് കഥയിലെ കവിത. പിന്നെ അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വേലക്കാരിയുടെ ചെക്കെന്ന് പറഞ്ഞുള്ള 1-ാമത്തെ കഥ വരുന്നത്. പിന്നെ അത് തൊട്ടിട്ടാണ് കുട്ടികൃഷ്ണമാരാർ അംഗീകരിക്കുന്നത്. ഇവിടെ പൊന്നാനി ഒരു ഇതുണ്ടായിരുന്നു,
1: പൊന്നാനി കളരി.
0: കളരി പൊന്നാനി കളരിയിൽ എടശ്ശേരി കുട്ടികൃഷ്ണമാരാർ, പിന്നെ വീട്ടി പെട്ടതിരിപ്പാട്, ഇങ്ങനെ കുറെ ആളുകളുണ്ടായിരുന്നു. അക്കിത്തം, MGS നാരായണൻ അങ്ങനെയുള്ള ആളുകളൊക്കെ പിന്നീട് വന്നിട്ടുള്ള. അപ്പോൾ വാസ്തവത്തിൽ ഇത് ഞാൻ മനസ്സിലാക്കി എടുത്തോളൂ, പൊന്നാനി കളരി അല്ലായിരുന്നു, ആക്ച്വലി ഇത് എടശ്ശേരി കളരിയായിരുന്നു. എടശ്ശേരിയാണ് ഇതിൽ വലിയ താല്പര്യമൊക്കെ എടുത്ത് ഇതിന്റെ രീതിയിൽ തുടങ്ങിയതും. അങ്ങനെയാണ് ആദ്യകാലത്ത് വിളിച്ചു വന്നതും. പിന്നീട് എപ്പോഴോ
1: അങ്ങനെയാണ് ഈ പൊന്നാനി കളരി.
0: പൊന്നാനി കളരിയിൽ ആണ് ഈ മേലക്കാരുടെ ചെക്കൻ. അതിനു മുമ്പ് കവിതകൾ വായിച്ചിട്ടുണ്ട്. ഈ കവിതകൾ വായിച്ചപ്പോ കുട്ടികൃഷ്ണമാരാര് ഒരു ദിവസം നേരെ ചോദിച്ചത് തനിക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങനെ കഴിയുമ്പോൾ 2 കൊല്ലത്തോളം ആവുമ്പോഴാണ് അവിടുന്ന് വേലക്കാരിയുടെ ചെക്കൻ ചെറുകഥ അതോടെ ഒരു മാരാർക്ക് ഭയങ്കര ഇതായി. അതാണ് തൻ്റെ വഴി. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയില്ല. കവിതകൾ പിന്നെ എഴുതിയിരുന്നു, പക്ഷെ പബ്ലിഷ് ചെയ്തിരുന്നില്ല.
1: പക്ഷെ ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്.
2: കവിത എഴുത്തിലൂടെ സാഹിത്യ മേഖലയിലേക്ക് പ്രവേശിച്ച ഉറൂബ് കഥാലോകത്ത് തന്റേതായ ഇരിപ്പിടം സ്ഥാപിച്ചിരിക്കെ തന്നെ ആകാശവാണിക്കായി ലളിതഗാനങ്ങളിൽ രചിച്ചു.

0: ഉറൂബ് കാലം തന്നെയാണ് എന്ന പേരിലൊരു ഡോക്യുമെന്ററി വന്നിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച്. അപ്പോ അതില് ഉറൂബായിട്ട് വേഷമിട്ടത് താങ്കളായിരുന്നു.
1: അതെ.
0: ആ ഒരു അനുഭവം എങ്ങനെയാണ് ഓർക്കുന്നത്?
1: എനിക്ക് ആദ്യം മുതൽ തന്നെ ചില മിമിക്രി അതിന്റെയൊക്കെ ഉള്ള ചില തമാശകളൊക്കെ ഉണ്ടായിരുന്നു കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ. അപ്പൊ അതിലെ ആളുകളെ പരിഹസിക്കുന്നതൊക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള. അപ്പൊ അങ്ങനെ അച്ഛന്റെ മാനസികം പലതും ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് അങ്ങേര് പറഞ്ഞപ്പോ തന്നെ ഞാൻ ഏറ്റെടുത്തത്. പിന്നെ പലരും പറയുകയും ചെയ്തു, ഇവിടെ മായ നാരായണൻ എന്ന് പറഞ്ഞ അനൗൺസർ. അപ്പോൾ അവര് ഒക്കെ പറഞ്ഞത് എന്റെ ചില ഇതൊക്കെ ഉണ്ട് അച്ഛൻ തന്നെ എന്ന് പറഞ്ഞു. ഛായ ഉണ്ട് നല്ല പോലെ, അതിന്റെ തുടക്കത്തിലത്തെ സീൻസ് അതിൽ ഇത് ചെയ്യുന്നത് എം ടി വാസുദേവൻ നായർ തന്നെയാണ് വരുന്നത്. സ്ക്രിപ്റ്റ് അങ്ങനെയാണ്, എം ടി വാസുദേവൻ നായർ പുറത്തുനിന്ന് കയറി വരുന്നു, ഉറൂബ് അദ്ദേഹത്തെ സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക്. ഉറൂബ് അവിടുത്തെ ആളാണ്. അപ്പൊ ഉറൂബ് സ്വീകരിച്ച് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ചിട്ട്
0: റെക്കോർഡിംഗ്
1: ചെയ്യുന്നു. അതാണ് അതിന്റെ രീതി. അപ്പൊ അത് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്ന ഇതൊക്കെ ഉണ്ട് എം ടി വാസുദേവൻ നായരെ. അപ്പോ എം ടി വാസുദേവൻ നായർ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും ബഹുമാനമൊന്നും കാട്ടരുത്, കാട്ടി പോരുത്.
0: അതെ അതെ.
1: ആ സന്ദർഭത്തിന്റെ ആളനുസരിച്ചിട്ട് അത് ചെയ്യണമല്ലോ.
0: അതെ അതെ.
1: അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ട് തന്നെയാണ് എടാ കൊച്ചനെ എന്നുള്ള മട്ടിൽ തന്നെയാണ്
0: എം ടിയോട് പെരുമാറിയതല്ലേ.
1: അത് വളരെ ഇഷ്ടപ്പെട്ടു ചെയ്തു.
0: ഒരു ആകാശവാണി കാലത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു?
1: ആകാശവാണി കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 75 ആയപ്പോഴേക്കും അന്ന് പെൻഷനും ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞിട്ടും ജോലി ചെയ്യാൻ നിർബന്ധിതരായി.
0: ഓരോ വർഷത്തെ കോൺട്രാക്ട് ആയിരുന്നു അദ്ദേഹത്തിനും.
1: കോൺട്രാക്ട് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ കാത്തിരിക്കേണ്ട ഒന്നും വന്നിട്ടില്ല. ആകാശവാണിയിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞ ഉടനെ തന്നെ കുങ്കുമം അതിന്റെ എഡിറ്റോറിയൽ എഴുതുന്ന ഒരു പ്രധാന സംഗതിയായിരുന്നു. പിന്നെ മലയാള മനോരമയുടെ വീക്കിലി എല്ലാ ഇതോടും കൂടിയിട്ട്, അതായത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ അനുവദിച്ചു.

0: ആവശ്യം കൊണ്ട് വീക്കിലി തുടങ്ങാം. വീക്കിലി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം അതൊക്കെ തന്നെ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആയിരുന്നു.
1: 1975 കോഴിക്കോട് ആകാശവാണി 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഉറൂബ് തന്റെ പ്രക്ഷേപണ ജീവിതം ഓർത്തെടുത്തത് ഇങ്ങനെ.
2: 1950 ആകാശവാണിയുടെ ഈ നിലയം ആരംഭിച്ചത്. അതേ വർഷം ജൂലൈയിൽ തന്നെ ഞാനൊരു ബ്രോഡ്കാസ്റ്റായി ഈ നിലയത്തിൽ

0: ഞാൻ ഒരു ബ്രോഡ്കാസ്റ്ററായി ഈ നിലയത്തിൽ ചേർന്നു. ബ്രോഡ്കാസ്റ്ററായി ചേർന്നു എന്നതിനേക്കാൾ ശരി ചേർന്ന് ബ്രോഡ്കാസ്റ്ററായി എന്ന് പറയുന്നതായിരിക്കും. അന്ന് പ്രക്ഷേപണകലയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. കവിയും ഗാനരചയിതാവും പിന്നീട് സിനിമാ ഡയറക്ടറുമായിരുന്ന എന്റെ സ്നേഹിതൻ പി ഭാസ്കരൻ കോഴിക്കോട്ട് വരുമ്പോൾ തമ്മിൽ കണ്ടാക്കൊള്ളാമെന്നൊരു കത്തെഴുതി. പ്രസംഗം എന്ന കൂലിയില്ലാത്തൊഴിൽ അന്നും എനിക്ക് കുറേശ്ശെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കോഴിക്കോട്ട് ചെന്നപ്പോൾ എന്റെ സുഹൃത്തിനെ കണ്ടു. ഞാൻ റേഡിയോ സ്റ്റേഷനിൽ ഒരു നിലയകലാകാരനായി ചേരുന്നുവോ എന്ന് ചോദിച്ചു. അയ്യോ ഭാസ്കര, എനിക്ക് ഈ തൊഴിലുമായി ഒരു ബന്ധവുമില്ല എന്ന് ഞാൻ ഒഴിഞ്ഞുമാറി. പിന്നീട് തുറന്നു നിർബന്ധിച്ചപ്പോൾ ഞാൻ കയറിയേറ്റു. വേണ്ടപ്പോൾ വിട്ടുപോരാമല്ലോ എന്നും ഓർത്തു. ചേർന്ന അന്ന് തന്നെ എനിക്ക് സ്ക്രിപ്റ്റ് എഴുതേണ്ടി വന്നു, ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യേണ്ടി വന്നു. നിലയത്തിൽ വോയിസ് ആർട്ടിസ്റ്റുമാർ അന്ന് നന്നായി കഷ്ടിയായിരുന്നു. ആ ബ്രോഡ്കാസ്റ്റ് ആയിരുന്നു എന്റെ ആദ്യത്തെ പ്രക്ഷേപണം. മൈക്രോഫോണിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വരെ എനിക്ക് സംഭ്രമമുണ്ടായിരുന്നു. എത്രായിരം മനുഷ്യർ കേൾക്കുന്നൊരു ഏർപ്പാടാണിത്. ആയിരക്കണക്കിന് മനുഷ്യരെ അഭിമുഖീകരിച്ച് അതിനു മുമ്പേ സംസാരിച്ചിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യനെ പോലും നേരിൽ കാണാതെ ആയിരങ്ങളോട് സംസാരിക്കുന്ന ഈ വിദ്യ സ്വല്പം സംഭ്രമമുണ്ടാക്കി. പക്ഷേ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സംഭ്രമത്തെപ്പറ്റി ഞാൻ മറന്നു. പിന്നീട് ഒരിക്കലും അതിനെപ്പറ്റി ഓർക്കേണ്ടിയും വന്നിട്ടില്ല.
1: നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ്, ആരൊക്കെയാണ് ഉള്ളത്?
2: അച്ഛനമ്മ, മൂന്ന് മക്കള്. അതില് മൂത്താള് മരിച്ചുപോയി. മൂത്താള് കരുണാകരൻ എന്ന പേര്. അങ്ങനെ കുറച്ച് കഥകളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ള സിസ്റ്ററാണ്, ഇപ്പോ മൈസൂരുണ്ട്, ശ്രീലത.
1: പിന്നെ മൂന്നാമത്തെ ആളാണ് താങ്കൾ?
2: മൂന്നാമത്തെ ആളാണ് ഞാൻ.
1: എന്താണ് ചെയ്യുന്നത്?
2: ഞാൻ കെൽട്രോണിൽ കുറെ കാലം ജോലി ചെയ്തിരുന്നു. പക്ഷെ അതിലപ്പുറം എനിക്ക് അപ്പോഴും താല്പര്യം ഉണ്ടായിരുന്ന ചിത്രം വരയ്ക്കലാണ്. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നുണ്ട്.
1: താങ്കൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ?
2: ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റും ഇതായിട്ടുള്ള പ്രസംഗങ്ങളാണ്. ആളുകൾ കേട്ടിരിക്കും. ആകാശവാണിയിലായിരുന്നപ്പോഴും അതെ, ഒരു ക്രൗഡ് എപ്പോഴും മുപ്പര ചുറ്റും ഉണ്ടാവും. ടൗണിലേക്ക് പോകുമ്പോഴും അതെ, കൂടെ കുറേ പേരുണ്ടാവും. അത് മുപ്പരുടെ ഈ സംസാരിക്കുന്നതിൻ്റെ ഒരു അത് ഓരോരുത്തർക്ക് അനുസരിച്ച് സംസാരിക്കാൻ അറിയാമെന്നുള്ളതാണ് ഏറ്റവും വലിയ. അതിനെ പറ്റിയിട്ട് എൻ പി മുഹമ്മദ് എഴുതിയിട്ടുണ്ട്. പി സി വീട്ടിൽ വന്ന് കയറിയാൽ നേരെ പോവാ ഉമ്മയുടെ അടുത്തേക്കാണ്. ഉമ്മയായിട്ട് കുറേ നേരം സംസാരിച്ച് എന്താണ് ഇത്ര പേരത്ത് വേദം സംസാരിക്കാന്ന് എനിക്കൊരിക്കലും പിടിയിട്ടില്ല. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത്, അവിടെ അതുപോലെ കുറേ നേരം. പിന്നെ അത് കഴിഞ്ഞ് കൊലായിൽ വന്നിരുമ്പോഴോ സംസാരിക്കുന്ന വേദാന്താണ്. അതുപോലെ തിക്കൊടിയനും എഴുതിയിട്ടുണ്ട്. ആളെ വലിയ വരുമാനം വെച്ചാൽ തീർച്ചയായിട്ടും അവകാശമുള്ള ഒരാളുടെ പോലെയാണ്. ഒരു വീട്ടില് ഉറുപ്പ് കയറിയാൽ
1: സംസാരപ്രിയനായിരുന്നു.
2: ആ സംസാരപ്രിയ എന്നാൽ ഞാൻ നേരെ ഓപ്പോസിറ്റായിരുന്നു. അപ്പോൾ ഞാൻ അധികം സംസാരിക്കുന്നില്ലായിരുന്നു, എഴുത്ത് തീരെയില്ല. അപ്പോൾ ഒരിക്കൽ ഞാൻ എൻ സി സി ക്യാമ്പിൽ പോയി. അച്ഛനീ നമ്മളൊക്കെ വിട്ടു നിൽക്കുന്നതിൽ കുറച്ച് പരിഭ്രമൊക്കെ ഉള്ള കൂട്ടത്തില്. അപ്പോൾ അച്ഛൻ എന്ന് ചോദിച്ചാൽ ഒരു പത്ത് ദിവസം ക്യാമ്പാ, 9 കാർഡ് സെൽഫ് അഡ്രസ്സ് എഴുതിയിട്ട് എനിക്ക് തന്നു. ഓരോ ദിവസവും ഓരോ കാർഡ് ഇടണം. അപ്പോൾ ഞാനവിടെ എത്തി ഒന്നാമത്തെ ദിവസം എന്താ എഴുതുക, എവിടെ നോക്കുമ്പോൾ മർമ്മം എന്ന് പറഞ്ഞ പോലെ ഒന്നും എഴുതാനില്ല. അവസാനം വെറുതെ എത്തി എന്ന് മാത്രം ഒരു അതെ. അപ്പോൾ എന്നിട്ട് പിന്നെ അച്ഛൻ അവിടെ വരുന്ന ആളുകൾക്കൊക്കെ കാട്ടിക്കിടന്നു. എൻ്റെ മോനൊരു കത്ത് അയച്ചാൽ, അപ്പോൾ ഇത് കമ്പിയാണല്ലോ അത് സുമറഴിക്കൊണ്ട്
1: എത്തിയത് മാത്രം.
3: ആയിരത്തി 1979 ജൂലൈ 10 ഉറൂബ് അന്തരിച്ചു. മനുഷ്യനെയും സമൂഹത്തെയും വിശാലമായ വീക്ഷണകോണിൽ കാണുകയും ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്ത എഴുത്തുകാരനായിരുന്നു ഉറൂബ്. സാഹിത്യ ലോകത്തെ അസ്തമിക്കാത്ത സൂര്യൻ. മലയാള റേഡിയോ പ്രക്ഷേപണത്തിന്റെ പ്രാരംഭകാലം തൊട്ട് 25 വർഷം അതിനെ കൈപിടിച്ച് നടത്തി കൃത്യമായ ദിശാബോധം നൽകിയ ഗുരുനാഥന് ആകാശവാണിയുടെ ഓർമ്മപ്പൂക്കൾ.
0: ഈ സ്റ്റേഷനിൽ ജോലി ചെയ്ത എല്ലാവർക്കും അഭിമാനിക്കാം. കാരണം അക്കാലത്ത് ഓഫീസർമാർ മാത്രമല്ല, എഞ്ചിനീയർമാർ, ക്ലാർക്കുമാർ, ഫ്യൂൺസ്, മസാലിച്ചി അടക്കമുള്ളവർ പ്രക്ഷേപണത്തിൽ പങ്കുകൊണ്ടു. ആത്മാർപ്പണ ബുദ്ധിയോടെ ഉദയാസ്തമനം പ്രവർത്തിച്ച അനേകം കലാകാരന്മാരുടെ വിയർപ്പും വിമ്മിഷ്ടവും തളംകെട്ടി നിൽക്കുന്നതാണ് ഈ സ്റ്റുഡിയോകൾ. എന്നിട്ട് എന്ത് നേടിയെന്ന് എന്റെ യുവസുഹൃത്തുക്കൾ ചോദിക്കരുത്. സംതൃപ്തി നേടി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഉത്തരം.
3: സസ്നേഹത്തിൽ ഉറൂബിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റാസയുമായി പങ്കുവച്ചത് ചിത്രകാരനായ മകൻ ഇ സുധാകരൻ.

0: സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
1: സസ്നേഹം വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:55.
2: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൌരാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
4: കുടുങ്ങി
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
7: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
8: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
7: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744555-0424.
9: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 40 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: ഉറച്ച ബോധ്യം, നിരന്തരമായ പരിശ്രമം, ക്രിയാത്മക ചിന്ത എന്നിവയാണ് വിജയത്തിലേക്ക് നയിക്കുന്ന യഥാർത്ഥ വഴികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്കൃത സുഭാഷിതം സാമൂഹിക മാധ്യമത്തിൽ പങ്കുവയ്ക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കർഷക ശാക്തീകരണത്തിന് ഗവൺമെന്റ് തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ കാർഷിക നേതൃത്വ കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് ഇന്ന് അവതരിപ്പിക്കും. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിൽ റിസർവേഷൻ അല്പസമയത്തിനകം ആരംഭിക്കും. മംഗലാപുരത്തു നിന്ന് കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, പാലക്കാട് നിന്ന് കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം വഴി താമ്പരത്തിനുമാണ് സർവീസുകൾ. CSIR UGC നെറ്റ് 2026 പരീക്ഷയ്ക്ക് അഡ്വാൻസ് സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 17-18 തീയതികളിലാണ് പരീക്ഷ. മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. കണ്ണൂർ ജില്ലയിലെ ഉളിക്കൽ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ്. മലപ്പുറം പന്തിരായിരം വനത്തിലെ ശക്തമായ മഴയിൽ കുറവൻപുഴയ്ക്ക് പുഴയിൽ ജലവിതാനം ഉയർന്നു. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു. ജക്കാർത്തയിൽ അണ്ടർ 19 അണ്ടർ 23 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 9 ഇന്ത്യൻ വനിതാ താരങ്ങൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടി. തനു, നിഷ, പ്രാജി, നികിത ചന്ദ്, കാജൽ, ശിവാനി, മുസ്കൻ, നൈന, പ്രിയങ്ക എന്നിവരാണ് നേട്ടം സ്വന്തമാക്കിയത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 163-38 എറണാകുളം ഓഖ എക്സ്പ്രസ്, 11:06 വൈകി 10:30, 166-10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ്, 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പ.

0: പാസഞ്ചർ 9:44 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
3: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7558852664.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ നിലമ്പൂർ മേഖലയിലെ പുഴകൾ അപകടകരമായ വിധം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. വയനാട്, തമിഴ്നാട് വനമേഖലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചാലിയാർ, പുന്നപ്പുഴ, കലക്കൻപുഴ, കരിമ്പുഴ എന്നിവയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. പുന്നപ്പുഴയിൽ വെള്ളമുയർന്നതിനെ തുടർന്ന് പുഞ്ചക്കൊല്ലി, അളക്കൽ ഊരുകളിലെ ആദിവാസികൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ ദുരിതത്തിലായി. ഒഴുക്ക് ശക്തമായതിനാൽ മുളകൾ കൊണ്ടുള്ള ചങ്ങാടം പുഴയിൽ ഇറക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. വയനാട് ജില്ലയിലെ മേപ്പാടി, ചൂരൽമല, കള്ളാടി ഭാഗങ്ങളിൽ പെയ്തിറങ്ങുന്ന ശക്തമായ മഴയെ തുടർന്ന് ചാലിയാറിൽ വെള്ളം ഉയർന്നതോടെ ശക്തമായ ഒഴുക്കാണ്. ചാലിയാറിന് കുറുകെ ഇരുട്ടുകുത്തിയിൽ പാലം നിർമ്മാണം പൂർത്തിയായതിനാൽ മുണ്ടേരി ഉൾവനത്തിലെ ആദിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുന്നതിന് തടസ്സങ്ങളില്ല. പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒതുക്കുങ്ങൽ മുണ്ടോത്ത് പറമ്പ് ഗവൺമെന്റ് UOP സ്കൂളിൽ 2ാംഘട്ട റോബോട്ടിക് പരിശീലനത്തിന് തുടക്കമായി. പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം PTA പ്രസിഡന്റ് MP സദു നിർവഹിച്ചു. SMC വൈസ് ചെയർമാൻ ഷെരീഫ് പൊട്ടിക്കല്ലെ അധ്യക്ഷത വഹിച്ചു. കോഡിംഗ്, പ്രോഗ്രാമിംഗ് എന്നിവയിലൂടെ നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്താനായി പ്രത്യേകം പരിശീലനം നൽകുന്ന പദ്ധതി വാക്രൂ ഫൌണ്ടേഷൻ, ലീഡേഴ്സ് ഇന്റർനാഷണൽ, മലപ്പുറം ഡയറ്റ് എന്നിവ ചേർന്ന് ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ജില്ലയിൽ 7 സ്കൂളുകളിലായി 3 മാസത്തേക്കാണ് പരിശീലനം. തുടർന്ന് ജില്ലാതല മത്സരവും നടക്കും.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: ആ മാഷേ, സുഖാണോ?
8: ആ, സുഖം തന്നെ, സുഖം തന്നെ.
7: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
8: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
7: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
9: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ആശ പവർ എം പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
2: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744555024.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
7: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
7: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്.

0: അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗരാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
3: അലോഹ ഹോസ്പിറ്റൽ,
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
5: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
7: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
9: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
8: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
9: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
8: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
9: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
4: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
9: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-332-9.
10: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
10: രാവിലെ 8:23.
11: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
10: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
12: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
13: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്, കരുതൽ.
14: മഴവില്ലിൽ ഇനി SS സ്നേഹജ പാടിയത്. വരികൾ ഖാൻകാവിൽ, സംഗീതം R. കനകാംബരൻ.

0: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയവാണി
0: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
1: വാക്കും
0: പൊരുളും പ്രായോജകർ,
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം,
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, ദൃഷ്ടി.
3: ദിവസവും കാലത്ത് 6:35.
6: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ.
7: അൽ റെയ്ഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
0: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയവാണി
0: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
5: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
10: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510

0: 7777-333-4.
1: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
2: യൂ, ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
4: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: മഴവില്ല് സമാപിച്ചു.

കാലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 3-5 സെമസ്റ്ററുകളുടെ കോളേജ് ട്രാൻസ്ഫർ പ്രൊഫഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. പട്ടിക പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രൊഫഷണൽ റാങ്ക് പട്ടിക സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ട്രാൻസ്ഫർ അറ്റ് UOC.AC.in എന്ന ഇമെയിൽ വിലാസത്തിൽ ലഭ്യമാക്കണം. റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ സർവകലാശാല വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ കോളേജുമായി ബന്ധപ്പെട്ട് ഈ മാസം 14 ഉച്ചയ്ക്ക് 2 മണിക്കുള്ള ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കണം. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 45 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ ഓസ്ട്രേലിയ പങ്കാളിത്തം പരിവർത്തനാത്മക ഹൈടെക് യുഗത്തിലേക്ക്, കടന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2030 100 ബില്യൺ US ഡോളർ എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് ഉഭയകക്ഷി വ്യാപാരം ത്വരിതപ്പെടുത്തുമെന്നും മെൽബണിൽ ഇന്ത്യയിലെയും ഓസ്ട്രേലിയയെയും വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ മോദി പറഞ്ഞു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കിട്ടി. സോൺ 1 നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കിട്ടിയത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 4. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കള്ളാടിയിലെ ദുരന്ത മേഖലയിലെത്തി. ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെയും ഇരുവരും കാണും. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് 1-ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 ഫീസടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസ് അടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. പൂനെയിൽ മാലിന്യം കൂട്ടിയിട്ട കുന്ന് ജനവാസ മേഖലയിലേക്ക് ഇടിഞ്ഞുവീണ് 23 പേരെ കാണാതായ സംഭവത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ഇതുവരെ 14 പേരെ സുരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ രക്ഷിച്ചു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യ ഈ മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കും. 19 ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജിന്റെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് ഇന്ന് കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ്ബ് പുറത്തിറക്കുന്ന വിക്ടർ സ്മരണിക കവർ ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ പുലർച്ചെ 1:30 നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
0: FM പ്രധാന വാർത്തകൾ.

0: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 163-38 എറണാകുളം ഓഖ എക്സ്പ്രസ് 11:06 വൈകി 10:30, 166-10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59, 163-45 ലോകമാന്യത്തില് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 വൈകി 11:28, 166-06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 566-10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 18 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടികൾക്ക്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
2: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന, അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയ്ഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രി ആണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം ഇപ്പോഴും

0: ഷിഗെല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗെല ഫ്ലെക്സിനറി ആണ്. ഷിഗെല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സിനറിക്ക് അത് കുറവാണ്. കാരണം ഷിഗെല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളുമൊക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗെല ഫ്ലെക്സിനറി ആണ് കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ. ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗെല ഫ്ലെക്സിനറി ആണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗെല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് സീറോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗെല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 തൊട്ട് നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ടൊരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസ് ആണ് സോണി. എങ്കിലും കുട്ടികളിലും അതും പ്രത്യേകിച്ച് 5 വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഷിഗെല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗെല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗെല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗെലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 മുതൽ 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000 അത്രയും ലോഡ്, 100,000, 10,000, 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗെലയ്ക്ക് 10 മുതൽ 100 അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗെല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി കക്കൂസിൽ പോയതിന് ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ, മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ, ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമ്മളെ, നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി, പേപ്പറിലൊക്കെ ആണെങ്കിൽ 10-17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗെല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി. മലം കൂടി, മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം, 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ

0: വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ വൈറസ് ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന് പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇത് ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കിടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏർജും, ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും, ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗെല്ല ഡിസെൻട്രിയ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം, കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗെല്ല സോണിൽ പൊതുവെ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മേഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ, കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗെല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗെല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗെല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല, മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധ ശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗെല്ല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ORS തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ORS വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, 1 ഗ്ലാസിൽ 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായും ഒക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജ് കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പൊ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവെ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സസിനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സസിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല ഈ ആന്റിമൈക്രോബിൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോള്, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സസിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തു നിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5-10% ഒക്കെ എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സിസിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം

0: റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാർ ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയാൽ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മാഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട്ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തിശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 15:20. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 0483 29 50 300, മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0483 29 50 800. തുടർന്ന് FM 1050 പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ടവ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 നിശൽ, 12:25 ചാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പ് വഴി ആവശ്യപ്പെട്ടവ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം മേഘയുടെ തിരോധാനം, ഒരു അന്വേഷണം, രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് ഡയലെ സോങ്, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പോക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: ഇരുപത്തിയൊൻപത് ദിവസമായി ലോകത്തിന്റെ ശ്വാസഗതിയും ഹൃദയതാളവും നിയന്ത്രിക്കുന്ന പന്താട്ടം അതിന്റെ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നു. 42 നിന്ന് തുടങ്ങിയ പോരാട്ടം 8 എത്തി നിൽക്കുന്നു. ഇതിനിടയിൽ ചില സ്വപ്നങ്ങൾ പൂവണിഞ്ഞു, ചിലത് കണ്ണീരിൽ അലിഞ്ഞു. അപ്രതീക്ഷിത വിജയങ്ങൾ, ഹൃദയം തകരുന്ന തോൽവികൾ, അമ്പരപ്പിക്കുന്ന അട്ടിമറികൾ, വേദനിപ്പിക്കുന്ന വേർപാടുകൾ, വിടവാങ്ങലുകൾ. ഇനിയുള്ള ഓരോ പാസും ഓരോ ഗോളും ചരിത്രമാകും. ഉദ്വേഗം നിറഞ്ഞ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാകുന്ന ഈ ദിവസം ഫിഫ ലോകകപ്പ് 2026 ചൂടൻ വിശേഷങ്ങളുമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കാതോർത്തുകൊണ്ട് മഞ്ചേരി FM ഫുട്ബോൾ ബീറ്റ്സ് വീണ്ടും നിങ്ങൾക്കൊപ്പം. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങൾക്കൊപ്പം ഞാൻ സുധീർ ബാബു.
1: ഞാൻ ഷാജി.
0: സ്റ്റുഡിയോ സഹായം പ്രമീള ചോലക്കൽ.
1: സാങ്കേതിക സഹായം
0: EM ഷജീർ ലിജേഷ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിളിക്കാം 0483 2953 300 അല്ലെങ്കിൽ 2950 800 HTT code 0483. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഒരു മുഖ്യാതിഥിയുണ്ട്, അദ്ദേഹത്തെ സ്വീകരിക്കാം.
1: ഓക്കെ,
0: ഹലോ.
2: ഹലോ,
0: നമസ്കാരം സർ.
2: നമസ്കാരം. നമസ്കാരം.
0: നമ്മുടെ കൂടെയുള്ളത് മറ്റാരുമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫുട്ബോളർ, ഡിഫൻഡർ ആയിട്ടുള്ള ഇന്റർനാഷണൽ കളിക്കാരൻ യു ഷറഫ് അലിയാണ്. മാത്രമല്ല, അദ്ദേഹം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്. നിരവധി കാലം കേരള പോലീസിൽ ഉരുക്കുകോട്ട പോലെ പ്രതിരോധം കാത്ത കളിക്കാരനാണ്. 1992 and 1993 സന്തോഷ് ട്രോഫി നേടിയ ടീമിൽ അംഗമാണ്. മാത്രമല്ല, 1994 കൊറിയയിലും ഹോങ്കോങ്ങിലും നടന്ന ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ബെയ്റൂട്ടിനെതിരെ ഇന്ത്യൻ ടീമിന് വേണ്ടി നിർണായക മത്സരം കാഴ്ചവെച്ച നമ്മുടെ മുഖ്യാതിഥി, ഫുട്ബോൾ താരം, ബഹുമാനപ്പെട്ട ശ്രീ ഷറഫ് അലിക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം മഞ്ചേരി FM-ലേക്ക്.
1: ഒപ്പം അദ്ദേഹം നമ്മുടെ ജില്ലക്കാരനുമാണ്.
0: അതെ, മഞ്ചേരിക്കാരനാണ്, അരീക്കോടുകാരനാണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
0: വളരെ സന്തോഷമുണ്ട് താങ്കളോട് സംസാരിക്കാൻ പറ്റിയതില്.
2: ചെറിയൊരു തിരുത്തുണ്ട്, നിലവിൽ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അല്ല
0: ആയിരുന്നു. ഞാൻ തിരുത്തുന്നു, ക്ഷമയോടുകൂടി തിരുത്തുന്നു സാറേ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മുടക്ക വലിയ ഉദ്യോഗത്തിലാണ്, വളരെ ആകാംക്ഷയിലാണ്, കളി ആരവത്തിലാണ്, കളി ആഘോഷത്തിലാണ്. എന്താണ് സാറിന്റെ ഒരു കളി അനുഭവങ്ങൾ? ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല, സാർ പറഞ്ഞാൽ മതി.
2: തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളൊക്കെ വളരെ ശക്തമായ മത്സരങ്ങൾ തന്നെയാണ് വരുന്നത്. ഇപ്പൊ നോക്കി, 4 ക്വാർട്ടർ ഫൈനലില് അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം മാത്രമാണ് പ്രതീക്ഷ അനുസരിച്ചുള്ള ടൈറ്റ് മത്സരം വരാത്തത്. ബാക്കി ഫ്രാൻസും മൊറോക്കോയും ഇംഗ്ലണ്ടും നോർവേയും സ്പെയിനും ബെൽജിയം ഒക്കെ ഫുട്ബോൾ പ്രേമികൾക്ക് നല്ല നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അർജന്റീന സ്വിറ്റ്സർലൻഡ്, ഒരുപക്ഷെ അർജന്റീനയുടെ ഇപ്പോഴത്തെ ഒരു നിലവാരം അല്ലെങ്കിൽ കളിയുടെ സ്റ്റൈലും വെച്ചിട്ട് സ്വിറ്റ്സർലൻഡ് ഒരു വലിയ എതിരാളിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഫുട്ബോളാണ് പലതും സംഭവിക്കാം. കെപ്പവേദ അർജന്റീനയോട് കളിച്ചത് നമ്മൾ കണ്ട്, ഈജിപ്ത് കളിച്ചത് നമ്മൾ കണ്ട്. കളിയിൽ ചിലപ്പോ പല മാറ്റങ്ങളും വന്നേക്കാം. എന്നിരുന്നാലും അർജന്റീനക്ക് തന്നെയാണ് ആ മത്സരത്തിൽ ഞാനൊരു മുൻതൂക്കം കാണുന്നത്.
0: ശരി, അപ്പൊ സാറ് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക ഒരു ടീമിനോട് ആഭിമുഖ്യമുണ്ടോ?
2: അല്ല, ഞാൻ പൊതുവെ ഒരു ബ്രസീൽ ഫാൻ ആയിരുന്നു. പക്ഷേ നമ്മുടെ ഫാൻ ടീം ജയിച്ചോളന്നില്ലല്ലോ.
0: ഫുട്ബോളിന്റെ ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് അല്ലേ.
2: ഇത്തവണ പിന്നെ ലീഗ് ഗ്രൗണ്ടും നോക്കൌട്ടിലെ ഒന്നും പ്രീ ക്വാർട്ടർ രണ്ടാം റൗണ്ടും കഴിഞ്ഞപ്പം പൊതുവെ ഒരു ബാലൻസ്ഡ് ടീമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രാൻസ് തന്നെയാണ്.
0: ഫ്രാൻസ് ആണ്
2: ഒരു ബാലൻസ്ഡ് ടീമായിട്ടുണ്ട്. അപ്പോ പക്ഷെ മൊറോക്ക ഇന്നിപ്പോ ക്വാർട്ടർ ഫൈനൽ, രാത്രി നടക്കുന്ന ക്വാർട്ടർ ഫൈനൽ എന്ന് പറഞ്ഞാൽ ശക്തരായ എതിരാളികളാണ് മൊറോക്കോ. പക്ഷേ ഫ്രാൻസിന് മറികടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.
0: ഒരേ ഒരു ആഫ്രിക്കൻ ടീമാണ് നിലവിലുള്ള.
2: അതെ അതെ അതെ.
0: അപ്പം മിക്കവാറും ടീമുകളൊക്കെ യൂറോപ്യൻ ടീമുകളും ഒരു ആഫ്രിക്കനും ഒരു അമേരിക്കനുമാണ് ഇപ്പൊ നമുക്കുള്ളത് അല്ലേ.
2: മൂന്നാം സ്ഥാനക്കാരാണ് കഴിഞ്ഞ വർഷം.
0: അതെ അതെ അതെ. അപ്പൊ നമുക്ക് ഉദ്യോഗജനകമായ ഒരു മത്സരം പ്രതീക്ഷിക്കാം.
2: തീർച്ചയായിട്ടും 4 ക്വാർട്ടർ ഫൈനലും നല്ല മത്സരം തന്നെ ആയിരിക്കും, യാതൊരു സംശയവുമില്ല. ആർക്കും വിജയം പ്രവചിക്കാൻ പറ്റാത്ത മത്സരങ്ങൾ തന്നെയാണ്. ഇംഗ്ലണ്ടും നോർവേ ആവട്ടെ, സ്പെയിൻ ബെൽജിയം ആവട്ടെ, നല്ല മത്സരങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. അതിൽ കുറച്ചെങ്കിലും വീക്കായിട്ട് അർജന്റീനയുടെ മുമ്പിൽ വരുന്ന സ്വിറ്റ്സർലൻഡ് മാത്രമാണ് കുറച്ചൊരു വീക്കായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ സ്വിറ്റ്സർലൻഡ് വരെ കൊളംബിയ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ടഫ് മത്സരം അർജന്റീനക്ക് നേരിടേണ്ടി വന്നു.
0: തീർച്ചയായിട്ടും. അപ്പോ പിന്നെ ഇപ്രാവശ്യത്തെ മത്സരങ്ങളിൽ നമുക്ക് കണ്ടൊരു പ്രത്യേകത, പണ്ടൊക്കെ നമ്മള് പ്രമുഖരായ ടീമുകളെയാണ് ആയിരുന്നു എണ്ണിയിരുന്നതെങ്കിൽ ഇപ്രാവശ്യം നമ്മളത്ര

0: ശ്രദ്ധിക്കാത്ത ടീമുകൾ പോലും വളരെ കടുത്ത മത്സരം കാഴ്ചവെക്കുകയും ഉന്നത നിലവാരത്തിലേക്ക് ഉയരുകയും ചെയ്തു എന്നുള്ളതാണ് അല്ലേ സാർ?
1: തീർച്ചയായിട്ടും അതുപോലെ ഈജിപ്ത് പോലെയുള്ള ടീമുകളൊക്കെ ആഫ്രിക്കൻ ടീമുകൾ പൊതുവെ രണ്ടാം റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു.
0: അതെ, ഒരു ആഫ്രിക്കൻ കരുത്ത് അവർ കാണിച്ചു, ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാണ് അവർ കാണിച്ചതെന്ന് തോന്നുന്നു.
1: പിന്നെ നമ്മളെല്ലാ വർഷവും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു ക്വാർട്ടർ ഫൈനലിന് അപ്പുറത്തേക്ക് ഈ ആഫ്രിക്കൻ ടീമുകൾക്ക് വരാൻ പലപ്പോഴും പല പ്രയാസങ്ങളുണ്ട്. അവരുടെ ആ ടഫ് ഫുട്ബോൾ പലപ്പോഴും വേൾഡ് കപ്പിൽ വേൾഡ് കപ്പ് പോലെയുള്ള മത്സരങ്ങളിൽ കാർഡുകൾ വാങ്ങിക്കൂട്ടത്.
0: അപ്പൊ
1: ഇത് അപ്പൊ രണ്ടോ മഞ്ഞക്കാർഡോ അല്ലെങ്കിൽ റെഡ് കാർഡോ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ മാറി നിൽക്കേണ്ട അവസ്ഥ വരും. അല്ലെങ്കിൽ കാർഡ് മഞ്ഞക്കാർഡ് കിട്ടുന്നതോട് കൂടി തന്നെ ആ തനതായ സ്റ്റൈൽ മാറ്റിയിട്ട് ഒരു സോഫ്റ്റ് ഫുട്ബോളിലേക്ക് മാറുമ്പോൾ ആ പെർഫോമൻസിനെ ബാധിക്കും. അവരുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടഫ് ആൻഡ്

0: ലേക്ക് മാറുമ്പോൾ ആ പെർഫോമൻസിനെ ബാധിക്കും. അവരുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ടഫൻ റഫ് ഫുട്ബോൾ,
1: അല്പം ഒരു പരുക്കനാവാനുള്ള സാധ്യതയുള്ള ടീമുകളാണ് അവർ.
0: അതെ അതെ, ആ പരുക്കൻ കളി വേൾഡ് കപ്പിൽ എപ്പോഴും സ്ട്രിക്ട് അമ്പയറിംഗ് ആയതുകൊണ്ട്
2: അർജന്റീന ഈജിപ്ത് മത്സരത്തിലും ആ ഒരു ചുവപ്പ് കാർഡ് വരെ അവസാനത്തേക്ക്
0: ചുവപ്പ് കാർഡ് കിട്ടിയത് കോച്ചിനാണ്,
2: കോച്ചിനാണ് കിട്ടിയത്. അതെ, കളിക്കാർക്കല്ലെന്നുള്ള വ്യത്യാസം മാത്രം.
1: സാർ ഒരു ഡിഫൻസ് പൊസിഷനിൽ കളിച്ചിരുന്ന ആളാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത കാര്യമാണിത്, ഈ ഫോർവേഡുകൾ അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കുന്ന ഗോൾ നേടുന്ന ആൾക്കാർക്കാണ് പലപ്പോഴും ഒരു പേരും പ്രശസ്തി
2: ഉണ്ടാവുക. അതെ,
1: ഡിഫൻഡേഴ്സിന് അത്ര പേര് അറിയപ്പെടാതെ പോകുന്ന ഒരു സാഹചര്യം ഇല്ലേ സാർ? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ?
0: അത് സാധാരണ അത് നാച്ചുറലി അത് ഇപ്പൊ ഗോൾ അടിക്കുന്നവരാണ് എല്ലാവരും ശ്രദ്ധിക്കുക, ഗോൾ സേവ് ചെയ്യുന്നവരെ ആ മത്സരത്തിൽ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കപ്പെടുള്ളൂ. പിന്നീട് റെക്കോർഡുകളിലൊന്നും അത് ഉണ്ടാവാറില്ല. ഗോൾ അടിച്ചവരും അസിസ്റ്റ് ചെയ്തവരുടെയും റെക്കോർഡുകൾ എപ്പോഴും ഉണ്ടാവും. 10 ഗോൾ അടിച്ചു, 15 ഗോൾ അസിസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ ഡിഫൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 4 ഗോൾ സേവ് ചെയ്തു എന്നുള്ളത് ഒരിക്കലും ഒരു റെക്കോർഡിൽ ഉണ്ടാവാറില്ല. അത് നമ്മുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, അതിനു മുമ്പും ഇപ്പോഴും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നാന്തരം ഡിഫൻഡേഴ്സ് ഉണ്ട്, 4-5 ഗോൾഡൻ സേവുകൾ നടത്തിയ ഡിഫൻഡേഴ്സിന് ആരും ഓർക്കുന്നില്ല.
2: മനോഹരമായ പൊതുവേ നമ്മള് കൂട്ടായ്മയാണ്, 11 പേരുടെ കൂട്ടായ്മയാണെന്നൊക്കെ പറയും അല്ലേ,
0: പറച്ചിലൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഗോൾ അടിക്കുന്നവർക്കും സ്ട്രൈക്കേഴ്സിനും തന്നെയാണ് അല്ലെങ്കിൽ മിഡ്ഫീൽഡേഴ്സിനും തന്നെയാണ് എപ്പോഴും ഒരു ആരാധനയോടുകൂടി ആളുകൾ
1: കാണാറല്ലോ. അതെ, പ്രശ്നം നല്ല ഗോൾ കീപ്പർ, ഈജിപ്തിന്റെ ഗോൾ കീപ്പർ ആയാലും ശരി, കെപ്പോർത്തയുടെ ഗോൾ കീപ്പർ ആയാലും ശരി, അസാധ്യമായ സേവകൾ നടത്തിയ ആൾക്കാരാണ്.
0: അതെ അതെ, പക്ഷെ 2-3 ഗോള് വരുന്നതോട് കൂടി അവര് പിന്മാറും.
1: അതാണ് സാറിന്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ഏറ്റവും നല്ല ഒരു തിളങ്ങിയ ഡിഫൻഡർ ആരായിരിക്കും ഒരു പക്ഷേ ഇതുവരെയുള്ള മത്സരത്തിൽ? ഗബ്രിയൽ
0: ഓരോ മത്സരത്തിലും,
1: അതെ,
0: നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ഡിഫൻഡേഴ്സിന്റെ പെർഫോമൻസിലും കൂടുതൽ നമ്മളും വിലയിരുത്തിയിട്ടുള്ളത് പലപ്പോഴും.
2: സാറ് നേരത്തെ പറഞ്ഞതിനോടൊന്ന് ചേർത്ത് പറയാനുള്ളതേ, അപ്പൊ ഈ ലോകകപ്പിൽ നമ്മളിപ്പോ ടീമുകളുടെയും അതേപോലെ തന്നെ ഗോളടിക്കുന്നവരൊക്കെ തന്നെ പേരും പ്രശസ്തിയും നമ്മളിങ്ങനെ ആരാധിക്കുമ്പോൾ അതിലേക്ക് നയിക്കുന്ന പരിശീലകരും അവരുടെ തന്ത്രങ്ങളും പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട്. കാരണം ഒരു ടീമിനെ വിജയത്തിലേക്ക് എത്തുന്ന പരിശീലകരാണല്ലോ ശരിക്കും.
0: അതെ അതെ, തന്ത്രങ്ങളൊക്കെ ഗ്രൗണ്ടിന്റെ പുറത്ത് എന്ത് തന്ത്രങ്ങൾ നമ്മൾ മെനഞ്ഞാലും പ്രാക്ടിക്കലി സക്സസ് എന്ന് പറയുന്നത് ഗോൾ അവസരങ്ങൾ മുതലാക്കുന്നതിൽ തന്നെ
2: ആ സമയത്തുള്ള തീരുമാനങ്ങൾ.
0: അർജന്റീന 79 മിനിറ്റ് വരെ 2 ഗോൾ ഡൗൺ ആയി നിൽക്കുന്നു. നമ്മൾക്കൊക്കെ അർജന്റീന ഗോൾ അടിക്കും എന്നുള്ള പ്രതീക്ഷ എപ്പോഴും ഉണ്ട്. പക്ഷേ 3 ഗോൾ തിരിച്ചടിച്ചിട്ട് വിജയിക്കുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കില്ല. 2-2 എക്സ്ട്രാ ടൈമിൽ വരും, എക്സ്ട്രാ ടൈമിൽ ഇപ്പൊ അടിക്കുമല്ലേ.
1: അങ്ങനെയൊക്കെ
0: ഫുട്ബോളിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് ബ്രസീലിന്റെ ചില മത്സരങ്ങളിൽ, ബ്രസീല് മുൻതൂക്കം കാണിച്ച മത്സരത്തിൽ പോലും എന്താ ഉണ്ടായത്, 2 ഗോൾ അടിച്ചിട്ട് പെനാൾട്ടി പോലും മിസ് ചെയ്യുന്നൊരവസ്ഥ.
1: ഒരു
0: പക്ഷേ ബ്രസീൽ ആ പെനാൾട്ടി മിസ്സായിട്ടില്ലായിരുന്നു, കളിയുടെ ഗതി വേറെ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും,
0: അപ്പോഴും തന്ത്രങ്ങൾ, ഒരേ തന്ത്രങ്ങൾ തന്നെയാണ് ഈ ടീം പയറ്റിയിട്ടുള്ളത്. എത്ര തന്ത്രങ്ങൾ പയറ്റിയാലും പ്രാക്ടിക്കലി സക്സസ് ആവുക എന്ന് പറയുന്നത് ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട് കൂടിയാണ്.
2: അതെ, ഒരു ഒരു സെക്കൻഡിൽ നമുക്ക് തോന്നേണ്ട കളിയും മാറ്റങ്ങളും അല്ലെ, ഒരു സെക്കൻഡിലാണല്ലോ സംഭവിക്കുന്നത്.
0: ഒരു പെനാൽറ്റികൾ വരെ മെസ്സി പെനാൾറ്റി മിസ് ചെയ്തിട്ട് പക്ഷെ ആ പെനാൽറ്റി ഗോളായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു.
1: തീർച്ചയായിട്ടും,
0: പിന്നീട് ഗോൾ കട്ടിരുന്നു.
2: അല്ല, അതുകൊണ്ട് അർജന്റീന ഒന്നുകൂടെ വിജിലന്റ് ആയി.
1: പക്ഷെ കുറച്ചൊരു ഭാഗ്യം കൂടെ തുണച്ചും തോന്നുന്നു. ഈജിപ്ത് അടിച്ച 2 ഗോള് വളരെ മനോഹരമായ ഗോളായിരുന്നു. അത് നിർഭാഗ്യവശാൽ പുതിയ വാറ നിയമം അനുസരിച്ച് റദ്ദാക്കപ്പെട്ടത് വലിയൊരു സങ്കടമുള്ള കാര്യം കൂടിയാണെന്ന് തോന്നുന്നു. നല്ലൊരു ഗോളായിരുന്നു.
0: പല കോൺട്രവേഴ്സി നടക്കുന്നുണ്ടല്ലോ. എന്ത് നടന്നാലും റഫറിയുടെ ഒരു ഫൈനൽ ഡിസിഷൻ തന്നെയാണ് നിലനിൽക്കുന്നത്.
2: അതും ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഉണ്ടല്ലോ, ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറഞ്ഞ
1: സാറ്. ഇപ്പൊ നമ്മള് ഇപ്പൊ വേൾഡ് കപ്പിന്റെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. സാറ് ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധീകരിച്ചിട്ടുള്ള ആളാണ്. നിലവിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ സാഹചര്യത്തെ കുറിച്ച് നല്ല അവബോധമുള്ള ആളാണ് ഈ നമ്മുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിട്ടൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വരും കാലങ്ങളിൽ, നേരത്തെ ഞാൻ ഒരു മുമ്പൊരു ലൈവിൽ സൂചിപ്പിച്ചതുപോലെ അർജന്റീനയ്ക്കും ബ്രസീലിനും വേണ്ടി ആരാധകർ ഇരമ്പുന്നതുപോലെ ഇന്ത്യൻ ടീമിന് ഇരമ്പാൻ ഒരു ഭാഗ്യം എന്നായിരിക്കും കിട്ടുക?
0: നമ്മൾ ആ രംഗത്ത് കാതലായ മാറ്റങ്ങൾ വരുത്തി വളരെ ക്രിയാത്മകമായ ദീർഘകാല അടിസ്ഥാനത്തിലെ പദ്ധതി നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഫുട്ബോൾ രംഗത്ത് ഒരു മുന്നേറ്റം നമുക്ക് നടത്താൻ പറ്റൂ. നിർഭാഗ്യവശം.

0: വെച്ചാൽ അത്തരത്തിലുള്ള പദ്ധതികളൊന്നും നമ്മൾ ഇന്നേ വരെ ആരംഭിച്ചിട്ടില്ല. അങ്ങനെ ആരംഭിച്ചാൽ തന്നെ ചുരുങ്ങിയതൊരു 10 വർഷമെങ്കിലും കാത്തിരിക്കണം, അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ചുരുക്കി പറഞ്ഞാല് നമ്മൾ ഇന്നേ വരെ ആരംഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി അടുത്ത 10 വർഷത്തേക്ക് പോലും അത്തരത്തിലുള്ള പ്രകടനം നമ്മൾ പ്രതീക്ഷിക്കണ്ട. തുടങ്ങിയാൽ തന്നെ ഒരു 9 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ് താഴെയുള്ള ഒരു കുട്ടിയെ നമ്മൾ എടുത്തിട്ട് ലോക നിലവാരമുള്ള ഫുട്ബോൾ താരമാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ 1-2 വർഷം കൊണ്ട് പറ്റില്ലല്ലോ.
1: തീർച്ചയായിട്ടും
0: 18-20-22 വയസ്സ് വരെ കാത്തിരിക്കണം.
1: അതെ അല്ലേ? അപ്പൊ 2038 നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നാണ് സാറിന്റെ ഒരു.
0: 2038 പ്രതീക്ഷ ഉണ്ടാവണമെങ്കിൽ തന്നെ ഇപ്പൊ നമ്മൾ ആരംഭിച്ചിരിക്കണം. ആരംഭിച്ചിട്ട് 10 വർഷമെങ്കിലും കാത്തിരിക്കൂടി കാത്തിരിക്കണം.
2: സാർ ഒരു കാര്യം ചോദിച്ചോ, സാർ 94 കോങ്കോങ്ങില് കൊറിയയിൽ അല്ലെ, പിന്നെ ബെയ്റൂട്ടിനെതിരെ കളിച്ചതാണല്ലോ ഫിഫ വേൾഡ് കപ്പ് റൗണ്ട് യോഗ്യത.
0: ലബനൻ ബെയ്റൂട്ടിലായിരുന്നു കളി, ലബനൻ ആണെന്ന്
2: എതിരാളിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഇന്റർനാഷണലിൽ നമുക്ക് എക്സ്പോഷർ വളരെ കുറവല്ല, അതിനൊരു സാധ്യത എങ്ങനെയാണ് ഇന്ത്യൻ കളിക്കാർക്ക് കിട്ടാനുള്ള സാധ്യത?
0: അത് നമ്മൾ ഈ ക്വാളിഫയിങ് റൗണ്ടില്, വേൾഡ് കപ്പ് ക്വാളിഫയിങ് റൗണ്ട് നടക്കുമ്പോൾ വളരെ ശക്തരായ ടീമുമായിട്ടൊന്നും നമുക്ക് മത്സരിക്കേണ്ടി വരാറില്ല. ഏഷ്യൻ കൺട്രീസിലെ ഏറ്റവും മികച്ച ടീമുകൾ ആണ് നമുക്ക് മിക്കവാറും എതിരാളി. ഇപ്പൊ ചൈന നമുക്ക് വന്നിട്ടുണ്ട്, കൊറിയ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ചൈനയോട് ഡ്രോ പിടിച്ച മത്സരങ്ങളൊക്കെ
2: ഉണ്ടായിട്ടുണ്ടായിരുന്നു.
0: ഇനി കൊറിയോട് തന്നെ 3-1 സ്കോർ ആയിരുന്നു. ഒരെണ്ണം തിരിച്ചടിക്കാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 വാങ്ങിയതിലും വലിയ സന്തോഷമുള്ള കാര്യം. ഒരു ഗോളും കൊറിയന്റെ വേൾഡ് കപ്പിൽ കളിക്കുന്ന ടീമിനെ ഒന്ന് തിരിച്ചടിക്കാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്റെ ഓർമ്മ ശരിയാണ്, ബഹ്റൈനോടും 2-1 അങ്ങനെ എന്തോ സ്കോർ ഉണ്ട്. ബഹ്റൈനൊക്കെ അന്ന് ക്വാളിഫൈ ചെയ്യാൻ തക്ക ടീമായിരുന്നു. അപ്പോ ക്വാളിഫയിങ് റൗണ്ടില് ഒരു മോശമല്ലാത്ത പ്രകടനം നമ്മൾ കാഴ്ചവെക്കാറുണ്ട്. അന്നൊക്കെ നമ്മള് റാങ്കിങ്ങും 100 അടുത്താണ്, 100 ചുറ്റുവട്ടത്തില്, 101, 99, 104 ഇങ്ങനെ ഈ റൗണ്ടിൽ പോകുന്നത്. അന്നും ഇത്തരത്തിലുള്ള ഒരു പദ്ധതികളൊന്നും നമ്മൾ എടുത്തില്ല. തൽക്കാലം 15 ദിവസത്തേക്കോ 1 മാസത്തേക്കോ ടീമിനെ ക്ലോസ് ചെയ്യും. അത് കൽക്കട്ടയിൽ നിന്നും കേരളത്തിൽ നിന്നും ഗോവയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ ഉള്ള കുറച്ച് കളിക്കാർ, അല്ലെങ്കിൽ ക്ലബ്, വലിയ വലിയ ക്ലബ് എന്നുള്ള കളിക്കാർ വരും. 1 മാസത്തെ കോച്ചിങ് നടത്തും, സെലക്ഷൻ നടത്തും, പോകും എന്നല്ലാതെ ലോകകപ്പിനോ ഏഷ്യൻ ഗെയിംസിനോ അല്ല അത്തരത്തിലുള്ള ഒരു കോമ്പറ്റീഷന് 2-3 വർഷത്തെ ഒരു തയ്യാറെടുപ്പ് നമ്മൾ ഇന്നേ വരെ ഞങ്ങളെ കാലഘട്ടത്തിൽ നടത്തിയില്ല. അങ്ങനെയൊക്കെ നടത്തി ഒരു ടീമിനെ നിലനിർത്തി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
2: എന്തായാലും
0: ഒരു ഏഷ്യയിലെ മികച്ച ടീമാവണമെങ്കിൽ തന്നെ അത്ര വേണമെന്നുണ്ടെങ്കിൽ ലോകകപ്പിൽ കളിക്കാൻ ക്വാളിഫൈ ചെയ്യുക, ലോകകപ്പ് മറ്റു ടീമുകളിലൊക്കെ കടപിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലെ പദ്ധതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പ്രതീക്ഷിച്ച
1: റിസൾട്ട് കിട്ടുള്ളൂ.
2: അതെ സാറേ, അപ്പൊ നമുക്ക് കുറച്ച് ഇനി ഒരുപാട് നേരം സാറിനോട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കത് വേറൊരു അവസരത്തിൽ കുറച്ചുകൂടെ വിശദമായി ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സാർ നമ്മുടെ ലൈവില് വന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക്
1: വേണ്ടി
2: ആകാശവാണിയിലുള്ള ഈ ഒരു സാന്നിധ്യം ഞങ്ങൾ ഏറെ വിലമതിക്കുന്നു.
0: ഏതായാലും സന്തോഷമുണ്ട്. ഫുട്ബോളിന്റെ ഒരു ജ്വരം ഇപ്പോ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫുട്ബോൾ പ്രേമികൾ ഏറെ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതിനർഹിക്കുന്ന പരിഗണന കൊടുത്ത് ഇത് ഞങ്ങളെപ്പോലുള്ള ആളുകളെ ലൈവിൽ കൊണ്ടുവന്ന് ഫുട്ബോൾ ചർച്ചയ്ക്ക് അവസരം നിന്ന ആകാശവാണിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കും.
2: വളരെ സന്തോഷം സാർ. ഞങ്ങള് കളി തുടങ്ങി അന്ന് തുടങ്ങിയതാണ്, ഞങ്ങൾ 19-20 വരെ ലൈവ് തുടർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും.
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ, വെരി ഗുഡ്.
2: വളരെ സന്തോഷം സാറിന്, എല്ലാ ആശംസകളും അറിയിക്കുന്നു. സാർ പറഞ്ഞ പോലെ നമുക്ക് ഭാവിയിൽ ഒരു ടീം നമുക്ക് വേണ്ടി കളിക്കാൻ, നമുക്ക് ആരവ് ഉയർത്താൻ ഒരു ടീം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്
1: 2038 അല്ലെങ്കിൽ 42
2: ആകാശവാണി മഞ്ചേരിക്ക് വേണ്ടിയും ശ്രോതാക്കൾക്ക് വേണ്ടിയും നന്ദി അറിയിച്ചുകൊണ്ട് ആശംസകളോടെ നിർത്തുന്നു. താങ്ക് യു.

0: ആ ഷാജി, അപ്പൊ നമ്മള് ഇതാ കളിയൊക്കെ കഴിഞ്ഞു, ഇനി കളി കാര്യമായിട്ട് കുറച്ച് ദിവസമായി, എന്നാലും ഇനിയാണ് ശരിക്കുള്ള കാര്യം. അവിടെ 32 നമ്മള് 8
1: ടീമിന്റെ ലൈനപ്പ് പൂർത്തിയായിട്ടുണ്ട്.
0: അതെ അതെ അതെ. അപ്പോ കളി ഇന്ന് രാത്രിയാണ് തുടങ്ങുക, പ്രാക്ടിക്കലി നാളെ രാവിലെ ഫ്രാൻസും മൊറോക്കോ കൂടെയുള്ള മത്സരത്തിലാണ് ക്വാർട്ടർ ഫൈനൽ തുടങ്ങാൻ പോകുന്നത്. ബോസ്റ്റണിലാണ് മത്സരം,
1: ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ വെച്ചാണ്.
0: അപ്പം ഓരോ മത്സരവും നിർണായകമാണ്, നമുക്ക് വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല, നിർണായകം തന്നെയാണ്. എങ്കിലും ഫ്രാൻസ് മൊറോക്കോ ഒരു യൂറോപ്യൻ കൺട്രിയും ആഫ്രിക്കൻ കൺട്രിയും തമ്മിലുള്ള ഒരു മാറ്റുരയ്ക്കലാണ്. ഒരേ ഒരു ആഫ്രിക്കൻ കൺട്രിയാണ്
1: കിലിയൻ എംബാപ്പയെ പിടിച്ചു കെട്ടാൻ.
0: അതെ
1: അല്ലെ?
0: അതെ അതെ
1: അതെ. മൊറോക്കോക്ക് സാധിക്കുമോ എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും കിലിയൻ എംബാപ്പ ഈ ഒരു വേൾഡ് കപ്പില് ശ്രദ്ധേയനായ ഒരു കളിക്കാരനാണ്. മെസ്സിക്ക് തൊട്ടു പിറകെ ഗോൾഡൻ ബൂട്ടിനുള്ള കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന ആളാണ് എംബാപ്പ. 20 ഗോളായിട്ടുണ്ട്
1: കഴിഞ്ഞ മത്സരത്തിൽ.

0: രണ്ടായില്ലേ
1: 2022-ലെ
0: മത്സരത്തില്.
1: അതെ, അപ്പം അതേപോലെ ഫ്രാൻസ് കരുത്തരായി മുന്നോട്ട് പോകുന്നു, എല്ലാ മേഖലകളിലും അവർ ആധിപത്യം പുലർത്തുന്നുണ്ടെന്നുള്ളതാണ് ഫ്രാൻസിന്റെ ഒരു പ്രത്യേകത. അല്ലെ, ഒരു ഏതെങ്കിലും ഒരു കളിക്കാരന് ഊന്നിയോ അല്ലെങ്കിൽ ഡിഫൻസോ അല്ലെങ്കിൽ ഒഫൻസോ എന്ന് നോക്കിയിട്ടല്ല, മൊത്തം ടീം ആസ് എ ഹോൾ, ഒരു മൊത്തം ടീം അവരുടെ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു.
0: നേരത്തെ പറഞ്ഞ ടീം സ്പിരിറ്റ്,
1: ടീം സ്പിരിറ്റ് ശരിക്കും കാത്തുവെക്കുന്ന ഒരു ഒരു ഒരു ടീമാണ് ഫ്രാൻസ്. രണ്ടാമത്തെ മത്സരം സ്പെയിനും ബെൽജിയവും കൂടെയാണ്. അത് ജൂലൈ 11-ാം തീയതി രാവിലെ ഏർലി മോർണിംഗ്
0: പുലർച്ചെ 12:30.
1: അത് രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനലാണ്. അതും സ്പെയിനും ബെൽജിയുമാണ്. രണ്ടുപേരും സ്പെയിൻ എന്താ പറയുക, ഏറ്റവും ചെറിയ പാസുകളിലൂടെ വളരെ സ്പീഡേറിയ, വളരെ വേഗതയേറിയ മുന്നേറ്റം നടത്തുന്ന ടീമാണ്. ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത പ്രവചനാതീതമായ രീതിയിൽ കളി കാഴ്ചവെക്കുന്ന ടീമാണ് സ്പെയിൻ. അല്ലേ,
0: ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം.
1: അതെ അതെ അതെ. അപ്പൊ അതിനുവേണ്ടിയും നമ്മൾ കാത്തിരിക്കുകയാണ്.
0: അത് അത് മറ്റൊരു കാര്യം പറയാനുള്ള വെച്ചാൽ 1990 ലോകകപ്പിന് ശേഷം ഈ ഗ്രൂപ്പ് മത്സരത്തിന് ശേഷം സ്പെയിനും ബെൽജിയവും തമ്മില് യൂറോ കപ്പിൽ പോലും ഏറ്റുമുട്ടിയിട്ടില്ല എന്നുള്ളത്.
1: അതെ അതെ അതെ. അടുത്ത മൂന്നാമത്തെ ക്വാർട്ടർ വരുന്നത് പുലർച്ചെ, അതായത് ജൂലൈ 12 അല്ലെ, ഞായറാഴ്ച രാവിലെയാണ് മത്സരം നടക്കുന്നത്. നോർവേയും ഇംഗ്ലണ്ടും കൂടിയാണ്
0: മയാമി സ്റ്റേഡിയത്തിൽ വെച്ച്.
1: മയാമി സ്റ്റേഡിയം നോർവേ, പിന്നെ പാതിരാ സൂര്യന്റെ നാടാണല്ലോ. പാതിരാക്ക് സൂര്യൻ ഉദിക്കുമോ എന്നുള്ളതാണ് അല്ലെ, ഫുട്ബോൾ സൂര്യൻ അവിടെ ഉദിച്ചു വരുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്.
0: 2:30 മത്സരം. അതെ,
1: ഉദയസൂര്യന്റെ നാട് ഏതായാലും പോയി, ജപ്പാൻ പോയി. ഇനി പാതിരാ സൂര്യനില് സൂര്യൻ ഉദിക്കുമോ, അതെ ഫുട്ബോൾ സൂര്യൻ ഉദിക്കുമോ നമുക്ക് നോക്കി കണ്ടറിയാം.
0: അതേപോലെ മൂന്നാം തവണയാണ് ഇംഗ്ലണ്ട് അവിടെ തുടർച്ചയായിട്ട് ക്വാർട്ടറിലെത്തുന്നത്.
1: അതെ, അപ്പൊ അതും നിർണായകമാണ്. എല്ലാ മത്സരങ്ങളും നിർണായകമാണ്, ഓരോന്നിനും അതിന്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് എന്നുള്ളത്. പിന്നെയുള്ളത് അർജന്റീന സ്വിസ് സ്വിറ്റ്സർലൻഡ് മത്സരമാണ്. നമുക്ക് എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് അത്. ജൂലൈ 12
0: പുലർച്ചെ 6:30
1: അപ്പൊ രണ്ട് മത്സരങ്ങൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് എല്ലാവർക്കും കളി കണ്ട് ഉറങ്ങി രണ്ടാമത് എണീക്കാനുണ്ട്.
0: അർജന്റീന എന്ന് പറഞ്ഞാൽ ഒരു അഗ്നിപരീക്ഷ നേരിട്ടിട്ടാണ് ഇപ്പം ക്വാർട്ടറിൽ എത്തിയത്.
1: രണ്ടെണ്ണം നേരിട്ടു തന്നെ ഞാൻ പറയാം അല്ലെ, രണ്ട് അഗ്നിപരീക്ഷ നേരിട്ടു. രണ്ട് കുഞ്ഞന്മാരെന്ന് കരുതിയ 5 ലക്ഷത്തിന് താഴെ ജനസംഖ്യയുള്ള ഒരു
0: രാജ്യമായിട്ടുള്ള
1: പരീക്ഷണം നേരിട്ടു. ഒപ്പം ഈജിപ്തിനോടും കറുത്ത കുതിരകളാവാൻ സാധ്യതയുണ്ടാവുമായിരുന്ന ഒരു ആഫ്രിക്കൻ ടീമാണ് ഈജിപ്ത്. അതിശക്തമായ പ്രതിരോധവും അതിശക്തമായ മത്സരമാണ് കാഴ്ചവെച്ചത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഒരു വലിയ തിരിച്ചുവരവിന്റെ കഥയുണ്ട് അല്ലേ. ഏറ്റവും അവസാന നിമിഷത്തിൽ പോലും പിടിച്ചു നിൽക്കാനുള്ള മനുഷ്യന്റെ ഒരു ആവേശം അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു കരുത്ത് നമുക്ക് അതിൽ കാണാൻ കഴിയും.
0: തിരിച്ചുവരവ് അസാധ്യമെന്ന് തോന്നിയിടത്തുള്ള ഉയർത്തി
1: നിൽപ്പതെ 14 മിനിറ്റിലാണ് 3 ഗോളുകൾ. അവിടെ തീർത്തും അസാധ്യം എന്ന് കരുതിയ ഒരു നിമിഷത്തിൽ മെസ്സിയൊക്കെ കരഞ്ഞുപോയ നിമിഷത്തിലാണ് ഒരു ഗോള് തിരിച്ചെടുക്കുകയും രണ്ടാമത് നിർണായക ഗോള് മെസ്സി വീണ്ടും അടിക്കുകയും അങ്ങനെ വീണ്ടും 3 ഗോളില് 2-3 ഗോളുകൾക്ക്.
0: അതെ അതെ. മാത്രമല്ല ഈജിപ്തിന്റെ അവരുടെ ഒരു ഗോള് നോ ഗോളായിട്ടൊക്കെ പരിഗണിക്കുകയും ചെയ്തു.
1: അത് വലിയ വിവാദമാണല്ലോ, തീർച്ചയായിട്ടും അതൊരു വിവാദമാണ്. ഇപ്രാവശ്യത്തെ ഒരു റഫറിംഗില്, അതായത് ഇപ്രാവശ്യത്തെ ഒരു പിന്നെ അമ്പയറിംഗിലുള്ള പോരായ്മയാണോ നന്മയാണോ നമുക്ക് പറയാൻ വയ്യ. VAR, അതായത് വീഡിയോ അസിസ്റ്റന്റ് റഫറി എന്ന് പറയുന്ന പുതിയ സംവിധാനം, ക്രിക്കറ്റിലെ പോലെ റീപ്ലേകൾ കാണിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം ഫുട്ബോളിൽ ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ.
0: അതെ അതെ, ഈ ഒരു ഫുട്ബോളിനോട് കൂടി 2026 വേൾഡ് കപ്പോട് കൂടി അതും
1: അതാണ് തുടങ്ങിയത്, തേർഡ് അമ്പയർ എന്നുള്ള രീതി. പക്ഷെ അതിൽ ആ ഗോള് നമുക്കതിനകത്ത് അഭിപ്രായം പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷേ എങ്കിലും ആ ഈജിപ്തിന്റെ ഗോൾ അത് എണ്ണം പറഞ്ഞ ഗോളായിരുന്നു. അത് ഗോൾ അടിച്ചതിന് ശേഷമാണ് അത് പിന്നെ ഫ്രീ പെനാൽറ്റി ആയിരുന്നു അല്ലെങ്കിൽ ഫൗളായിരുന്നു എന്ന് മനസ്സിലാക്കി തിരിച്ചു പിടിക്കുന്നത്. അതൊരു വിവാദമായിട്ട് ഇപ്പോഴും അവര് വീണ്ടും അപ്പീലൊക്കെ പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
0: ചർച്ചയായാലും റിസൾട്ട് ഏതായാലും അത് ഡിക്ലെയർ ചെയ്ത് ഡിക്ലെയർഡ് തന്നെയാണ്.
1: അതെ അതെ,
0: അതിൽ മാറ്റമൊന്നും
1: ആയിരിക്കണം, തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ, മത്സരം പോയത് പോയില്ലേ.
0: ഏതായാലും നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മുടെ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കാം,
1: പറഞ്ഞോളൂ.
0: 04-8-3-9-5-0-3-0-0 അതേപോലെ തന്നെ 2-9-5-0-8-0-0 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം,
1: ഫുട്ബോൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം, നിങ്ങൾക്ക് പ്രെഡിക്ഷൻ എല്ലാം പങ്കുവയ്ക്കാം.
0: നമ്മൾ നേരത്തെ നമ്മുടെ ഷർഫലി സാർ പറഞ്ഞല്ലോ, അതായത് അർജന്റീനയുടെ ഒരു തിരിച്ചുവരവിനെ കുറിച്ച്. ഇതേപോലെ തന്നെ ചില വേൾഡ് കപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഉദാഹരണമായിട്ട് 2018 പ്രീ ക്വാർട്ടറിൽ അന്ന് ജപ്പാൻ ബെൽജിയം മത്സരമായിരുന്നു. അപ്പൊ കളിയുടെ 52-ാം മിനിറ്റ് വരെ 2 ഗോളുകൾക്കായിരുന്നു ജപ്പാൻ മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ ആരാധകരുടെ ഒക്കെ തന്നെ ജപ്പാനെ ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ നിൽക്കുന്ന സമയത്ത് അന്ന് ബെൽജിയം 3 ഗോളുകൾ തിരിച്ചടിച്ചു.
1: അല്ലെ, വേറൊരു പിന്നെ ഗൂഢാലോചന സിദ്ധാന്തം കൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ജപ്പാന്റെ വിജയവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണത്. അതായത് അതൊരു വിശ്വസനീയമായ കാര്യമൊന്നുമല്ല, ഒരു പറച്ചിലാണ്. അപ്പം അതായത് പിന്നെ ജപ്പാനെ തോൽപ്പിച്ച ടീമിനെ തോൽപ്പിച്ചാൽ അവർ കിരീടം നേടും എന്നൊരു സിദ്ധാന്തമുണ്ട്. അതായത് ജപ്പാനെ തോൽപ്പിച്ച ടീമിനെ തോൽപ്പിച്ചാൽ ആ ടീം കിരീടം. അതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. 2000

0: 2002 ആതിഥേയരായിരുന്നു ജപ്പാൻ. ജപ്പാനിലാണ് കളി നടന്നത്. അന്ന് പ്രീ ക്വാർട്ടറിൽ ജപ്പാനെ തോൽപ്പിച്ചത് തുർക്കിയാണ്. എന്നിട്ട് സെമി ഫൈനലിൽ തുർക്കിയെ തോൽപ്പിച്ചത് ബ്രസീലാണ്. മനസ്സിലായോ? ജപ്പാനെ തോൽപ്പിച്ച തുർക്കിയെ ബ്രസീല് തോൽപ്പിച്ചു. ആ മത്സരം ജയിച്ചത് ബ്രസീലാണ്. 2002 ബ്രസീൽ കിരീടം നേടി. പിന്നെ 2010 പ്രീ ക്വാർട്ടറിൽ ജപ്പാനെ പരാഗ്വേ കീഴടക്കി. പരാഗ്വേ കീഴടക്കി ക്വാർട്ടർ ഫൈനലിൽ പരാഗ്വേയും സ്പെയിനും പരാഗ്വേ സ്പെയിൻ പരാജയപ്പെടുത്തി. 2010 പരാഗ്വേ സ്പെയിൻ പരാജയപ്പെടുത്തി. ആ കളിയിൽ സ്പെയിനാണ് ജയിച്ചത്. മനസ്സിലായോ? ഇങ്ങനെ ആ ഓക്കെ. അപ്പോൾ ഈ കഥ നമുക്ക് തുടരാം. അതിനു മുമ്പ് ഒരു
1: പരിചയപ്പെടുത്തുകയാണെങ്കിൽ, അർജുൻ ജയരാജ് ആണ് നമ്മുടെ അതിഥി. 2012 സുബ്രതോ മുഖർജി ഇന്റർനാഷണൽ ടൂർണമെന്റിൽ റണ്ണേഴ്സ് ആയിരുന്നു. 2014 U19 സ്കൂൾസ് നാഷണൽ ചാമ്പ്യനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസിൽ, ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസ് ആണ് 2016 പോട്ടെ, 2018 നമ്മുടെ പയ്യനാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്നു സന്തോഷ് ട്രോഫി. 2022 അത് സന്തോഷ് ട്രോഫിയിലെ ചാമ്പ്യനാണ്. സംസ്ഥാനത്തിന് വേണ്ടി കളിച്ചു ഗോകുലം, യെസ് ഗോകുലം എഫ്സിക്ക് വേണ്ടി 2018. അതേപോലെ 2023-24 ഐ ലീഗ് ചാമ്പ്യനാണ്. അപ്പൊ ഇത്രയും ഫുട്ബോൾ രംഗത്ത് പ്രശസ്തനായ ഒരു അതിഥിയാണ്.
0: തീർച്ചയായും നമുക്ക് പറ്റിയ ഒരാളാണ്. ഈ ക്വാർട്ടർ ഫൈനൽ തുടങ്ങാൻ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്കും ഒരുപാട് വിലയുണ്ടാവും. സ്വാഗതം അർജുൻ ജി.
1: ഹലോ.
2: ഹലോ
1: അർജുൻ, സ്വാഗതം നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സ് പരിപാടിയിലേക്ക്.
0: അർജുൻ, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഷാജി മാഷ് പറഞ്ഞു താങ്കളെ കുറിച്ച്. എല്ലാവർക്കും അറിയുന്ന താരം തന്നെയാണ് പയ്യനാട്, നമ്മുടെ മഞ്ചേരിയിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി കളിച്ച അഭിമാന മുഹൂർത്തത്തെ കുറിച്ച് തന്നെ ആദ്യം തുടങ്ങിയാലോ. സന്തോഷ് ട്രോഫി വേണ്ടി കളിച്ച അനുഭവത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
2: വളരെ വളരെ നല്ലൊരു അനുഭവമാണ്. അതും മഞ്ചേരി നമ്മുടെ നാട്ടിൽ തന്നെ കളി നടന്നുകൊണ്ട് തന്നെ അതൊന്നുകൂടെ നമുക്ക് സന്തോഷം തരുന്ന ഒരു ടൂർണമെന്റ് ആയിരുന്നു.
0: വീട് ശരിക്കും എവിടെയാണ്?
2: മഞ്ചേരി.
0: അപ്പൊ സ്വന്തം നാട്ടിൽ ഹോം ഗ്രൗണ്ടിൽ കളിക്കുക എന്ന് പറയാം, അല്ലെ, സംസ്ഥാനത്തിനെ പ്രതിനിധീകരിച്ച് കളിക്കുക എന്ന് പറയുന്ന അസാധ്യമായ ഒരു അനുഭവമാണ്.
1: ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ തന്നെയായിരുന്നു കൂടുതൽ ഗാലറിയിൽ ഉണ്ടായിരുന്നത് അല്ലേ?
2: ഫാമിലി.
0: ഓക്കെ ഓക്കെ. പിന്നെ എന്താണ് നമ്മുടെ ലോക ഫുട്ബോളിനെ കുറിച്ചുള്ള, ഫിഫ 2026 കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായങ്ങളും വിശേഷങ്ങളും ഒക്കെ എന്താണ്?
2: ലോകകപ്പ് എന്താ ഉഷാറായിട്ട് പോണു, കളി കാണാറുണ്ട്. ഇന്ത്യ ഫേവറേറ്റ് ടീം പോർച്ചുഗലായിരുന്നു, അവരൗട്ടായി.
0: അത് സാറില്ല.
2: അപ്പോ ഉഷാറായിട്ട് പോണതല്ല, കുറെ നല്ല ടീമുകൾ ഇനിയും ബാക്കിയുണ്ട്.
0: അതെ,
2: കളി ടൈറ്റാണ്.
0: കുറെ പേര് വിടവാങ്ങി എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും സങ്കടകരമായ കാര്യം അല്ലേ?
2: നമ്മളെ ഇന്ത്യക്ക് ചെറുപ്പം തൊട്ട് നമ്മൾ കാണുന്ന കുറെ പ്ലേയേഴ്സ് ഇപ്പൊ ഇന്ന് റിട്ടയർ ആയി. മോഡ്രിച്ച് ആയാലും റൊണാൾഡോ, ഒരുപാട് ആൾക്കാര്
0: അതെ അതെ, അതൊരു വലിയ സങ്കടമാണ്. ഇനി ഏത് ടീമിനെ നമ്മൾ ആരാധിച്ചാലും ഇഷ്ടപ്പെട്ടാലും ശരി, നെയ്മറെ പോലുള്ള ഒരു കളിക്കാരൻ കണ്ണീരോടുകൂടി ഇവിടെ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു അവസാന ഒരു ഗോൾ അടിച്ചിട്ടാണ് പോകുന്നതിൽ പോലും അത് വലിയൊരു വേദനയാണ് അല്ലെ?
2: അതെ അതെ.
0: അപ്പോ പിന്നെ റൊണാൾഡോ ആണെങ്കിലും ശരി, 6 വർഷം തുടർച്ചയായി ലോകകപ്പിൽ കളിച്ച ഒരു കളിക്കാരൻ നമ്മുടെ ലോകകപ്പിൽ ഇനി ഉണ്ടാവില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആർക്കും, ഏത് ഫുട്ബോൾ പ്രേമിക്കും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്.
2: അതെ തീർച്ചയായും. 41 വയസ്സിൽ വേൾഡ് കപ്പ് കളിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല.
0: നാട്ടിലൊക്കെ 41 വയസ്സിൽ
2: നടക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ.
1: അത്രയും പരിക്കുകൾ നമ്മൾ മുമ്പ് ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും കളിക്കിടയിൽ തന്നെ അല്ലേ?
2: ഉറപ്പായിട്ടും. റൊണാൾഡോ വന്നിട്ട് റൊണാൾഡോക്ക് ഒരുപാട് ഇഞ്ചുറികൾ കരിയറിൽ ഉണ്ടായിട്ടുണ്ട്. കളിക്കുന്ന തന്നെ.
0: അപ്പൊ പറയൂ, എന്തൊക്കെയാണ് ഈ വേൾഡ് കപ്പ് പ്രതീക്ഷകൾ? എന്താണ് നമ്മൾ ഇനി പിന്നെ പ്രവചനത്തിനൊന്നും വലിയ സാധ്യതയൊന്നും ഇല്ല, എന്നാലും നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ്
1: വരാൻ പോകുന്ന ക്വാർട്ടർ ഫൈനൽ
2: മത്സരങ്ങളിൽ? വേൾഡ് കപ്പിലുള്ള പ്രതീക്ഷ ഇംഗ്ലണ്ടും ഫ്രാൻസാണ് ഞാൻ കാണുന്നതിൽ ഏറ്റവും മികച്ച ടീമുകൾ. ഇപ്പൊ കറന്റ് ഉള്ള വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ഉള്ള രണ്ട് ടീമാണ് ഫ്രാൻസ് ആയാലും ഇംഗ്ലണ്ട് ആയാലും. അപ്പോ അതില് രണ്ട് ടീമില് ഏതെങ്കിലും ഒരു ടീം ചാമ്പ്യൻസ് ആവുന്നതാണ് എന്റെ പ്രതീക്ഷ.
0: ഫൈനലിൽ വരാൻ ചാൻസ് ഉള്ള രണ്ട് ടീമാണെന്ന് പറയുന്നത് രണ്ടും അല്ലേ?
2: അതെ. അതിലൊരു ടീം ചാമ്പ്യൻസ് ആവുന്നതാണ് എന്റെ ഒരു പ്രതീക്ഷ. നല്ല ടീമാണ് അത് രണ്ടും. പിന്നെ സ്പെയിൻ ആയാലും അർജന്റീന ആയാലും ആരും നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല.
0: അപ്പൊ ഒരു ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ പ്രതീക്ഷിക്കാമോ?
2: ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്.
0: കൂട്ടല് നോർവേ ഒരു വലിയ ശക്തിയായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഹാർലിങ്ങിന്റെ ഒരു മികവില് അല്ലെ?
2: നോർവേ ഹാലണ്ടിന്റെ കരുത്തിലാണ് ഇതുവരെ മുന്നിലെത്തിയത്.
0: അതെ,
2: ഹാലണ്ടിനെ പൂട്ടി ഹാലണ്ടിനെ അവര് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത ഒരു പക്ഷേ നോർവേ അടിപതറ.
0: നോർവേ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പാതിരാ സൂര്യന്റെ നാടാണ്. അവിടെ പാതിരാത്രി ഒരു ഫുട്ബോൾ സൂര്യൻ ഉദിക്കും എന്നാണ് തോന്നുന്നത് അല്ലെ? അല്ല, അങ്ങനെയാണെങ്കിൽ

0: പിന്നെ അർജുൻ പറഞ്ഞ ഇംഗ്ലണ്ട് വരൂല.
1: അല്ല, ഇംഗ്ലണ്ട് നോർവേ തന്നെ ഒന്ന് രണ്ട് പ്ലെയർ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഗോൾ അടിക്കാൻ ഹാലൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളു. പക്ഷെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒരുപാട് നല്ല കളിക്കാരുണ്ട് ഇംഗ്ലണ്ടില്. അപ്പോ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്
0: ഇംഗ്ലണ്ടിലാണ്.
1: ഇംഗ്ലണ്ടിലാണ്, പിന്നെ ഫുട്ബോൾ ആണ് പറയാൻ പറ്റില്ല ഒന്ന്.
2: അതെ അതെ, എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ പറയാ, തിരിച്ചുവരവുകളും. നമ്മൾ ഈ കഴിഞ്ഞ ഏറ്റവും അവസാന മത്സരത്തെ അർജന്റീന ഈജിപ്ത് മത്സരത്തിൽ തന്നെ നമ്മളത് കണ്ടതാണല്ലോ.
1: അല്ല, ഒരുപാട് ഇപ്പൊ ക്യാപ് വെറുതെ ആയാലൊക്കെ അർജന്റീന ആയിട്ട് നല്ല ടൈറ്റ് മാച്ച് കൊടുത്താണ്.
2: യെസ്, മാത്രല്ല അർജന്റീനക്ക് അല്പൊരു ഭാഗ്യവും കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ കളിയില്.
1: അവര് മെന്റാലിറ്റി അവർക്ക്, പിന്നെ കളി ഫുട്ബോൾ പറഞ്ഞാൽ കുറച്ച് ഭാഗ്യം,
2: ഭാഗ്യത്തിന്റെ കൂടെ ഒരു മേഖലയാണ്.
0: ആ ദിവസം എന്താണെന്നുള്ളതാണല്ലോ കാര്യം അല്ലെ. ആ ദിവസം നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു,
1: അന്നത്തെ ദിവസം ആര് പെർഫോം ചെയ്യണോ അവര് ജയിക്കും.
0: അപ്പൊ ഫ്രാൻസ് മൊറോക്കോ എങ്ങനെ കാണുന്നു? അത് മൊറോക്കോ ഒരു ശക്തമായ എതിരാളി ആവോ ഫ്രാൻസിന്?
1: മൊറോക്കോ ഉറപ്പായിട്ടും നല്ല ടൈറ്റ് മാച്ച് ആയിരിക്കും. മൊറോക്കോ ഡിഫൻസീവലി ഭയങ്കര സ്ട്രോങ് ആയ ടീമാണ്.
0: അപ്പൊ ഇന്ന് രാത്രി ഒരു 1:30 നാളെ പുലർച്ചയ്ക്ക് 1:30 കാണാം. അതെ, പിന്നെ സ്പെയിൻ ബെൽജിയം ആണ് ഉള്ളത് ശനിയാഴ്ച രാത്രിയിലെ മത്സരം, അല്ല വെള്ളിയാഴ്ച രാത്രി. എല്ലാ മത്സരം തീർച്ചയായിട്ടും അങ്ങനെ ആവണല്ലോ അല്ലെ. അപ്പൊ എന്തായാലും പിന്നെ അർജുൻ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പിന്നെ ഫൈനൽ മത്സരമാണ്. ഇംഗ്ലണ്ട് ഫ്രാൻസ് എന്ന രീതിയിലാണ് അർജുന്റെ ഒരു പ്രഡിക്ഷൻ. അതെ, ശരി, അപ്പൊ നമുക്ക് കാത്തിരിക്കാം അല്ലേ. ഇനി വലിയ ദിവസങ്ങളില്ലല്ലോ, 1-2 ദിവസം കൊണ്ട് നമുക്ക് ആ ചിത്രം വ്യക്തമാവും. വേറെന്തൊക്കെയാണ് നാട്ടിൽ, എന്ത് ചെയ്യുന്നു അർജുൻ വേറെ ജോലിയിൽ എന്തെങ്കിലും?
1: ഇല്ല, ഞാൻ ഫുട്ബോൾ
0: തന്നെയാണ്.
1: കാലിക്കറ്റ് എഫ്സിക്ക് വേണ്ടി കളിച്ചു ലാസ്റ്റ് സീസണില്.
0: ശരി,
1: ഇപ്പൊ ഓഫ് സീസൺ ആണ്, വീട്ടിൽ തന്നെയാണ്.
0: എങ്ങനെയുണ്ട് ക്ലബ് ഫുട്ബോളിന്റെ ഒക്കെ ഒരു പുരോഗതി, എങ്ങനെയുണ്ട് നാട്ടില് നിലവാരം, എങ്ങനെയുണ്ട് നിലവാരം ക്ലബ് ഫുട്ബോളുകളുടെ?
1: നിലവാരം ഇപ്പൊ കുറച്ച് താഴെയാണ്.
0: ആണോ?
1: നമ്മളും വലിയ ടോപ്പ് ഡിവിഷൻ ലീഗുകൾ തന്നെ കറക്റ്റ് ഒരു പിക്ചർ ഇല്ലാത്ത അവസ്ഥയിലല്ല പോണേ.
0: ഈ ISL പോലുള്ള മത്സരങ്ങൾ ഗുണം ചെയ്യുന്നുണ്ടോ?
1: ISL അതാണ്, ISL തന്നെ ഇപ്പൊ ലാസ്റ്റ് ഇയർ നടന്ന ISL എന്ന് പറഞ്ഞ തട്ടിക്കൂട്ടി ഉള്ള ഒരു ലീഗായിരുന്നു ISL. കാരണം സ്പോൺസറിന്റെ ഇഷ്യൂസും ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇന്ത്യൻ ഫുട്ബോളില്.
0: അപ്പൊ
1: അതൊക്കെ ഒന്ന് ക്ലിയർ ആയാൽ മാത്രമേ ഇന്ത്യൻ ഫുട്ബോളില് ഒരു
2: പ്രതീക്ഷ ഉണ്ടാവുള്ളൂ അല്ലേ. ക്ലബ് ക്രിക്കറ്റുകളുടെ തലത്തിലേക്ക് എത്തുന്നില്ലെന്നാണോ പറയുന്നത്?
1: ഉറപ്പായിട്ടും. അപ്പൊ നമ്മള് IPL ആണ് ഇപ്പൊ ഇന്ത്യയിലെ മെയിൻ ക്രിക്കറ്റ് ലീഗ്. അതും നമ്മളെ ISL നമ്മൾ ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യാൻ
2: പറ്റില്ല.
0: അപ്പൊ എന്തായാലും ഈ ക്ലബ് ഫുട്ബോൾ നമ്മുടെ ഭാവിയിലേക്കുള്ള ഇന്ത്യൻ ടീമിനെ വാർത്തെടുക്കുന്നതിൽ എന്തെങ്കിലും ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ ശരിക്കും?
1: ISL വന്നതിന് ശേഷം ഒരുപാട് മെച്ചപ്പെട്ടു, നാഷണൽ ടീം ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടി നമ്മളൊരു വേൾഡ് കപ്പ് കളിക്കാനുള്ള ഒരു ക്വാളിറ്റിയിൽ എത്താൻ ഇപ്പോഴും നമുക്ക് ഈ ISL കൊണ്ടൊന്നും ഉപകാരപ്പെടില്ലാണ് എന്റെ ഒരു.
2: അത് ഇനിയും ഒരുപാട് കാത്തിരിക്കേണ്ടി വരും.
0: അർജുൻ എങ്ങനെയാണ്, സ്കൂൾ ലെവലിൽ തന്നെ തുടങ്ങിയതാണോ ഫുട്ബോൾ?
1: ഞാൻ മലപ്പുറം MSP പഠിച്ചത്, അവിടെ സ്പോർട്സ് ഹോസ്റ്റലിൽ പഠിച്ച്. അവിടെ നിന്നാണ് ഞാൻ ശരിക്കും ഫുട്ബോള്. ആ സമയത്ത് കേരളത്തിലുള്ള ഏറ്റവും നല്ലൊരു സ്പോർട്സ് ഹോസ്റ്റൽ ആണ് ഞാൻ പഠിച്ചത്. ഇപ്പോഴാണ് ഇപ്പൊ ഒരുപാട് അക്കാദമികളും കാര്യങ്ങളൊക്കെ വന്നത്, മുത്തൂറ്റ് ആയാലും അങ്ങനെ ഒരുപാട് അക്കാദമികളുണ്ട്. ഇപ്പോ റിലയൻസിന്റെ അക്കാദമി ഉണ്ട് ഇന്ത്യയിലെ മുംബൈയില്, അങ്ങനെ ഒരുപാട് നല്ല അക്കാദമികൾ ഇപ്പൊ ഉണ്ട്. ഇന്ത്യ ചെറുപ്പത്തിലൊന്നും അങ്ങനെ അക്കാദമികൾ കാര്യങ്ങളൊന്നും ഇല്ല.
0: ഓക്കെ, എന്തായാലും അർജുൻ സംസാരിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷമുണ്ട്.
2: പരിപാടിയിൽ പങ്കെടുക്കാനും അല്ലേ ശ്രോതാക്കൾക്ക് വേണ്ടിയും നമുക്ക് വേണ്ടി ഒരുപാട് വിവരങ്ങൾ.
0: മലപ്പുറം അഭിമാനമായിട്ട് കേരളത്തിന് വേണ്ടി കളിക്കുക, സ്റ്റേറ്റ് സന്തോഷ് ട്രോഫിക്ക് വേണ്ടി കളിക്കുക തുടങ്ങിയ അഭിമാന മുഹൂർത്തങ്ങൾ പങ്കുവച്ചതിലും നമ്മുടെ ശ്രോതാക്കളോട് സംസാരിച്ചതിലും ഫുട്ബോൾ ആരാധകരോട് സംസാരിച്ചതിലും ഒക്കെ സന്തോഷമുണ്ട്. ആ മഞ്ചേരി എഫിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ആശംസകൾ വരുന്ന ഇന്ത്യൻ ടീമിൽ ഉണ്ടാവട്ടെ. ഒരു വെച്ചതിലും ഫുട്ബോൾ ആരാധകരോട് സംസാരിച്ചതിലൊക്കെ സന്തോഷമുണ്ട്. ആ മഞ്ചേരി എഫിന് വേണ്ടി എല്ലാവരുടെയും പേരിൽ നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ആശംസകൾ വരുന്ന ഇന്ത്യൻ ടീമിൽ ഉണ്ടാവട്ടെ. ഒരു വേൾഡ് കപ്പിലേക്കുള്ള യാത്ര ഒരു പക്ഷേ നടത്താൻ കഴിഞ്ഞാലോ?
2: അതെ അതെ അതെ,
0: എന്തായാലും അതിനുള്ള ആശംസകളൊക്കെ അറിയിക്കുകയാണ്.
2: താങ്ക് യു,
0: താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.
2: ശരി.

0: സുധീർജി,
1: യെസ്,
0: ഇന്ന് രണ്ട് അതിഥികളുടെ സാന്നിധ്യം കൊണ്ട് തന്നെ നമ്മളെ ഫുട്ബോൾ ബീറ്റ്സ് വളരെ
1: ധന്യമായിരുന്നു. ധന്യവാദം. തീർച്ചയായിട്ടും
0: ശ്രോതാക്കൾക്കും അത് നല്ലൊരു
1: പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നോർവേയുടെ ചരിത്രം. അപ്പൊ ഇത് 2010 ആവർത്തിച്ചു, 2018 വീണ്ടും ജപ്പാൻ പ്രീ ക്വാർട്ടറിൽ കടന്നു, അവിടെ ബെൽജിയത്തിന് മുന്നിൽ വീണു, ബെൽജിയം തോൽപ്പിച്ചു. പിന്നീട് ബെൽജിയത്തിന് സെമിയിൽ ഫ്രാൻസ് തോൽപ്പിച്ചു, അത്തവണ ഫ്രാൻസ് ചാമ്പ്യൻ.

0: ആറായി. ഏതാ വർഷം?
1: 2018
0: അപ്പം ഈ അത് 2022 ഇത് തന്നെയാണ് ആവർത്തിച്ചത്. കഴിഞ്ഞ വർഷം ഇത് തന്നെ ആവർത്തിച്ചു. കഴിഞ്ഞ വർഷം പിന്നെ അർജന്റീന ജേതാക്കളായി. അതേസമയം ഈ ക്രൊയേഷ്യ പ്രീ ക്വാർട്ടറിൽ ജപ്പാനെ തോൽപ്പിച്ച ക്രൊയേഷ്യയാണ് അർജന്റീന തോൽപ്പിച്ചത്. അർജന്റീന ചാമ്പ്യന്മാരായി. ഇതൊരു ഒരു മിത്താണ്, ഒരു ഒരു എന്താ പറയുക, ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്.
1: അങ്ങനെയാണെങ്കിൽ
0: ഒരു പക്ഷേ ഈ ചരിത്രം ആവർത്തിച്ചാൽ ജയിക്കാൻ സാധ്യതയുള്ള ടീം ഈ പ്രാവശ്യം നോർവെയാണ്. കാരണം നോർവേ തോൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ബ്രസീൽ, ജപ്പാനെ തോൽപ്പിച്ച ബ്രസീലിനെയാണ്.
1: ജപ്പാനെ തോൽപ്പിച്ച ബ്രസീലിനെ.
0: അപ്പൊ നോർവേക്ക് ഒരു വഴി തുറന്നിട്ടുണ്ടെന്നാണ് ഈ ഒരു ഗൂഢാലോചന സിദ്ധാന്തം പറയുന്നത്. നമുക്കറിയില്ല.
1: അപ്പൊ 12-ാം തീയതി പുലർച്ചെ 2:30 നോർവേയും ഇംഗ്ലണ്ടും മത്സരത്തിൽ നമുക്കത് മനസ്സിലാവും.
0: തീർച്ചയായിട്ടും മനസ്സിലാവും.
1: അപ്പൊ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.
0: സമയം അവസാനിക്കാൻ പോവുകയാണ്. അത് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയക്കുറവ്.
1: മറ്റൊരവസരത്തിൽ
0: പങ്കുവെക്കാന്ന് വിചാരിക്കാം. എന്തായാലും ഫുട്ബോൾ ബീറ്റ്സ് നമ്മുടെ ശ്രോതാക്കൾ ഏറ്റെടുത്തു എന്നാണ് മനസ്സിലാവുന്നത്. ധാരാളം ആൾക്കാർ വിളിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഒരുപാട് നല്ല റെസ്പോൺസും നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഫുട്ബോൾ ബീറ്റ്സ് തുടങ്ങിയ കളി തുടങ്ങിയ അന്ന് മുതലാണ് നമ്മൾ ഫുട്ബോൾ ബീറ്റ്സും തുടങ്ങിയത്. അത് കളിക്കുന്ന ജൂലൈ 19-ന് അവസാനിച്ചാലും ഒരു ദിവസം കൂടെ ശേഷവും ഒരുപക്ഷെ നമ്മുടെ ഫുട്ബോൾ ബീറ്റ്സ് തുടരും.

0: നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാനുള്ള സമയമായി, മറ്റു പരിപാടികൾക്കുള്ള സമയമായി. സമയം 10:50 ആയിട്ടുണ്ട്. ഇതുവരെ സ്റ്റുഡിയോയിൽ ഫുട്ബോൾ ബീച്ചിൽ നിങ്ങളൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുധീർ ബാബു,
1: ഞാൻ ഷാജി, സ്റ്റുഡിയോ സഹായം നൽകിയത് പ്രമീള ചോലക്കൽ, സാങ്കേതിക സഹായം
0: ഷജീറും ഇഎം ഷജീർ ലിജേഷ് എന്നിവരാണ്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി, കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം വിടവാകുന്നു. ആശംസകൾ.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 51 മിനിറ്റ് 23 സെക്കൻഡ്.

0: FM പ്രധാന വാർത്തകൾ.
1: ഓസ്ട്രേലിയൻ സൂപ്പർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രഖ്യാപിച്ച 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളർ നിക്ഷേപത്തെ ഇന്ത്യ സ്വാഗതം ചെയ്തു. രാജ്യത്തിന്റെ ചലനാത്മക സമ്പദ്വ്യവസ്ഥ ആഗോള നിക്ഷേപകർക്ക് നൽകുന്ന അവസരങ്ങളെയും ആത്മവിശ്വാസത്തെയുമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ABVP സ്ഥാപക ദിനത്തിൽ എല്ലാ പ്രവർത്തകർക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസ നേർന്നു. സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങളിലൂടെ വിദ്യാർത്ഥി ശക്തി സംഘടിപ്പിച്ച് ദേശസ്നേഹത്തിന്റെ ആത്മാവ് വളർത്തുക എന്ന ദൌത്യമാണ് സംഘടന നിർവഹിക്കുന്നതെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ രണ്ടുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ബീഹാർ സ്വദേശിയും എക്സ്കവേറ്റർ ഓപ്പറേറ്ററുമായ മുഹമ്മദ് ഇമ്രാന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെത്തിയത്. രണ്ടാമത്തെയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. രാജ്യത്ത് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ട് ഇന്നേക്ക് 75 വർഷം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയോടെയാണ് ഇന്ത്യയിൽ ആസൂത്രിത സാമ്പത്തിക വികസനം ആരംഭിച്ചത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മയക്കുമരുന്ന് വൻതോതിലെത്തുന്നത് തടയാൻ നടപടികളുടെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് യോഗം. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന പ്രത്യേക ട്രെയിനുകളിൽ റിസർവേഷൻ രാവിലെ ആരംഭിച്ചു. മംഗലാപുരം ചെന്നൈ, ചെന്നൈ കൊല്ലം, തിരുവനന്തപുരം താമ്പരം സ്പെഷ്യൽ ട്രെയിനുകളാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം.
0: FM പ്രധാന വാർത്തകൾ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ

0: പന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ട്രെയിൻ സമയം.
6: ട്രെയിൻ നമ്പർ 163-45, ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്, 1 മണിക്കൂർ വൈകി 11:28. 166-06 തിരുവനന്തപുരം മംഗളൂരു ഏറനാട് എക്സ്പ്രസ്, 11:33. 161-60 മംഗളൂരു ചെന്നൈ എക്സ്പ്രസ്, 11:38. 163-23 കോയമ്പത്തൂർ മംഗളൂരു എക്സ്പ്രസ്, 11:48. തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
5: ട്രെയിൻ സമയം.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം, എന്നും രാവിലെ 8:15.
8: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-885-2664.
9: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
10: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
11: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: നമസ്കാരം. നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചോലക്കിൽ. പ്രൈമറി ക്ലാസുകളിൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കുന്ന സ്പാഷ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പരിശീലകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഫസീല നാസർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലയിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കെ ജി എം ഒയെ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹെൽത്ത് ഫോക്കസ് മലപ്പുറം 26 ക്യാമ്പയിന് ജില്ലയിൽ തുടക്കം കുറിച്ചു. മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളിലെയും എം എൽ എമാരെ സന്ദർശിച്ച് അതത് മണ്ഡലങ്ങളിലെ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസനത്തിനായി തയ്യാറാക്കിയ വിശദമായ നിർദ്ദേശരേഖ സമർപ്പിക്കുന്നതാണ് ക്യാമ്പയിന്റെ ആദ്യഘട്ടം. ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നു. പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തെ സന്ദർശിച്ച് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ സമർപ്പിച്ചു. കെ ജി എം ഒ എ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഗീത എം ടി ചടങ്ങിൽ വെച്ച് ആരോഗ്യ വികസന രേഖ എം എൽ എക്ക് കൈമാറി. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാനും പേവിഷബാധ തടയാനുമുള്ള ഊർജിത പ്രതിരോധ കുത്തിവയ്പ് യജ്ഞത്തിന് പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. ഗ്രാമപഞ്ചായത്തിന്റെയും പറമ്പിൽ പീടിക വെറ്ററിനറി ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിവിധ വാർഡുകളിൽ ക്യാമ്പയിൻ ആരംഭിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ചു. കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പാക്കിയ ക്രിയേറ്റീവ് കോർണർ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ കെ നാസർ അധ്യക്ഷത വഹിച്ചു.
11: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
12: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവനം.

0: വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-26 2300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി. സമയം
4: എന്നും രാവിലെ 8:03.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
7: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
7: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
9: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 11:18. ഇപ്പോൾ ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ.

ഇഷ്ടഗാനങ്ങളിൽ ആദ്യം പ്രസാദ്, അജിത പ്രസാദ്, ജഗന്നാഥ് പ്രസാദ് എന്നിവർ സൈലന്റ് വാലി മുണ്ടുപറമ്പിൽ നിന്ന് അയച്ച കത്താണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഒറ്റക്കമ്പിനാഥം, തേനും വയമ്പും എന്ന ചിത്രത്തിലേത്. പാടിയത് യേശുദാസാണ്. ഗാനരചന ബിജു തിരുമല, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പ് വഴി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ്. 3 മണിക്ക് ഡയലേ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. അതിലേക്ക് വിളിക്കേണ്ട നമ്പർ 0483-295-00-00, മറ്റൊരു നമ്പർ 0483-295-00-00. ഡയലേ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഇന്ന് വൈകിട്ട് 3 മണിക്ക്. ഉല്ലാസ പൂങ്കാറ്റ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ. ഇതിന്റെ ഗാനരചന കൈതപ്രം, സംഗീതം നൽകിയത് വേണി ഇഗ്നേഷ്യസ് ആണ്.

സമയം 11 മണി കഴിഞ്ഞ് 17 മിനിറ്റ് 6 സെക്കൻഡ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടഗാനങ്ങളാണ്. ഇനി എ എം രാജയും പി ശുശീലയും പാടിയത്. ചിത്രം ഭാര്യ. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു എരുമേരൂരിൽ നിന്ന് അംബിക, കൂടെ ഉണ്ണി, പൊന്നു, അഖിൽ, ശ്രീനാഥും കുടുംബവും.

ഇനി കൊണ്ടിപ്പറമ്പ് നിന്ന് രാമൻകുട്ടി എഴുതിയ കത്ത്. കടമ്പ എന്ന ചിത്രത്തിൽ കെ രാഘവനും സി ഒ ആൻഡോയും സംഘവും പാടിയ ഗാനത്തിനായി എഴുതിയിരിക്കുന്നു. തിക്കോടിയന്റെ വരികൾക്ക് സംഗീതം നൽകിയത് കെ രാഘവൻ.

0: കുന്നിന്റെ പാലമോളിന് കൂമൻ മൂളണ നേരത്ത്,
1: കൂമൻ മൂളണ നേരത്ത്,
0: കൈത പൂക്കണ കന്നിപ്പാടത്ത് കാറ്റ് മൂളണ നേരത്ത്, കുന്നിന്റെ

ഉമ്മ എന്ന ചിത്രത്തിൽ എ എം രാജ പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾ, സംഗീതം എം എസ് ബാബുരാജ്. ഇതിനായി കത്തയച്ചിരിക്കുന്ന പാണ്ടിക്കാട് നിന്ന് ചിങ്കാരക്കോയാക്ക, എണ്ണിപ്പ സി കെ ആർ എന്നിവർ.

വയലാറിന്റെ വരികൾക്ക് യേശുദാസ് സംഗീതം നൽകി അദ്ദേഹത്തോടൊപ്പം വസന്തയും പാടിയത്. ചിത്രം അഴകുള്ള സലീന. ഈ ഗാനത്തിനായി കത്തയച്ചത് മോഹൻദാസ് ചെമ്രക്കാട്ടൂർ.

യേശുദാസ് പാടിയത് ചിത്രം കരുമാടിക്കുട്ടൻ. ഗാനരചന യൂസഫ് അലി കച്ചേരി, സംഗീതം മോഹൻ സിത്താര. ഈ ഗാനത്തിനായി കത്തയച്ചത് മൂത്തേടം പുളപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദ്, കുഞ്ഞീരുമ്മ, റഷീദ്, സജന, റിഫാൻ, റിൻഷി, റിഷാൻ, റിഹ എന്നിവർ.

സരോജിനി നാരായണൻ ഒറവംപുറം കാത്തിരിക്കുന്നു. നഖങ്ങൾ എന്ന ചിത്രത്തിൽ പി മാധുരി പാടിയ ഗാനത്തിനായി. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

സമയം 11 മണി കഴിഞ്ഞ് 41 മിനിറ്റ് 25 സെക്കൻഡ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ്. ഇനി കെ പി മോഹനൻ പെരുമ്പളം ചേർത്തല ഇഷ്ടപ്പെടുന്ന ഗാനം മഹാബലി എന്ന ചിത്രത്തിൽ വാണി ജയറാമും കൃഷ്ണചന്ദ്രനും പാടിയത്. വരികൾ പാപ്പനംകൂട ലക്ഷ്മണൻ, സംഗീതം എം കെ അർജുനൻ.

പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം ധർമ്മയുദ്ധം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ. ഈ ഗാനത്തിനായി കത്തയച്ചത് ലത്തീഫ് വഴിക്കടവ്.

സി കെ കുട്ടി പകര അയച്ച കത്ത്. നാടൻ പെണ്ണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായി. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

വെളുമ്പിയം പാടം റേഷൻ ഷോപ്പിൽ നിന്നും ഹാൻസ്രാജും മുഹമ്മദും എഴുതിയ കത്ത്. ഉള്ളം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയ ഗാനത്തിനായി കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് കൈതപ്രം വിശ്വനാഥൻ.

ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. കത്തുകൾ അയക്കേണ്ട വിലാസം ഇഷ്ടഗാനങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, മഞ്ചേരി കോളേജ് PO, ആകാശവാണി മഞ്ചേരി, 6761212.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 12 മണി കഴിഞ്ഞ് 8 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ ഷാജി.
1: എഫ്എം പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിലെ ഒരു ഭീകരതാവളം സുരക്ഷാസേന തകർത്തു. ഹിരാനഗർ സെക്ടറിലെ ബോബിയ ഗ്രാമത്തിൽ നിന്ന് സുരക്ഷാസേന സംശയാസ്പദമായി ഒരാളെ പിടികൂടി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ രണ്ടുപേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ബീഹാർ സ്വദേശി മുഹമ്മദ് ഇമ്രാൻ, എഞ്ചിനീയർ ഹിമാചൽ പ്രദേശ് സ്വദേശി രാഹുൽ ശർമ്മ എന്നിവരുടെ മൃതദേഹങ്ങളാണ് സോൺ 1 തെരച്ചിലിൽ കണ്ടെത്തിയത്. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ രാജ്യസഭാംഗങ്ങളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്യും. ശക്തമായ മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. ഇന്നലെ ജില്ലയിൽ 15 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിടഭാഗം തകർന്നു വീണു. 2 പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടമാണ് പൊളിഞ്ഞു വീണത്. ആളപായമില്ല. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയായി. 13,730 രൂപയാണ് ഗ്രാമിന്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: എഫ്എം പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം അടുത്ത മണിക്കൂറുകളിൽ തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന വണ്ടികളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 16605 മംഗളൂർ തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 12:15, 16159 ചെന്നൈ എഗ്മോർ മംഗളൂർ എക്സ്പ്രസ് 18, 1261 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 1:48, 12075 കോഴിക്കോട് തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസ് 2:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56609 ഷൊർണൂർ നെൽമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 500,000 സമ്മാന തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി. 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം

മികച്ച മട്ടുപാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാന ശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഈ തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾ 2026 ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaagriculture.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ
2: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
3: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി ഫോൺ 7510733334
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം
0: അമ്മയ്ക്ക് കരുതലായി
3: കുഞ്ഞിന് കാവലായി
0: അലോഹ ഹോസ്പിറ്റൽ ടീച്ചറെ എങ്ങോട്ടാ രാവിലെ തന്നെ
3: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം
0: ശരിയാ ടീച്ചറെ അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി
4: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക് പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ
5: പിട്ടാപ്പള്ളി ഏജൻസീസ്
1: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ
0: തിങ്കൾ രാവിലെ 8:20
1: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
0: നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം IQ ഒപ്റ്റിക്കൽസ് ചട്ടിപ്പറമ്പ്
7: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൌലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: റേഡിയസ് ഹെൽത്ത് സെന്റർ കച്ചേരിപ്പടി വേങ്ങര രസമുകുളം എന്നും രാവിലെ 8:15
9: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം റേഡിയസ് ഹെൽത്ത് സെന്റർ വേങ്ങര ഫോൺ 7555-885-2664
10: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
11: ദിവസവും കാലത്ത് 6:35
12: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ
13: അൽ റെഹാൻ ഉള്ളപ്പോ തിമിരുൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ
14: ഇശലിൽ ഇനി കേൾക്കാം ഒ യു ബഷീർ പാടിയ ഗാനം.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
1: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
5: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
1: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ആ മാഷേ, സുഖാണോ?
7: ആ സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
8: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
9: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7:00.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻ,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
0: മോളുടെ പ്രസവത്തേക്ക് അടുത്തുവരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ്.

0: പാക്കേജങ്ങൾ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.

നിങ്ങൾ ഇതുവരെ കേട്ടത് ഇശൽ. ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ കേൾക്കാം ഇഷ്ടഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ്.

0: ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങളാണ്. ഈ ഗാനങ്ങൾക്കായി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ആവശ്യപ്പെടാം. വാട്സപ്പ് നമ്പർ പറയാം, 9495050506000. സന്ദേശം അയക്കുന്ന സമയത്ത് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടിൻ്റെ ആദ്യത്തെ വരി, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ സന്ദേശത്തിൽ വ്യക്തമാക്കാൻ ശ്രദ്ധിക്കുക.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കേൾക്കാം ജാലകം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ 7 പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, OBC, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗങ്ങൾപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ, ജാതി, വരുമാനം, നാറ്റിവിറ്റി, വിദ്യാഭ്യാസ യോഗ്യത, അവസാന പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റ് എന്നിവ തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സഹിതം പഠനം നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നേടി 15 ദിവസത്തിനകം ജില്ലാ പട്ടികജാതി വികസന ഓഫീസർക്ക് നൽകണം. പ്രവേശനം ലഭിക്കുന്നവർക്ക് ഭക്ഷണം, താമസം എന്നിവ സൗജന്യമായിരിക്കും. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ, ബ്ലോക്ക് മുനിസിപ്പാലിറ്റി, പട്ടികജാതി വികസന ഓഫീസുകൾ, പട്ടികജാതി ജില്ലാ വികസന ഓഫീസ് എന്നിവിടെ നിന്ന് ലഭിക്കും. ബന്ധപ്പെടാൻ ഫോൺ നമ്പറുണ്ട്, 0491-2505-0005. ആവർത്തിക്കാം, 0491-2505-0005. മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ധനസഹായമായി പ്രതിവർഷം 10,000 രൂപ വീതം അനുവദിക്കുന്ന വിഷൻ പദ്ധതിയിലേക്ക് SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയിൽ ഇംഗ്ലീഷ്, കണക്ക്, സയൻസ് വിഷയങ്ങളിൽ A+ ഗ്രേഡിൽ കുറയാതെയും CBSE, ICSE 10-ാം ക്ലാസ് പരീക്ഷയിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ യഥാക്രമം A2A ഗ്രേഡുകളിലും നേടി വിജയിച്ച് +1 പഠനം നടത്തിവരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർക്ക് കുടുംബ വാർഷിക വരുമാനം പരിധി 6,00,000 രൂപയായിരിക്കും. പട്ടികജാതി വികസന വകുപ്പ് ജില്ലയിൽ എംപാനൽ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലായിരിക്കും പരിശീലനം നടത്തേണ്ടത്. അപേക്ഷകൾ അടുത്ത മാസം 1 മുതൽ 31 വരെ ബ്ലോക്ക് മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസുകളിൽ നൽകണം. വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് പാലക്കാട് ജില്ലയിൽ 2025-26 അധ്യയന വർഷത്തിൽ ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാം. സ്റ്റേറ്റ് സിലബസിൽ 10-ാം ക്ലാസ്, +2 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങളിലും A1 അല്ലെങ്കിൽ A+ ലഭിച്ചവർക്കും CBSE, ICSE സ്ട്രീമുകളിൽ 90% മുകളിൽ മാർക്ക് ലഭിച്ചവർക്കുമാണ് അവസരം. അപേക്ഷകൾ സർവീസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ ഓൺലൈനായി നൽകാം. അവസാന തീയതി ഈ മാസം 31. വിശദവിവരങ്ങൾ പാലക്കാട് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്നും ലഭിക്കും. 0491-2971-633 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ആവർത്തിക്കാം, 0491-2971-633. നിങ്ങൾ കേട്ടത് ജാലകം.

0: मुक्त भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കന്നഡ ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി.

0: എംസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരണസംഖ്യ 6. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ ഓസ്ട്രേലിയ സഹകരണത്തിന്റെ ശക്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജ്ഞാന പങ്കാളിത്തത്തിന് പുതിയ അധ്യായം തുറന്നിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ബുധനാഴ്ച മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്തഭൂമിയിൽ നിന്നും ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6. ഇനിയും കണ്ടെത്താനുള്ളവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനുശേഷം വ്യോമമാർഗം സ്വദേശത്തെത്തിക്കുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു.
4: പക്ഷേ ഇന്ന് വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു, അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. രണ്ടാമത്തെ ബോഡി പുഴയിൽ തന്നെയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20 NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വൈത്തിരി ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എൻബാം ചെയ്യാനുള്ള നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിക്കും.
2: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനും എതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകളിലെ റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്തു നിന്ന് കോഴിക്കോട്, പാലക്കാട് വഴി ചെന്നൈയിലേക്ക് തിങ്കളാഴ്ചകളിലും ചെന്നൈയിൽ നിന്ന് പാലക്കാട്, എറണാകുളം, കോട്ടയം വഴി കൊല്ലത്തേക്ക് ബുധനാഴ്ചകളിലും തിരുവനന്തപുരത്തു നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തിന് ബുധനാഴ്ചകളിലും പ്രത്യേക സർവീസുണ്ടാകും. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
5: വെള്ളിയാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശനിയാഴ്ച തൊഴിലിടങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ഡ്രൈഡേ നിർബന്ധമായും ആചരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സ്ഥാപനങ്ങളുടെയും വീടുകളുടെയും ടെറസ്, റൂഫിന്റെ പാത്ര

0: പാർട്ടി ഓവർഹെഡ് ടാങ്കുകൾ എന്നിവിടങ്ങളിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൊതുകുകടി ഏൽക്കാതിരിക്കാൻ സ്വയം സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചു വേണം ഉറവിട നശീകരണത്തിൽ ഏർപ്പെടാൻ. ശക്തമായ പനി, തലവേദന, ശരീരവേദന, ശരീരത്തിൽ തിണർപ്പുകൾ, ഛർദി, വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ചികിത്സ തേടണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരള PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിൽ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപറ്റി. ഇന്ന് വൈകുന്നേരം 5:30 വരെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട് മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിയും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം ഏറെയുള്ളത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ പഴയ കെട്ടിടം തകർന്നു വീണു. ആളപായം ഇല്ല. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇന്നലെ ജില്ലയിൽ ശരാശരി 15 mm മഴയാണ് ലഭിച്ചത്. മണ്ണാർക്കാട് ഭാഗത്താണ് കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ അലനല്ലൂർ കണ്ണംകുണ്ട് നിലമ്പതി പാലത്തിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. നെല്ലിയാമ്പതി ചുരം പാതയിൽ മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മലമ്പുഴ പറച്ചാത്തി തോടിന് സമീപമുള്ള ഉന്നതിയിലെ 4 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് രാവിലെ മുതലും ജില്ലയിലെ പലയിടങ്ങളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്.
1: മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷകനദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വനത്തിനുള്ളിൽ മഴ കനത്തതോടെ ചാലിയാറിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തുന്നുണ്ട്. കോട്ടയം ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. പ്രശ്നപരിഹാരത്തിന് കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങളിലൂടെ ഒച്ചുകളുടെ വ്യാപനം തടയാനാണ് അധികൃതരുടെ നീക്കം. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 51 പള്ളിയോടങ്ങളാണ് സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം August 30 നടക്കും. September 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക. 20 സദ്യാലയങ്ങൾ ഇക്കുറി ഉണ്ടാകും. KSRTC ബജറ്റ് ടൂറിസം വഴി എത്തുന്ന ഭക്തർക്ക് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാകും സദ്യ സജ്ജീകരിക്കുക. ഇതിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു. ആറന്മുള boatrice.com എന്ന വെബ്സൈറ്റ് വഴി.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 567 പോയിന്റ് നേട്ടത്തിൽ 77,071, നിഫ്റ്റി 177 പോയിന്റ് നേട്ടത്തിൽ 24,059 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 80 രൂപ വർദ്ധിച്ച് 1,05,040 രൂപയും ഗ്രാമിന് 13,130 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിരോധം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഓസ്ട്രേലിയ സംയുക്ത പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി കൂടിക്കാഴ്ച നടത്തി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വയനാട് കള്ളാടി ദുരന്തത്തിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. മരണസംഖ്യ 7. കാണാതായവർക്കായി തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP മാരുടെ യോഗം നാളെ തിരുവനന്തപുരം.

0: പ്രതിചേരും. ദക്ഷിണ റെയിൽവേയുടെ ഓണം പ്രത്യേക ട്രെയിൻ സർവീസുകളിലേക്ക് റിസർവേഷൻ ആരംഭിച്ചു. മംഗലാപുരം, ചെന്നൈ, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് പ്രത്യേക സർവീസ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ കേൾക്കാം. പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു.
2: ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ആയിരക്കണക്കിന് ആളുകളാണ് പാമ്പുകടിയേറ്റ് മരണമടയുകയോ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയോ ചെയ്യുന്നത്. ശരിയായ പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ സമയോചിതമായ ചികിത്സയും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നവ തന്നെയാണ്. എന്തുകൊണ്ടാണ് പാമ്പുകടിക്ക് ഇത്ര പ്രാധാന്യം വരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5 ലക്ഷത്തോളം മരണങ്ങളാണ് ലോകമെമ്പാടും പാമ്പുകടി കാരണം ഉണ്ടാകുന്നത്. അതില് 50,000 മരണങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പം മഴക്കാല സമയങ്ങളിൽ കൃഷിയിടങ്ങളിലൊക്കെയാണ് പാമ്പുകടി കൂടുതലായിട്ട് കണ്ടുവരിക. ഗ്രാമപ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളിൽ കുറച്ച് കൂടുതലായിട്ടുള്ള അപകട സാധ്യത ഉള്ളതാണ്. ഇന്ത്യയിലെ പ്രധാന വിഷപ്പാമ്പുകൾ ഏതൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിഗ് 4 എന്ന് നമ്മൾ പറയും. ഇപ്പം അതിൽ ഒരെണ്ണം കൂടെ കൂട്ടി നമ്മൾ ബിഗ് 5 എന്ന് പറയും. അതിനകത്ത് തന്നെ വരുന്നത് മൂർഖൻ അഥവാ കോബ്ര, രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്നൊക്കെ പറയുന്ന കോമൺ ക്രേറ്റ്, പിന്നെ റസ്സൽസ് വൈപ്പർ അല്ലെങ്കിൽ ചേനത്തണ്ടൻ, അണലി എന്നൊക്കെ പറയുന്ന പാമ്പാണ് മൂന്നാമത്തത്. നാലാമത്തത് സോസ്കേൾഡ് വൈപ്പർ അല്ലെങ്കിൽ ചുരുട്ട മണ്ഡലി എന്നൊക്കെ പറയും. അഞ്ചാമത്തെ ഇനം പാമ്പ് എന്ന് പറയുന്നത് ഹംപ് നോസ്ഡ് പിറ്റ് വൈപ്പർ ആണ്, മുഴുമൂക്കൻ എന്നൊക്കെയാണ് അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പേരുകൾ. ഇതിൽ തന്നെ മൂർക്കൻ, വെള്ളിക്കെട്ടൻ എന്ന എലാപ്പിടെ വിഭാഗത്തിൽ വരുന്ന പാമ്പുകളുടെ വിഷം നമ്മുടെ നാഡീ വ്യവസ്ഥയാണ് പ്രധാനമായിട്ടും ബാധിക്കുക. അതുപോലെ അണലി, ചുരുട്ടമണ്ഡലി എന്നൊക്കെ പറയുന്ന പാമ്പുകൾ ഹീമോടോക്സിക് വിഭാഗത്തിൽപ്പെടും. അതായത് രക്തം കട്ടപിടിക്കുന്നതിനകത്തുള്ള രക്തചംക്രമണത്തെയാണത് ബാധിക്കുക. അപ്പം രക്തം കട്ടപിടിക്കാതിരുന്ന് ഒരുപാട് രക്തസ്രാവം പോലെ സംഭവിച്ച് മരണം സംഭവിക്കുക. ഇനി നമുക്കൊരു പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ പ്രഥമമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് പാമ്പ് കടിക്കുമ്പോൾ ആ ഒരു സമയത്തും ആ ഒരു സന്ദർഭങ്ങളിലും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം സഹായത്തിന് ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. ഉദാഹരണം പാമ്പുകടി കൊള്ളുന്ന സമയത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും സുരക്ഷിതമായൊരു അകലത്തിലേക്ക് നമ്മൾ സ്വയം മാറുക എന്നതാണ്. നടക്കാനോ ഓടാനോ നമ്മൾ പാടില്ല. കാരണം നടക്കുകയോ ഓടുകയോ ചെയ്തു കഴിഞ്ഞാൽ രക്തയോട്ടം കുറച്ച് കൂടുതലായിട്ട് വിഷം കുറച്ച് വേഗത്തിൽ തന്നെ ശരീരത്തിൽ വ്യാപിക്കാൻ സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് കടിയേറ്റ ഭാഗം അധികം ചലിപ്പിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു ആത്മസംയമനം പാലിച്ച് സഹായത്തിന് ആരെയെങ്കിലും എത്രയും പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. ഇനിയിപ്പോൾ നമ്മളുടെ കൂടെ സഹായികൾ ഉണ്ട് എങ്കിൽ സഹായികളാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് അവർ ചെയ്യേണ്ടത് WHO പറയുന്ന പ്രകാരം ഡു ഇറ്റ് റൈറ്റ് എന്നാ പറയുക. റൈറ്റ് എന്ന് വെച്ചാൽ R ഫോർ റീഅഷ്യൂറിംഗ് ദ പേഷ്യന്റ്. ആ വ്യക്തിയെ നമ്മൾ നല്ല രീതിയിൽ സമാധാനിപ്പിക്കണം. പാമ്പുകടി ഏറ്റയാളെ നമ്മൾ പാനിക്കാക്കാനോ അദ്ദേഹത്തിനെ ഭയപ്പെടുത്താനോ, എന്തായാലും പാമ്പുകടി ഏൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഭയക്കും. നമ്മളുടെ വിചാരം ഇപ്പൊ തന്നെ നമ്മൾ മരണപ്പെട്ടു പോകും, പാമ്പ് കടിച്ചു, അടുത്ത മരണമാണ്, അങ്ങനെയുള്ള ടെൻഷൻ എന്തായാലും പാമ്പുകടി കൊള്ളുന്ന ആൾക്കുണ്ടാവും. അപ്പോൾ അയാളെ നമ്മൾ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിക്കണം. സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പറ്റാൻ പോകുന്നത് അവരുടെ ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും. ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ രക്തസമ്മർദ്ദം ഭയങ്കരമായിട്ട് കൂടും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആൾക്കാരാണ്, ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാരാണ്, രക്തസമ്മർദ്ദത്തിന് മരുന്നുകൾ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ BP ഭയങ്കരമായിട്ട് ഉയരുകയും അത് കാരണം അത്രയും വേഗത്തിൽ ബ്ലഡ് ഫ്ലോ ശരീരത്തിൽ നടക്കുമ്പോൾ ആ ബ്ലഡ് ഫ്ലോയോടൊപ്പം തന്നെ ഈ വിഷം ശരീരം ഒട്ടാകെ പെട്ടെന്ന് തന്നെ വ്യാപിക്കാനും അത് കാരണം മരണം സംഭവിക്കാനും അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പെട്ടെന്ന് തന്നെ ഹൃദയാഘാതം സംഭവിക്കാനും അങ്ങനെ മരണം സംഭവിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സമാധാനിപ്പിക്കുക, റീഅഷർ ചെയ്യുക. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത് ഡു ഇറ്റ് റൈറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. 6 കഴിഞ്ഞിട്ട് ഐ ഫോർ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയും. അതായത് കടി കൊണ്ട കൈയായിക്കോട്ടെ കാലായിക്കോട്ടെ അത് അധികം ചലിപ്പിക്കാതെ നമ്മൾ സൂക്ഷിക്കണം. ചലിപ്പിക്കാതെ സൂക്ഷിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ അയാളെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ നോക്കുമ്പം കിടത്തി കൊണ്ടുപോവുക, നടത്തിക്കൊണ്ടുപോവാതിരിക്കുക, ടൂ വീലറിന്റെ ഇടയിൽ വെച്ച് കൊണ്ടുപോകാതിരിക്കുക, അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അധികം അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പലക കഷ്ണമോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ചെറിയൊരു കമ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കാലിന്റെ സൈഡിലായിട്ടോ അല്ലെങ്കിൽ അടിവശത്തായിട്ടോ വെച്ച് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു തുണി അല്ലെങ്കിൽ ഒരു ഷോള്, ബാൻഡേജ് എന്തെങ്കിലും വെച്ച് കുറച്ചൊന്ന് ലൂസായിട്ട് ചുറ്റിക്കൊടുക്കുക. എങ്ങനെ ചുറ്റണം എന്ന് വെച്ചാൽ നമ്മൾ കാലിന് പൊട്ടലൊക്കെ വരുന്ന സമയം ക്രെബ് ബാൻഡേജ് പോലെ ബാൻഡേജ് വെച്ച് നമ്മൾ ചുറ്റാറുണ്ട്, അതുപോലെ നമ്മൾ ചുറ്റുക. ഇപ്പം കണങ്കാലിനാണ് കടി കൊണ്ടതെങ്കിൽ ആ കടി കൊണ്ടതിന്റെ തൊട്ട് മുകൾ ഭാഗം വെച്ച് നമ്മൾ ചുറ്റിക്കൊടുക്കണം. അവിടുന്ന് കാലിന്റെ ചുറ്റാകെ നമ്മൾ അതിനെ ചുറ്റിക്കൊടുക്കണം. ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല. ഒത്തിരി ടൈറ്റായി കഴിഞ്ഞാൽ രക്തയോട്ടം പ്രശ്നം വന്നേക്കാം. വലിയ ടൈറ്റ് ആക്കാതെ നമ്മളത് ചുറ്റിക്കൊടുക്കണം. ടൈറ്റ്നെസ് നമുക്ക് എങ്ങനെ അളന്ന് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചുറ്റിക്കഴിയുമ്പോൾ നമ്മുടെ ഒരു വിരൽ അതിൻ്റെ ഉള്ളിൽ കൂടി കടത്തി വിടാൻ പറ്റുന്ന അത്രയും മാത്രമേ നമ്മൾ ടൈറ്റാക്കി ചുറ്റാൻ പാടുള്ളൂ. അപ്പം ഇതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, ഇമ്മൊബിലൈസേഷൻ. പിന്നെയുള്ളത് റൈറ്റിന്റെ അടുത്ത അക്ഷരങ്ങളായ GMH. GMH എന്ന് വെച്ചാൽ ഗോ ടു ഹോസ്പിറ്റൽ ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് നമ്മൾ ആളെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. എങ്ങനെയുള്ള ആശുപത്രിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്? ASV വെനം എന്നുള്ള മരുന്ന് ലഭിക്കുന്ന ആശുപത്രികൾ. ഇപ്പം മിക്കവർക്കും അറിയാം, ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ മെഡിക്കൽ കോളേജില്, GHL, നെയ്യാറ്റിങ്കര GHL, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസിൽ, ഒട്ടുമിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ഒക്കെ നമുക്ക് ആന്റിസ്നേക് വെനം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വ്യക്തിയെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രദ്ധിക്കണം. അവസാനത്തെ അക്ഷരം T ആണ്. T എന്ന് വെച്ചാൽ ടെൽ ദ ഡോക്ടർ അബൌട്ട് ദ സിംറ്റംസ്. ഡോക്ടറോട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇതാണ് ഡു ഇറ്റ് റൈറ്റ് എന്നുള്ള WHO പറയുന്ന രീതി. പിന്നെ പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ സാധാരണമായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് നമ്മളൊരു വിഷഹാരിയുടെ അടുത്ത് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു നാട്ടുവൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അവർ ആ മുറിവിന് ചുറ്റും, ആ പാമ്പ് കുത്തിയ ഭാഗത്തിന് ചുറ്റും ഒരു മുറിവുണ്ടാക്കുകയോ, അല്ലെങ്കിൽ അവിടുന്ന് വിഷക്കല്ല് എന്ന് പറയുന്നൊരു സംഭവം വെക്കുകയോ, അല്ലെങ്കിൽ വിഷം വലിച്ചെടുക്കുന്ന പോലത്തെ ചികിത്സാരീതികളൊക്കെ ചെയ്യും. അത്തരം അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാരീതികളിലൊന്നും സമയം കളയാതിരിക്കുക. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, പാമ്പ് കടി ഏറ്റ ഭാഗത്തിന് കുറച്ച് മുകളിലായിട്ട് നല്ല ടൈറ്റായിട്ട് ഒരു തുണി കൊണ്ടോ അല്ലെങ്കിൽ ഒരു കയറുകൊണ്ടോ ഒക്കെ കെട്ടിക്കൊണ്ടുവരും. ടൂണിക്ക് എന്ന് നമ്മൾ പറയും, അത്രയും വരിഞ്ഞു മുറുകിയായിരിക്കും കെട്ടുന്നത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അത്രയും നമ്മൾ വരിഞ്ഞു മുറുകി കെട്ടുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, അതിന്റെ താഴ്ഭാഗത്തേക്ക്, നമ്മൾ എവിടെയാണോ കെട്ടുന്നത് അതിന്റെ താഴത്തെ ഭാഗത്തോട്ടുള്ള രക്തയോട്ടം നടക്കുന്നില്ല. നമ്മൾ അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ വിഷം ശരീരത്തെമ്പാടും വ്യാപിക്കാതിരിക്കാനാണ് നമ്മൾ അത് ചെയ്യുന്നതെന്നാണ് പൊതുജനത്തിന്റെ വിശ്വാസം. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ, അത്രയും ടൈറ്റായിട്ട് കെട്ടുമ്പോൾ രക്തയോട്ടം നടക്കില്ല. രണ്ടാമതായിട്ട് ഇത് ഹോസ്പിറ്റലോ മറ്റോ വന്നിട്ട് ഈ കെട്ടഴിക്കുമ്പോൾ അതുവരെ അവിടെ തങ്ങി നിന്ന ആ വിഷത്തിന്റെ അംശം എന്തൊക്കെയുണ്ടോ അത് വളരെ വേഗത്തിൽ ശരീരമെമ്പാടും വ്യാപിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും അത്രയും ടൈറ്റായിട്ട് നമ്മൾ ഒരു തുണി കൊണ്ട് കെട്ടാൻ പാടില്ല. അതിനു പകരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ കാല് മുഴുവനായിട്ട് നമ്മളൊരു ബാൻഡേജ് ക്ലോത്ത് വെച്ച് ചുറ്റുകയാണ് വേണ്ടത്. അതെന്തിനാന്ന് വെച്ചാൽ, ആ നമ്മൾ അങ്ങനെ ചുറ്റുമ്പം സൂപ്പർഫിഷ്യൽ ലിംഫാറ്റിക്സ് എന്ന് പറയും. നമ്മൾ ഒരിക്കലും രക്തക്കുഴലുകളെ നമ്മൾ എയിം ചെയ്യുന്നില്ല. രക്തമല്ലാത്ത സ്രവങ്ങൾ കൊണ്ടുപോകുന്നതാണ് ലിംഫാറ്റിക്സ്. ആ ലിംഫാറ്റിക്സിനെ മാത്രം നമ്മളൊന്ന് ചെറിയ രീതിയിലൊന്ന് പ്രഷർ കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം ആദ്യമേ ഒരു കടി കൊണ്ടു കഴിഞ്ഞാൽ ലിംഫാറ്റിക്സ് വഴിയാണ് ശരീരത്തെമ്പാടും ഇത് വ്യാപിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ നമ്മൾ അവിടെ മാത്രം ഒരു ചെറിയ പ്രഷർ കൊടുക്കുന്ന പോലെ മാത്രമേ നമ്മൾ ചുറ്റാൻ പാടുള്ളൂ. ഒരിക്കലും ടൈറ്റായിട്ട് ടൂണിക്കെ വെച്ച് കെട്ടരുത്. ടൂണിക്ക് നമ്മൾ കെട്ടരുത് എന്ന് പറയുന്നതിന്റെ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പം പാമ്പ് കടിയേറ്റ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ നീര് വെക്കാൻ സാധ്യതയുണ്ട്. അണലി പോലത്തെ വിഷപ്പാമ്പുകളാണ് കടിച്ചിട്ടുള്ളതെങ്കിൽ അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ടൂണിക്ക് നല്ല ടൈറ്റായിട്ട് വരിഞ്ഞു മുറുകി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ഒരു നീര് വെക്കും. അപ്പം ആ നീര് നമ്മളിത് വരിഞ്ഞു മുറുകി കെട്ടിയതിന്റെ നീരാണോ അതല്ല പാമ്പിന്റെ വിഷം കാരണമുണ്ടായ നീരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിക്കാം. ഇനി നമ്മൾ ടൂണിക്കെ വെച്ച് കെട്ടിയെന്ന് വിചാരിക്കുക, ഇദ്ദേഹം ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടുത്തെ സ്റ്റാഫോ ഡോക്ടർമാരോ ഒരിക്കലും ഈ കെട്ട് അഴിക്കാനും പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ, BP നോക്കുന്ന BP കഫ് ഉണ്ട്, നമ്മൾ കയ്യിൽ ചുറ്റുന്ന കഫ് ഉണ്ട്, അവർ കെട്ടിയേക്കണതിന്റെ തൊട്ട് മുകളിലായിട്ട് BP കഫ് കെട്ടുക. അദ്ദേഹത്തിന്റെ BP നമ്മൾ നോക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിനൊരു 10-20 വാല്യൂ മുകളിൽ, ഇപ്പൊ ഒരു 140-90 ആണെങ്കിൽ നമ്മളൊരു 160 വരെ ആ കഫ് നല്ല രീതിയിൽ ഇൻഫ്ലേറ്റ് ചെയ്തിട്ട് വളരെ പതുക്കെ മാത്രം നമ്മൾ ആ അവർ കെട്ടിക്കൊണ്ടുവന്ന കെട്ട് അഴിച്ച് റിലീസ് ചെയ്തു കൊടുക്കുക. ഇനിയിപ്പോൾ പാമ്പുകടി ഏറ്റ വ്യക്തിക്ക് നല്ല രീതിയിൽ വിഷമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്, അതായത് കടിച്ച സ്ഥലത്ത് നല്ല നീര് വേദന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പല ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ASV പോലത്തെ മറുമരുന്ന് തുടങ്ങിയ ശേഷം മാത്രം നമ്മൾ ഈ കെട്ട് അഴിച്ചു കൊടുത്താലും മതിയാകും. പാമ്പുകടി ഏറ്റാൽ പ്രധാനമായിട്ട് നമ്മൾ ഭയപ്പെടാതിരിക്കുക, ശരിയായ പ്രഥമ ശുശ്രൂഷ പറഞ്ഞ രീതിയിൽ നൽകുക, രോഗിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, അതും ആന്റി സ്നേക് വെനം അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രിയിൽ തന്നെ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യമായാൽ മാത്രം നമ്മൾ ആന്റി സ്നേക് വെനം നൽകുന്നതായിരിക്കും.
1: പാമ്പുകടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജീന ബദർ.

0: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് 1. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4 മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തത്തിൽ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ആന്റണി അൽബനീസുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പ്രഖ്യാപനത്തിലാണ് ശ്രീ മോദി ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: ഭാരത് ഓർ ഓസ്ട്രേലിയ ദോ വൈബ്രന്റ് ഡെമോക്രസീസ് ഹെ ദോ മൾട്ടി കൾച്ചറൽ സൊസൈറ്റീസ് ഹെ ഓർ ദോ മഹത്വപൂർണ ഓഷൻ പവർസ് ഹെ ഹമാരി യേ സമാനതായേ ഓർ ഹമാരാ കോമൺ വേൾഡ് വ്യൂ ഹമേ ഗഹരെ ആപസീ വിശ്വാസ് കെ സാത്ത് നിരന്തർ ആഗെ ബഡ്നേ കി പ്രേരണാ ദേതേ ഹേ ഹമാരി കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ണർഷിപ് നേ പിച്ചലേ കുച്ച് വർഷോ മേ അഭൂതപൂർവ പ്രഗതി കി ഹേ ഓർ ആജ് തീസരി അന്യുവൽ സമിറ്റ് സേ ഹമാരേ സഹയോഗ് മേ കൈ നയേ ആയാം ജുഡേ ഹേ.
1: സമാധാനവും സുസ്ഥിരവുമായ ഇന്തോ പസഫിക്കിനായുള്ള കാഴ്ചപ്പാടാണ് സഹകരണത്തിന്റെ കേന്ദ്രബിന്ദുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആണവോർജ്ജ മേഖലയിൽ ഇന്നൊപ്പുവെച്ച സുപ്രധാന കരാറിലൂടെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യുറേനിയം വിതരണം സാധ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ സമുദ്ര സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചതായി ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രാദേശിക സുരക്ഷയ്ക്ക് ഫലപ്രദമായ സമുദ്ര സഹകരണം അനിവാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു. ഓസ്ട്രേലിയൻ സൂപ്പർ കമ്പനി ഇന്ത്യയിൽ 500 മില്യൺ ഓസ്ട്രേലിയൻ ഡോളറിന്റെ നിക്ഷേപം നടത്തുമെന്ന് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പോൾ ഷോൾഡർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. ഇന്ത്യയുടെ വളർച്ചയിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ ഈ ഗുണനിലവാരം നിലനിർത്താൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒഡീഷ സന്ദർശനത്തിന്റെ ഭാഗമായി ഭുവനേശ്വറിലെത്തിയ ഉപരാഷ്ട്രപതി ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്ര വിതരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണ് ഇന്നലെ മന്ത്രിതല യോഗം ആരംഭിച്ചത്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരടുരൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ചകൾ നടത്തിയിരുന്നു. സമാപന ദിവസമായ ഇന്ന് സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിലുള്ള 3-ാമത്തെ ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ആരംഭിച്ചു. മറ്റന്നാൾ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ ഗതാഗത മേഖലയിലെ പ്രധാന മുൻഗണനാ വിഷയങ്ങൾ ചർച്ചയാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്ന ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പ്രമേയത്തിന് കീഴിലാണ് യോഗം നടക്കുക. മണ്ണിടിച്ചിലിൽ വൻ നാശം വിതച്ച വയനാട് കള്ളാടി ദുരന്ത ഭൂമിയിൽ നിന്നും 4 മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇതോടെ മരിച്ചവരുടെ എണ്ണം 7. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: ഇന്ന് രാവിലെ 1:00 മീനാക്ഷി പുഴയോരത്ത് നടത്തിയ തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം കണ്ടെത്തിയത് ബീഹാർ സ്വദേശി എസ്കേറ്റർ ഓപ്പറേറ്റർ മുഹമ്മദ് ഇറാന്റെയാണ്. രണ്ടാമത് കണ്ടെത്തിയ ആളുടെ മൃതദേഹം ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മീനാക്ഷി പുഴയോരം കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്.

0: രാവിലെ മുതൽ തന്നെ മഴ കുറവായതിനാലും വെള്ളം തെളിഞ്ഞതുമാണ് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്.
1: വയനാട് കള്ളാടിയിലെ ദുരന്ത മേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷി പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡൽഹിയിൽ പെയ്ത മഴയിൽ നഗരത്തിലെ പ്രധാന റോഡുകളിലുണ്ടായ വെള്ളക്കെട്ട് നിയന്ത്രണ വിധേയമാക്കി. നിലവിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. പശ്ചിമബംഗാളിൽ പരക്കെ ഇന്ന് അതിശക്തമായ മഴയ്ക്കും കൊടുങ്കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ ബംഗാളിലെ 5 ഹിമാലയൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കനത്ത മഴ തുടരുന്ന മഹാരാഷ്ട്രയിലെ ഹിംഗോളിയിൽ ഇന്ന് പുലർച്ചെ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായി. പുലർച്ചെ 1:37 റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശവാസികളെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു. വീടുകളിൽ വിള്ളലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ആകാശവാണി പ്രതിനിധി സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പ്രതിഭകളുടെ വൻനിരയുള്ള ഫ്രാൻസും അത്യുദ്ധാനികളുടെ സ്ക്വാഡായ മൊറോക്കോയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടം ഈ ലോകകപ്പിലെ ഏറ്റവും കനപ്പെട്ട മുഖാമുഖങ്ങളിൽ ഒന്നാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തവണ ചുണ്ടിനു മുന്നിൽ നഷ്ടപ്പെട്ട കപ്പ് കൈപ്പുരിൽ ഒതുക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഫ്രഞ്ച് പടയുടെ ഒരുക്കങ്ങൾ. മറുഭാഗത്ത് ഖത്തറിൽ നേടിയ സെമി ബർത്ത് ഇത്തവണ കിട്ടാതെ മടങ്ങില്ലെന്നുറച്ചാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരുടെ യുദ്ധപ്രഖ്യാപനം. ഖത്തർ ലോകകപ്പ് സെമി ഫൈനലിൽ 2 തങ്ങളെ വീഴ്ത്തിയ ഫ്രാൻസിന് ചുട്ട മറുപടിയാണ് മൊറോക്കോ ലക്ഷ്യമാക്കുന്നത്. തങ്ങളുടെ 3 ലോകകപ്പ് കിരീടം ലക്ഷ്യമിടുന്ന ഫ്രാൻസ് ടൂർണമെന്റിലുടനീളം തകർപ്പൻ ഫോമിലാണെന്ന് ശ്രദ്ധേയമാണ്. ഗോളടിക്കാനും അടിപ്പിക്കാനും കൽപ്പുള്ള വൻ നിരയുടെ നട്ടല് 7 ടൂർണമെന്റിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കർ കിലിയൻ എംബാപ്പയാണ്. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ചും നോക്കൌട്ടിൽ നെതർലാൻഡ്സിനെ വീഴ്ത്തിയും കരുത്തരങ്ങ് തെളിയിച്ചവരാണ് മൊറോക്കോ. പരിശീലകൻ മുഹമ്മദ് ഔഹാബിയുടെ തന്ത്രങ്ങൾ ഇന്ന് ഏറെ നിർണായകമാകും.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 4 മത്സരം ഇന്ന് രാത്രി ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 10 മത്സരം ആരംഭിക്കുന്നത്. പരമ്പരയിൽ ഒറ്റ ജയം പോലുമില്ലാത്ത ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യമാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ഭൌതിക ശരീരം ഇന്ന് ജന്മനാടായ മഷാദിൽ സംസ്കരിക്കും. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇറാനെതിരെ US സൈന്യം വീണ്ടും ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. US വ്യോമാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. കേരള PSC പരീക്ഷാ നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചു. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി സർക്കാരിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ ഏർപ്പെടുത്തുന്ന സ്പെഷ്യൽ ട്രെയിനുകൾക്കായുള്ള റിസർവേഷൻ ആരംഭിച്ചു. 3 സ്പെഷ്യൽ ട്രെയിനുകളുടെ വിവരങ്ങളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മംഗലാപുരത്ത് നിന്നും കോഴിക്കോട് പാലക്കാട് വഴി ചെന്നൈയിലേക്കും, ചെന്നൈയിൽ നിന്ന് പാലക്കാട് എറണാകുളം കോട്ടയം വഴി കൊല്ലത്തേക്കും, തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചെങ്കോട്ട വഴി താമ്പരത്തേക്കുമുള്ള സ്പെഷ്യൽ ട്രെയിനുകൾക്കായാണ് റിസർവേഷനാണ് ഇന്ന് ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ആഗോളതലത്തിൽ വലിയ തോതിൽ അംഗീകരിക്കപ്പെട്ടതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് മഹാരാഷ്ട്രയിൽ തുടക്കം. വയനാട് കള്ളാടിയിൽ മടിന്റെ ചെരിൽ മരിച്ചവരുടെ

0: ഏഴായി. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തിരച്ചിൽ ഊർജിതം. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് ബ്രിസ്റ്റോളിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്രഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15. തുടർ നാടകം മേഘയുടെ തിരോധാനം. ഒരു അന്വേഷണം. രചന അനിൽ തമ്പാൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00. ഡയലേ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 3:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00. നാലുമണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഈ പരിപാടിയിൽ 5:45 ഞാറ്റുവേല, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇനി പഴം പച്ചക്കറി വില നിലവാരം കേൾക്കാം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം മഞ്ചേരി മാർക്കറ്റിലെ പച്ചക്കറികളുടെ വില വിവരം പറയുകയാണ്. നാടൻ മറുനാടൻ ഇനങ്ങൾക്ക് ഒരേ വിലയുള്ള ഇനങ്ങൾ ആദ്യം പറയാം. ചീര, പച്ചക്കി, നാടൻ മറുനാടൻ ഇനങ്ങൾക്ക് മൊത്തവില 20, ചില്ലറ വില 30 രൂപ. ചുവപ്പ് ചീര മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. കുമ്പളങ്ങ മൊത്തവില 10 രൂപ, ചില്ലറ വില 18 രൂപ. ഏത്തയ്ക്ക മൊത്തവില 45 രൂപ, ചില്ലറ വില 55 രൂപ. കോവയ്ക്ക മൊത്തവില 40, ചില്ലറ വില 50. മത്തൻ 13-20, പടവലം 25-35. റോബസ്റ്റ പഴത്തിന് നാടന് മൊത്തവില 24 രൂപ, ചില്ലറ വില 30 രൂപ. മറുനാടൻ 30 രൂപ, 40 രൂപ. പയർ 55-65, 40-50. വെള്ളരി നാടൻ മൊത്തവില 14, ചില്ലറ വില 20. മറുനാടൻ മൊത്തവില 15, ചില്ലറ വില 20. ചേന 32-40, 30-40. കോവയ്ക്ക ക്ഷമിക്കണം, മരച്ചീനി നാടൻ മൊത്തവില 24, ചില്ലറ വില 30. ഞാലിപ്പൂവൻ പഴം മറുനാടൻ മൊത്തവില 45, ചില്ലറ വില 55. പൂവൻപഴം മറുനാടൻ മൊത്തവില 38, ചില്ലറ വില 50. ഇനി മറുനാടൻ ഇനങ്ങളായ ബീട്രൂട്ടിന് മൊത്തവില 40, ചില്ലറ വില 50. വെണ്ടയ്ക്ക 35-45, വഴുതന 33-40. ക്യാബേജ് 22-30, ക്യാരറ്റ് 55-65. കോളിഫ്ലവർ മൊത്തവില 35, ചില്ലറ വില 45. കൊത്തമര 30-40. ചേമ്പ് വലുത് 70, ചില്ലറ വില 80. ചേമ്പ് ചെറുത് മൊത്തവില 35, ചില്ലറ വില 45. മുരിങ്ങക്കായ 55-65. ബീൻസ് 65-75. പച്ചമുളക് 40-50. ചെറുനാരങ്ങ എണ്ണത്തിന് 2 രൂപ, 3 രൂപ. പച്ചമാങ്ങ കിലോയ്ക്ക് 35-45. സവാള 29-33. ചെറിയ ഉള്ളി കിലോയ്ക്ക് 65, ചില്ലറ വില 75. ഉരുളക്കിഴങ്ങ് 25-30. തക്കാളി മൊത്തവില 26, ചില്ലറ വില 30. വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വിലയാണ്. പൈനാപ്പിൾ പച്ചയ്ക്ക് 28, മൊത്തവില 29 രൂപയാണ്. പൈനാപ്പിൾ പഴത്തിന് മൊത്തവില 39 രൂപ. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില നിലവാരം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം തയ്യാറാക്കിയത്.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ കേൾക്കാം ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ഈ ഗാനത്തിനായി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ സന്ദേശമയക്കാം. സന്ദേശമയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രത്തിൻ്റെ പേര്, പാട്ടിൻ്റെ ആദ്യത്തെ വരി എന്നിവ സൂചിപ്പിക്കാൻ മറക്കരുത്. വാട്സപ്പ് നമ്പർ പറയാം, 9495050506000. ആവർത്തിക്കാം, 9495050600. ആദ്യത്തെ ഗാനം കേൾക്കാം. സുകൃതം എന്ന ചിത്രത്തിലേതാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഊർങ്ങാട്ടിരിയിൽ നിന്ന് ജമീല മൂസക്കുട്ടി. യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനശില്പികൾ ONV കുറുപ്പ്, രവി ബോംബെ.

വാട്സപ്പ് ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം ചെറുതുരുത്തിയിൽ നിന്ന് റസി ആവശ്യപ്പെട്ടതാണ്. ചിത്രം പാവം പാവം രാജകുമാരൻ. ഈ ഗാനം പാടിയത് ചിത്ര. ഗാനശില്പികൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ജോൺസൺ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും

0: ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
1: തിളക്കം എന്ന ചിത്രത്തിലെ ഗാനമാണ് കരിക്കാട് നിന്ന് സുമംഗല മുരളീകൃഷ്ണൻ ആവശ്യപ്പെട്ടത്.

0: തിളക്കമെന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഇനി കേൾക്കാം പരദേശി എന്ന ചിത്രത്തിലെ ഗാനം, സുജാത പാടിയത്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു തടത്തിൽ പറമ്പിൽ നിന്ന് മിനി. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, രമേശ് നാരായണൻ.

0: മുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: മണ്ണാർക്കാട് നാട്ടുകളിൽ നിന്നും കെ അബൂബക്കർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി സംഗമ ത്രിവേണി എന്ന ചിത്രത്തിലെ സംഗമം എന്ന് തുടങ്ങുന്ന ഗാനം. പാടിയത് യേശുദാസ്, ഗാനശില്പികൾ വയലാർ ജി ദേവരാജൻ.

0: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 04933-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: അടുത്ത ഗാനം കൈതപ്രത്തിന്റെ വരികൾ കിളയരാജ സംഗീതം നൽകി, സുജാത പാടിയത്. ചിത്രം ഫ്രണ്ട്സ്. അരീക്കോട് കീഴ്പറമ്പ് നിന്ന് മുൻഷിദാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്.

0: പിട്ടാപ്പുലിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ അക്വാ ഗാർഡന്റെ വാട്ടർ പ്യൂരിഫയറിന് മെഗാ ഓഫറുകൾ ഉണ്ട്.
1: മഴക്കാലം കൂടിയല്ലേ, ഉപയോഗിക്കുന്ന വെള്ളം പ്യൂർ അല്ലെങ്കിൽ പണി കിട്ടും, നമുക്ക് വാങ്ങാം.
0: ആറോ യുവി യുഎഫ് ആൽക്കലൈൻ ടെക്നോളജി മോഡലുകൾ തുടങ്ങി ലേറ്റസ്റ്റ് സ്ലിം ഗ്ലാസ് ഡിസൈനർ മോഡലുകൾ വരെ ഉണ്ട്. 1800 രൂപ വരെ ക്യാഷ് ബാക്ക്, ഫ്രീ ഗ്ലാസ് കെറ്റിൽ, EMI ആണെങ്കിൽ 900 രൂപ മുതൽ.
1: പിട്ടാപ്പുലിൽ ഏജൻസീസ്.
2: ഇനി ചന്ദ്രോത്സവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. കാളികാവിൽ നിന്ന് വിനയ ആവശ്യപ്പെട്ടത്, യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഒരു കഥ ഒരു നുണക്കഥ ഈ ചിത്രത്തിലെ ഗാനമാണിനി ജിൻസി വാണിയമ്പലത്ത് നിന്നും ആവശ്യപ്പെട്ടത്. ചിത്രപാടിയ ഗാനം ഗാനശില്പികൾ എം ഡി രാജേന്ദ്രൻ, ജോൺസൺ.
1: അറിയാതെ അറിയാതെ എന്നിലേ എന്നിൽ നീ കവിതയായി വന്ന് തുളുമ്പി, കവിതയായി വന്ന് തുളുമ്പി.

ഇളയരാജ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണിനി എടവണ്ണപ്പാറയിൽ നിന്ന് സബിത ആവശ്യപ്പെട്ടത്. ചിത്രം ഒരു യാത്രാമൊഴി.

0: വാട്സപ്പിലൂടെയുള്ള ഇഷ്ടഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ദേശീയ പുരോഗതിയുടെ പരിവർത്തനാത്മക എഞ്ചിനാണ് സമുദ്ര സമ്പദ് വ്യവസ്ഥയെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഭുവനേശ്വറിലെ ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സമുദ്ര മത്സ്യബന്ധന വിഭവങ്ങളുടെ സുസ്ഥിര ഉപയോഗത്തിന് നാഴികക്കല്ലായ ദേശീയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഇന്ന് അതിർത്തി ജില്ലകളിലെ പോലീസ് സൂപ്രണ്ടുമാരുടെ യോഗം ചേരും. ജമ്മുകാശ്മീർ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമബംഗാൾ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സൂപ്രണ്ടുമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിൽ ഇന്ത്യയെ നിർമ്മിത ബുദ്ധിയുടെ കേന്ദ്രമായി ഉയർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഐ ടി മന്ത്രി.

0: മന്ത്രാലയം. ന്യൂഡൽഹിയിൽ നടന്ന GCC ബിസിനസ് ഉച്ചകോടിയിൽ IT മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ നിർമ്മിത ബുദ്ധി രംഗത്ത് ഇന്ത്യയുടെ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. PSC പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തി ആഭ്യന്തരവകുപ്പ്. സംസ്ഥാന പോലീസ് മേധാവി ഇത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അന്വേഷണ റിപ്പോർട്ട് സമയബന്ധിതമായി ഗവൺമെന്റിന് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് കക്കാടംപൊയിലിൽ മലവെള്ളപ്പാച്ചിലിൽ. ഇതേ തുടർന്ന് ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറുവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. രണ്ടാം പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 1, 2, 3 പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തി. ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ 4 പ്ലാറ്റ്ഫോമിൽ കൂടി മാത്രമായിരിക്കും സർവീസ്. പത്തനംതിട്ട കോന്നിയിലെ ചെങ്ങറ സമരഭൂമിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് മേൽക്കൂര തകർന്നു വീണത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
1: FM പ്രധാന വാർത്തകൾ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30
2: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
1: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
3: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: ട്രെയിൻ സമയം.
0: ആദ്യം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയവിവരം. ട്രെയിൻ നമ്പർ 1207-5 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ്, 2:19 1-6-3-2-4 മംഗളൂർ കോയമ്പത്തൂർ മെയിൽ, 2:34 1-2-2-0-2 തിരുവനന്തപുരം ലോകമാന്യ തിലക് ടെർമിനൽ ഗരീബ് രഥ്, 2:54 1-6-6-5-0 കന്യാകുമാരി മംഗളൂർ പരശുരാം എക്സ്പ്രസ്, 2:55 2-2-6-0-9 മംഗളൂർ കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ്, 7 വൈകി 3:06 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5-6-6-0-9 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ, 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
4: ട്രെയിൻ സമയം.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയുഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി. പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി കേൾക്കാം മിഡ് ഡേ ന്യൂസ്.
10: Good afternoon. This is Akashvani and I am Valsa Williams with the Midday News.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, പി എം ലാൽ, എ ജെ സലീം. സംവിധാനം റൂബി ബാബു.

0: അപ്പോ അതാണ് ചന്ദ്രുവിന്റെ ഫ്ലാഷ് ബാക്ക്.
1: അതെ.
0: ഭുജംഗയ്യൻ തന്നെയാണോ ഇതെല്ലാം പറഞ്ഞത്?
1: അല്ല, ലേഖ മാഡം.
0: ലേഖ മാഡമോ? അവരെ സൂപ്പിടാൻ ബുദ്ധിമുട്ടാണെന്നല്ലേ നീ അന്ന് പറഞ്ഞത്?
1: എന്നാ ഞാനും കരുതിയിരുന്നത്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഇന്ന് നടത്തിയ യാത്രക്കിടയിൽ ലേഖ മാഡം തന്നെ അക്കഥ മുഴുവനായിട്ട് എന്നോട് പറയായിരുന്നു.
0: ഈ കഥ കേട്ടിട്ട് നിനക്കെന്തു തോന്നുന്നു?
1: എനിക്ക് ശരിക്കും സങ്കടം തോന്നി. പാവം ചന്ദ്ര സാറിന് ഇത്ര ഒരു അവസ്ഥ വന്നല്ലോ എന്ന്.
0: അതായത് ലേഖ പറഞ്ഞതൊക്കെ നീ കണ്ണടച്ച് വിശ്വസിച്ചെന്ന്.
1: പിന്നല്ലാതെ ഇതിലിപ്പോ അവിശ്വസിക്കാൻ എന്താ ഉള്ളത്?
0: ആ ബെസ്റ്റ്, നിന്റെ ലേഖ മാഡം വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന രീതിയില് ഒരു കഥ അത് നിന്റെ മുന്നിൽ ഇട്ടു തന്നതാണ്.
1: എന്തിന്?
0: ഒരു പക്ഷേ നീ ആ സ്ഥാപനത്തിൽ ചേർന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം ലേഖ മാഡം അറിഞ്ഞു കാണുമെങ്കിലോ?
1: ഏയ്, അതൊന്നും അറിഞ്ഞിട്ടില്ല.
0: അത് നമുക്കറിയില്ലല്ലോ. ശരി, ഇനി അഥവാ അറിഞ്ഞിട്ടില്ലെങ്കിലും പുറത്തുള്ള ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു കഥ ഉണ്ടാക്കി പറയുന്നതാണെങ്കിലോ?
1: അതുകൊണ്ട് അവർക്കെന്ത് നേട്ടം?
0: നേട്ടമുള്ളത് ലേഖ മാഡത്തിന് മാത്രമാണെങ്കിലോ?
1: ചിത്ര, നീ കാര്യങ്ങൾ തെളിച്ചു പറ. എന്നെ കൂടുതൽ കൺഫ്യൂഷനിലാക്കാതെ.
0: സിമ്പിൾ ലോജിക്കല്ലേ ഞാൻ പറഞ്ഞത്? ഒരെതിർപ്പുമില്ലാതെ വിവാഹിതയാവുന്ന ഒരു പെൺകുട്ടി എന്തിനാണ് മൂന്നാം നാൾ തന്റെ ബാഗും എടുത്ത് എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നത്? ഇത്ര കാലമായിട്ടും ഒരു കാരണം പോലും ആരും കണ്ടെത്തിയിട്ടുമില്ല.
1: അപ്പോ നീ പറഞ്ഞു വരുന്നത്
0: ആ കുട്ടിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. മിക്കവാറും അവളുടെ ജീവൻ തന്നെ.
1: അയ്യോ, ഓർക്കുമ്പോഴേ പേടിയാവുന്നു. പക്ഷേ ചിത്ര, എന്തിന്? ആര്?
0: അതെ, ആ രണ്ട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം ലഭിക്കേണ്ടത്. മേഘയെന്നല്ലേ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്?
1: അതെ, മേഘ.
0: മേഘയുടെ തിരോധാനത്തെ കുറിച്ച് അറിയണമെങ്കിൽ അവൾ കാണാതായ ദിവസം ആ വീട്ടിൽ എന്തു നടന്നു എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്.
1: ഇത് നടന്നിട്ട് 7 വർഷം കഴിഞ്ഞു.
0: ശരിയാണ്. പക്ഷെ മേഘ അപ്രത്യക്ഷയാവുന്നു എന്നതുകൊണ്ട് തന്നെ അന്നേ ദിവസം നടന്ന സംഭവങ്ങൾ അപ്പോ അവിടെ ഉണ്ടായിരുന്നവർക്ക് കൃത്യമായ ഓർമ്മ കാണും
1: എന്ന് കരുതാം. പക്ഷേ അതാരൊക്കെയാവും? ഓഫ് കോഴ്സ് ചന്ദ്ര സർ. പിന്നെ
0: അതാണ് ഇനി നമ്മൾ കണ്ടെത്തേണ്ടത്. നിന്റെ ലേഖ മാഡം പറഞ്ഞ കഥ തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിലും ഈ നടന്ന കാര്യങ്ങളിലൊക്കെ അവരുടെ ഇടപെടലുണ്ടോ എന്നാണ് എന്റെ സംശയം.
1: എന്നുവെച്ച്?
0: ഈ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഓണർ ചന്ദ്രു സാറായിരിക്കാം. പക്ഷെ നീ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ആലോചിച്ചാൽ സ്ഥാപനത്തിന്റെ A to Z കാര്യങ്ങൾ നോക്കുന്നത് ലേഖ മാഡമല്ലേ?
1: ആ, അത് ശരിയാ. എന്ത് കാര്യമാണെങ്കിലും ഫൈനൽ വേർഡ് ലേഖ മാഡത്തിന്റെ ആയിരിക്കും.
0: അപ്പോ ചന്ദ്ര സാറിന്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യങ്ങളിലും ലേഖ മാഡം ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലോ?
1: നീ പറയുന്നത്?
0: അതെ, അത് തന്നെ. 7 വർഷം മുമ്പ് ചന്ദ്രുവിന്റെ ജീവിതത്തിലേക്ക് വന്ന ഒരെൻട്രി, അതായത് മേഘയെ ഒഴിവാക്കണമെന്ന് ലേഖ തീരുമാനിച്ചതാണെങ്കിലോ?
1: എന്തിന്?
0: അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്.
1: ബെന്നിച്ചന്റെ കൂടെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് നിനക്ക് ഒട്ടും പിടിക്കുന്നില്ലല്ലേ.

0: ആരാ?
1: സോമശേഖരൻ നായരല്ലേ?
0: അതെ, ഞാൻ തന്നെ. താങ്കൾ?
1: ഞാൻ മഞ്ജുനാഥ് ഷെട്ടി, കർണാടക ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്.
0: ക്രൈംബ്രാഞ്ചിൽ നിന്നോ? എന്താ കാര്യം?
1: താങ്കളുടെ മകൾ മേഘയുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് ഞാനാണ്. എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ടായിരുന്നു.
0: അതിന് ഞാൻ എന്തെങ്കിലും പരാതി പോലീസിൽ കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനു അന്വേഷിക്കണം?
1: സർ, താങ്കൾ തന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. മേഘയെന്ന കുട്ടിയെ കാണാതായതിൽ ദുരൂഹതകൾ ആരോപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയത്തിന് ഇടം നൽകുന്ന ചില സൂചനകളും ശ്രദ്ധയിൽപ്പെട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് കരുതി.
0: കൊള്ളാം. ജീവിച്ചിരിക്കുന്ന ഒരാൾ ഭക്ഷണം വല്ലതും കഴിച്ചോ എന്ന് വിളിച്ചന്വേഷിക്കാൻ ഒരുത്തനും കാണില്ല. എന്നാൽ വിശന്ന് ചത്തവന്റെ മരണത്തിൽ 100 സംശയങ്ങളുമായി സത്യാഗ്രഹം ഇരിക്കാൻ വരെ ആളുകൂടും. നല്ല ലോകം തന്നെ.
1: പരാതി ലഭിച്ചാൽ നമുക്ക് അന്വേഷിക്കാതെ തരമില്ലല്ലോ സർ.
0: നിങ്ങൾ പോലീസുകാരുടെ തരാതരമൊക്കെ എനിക്കറിയാം. ആട്ടെ, എന്താണ് നിങ്ങൾക്കറിയേണ്ടത്?
1: മേഘയെ കാണാതായ ദിവസം എന്താണ് നടന്നത്?
0: അന്നത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. കാരണം എന്റെ മകൾ അപ്രത്യക്ഷമായതിനു ശേഷം ആ ദിനം നടന്ന ഓരോ ചലനങ്ങളും ഞങ്ങൾ ഒറ്റയ്ക്കും കൂട്ടായിരുന്നു ഒരുപാട് തവണ വിശകലനം ചെയ്തതാണ്. എന്തെങ്കിലും അസ്വാഭാവികത അതിൽ ഉണ്ടായിരുന്നോ എന്നറിയാൻ.
1: ബാംഗ്ലൂരിൽ ഏത് വീട്ടിലായിരുന്നു അന്ന് നിങ്ങൾ?
0: ചന്ദ്രു അന്ന് താമസിച്ചിരുന്നത് രാമമൂർത്തി നഗറിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലായിരുന്നു. വിവാഹം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് തന്നെയാണ് ചന്ദ്രുവും മേഘയും പോയത്.
1: മറ്റാരൊക്കെയാണ് അവിടെ താമസിച്ചിരുന്നത്?
0: ചന്ദ്രു തനിച്ചായിരുന്നു അവിടെ താമസം. വിവാഹം പ്രമാണിച്ച് അവിടെ എത്തിയ ചന്ദ്രുവിന്റെ മാതാപിതാക്കളും സഹോദരിയും അതേ ദിവസം വരെ അപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു.
1: മേഘയെ കാണാതാവുമ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നോ?
0: ഇല്ല, അന്ന് രാവിലെ 6:30 ഫ്ലൈറ്റിൽ അവർ തിരികെ US പോയിരുന്നു. സഹോദരിയും ഹസ്ബൻഡും US വർക്ക് ചെയ്യുന്നത്.
1: ഓ, നിങ്ങൾ രണ്ടുപേരും, അതായത് താങ്കളും ഭാര്യയും അവിടെ ഉണ്ടായിരുന്നോ അതോ ചന്ദ്രു പറഞ്ഞാണോ ഇവരറിയുന്നത്?
0: ചന്ദ്രുവിന്റെ മാതാപിതാക്കളെ യാത്രയാക്കുന്നതിനായി തലേ ദിവസം രാത്രി തന്നെ ഞാനും ഭാര്യയും ഹെബള്ളിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയിരുന്നു. പുലർച്ചെ 3 ചന്ദ്രുവും മേഘയും കൂടി എയർപോർട്ടിലേക്ക് അവരോടൊപ്പം പോയി. ഏകദേശം 6 അവർ രണ്ടുപേരും തിരികെ എത്തിയത്.
1: എന്നിട്ട് മേഘ എപ്പോഴാണ് പുറത്തേക്ക് പോയത്?
0: എയർപോർട്ടിൽ നിന്നും എത്തിയ ഉടനെ തന്നെ ഇരുവരും ഉറങ്ങാൻ പോയി. തലേ ദിവസം ഉറങ്ങാത്തതിന്റെ ക്ഷീണം രണ്ടുപേർക്കും നല്ലവണ്ണം ഉണ്ടായിരുന്നു. 2 വരെ അവർ ഉറങ്ങിക്കാണുന്നു. ഒരു ഫോൺ വന്നതിന് ശേഷമാണ് അവൾ പെട്ടെന്ന് റെഡിയായി പുറത്തേക്ക് പോയത്.
1: ആരായിരുന്നു ഫോൺ ചെയ്തതെന്ന് പറഞ്ഞിരുന്നോ?
0: ഇല്ല, ശരിക്കും അതാണോ കാരണമെന്നും അറിയില്ല. മൊബൈൽ റിംഗ് കേട്ടിരുന്നു എന്നത് സത്യമാണ്. അല്പസമയത്തിന് ശേഷം അവൾ പോവുകയും ചെയ്തു.
1: അപ്പോൾ ചന്ദ്രു?
0: ചന്ദ്രുവിനെ ഉണർത്തേണ്ടെന്ന് മേഘ തന്നെയാണ് പറഞ്ഞത്. ഉച്ചസമയമായതിനാൽ വല്ലതും കഴിച്ചിട്ട് പോകാൻ അവളുടെ അമ്മ ആവശ്യപ്പെട്ടിട്ടും കേട്ടില്ല.
1: അത്രയ്ക്കും ധൃതി പിടിച്ചുള്ള ഇറങ്ങിപ്പോക്കായിരുന്നു അത്.
0: ധൃതി അറിയില്ല, പക്ഷേ വൈകാതിരിക്കാനുള്ള ഒരു തിടുക്കം അവളുടെ ചലനങ്ങളിലുണ്ടായിരുന്നു.
1: ഓക്കെ, അതിനുശേഷം?
0: ഇല്ല, ഫ്ലാറ്റിന്റെ വാതിൽ തുറന്നിറങ്ങുന്ന അവളുടെ ലാസ്റ്റ് ഇമേജിന് ശേഷം എന്റെ മകളെ ഞാൻ കണ്ടിട്ടേയില്ല. ഇല്ല,
1: ഐ ആം റിയലി സോറി. വീണ്ടും വേദനയുണർത്തുന്ന പഴയ കാര്യങ്ങൾ.

0: ഓർമ്മപ്പെടുത്തേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. ഇതെന്റെ ഡ്യൂട്ടിയാണ്.
1: ഹേയ്, നോ ഇഷ്യൂസ്. ടു ബി ഹോണസ്റ്റ്, മൈ മൈൻഡ് വെന്റ് അപ്പ് ആഫ്റ്റർ ദാറ്റ് ഇൻസിഡന്റ്.
0: ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ കൂടുതലായി എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ദാ എന്റെ വിസിറ്റിംഗ് കാർഡ് വെച്ചോളൂ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ സർ.

0: മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ഏഴാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, അന്ന ഇന്ദു വി എസ്, സോമശേഖരൻ പി എം ലാൽ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം. സംവിധാന സഹായം: വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ എട്ടാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 2 കഴിഞ്ഞ് 27:38. സേവന വാർത്തകൾ കേൾക്കാം. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 500,000 സമ്മാനത്തുകയുള്ള ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതുതായി ഉൾപ്പെടുത്തി. 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന മട്ടുപാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ 2 പുതിയ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഈ തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ്, മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ സ്മാരക അവാർഡ്, പത്മശ്രീ വി കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ്, സി ബി കല്ലിങ്ങൽ സ്മാരക കർഷകോത്തമ അവാർഡ്, കേരകേസരി പൈതൃക കൃഷി വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി ഉന്നതി സംഘത്തിനുള്ള അവാർഡ്, മികച്ച ജൈവ കർഷകൻ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അവാർഡുകൾ അടുത്ത മാസം 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaagriculture.gov.in സന്ദർശിക്കാം. ആവർത്തിക്കാം: www.keralaagriculture.gov.in.
2: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയൊരു ഗാനമാണ് നദി എന്ന ചിത്രത്തിലേത്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ഇനി പുഴ എന്ന ചിത്രത്തിലെ ഗാനമാണ് മാണി ജയറാം പാടിയത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം കെ അർജുനൻ.

0: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0493-262-300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: മുല്ലനെഴിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസും സംഘവും ആലപിച്ച ഗാനം ചിത്രം വെള്ളം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി ഡയലേ സോങ്. 3:50 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഈ പരിപാടിയിൽ 5:45 ഞാറ്റുവേല, 6:10 ജില്ലാ വൃത്താന്തം കോഴിക്കോട്, 6:50 വയലും വീടും എന്നിവ കേൾക്കാം.

ഈ നിലയത്തു നിന്നും നാളെ രാവിലെ 6 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:10 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PV മോഹനൻ, മണ്ണഴി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ണകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തൽമണ്ണ വിപണി, ചലച്ചിത്രഗാനം എന്നിവ കേൾക്കാം. 6:55 FM ശുഭദിനം. ഈ പരിപാടിയിൽ ആദ്യം വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം ഗീതം. 7:05 ആശാപവർ MPPT ചാർജ് കൺട്രോൾ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ആരോഗ്യജാലകത്തിൽ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം. ഇതിനെക്കുറിച്ച് ഡോക്ടർ P റാഷ്മ മുഹമ്മദ് സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാൽക്കട്ട് റോഡ്, മഞ്ചേരി. നോവൽ വായനയിൽ യോസെ മൗരോദേ വാൾസ് കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം. ഈ പരിപാടിയിൽ താരനും യുനാനി ചികിത്സയും. തിരൂർ BP അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷെഫീഖ് സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐക്കാർ ഹോസ്പിറ്റൽ, തൃശൂർ. ആൻഡ് ചാവക്കാട് കാവ്യധാരയിൽ ബാലാമണി അമ്മയുടെ കളങ്കമറ്റ കൈ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം, K ധന്യ. 7:50 IQ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ, സമകാലികം. 7:55 കൊരമേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐക്കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി. കരിയർ ടിപ്സ്. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും പാവിട്ടപ്പുറം അസബാഗ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ അബ്ദുൽ ലത്തീഫ് CM സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. 8:23 ശ്രീകാന്ത് നേത്രാലയ അട്ടം, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം, ഉത്തരം. 8:25 തത്സമയ ഫോണിൻ പരിപാടി മൈൻഡ് റീചാർജ്. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മൊഞ്ച്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം.

പതിനൊന്ന് മണിക്ക് ഗാനാഞ്ജലി, 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 12:10 ഇശൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര, 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്, 2:15 തുടർ നാടകം മേഘയുടെ തിരുവധാനം, ഒരന്വേഷണം, രചന അനിൽ തമ്പാൻ.

2:45 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00, നാടകഗാനങ്ങൾ 3:30, മൈലാഞ്ചി മഞ്ച് പുനഃപ്രക്ഷേപണം 3:55, FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4:00, 4 മണിപ്പൂക്കൾ 4:55, FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. തുടർന്ന് തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഈ പരിപാടിയിൽ 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
0: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: അൽ റൈഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
6: അൽ റൈഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
0: FM പ്രധാന വാർത്തകൾ.
7: നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ സുരക്ഷാ സഹകരണം രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം ശക്തമാക്കാൻ നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. ഇനി കണ്ടെത്താനുള്ളത് ഒരാളെ. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ സമാപിക്കും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം സുഗമമാക്കുന്നതിനായി പരാതികൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. പത്തനംതിട്ട കോന്നിയിലെ ചെങ്ങറ സമരഭൂമിയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് അപകടമുണ്ടായത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിലും കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. 2-ാം പ്ലാറ്റ്ഫോമിലെ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 1, 2, 3 പ്ലാറ്റ്ഫോമുകളിൽ ട്രെയിൻ സർവീസ് താൽക്കാലികമായി നിർത്തി. ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 4-ാം പ്ലാറ്റ്ഫോമിൽ കൂടി മാത്രമായിരിക്കും സർവീസ്. പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പരാതിയെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ച പരാതിയിൽ നടപടി. കൂടൽ SI ജെയ്മോനെ സ്ഥലം മാറ്റി. CIക്കെതിരെ നടപടി DIG ഉടൻ തീരുമാനിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ നാളെ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം.

0: ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ട്രെയിൻ സമയം.
2: ട്രെയിൻ നമ്പർ 2260 മംഗളൂർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർഫാസ്റ്റ് 3-6 1-6-3-4-6 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4-18 1-6-6-1-1 പാലക്കാട് കണ്ണൂർ മെയിൽ എക്സ്പ്രസ് 4-20 1-6-3-0-6 കണ്ണൂർ എറണാകുളം മെയിൽ 4-50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1-6-3-2-5 നിലമ്പൂർ കോട്ടയം മെയിൽ 4-1 5-6-6-0-8 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5-6 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
1: ട്രെയിൻ സമയം.
3: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8:30.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
7: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
8: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, പി സി ഒ എസ്, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
11: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
10: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 പാരമ്പര്യം.
11: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
10: ഫോൺ 9744555024.
12: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
13: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
12: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
13: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
12: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
13: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
14: 20 ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000 സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
13: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
14: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
15: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: പരിപാടിയിലേക്ക്. ഫോൺ നമ്പർ വീണ്ടും പറയാം, 0483 2950300 0483 2950800. അപ്പോൾ വിളിച്ചോളൂ ഡയലൈ സോങ് പരിപാടിയിലേക്ക്. ആദ്യമായിട്ട് ഈ പരിപാടിയിൽ വിളിക്കുന്ന ആരാണ് എന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഡയലൈ സോങ്ങിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആഹാ, രാജനാണ്. ഈ അടുത്ത് വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ മറ്റൊരു പരിപാടിയിലേക്ക്?
1: ഇല്ല ഇല്ല, അടുത്തൊന്നുമില്ല. അടുത്തൊന്നുമില്ല, ഒരു മൂന്ന് നാല് മാസമൊക്കെ ജനുവരി ആ ടൈമിലൊക്കെ
0: വിളിച്ചാണല്ലേ. ഏതായാലും രാജൻ, നമ്മുടെ രാജനും കുടുംബം സ്ഥിരം ശ്രോതാക്കളാണ്. കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ തന്നെ അല്ലേ പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാറുണ്ട്. എന്തൊക്കെയാണ് പട്ടാമ്പി വിശേഷം? പാലക്കാട് ജില്ലയിലും മഴയുണ്ടെന്നാണല്ലോ പറയുന്നത്.
1: മഴ ഉണ്ട്, മഴ അതിശക്തം തന്നെ. ഇപ്പൊ ഇന്ന് ഉച്ചക്ക് ശേഷം കുറച്ച് വിട്ടുനിൽക്കുന്നുണ്ട്
0: ആണല്ലേ. പട്ടാമ്പി പുഴയിലൊക്കെ വെള്ളം
1: കരകളില്ല, വെള്ളം അത്ര നിറഞ്ഞൊഴുകണമൊന്നുമില്ല.
0: ഇല്ല, അപ്പം
1: വെള്ളിയെങ്കിലൊന്നും വെള്ളമില്ല. ഷട്ടർ പൊന്തിക്കിയ കാരണം വെള്ളം ഒഴുകി പോവാണ്.
0: ഓഹോ, അപ്പൊ അവിടെ ആ പുഴ കരക വീണെങ്കിൽ ഇനിയും മഴ പെയ്യണം.
1: ഇനിയും മഴ പെയ്യണം.
0: പൊതുവെ നമ്മുടെ മഴയുടെ അളവ് കുറവായതുകൊണ്ട് പുഴകളിലൊക്കെ വെള്ളം കുറവായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്.
1: അതെ, പുഴ മണൽ മൂടിയിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പൊ പുഴയുടെ മുകളിൽ കൂടെ പോയി പോകുന്നതാണ്, പാലത്തിന്റെ മുകളിൽ കൂടെ പോയി പോകുന്നത്.
0: ശരി, അത് ശരി. ഏതായാലും അപകടങ്ങളൊന്നും ഇല്ലേ, ഉണ്ടാവാതിരിക്കുക.
1: അപകടങ്ങളൊന്നും ഇല്ല. അപകടം ഉണ്ടായത് ഇപ്പോ ഇവിടെ ഇവിടെയാണ്, കോഴിക്കോട് വയനാട്.
0: ആ, വയനാട് മേഖലയിൽ
1: തുരങ്കപാതയാണ്. എന്തോ നിമിത്തങ്ങളായിട്ട് ഇങ്ങനെ പുലർത്തിയാണ്.
0: അതെയല്ലേ. ഓക്കെ, അപ്പൊ രാജൻ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഒരു ഹിന്ദി, ഒരു തമിഴ് പാട്ടായിക്കോട്ടെ. ഭദ്രകാളിയിലേ
0: തമിഴ് പാട്ട്.
1: കണ്ണന്നൂര് കണ്ണന്നൂര് കൈക്കുഴന്തൈ കണ്ണിൽ വരും പൂങ്കവിത.
0: ആ, നോക്കട്ടെ, ഞാൻ ആ പാട്ടൊന്ന് നോക്കട്ടെ കേട്ടോ. ചിത്രത്തിന്റെ പേരറിയോ?
1: ഭദ്രകാളി.
0: യെസ്, ഭദ്രകാളി അല്ലേ. നോക്കട്ടെ കേട്ടോ. വേറെന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ പറയൂ.
1: നല്ല വിശേഷം, നാട്ടില് സുഖാണ്. ഇവിടെ എല്ലാവർക്കും, എല്ലാവരും ഈ റേഡിയോ കുടുംബത്തില് സുഖാണ്. അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ.
0: ആണല്ലേ. ഏതായാലും അങ്ങനെ സുഖമായിട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. ഓ, ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഒരുവിധം.
1: ഷാജി സാറാണോ?
0: അതെ അതെ, ഷാജിയാണ് സംസാരിക്കുന്നത്.
1: അല്ല, ശബ്ദത്തില് എന്തൊരു ഇത് തോന്നിയപ്പോ ഞാൻ ചോദിച്ചത്, ശബ്ദം അതാണെന്ന് അറിയാം. നല്ലൊരു സംശയം തീർത്താണ്.
0: ഓക്കെ, ഏതായാലും നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം പരിപാടിയിലേക്ക്.
1: ആയിക്കോട്ടെ.
0: ഓക്കെ,
1: ഈ അവസരം ഒരുക്കി തന്നതിന് മഞ്ചേരി സ്വന്തനും അവതാരകർക്കും അഭിനന്ദനം പറയാം.
0: ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പാലക്കാട് കൻപുളിയിൽ നിന്ന് രാജനായിരുന്നു വിളിച്ചിരുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ട ഭദ്രകാളി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ്. യേശുദാസും ശുശേരിയും പാടിയതാണ്. ഇളയരാജയാണ് സംഗീതം നിർവഹിച്ചത്.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 3 മണി കഴിഞ്ഞ് 35 സെക്കൻഡ്. ഡയലേ സോങ് തത്സമയ ഫോണിൻ പരിപാടി. പ്രിയരെ, ഈ പരിപാടിയിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ, എങ്കിലും പറയാം. 2 950 300, 2 950 800. എസ്റ്റേറ്റ് കോഡ് 04 83. വിളിക്കാം ഡയലേ സോങ്.

0: പ്രിയരേ, ഡയലേ സോങ് തത്സമയ ഫോണിൻ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഷാജി. സ്റ്റുഡിയോ സഹായം നൽകുന്നത് ആശിഷ്, സാങ്കേതിക സഹായം നൽകുന്നത് ലിജേഷ്, EM ഷജീർ. ഈ പരിപാടിയിൽ നിങ്ങൾ ഇപ്പോൾ മുതൽ വിളിക്കാം, വിളിച്ചു തുടങ്ങിക്കോളൂ. ഇനിയും കിട്ടാത്തവർക്ക് ഫോൺ നമ്പർ പറയാം, 0483 295 0300, മറ്റു നമ്പർ 0483 295 0800. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, സ്വാഗതം ഡയലേസം.
1: ആ
0: നമസ്കാരം, ആരായിരുന്നു?
1: ഞാൻ കൊഴിഞ്ഞാമ്പാറ സൈഫുദ്ദീൻ.
0: സൈഫുദ്ദീൻ, ഹലോ സൈഫുദ്ദീൻ, എന്തൊക്കെയാണ്, എന്തായിരുന്നു ചെയ്യുന്നു പറഞ്ഞത്?
1: ഞാൻ വന്നിട്ട് മലയാള മനോരമ പത്ര ഏജന്റ് ആണ്.
0: ഓക്കെ ഓക്കെ. അപ്പോ ഇപ്പൊ മഴക്കാലത്തൊക്കെ തന്നെ പത്രവിതരണമൊക്കെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ?
1: കുറച്ച് ബുദ്ധിമുട്ട്, തന്നെ കോട്ടൊക്കെ ഇട്ടിട്ട് പോകും, പത്രം വളരെ സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകും.
0: അതെ അതെ, പത്രം സേഫ്റ്റി ആയിട്ട് നനയാതെ ആളുകളിൽ എത്തിക്കണം.
1: സാറെ, ഞാൻ 38 കൊല്ലമായിട്ട് പത്രം ഇടുന്ന ആളാണ്.
0: അതാണ് ഈ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ?
1: സന്തോഷത്തോടെ ചെയ്യുന്ന ജോലിയാണത്.
0: അപ്പൊ ഏത് ജോലിയും നമ്മൾ അങ്ങനെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് ആസ്വദിച്ച് ചെയ്യണം പറയാം അല്ലേ? അപ്പൊ അതിന് നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ, മാനസികമായിട്ടുള്ള ഒരു അനുഭവം ഒക്കെ
1: സന്തോഷമാണ്. നമുക്ക് വരുമാനം കമ്മിയാലും സന്തോഷം ചാച്ചുള്ള പണിയാണ് പത്രം ഇടുന്നത്.
0: ഓക്കെ, കുടി എത്ര ആളുകൾ ഏകദേശം പത്രം ചെലവാകുന്നുണ്ട് ഒരു ദിവസം?
1: എനിക്ക് വന്നിട്ട് ഒരു 180 പത്രമുണ്ട്. കാൽച്ച ഒരു 4.5 എണിച്ചാൽ ഒരു 8 വീടെടുക്കും. ടൂ വീലറ് പോകും.
0: അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സൈഫുദ്ദീൻ, ഈ മഴക്കാലമായാലും മഞ്ഞുകാലമായാലും വേനൽക്കാലമായാലും ഏത് കാലമായാലും നമ്മൾ 4.5 എഴുന്നേൽക്കാണ്. അപ്പൊ ഈ ഒരു പുലർച്ചെ എഴുന്നേറ്റ് നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്തുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ പറയാമോ?
1: അനുഭവങ്ങൾ പറഞ്ഞാൽ

0: എനിക്ക് നേരത്തെ പോകുമ്പോ എനിക്ക് സെൽഫോണൊക്കെ കിട്ടിയിട്ടുണ്ട് റോട്ടില്.
1: ആഹാ, കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഉടമസ്ഥനെ തിരികെ ഏൽപ്പിക്കാൻ സാധിച്ചോ?
0: ഉടമസ്ഥ തിരിച്ചെത്തിന്നും കയ്യില് വെച്ചിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് സ്വർണം കിട്ടിയിട്ടുണ്ട്, വെള്ളി കിട്ടിയിട്ടുണ്ട്.
1: അപ്പൊ ഏതായാലും നമുക്കിങ്ങനെ ഒരു അമൂല്യമായ അല്ലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ കളഞ്ഞു കിട്ടുമ്പോൾ അത് ഉടമകളെ തിരിച്ചേൽപ്പിക്കും കിട്ടുന്നത് മറ്റൊരു സന്തോഷമാണ് അല്ലേ? ഓക്കെ ഓക്കെ. അല്ല, ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്നത് മറ്റൊരു ആനന്ദമാണ് അല്ലേ?
0: ആനന്ദം പറഞ്ഞത് പറഞ്ഞു അറിയിക്കാൻ പറ്റില്ല സാറ്. ആൾക്കാർ വന്നു.
1: അപ്പൊ നമുക്ക് ആകെ അല്ലേ ഏതെങ്കിലും ആഘോഷങ്ങളുടെ ഒക്കെ പിറ്റേ ദിവസം നമുക്കൊരു ഉറങ്ങാനുള്ള കുറച്ച് സമയം കിട്ടും. കാരണം അന്ന് പത്ര സ്ഥാപനത്തിന് പത്രം ഉണ്ടാവില്ലല്ലോ, തലേ ദിവസം അവധിയൊക്കെ
0: ആയതുകൊണ്ട്.
1: അപ്പൊ ഇനിയിപ്പോ അടുത്തത് എന്താ, ഓണത്തിന്റെ ദിവസമായിരിക്കും, ഓണത്തിന്റെ തിരുവോണത്തിന്റെ പിറ്റേന്നായിരിക്കും ഇപ്പം സൈഫുദ്ദീൻ ഒരു അവധി
0: കിട്ടും. ഓക്കെ,
1: അപ്പൊ ഏതായാലും സന്തോഷം അല്ലേ, നമ്മുടെ ജോലി ആസ്വദിച്ച് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ.
0: ഓക്കെ,
1: താങ്ക് യു. നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ? ഡെയിലി സോങ് ആണല്ലോ, ഏത് സോങ്ങാ വേണ്ടേ?
0: സുശീലമ്മ പാടി അതിമനോഹരമാക്കിയാണ്.
1: ഏത് പാട്ട്?
0: പൊന്നുരുക്കി തട്ടണക്കുടത്തിൽ മുത്തുകിളിങ്ങന.
1: സുശീല പാടിയ പൊന്നുരുക്കി തീക്കടൽ എന്ന ചിത്രത്തിൽ ഏതായിരിക്കും അല്ലേ?
0: അതെ അതെ അതെ. അവർ അഞ്ചാറാൾക്ക് ഡെലിഗേഷൻ പറയാവോ?
1: എല്ലാരും കേൾക്കുന്നുണ്ടാവും അല്ലേ? പറയണോ?
0: ആ കേൾക്കുന്നുണ്ടാവും, കേൾക്കുന്നുണ്ട്, നമ്മുടെ ആൾക്കാരുണ്ട്.
1: ആയിക്കോട്ടെ,
0: പറയട്ടെ.
1: ആ പറഞ്ഞോളൂ.
0: പിള്ളയോടി കൃഷ്ണൻ ചേട്ടൻ, പാറ ജ്യോതിച്ചേട്ടൻ, ഗുരുവായൂരപ്പൻ തിരുവല്ലാമല്ല ഗുരുവായൂരപ്പൻ ചേട്ടൻ, നമ്മുടെ അപ്പുപുളിയർ മാധവൻ ചേട്ടൻ, എല്ലാവർക്കും വേണ്ടി നമ്മുടെ ആൾക്കാരാണ് ഒക്കെ.
1: അപ്പൊ ആ ഒരു ആളുകളൊക്കെ തന്നെ ഒരു പക്ഷേ ഷർഫുദ്ദീന്റെയും സൈഫുദ്ദീന്റെയും നമ്മുടെ സംസാരം കേൾക്കുന്നുണ്ടാവും. ശരി, അപ്പൊ സന്തോഷം, നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
0: ഓക്കെ, താങ്ക് യു,
1: വെൽക്കം. ഓക്കെ.

0: ആ മാഷെ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: ഹലോ ഹലോ
4: ഹലോ
3: ഹലോ, ഡയലൈസ് സോങ്ങിലേക്ക് സ്വാഗതം.
4: താങ്ക് യു.
3: ആരാണ്?
4: നിത്യയാണ്.
3: നിത്യ? നിത്യ റേഡിയോയുടെ അടുത്താണോ നിത്യ നിൽക്കുന്നത്?
4: അല്ല, കുറച്ച് വിട്ടിട്ടാണ്.
3: ആണല്ലേ?
4: സൗണ്ട് കേൾക്കണ്ടാവില്ലേ?
3: മൊബൈലല്ലേ സംസാരിക്കുന്നത്?
4: അപ്പൊ
3: അല്പം കൂടി ഒന്ന് മാറിയിരിക്കാൻ പറ്റുമോ?
4: ശരി
3: ശരി. അപ്പൊ നിത്യ എവിടുന്നാ വിളിക്കുന്നേ?
4: ഞാൻ നടുവത്തുനിന്നാണ്.
3: നടുവത്ത്? വണ്ടൂർ നടുവത്ത് അല്ലേ?
4: അതെ അതെ.
3: അപ്പൊ എന്താണ് നിത്യ, ജോലി എന്തും ചെയ്യുന്നുണ്ടോ?
4: ഇല്ല, ഒന്നും ചെയ്യണമെന്നില്ല.
3: ഇല്ലല്ലേ, വീട്ടിലിരിക്കുകയാണ്.
4: അതെ,
3: വീട്ടിൽ ഒരുപാട് ജോലി ഉണ്ടല്ലോ അല്ലേ?
4: അതെ അതെ, ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്.
3: ആരൊക്കെയാണ് അവിടെ ഉള്ളത്?
4: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട്, പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ ഉണ്ട്, ഞങ്ങൾ തന്നെ ഉള്ളു.
3: മക്കളൊക്കെ ബന്ധം കൂടെ ഉണ്ടല്ലോ, സ്കൂളിന് അവധിയാണല്ലോ അല്ലേ?
4: അതെ അതെ, എല്ലാരും ഉണ്ട്.
3: അപ്പോ ഏതൊക്കെ ക്ലാസ്സിലാ കുട്ടികൾ പഠിക്കുന്നത്?
4: വലിയ ആള് എന്താ 9-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ചെറിയ ആള് 6-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
3: അപ്പൊ എങ്ങനെ, ഉഷാറല്ലേ കാര്യങ്ങള്?
4: ഇന്നിപ്പോ റെഡ് അലർട്ട് ആവോണ്ട് എല്ലാവർക്കും ലീവാണ്.
3: ആണല്ലേ? റെഡ് അലർട്ട് പിന്നെ താഴേക്ക് വന്നു അല്ലേ? അത്ര തന്നെ ശക്തമായ മഴയില്ലേ നമുക്ക്?
4: അതെ അതെ, ഇന്നലെ ആയിരുന്നു നല്ല മഴ ഉണ്ടായത്.
3: ആ ഭാഗത്ത്, വണ്ടൂർ ഭാഗം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പുഴയൊന്നും എടുത്തില്ലല്ലോ അല്ലേ? കടലുണ്ടി പുഴയാലും അല്ലെങ്കിൽ ചാലിയാറായാലും നമ്മളെ അത് ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ?
4: ഇല്ല.
3: ഓക്കെ,
4: നമുക്ക് അത്രത്തോളം അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടില്ല ഇവിടെ.
3: പുഴ കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്കില്ല അല്ലേ? അല്പം മുമ്പ് വിളിച്ചിരുന്ന ആള് പറഞ്ഞതും പട്ടാമ്പി പുഴയിൽ വെള്ളം കൂടുന്നേ ഉള്ളൂ, ഇപ്പം വേണ്ടത്ര വെള്ളം എത്തിയിട്ടില്ല, പക്ഷെ ആ ഭാഗത്തൊക്കെ നല്ല മഴ ഉണ്ടെന്നാ പറഞ്ഞത്.
4: അവിടെ നല്ല, എന്റെ വീടും പട്ടാമ്പിയാണ്.
3: അത് ശരി,
4: അവിടെ നല്ല മഴയാണ് എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കൊക്കെ വിളിക്കുമ്പോ പറയലുണ്ട് നല്ല മഴയാണെന്ന് പറയലുണ്ട്.
3: ഏതായാലും എന്താ, മഴയാണല്ലോ, നമ്മുടെ പുഴയൊന്നും അടുത്തില്ലെങ്കിലും വെള്ളക്കെട്ടുകളൊക്കെ മതി അപകടം ഉണ്ടാക്കാൻ. മക്കളോടൊക്കെ പറയാ, സുരക്ഷിതരായിരിക്കാൻ പറയാ. അതുപോലെ എല്ലാവരോടും ഏത് പാട്ടാ വേണ്ട പറയോ നിത്യ?
4: എനിക്ക് എന്താ, കളഹംസം നീന്തും രാവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് വേണം.
3: കളഹംസം നീന്തും രാവിൽ ഏത് ചിത്രത്തിലാണെന്ന് അറിയാമോ?
4: സ്വപ്നലോകത്തെ
3: ബാലഭാസ്കരൻ. ആ പാട്ട് തന്നെ വെച്ചുതരാം. ജയചന്ദ്രനും അരുന്ധതിയും പാടിയ

0: ഇതാണ് ആ പാട്ട്.
1: ആക്കോട്ടെ,
0: അപ്പം മക്കളോടും അല്ലെ, ഹസ്ബൻഡോടും ഹസ്ബൻഡിന്റെ അമ്മയോടും വീട്ടിലുള്ള എല്ലാവരോടും അന്വേഷണം പറയാം. ഓക്കെ, സംസാരിക്കാൻ പറ്റിയില്ല, ഞങ്ങൾക്കും സന്തോഷമുണ്ട്. പരിപാടികളൊക്കെ കേൾക്കുക, അതുപോലെ വാട്സപ്പിലൂടെയും ഒക്കെ തന്നെ, അതേ കത്തുകളിലൂടെയൊക്കെ തന്നെ അയക്കാം. കത്തുകളൊക്കെ എഴുതാറുണ്ടോ?
1: ഇല്ല, കത്ത് എഴുതാറില്ല, വാട്സപ്പിൽ ഞാൻ അയക്കലുണ്ട്
0: അല്ലേ. വാട്സപ്പിലൂടെ വിവരങ്ങൾ, ഓരോ കാര്യങ്ങൾ അയക്കാറുണ്ട്, ഗാനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ ഏതായാലും പാട്ട് വെച്ചുതരാം.
1: ആയിക്കോട്ടെ, താങ്ക് യു.
0: ശരി, വെൽക്കം. ഓക്കെ.
2: കളഹംസം നീന്തും രാവിൽ, കനവൊന്നായി തീരും നാളിൽ, ലലല തന

0: ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ഡയലേസോണിലേക്ക്
1: നമസ്കാരം
0: സ്വാഗതം.
1: നമസ്കാരം.
0: ആരാണ് കേ
1: സരോജിനി മേലാറ്റൂര്, ചോലക്കുളം.
0: സരോജിനി?

0: ചോലക്കുളം,
1: ശരി. ആ
0: മേലാറ്റൂർ ചോലക്കുളം.
1: അടുത്ത ദിവസം കാരണം നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ചോ?
0: ഞാൻ മെയ് മാസത്തിൽ വിളിച്ചിട്ടുണ്ട്.
1: മെയ് മാസത്തിലാണ് വിളിച്ചത് അല്ലേ, ജൂൺ ജൂലൈ. ഓക്കെ, എന്താ ചെയ്യുന്ന സലോജി?
0: ഞാനും
1: നമ്മൾ ചുരുങ്ങിയത് ഒരു 3 മാസം ഇടവേളിട്ട് വിളിക്കണം എന്നാണ് പറയാ. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, മറിച്ച് എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കും അവസരം കിട്ടണം എന്നുള്ള ഒരു താല്പര്യമുള്ളത് കൊണ്ടാണ്.
0: അപ്പൊ ഞാന് അങ്ങനെ വിളിക്കലൊന്നുമില്ല. ഇപ്പൊ നിത്യ പറഞ്ഞ ഒരു കുട്ടി വിളിച്ചല്ലോ, ആ കുട്ടി പഠിച്ചു
1: വിളിച്ചു, അതുകൊണ്ടാണ് വിളിച്ചത് ഇല്ലേ.
0: ആയിക്കോട്ടെ,
1: ഏതായാലും നമുക്ക് എല്ലാവരോടും നമുക്ക് പറയാനുള്ളതാണ് ഒരു 3 മാസം ഗ്യാപ്പിട്ടിട്ട്. ആയിക്കോട്ടെ, ഏത് സരോജിനിക്ക് ഏത് പാട്ടാ വേണ്ടത്? ആയിക്കോട്ടെ ആയിക്കോട്ടെ,
0: കുഴപ്പമില്ല.
1: ഈ ചിത്രം കണ്ടിട്ടുണ്ടോ സരോജിനി?
0: ആ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇക്ക കാര്യം അറിയാ, ഞാനെന്നാലും ഇങ്ങനെ ഒരു കുട്ടി വിളിക്കുന്നായിട്ട് വന്നാ ഞാൻ വിളിച്ചോക്കട്ടെ എന്ന് വിചാരിച്ചാല്. ഞാൻ ഈ മഞ്ചേരി അപ്പൊ നമുക്ക് സ്ഥിരം കേൾക്കുന്ന ആളെന്നാണ്.
1: ഇനിയും കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ
0: അറിയിക്കുന്നു
1: പറഞ്ഞോന്നുമില്ല. അപ്പൊ ഏതായാലും അതുകൊണ്ടാണ് വിളിച്ചത് അല്ലേ,
0: അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്.
1: ശരി, ഏതായാലും നമ്മള് ഇനി നമ്മുടെ ശ്രോതാക്കൾക്കൊക്കെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എല്ലാ സമയത്തും വീണ്ടും ഉറപ്പിക്കുകയാണ്, ഒരു 3 മാസത്തെ ഇടവേളയിട്ട് വിളിക്കണം എന്ന്. ഓക്കെ, ഏതായാലും സരോജിനി വിളിച്ചു, സംസാരിക്കാൻ പറ്റിയ സന്തോഷം. നമുക്ക് പാട്ട് കേട്ടാലോ? എന്താ കാക്കുത്തിക്കാവിലെ അപ്പൂപ്പന്താടി എന്ന ചിത്രത്തിലെ ചിത്രപാടിയ ഗാനം അല്ലേ.
0: ഓക്കെ,
1: നല്ല പാട്ടാണ്, ബിജു തിരുമലയുടെ വരികൾക്ക് സംഗീത നിർദ്ദേശനാണ്. ഓക്കെ, കേൾക്കാം നമുക്ക് പാട്ട്. ഓക്കെ
0: ശരി,
1: മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി ഒരുപാട് കാലം
0: കഴിഞ്ഞിട്ടല്ലേ.
1: ആയിക്കോട്ടെ, സന്ദേശങ്ങളൊക്കെ അയക്കുക, അതേപോലെ വാട്സപ്പിലൂടെയും കത്തുകളായിട്ടൊക്കെ അയക്കുക കേട്ടോ.
0: പാട്ടിനെ
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ ഓക്കെ.

പ്രിയരെ, ഡയലേ സോങ് തത്സമയ ഫോണിൻ പരിപാടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും വിളിക്കാം ഈ പരിപാടിയിലേക്ക്. ഫോൺ നമ്പറുകൾ പറയാം: 0483 2950 3000, മറ്റൊരു നമ്പർ 0483 2950 800. ഇനി അടുത്തതായിട്ട് ആരാണ് വിളിക്കുന്നത് നോക്കാം. ഹലോ, ഹലോ, ഹലോ.

0: हेलो,
1: हेलो।
0: हाँ हेलो, स्वागतम
1: हाँ
0: डायलॉग सॉन्ग
1: हेलो।
0: परिवारी
1: हाँ मोहनन।
0: मोहनन आना
1: हाँ कुटलंगाड़ी।
0: कूटलंगाड़ी। हेलो मोहनन, ഈ
1: हाँ
0: അടുത്ത് വിളിച്ചിരുന്നോ പരിപാടിയിലേക്ക്?
1: ഇല്ലല്ല, ഞാൻ
0: അല്ലേ?
1: വിളിച്ചിട്ട് ഒരു കൊല്ലമായി.
0: ആഹാ, മറ്റൊരു മോഹനന്റെ സംസാരം കേട്ടതുപോലെ. കൂട്ടിലങ്ങാടിയാണ് അല്ലേ? മലപ്പുറം ജില്ലയുടെ അടുത്ത്, അല്ല മലപ്പുറം പ്രദേശത്ത് അടുത്ത് തന്നെ. എന്ത് ചെയ്യുന്നു മോഹനൻ?
1: ഞാനിപ്പോ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോണില്ല. ഞാൻ വീട്ടിലിങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കി നിൽക്കുകയാണ്.
0: ആഹാ, അത് ശരി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വീട്ടിലുണ്ട്, വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് അല്ലേ?
1: അതെ.
0: പരിപാടിയൊക്കെ കേൾക്കാറില്ലേ?
1: ഓ നല്ല കേൾക്കലുണ്ട്. മഞ്ചേരി എഫ്എം നല്ല നല്ല പരിപാടികളാണ്.
0: ഓക്കെ.
1: രാവിലെ റേഡിയോ ഓൺ ചെയ്താല് അങ്ങനെ ഭാര്യ കേൾക്കും, പിന്നെ ഞാനും കേൾക്കും,
0: നമ്മുടെ ചെറിയ ചെറിയ
1: എല്ലാവരും.
0: രാവിലത്തെ ജോലികളൊക്കെ ഈ പരിപാടി കേട്ടുകൊണ്ട് നടക്കുകയും ചെയ്യും അല്ലേ?
1: അതെ.
0: നമ്മളെല്ലാ വീട്ടമ്മമാരും അതേപോലെ ഒരുപാട് പേര് പറയുന്നൊരു കാര്യമാണ്. അപ്പം
1: ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട് റേഡിയോയില്.
0: നമ്മുടെ എഫ് എം ശുഭദിനത്തിലൊക്കെ തന്നെ വിനോദവും വിജ്ഞാനവും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിയ പരിപാടികളാണല്ലോ. അതേപോലെ തന്നെ ഇനിയും കേൾക്കുക, പരിപാടികൾ ആസ്വദിക്കുക, അറിയുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
1: വീട്ടില് ഭാര്യയും രണ്ട് മക്കളും ഒരു മരുമകളും ഒരു പേരക്കുട്ടി.
0: ആണല്ലേ. അപ്പോൾ മക്കളൊക്കെ ജോലിക്ക് പോയതായിരിക്കും അല്ലേ? മലപ്പുറം ഭാഗത്തേക്ക് മഴ കുറവുണ്ടോ?
1: ഇന്നിങ്ങനെ കുറവുണ്ട്, എന്നാലും ഇപ്പോഴും ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ആണല്ലേ. എന്നാലും ഇന്നലെ രാത്രി ഇതുപോലെ തന്നെ ശക്തമായ മഴ ഇല്ല അല്ലേ? ഇന്നലെ രാത്രിയിലൊക്കെ ശക്തമായ മഴ ഉണ്ടായിരുന്നോ?
1: ഉണ്ട് ഉണ്ട്.
0: അപ്പോൾ മോഹനൻ, ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയൂ. ഒരു പാട്ട് കേൾക്കണ്ടേ? ഡയലോഗ് സോങ് പരിപാടിയല്ലേ. ഹലോ ഹലോ മോഹനൻ, ഹലോ. മലപ്പുറം കൂട്ടിലങ്ങാടി മുയിൽ മോഹനായിരുന്നു വിളിച്ചിരുന്നത്, പക്ഷേ എന്തോ ദൗർഭാഗ്യവശാല കോൾ കട്ടായി. എന്നാൽ മോഹനും അതേപോലെ തന്നെ നമ്മളെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമുക്കൊരു പാട്ട് കേട്ടിട്ട് ഈ പരിപാടിയിലേക്ക് തിരിച്ചു വരാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡയലർ സോങ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് ഇനി അടുത്തതായിട്ട് വിളിക്കുന്ന ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, സ്വാഗതം ഡയലർ സോങ് പരിപാടിയിലേക്ക്. കേൾക്കുന്നില്ലേ? പറയൂ, ആരാ വിളിക്കുന്നത്?
1: ഞാൻ കൃഷ്ണകുമാറാണ്.
0: കൃഷ്ണകുമാർ എവിടുന്ന?
1: വണ്ടൂര് നടുവത്ത് കൊട്ടാരങ്ങൽ എന്ന് പറയും.
0: കൊട്ടാരങ്ങൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷമാണ്. നല്ല മഴയായിരുന്നു.
0: നല്ല മഴയാണ്.
1: കമ്മിണ്ട്.
0: ഹലോ
1: ഹലോ.
0: നല്ല മഴയാണ് അല്ലേ?
1: നല്ല മഴയുണ്ട്. ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്.
0: കൃഷ്ണകുമാർ ഏത് ജോലിക്കാ പോകുന്നത്?
1: അപ്പൊ
0: ഇന്ന് അവധിയാണ് അല്ലെങ്കിൽ

0: ഇന്നും അവധിയാണോ? എങ്ങനെയാ?
1: അല്ല, പോയി, പോയിട്ട് മടങ്ങി പോകണ്ട.
0: ആണല്ലേ?
1: രാവിലെ നല്ല മഴയായിരുന്നു.
0: ഓ, അതെ അതെ. തേപ്പിന്റെ ഒക്കെ പണിയാണ്, പിന്നെ നമുക്ക് വീടിന്റെ ഒക്കെ കെട്ടിടങ്ങൾ ഉൾഭാഗത്താണെ വലിയ കുഴപ്പമില്ല അല്ലേ?
1: പുറം
0: ഭാഗത്താണെങ്കിലാണ് പ്രശ്നം വരിക.
1: അതെ അതെ.
0: അപ്പം ഉൾഭാഗമൊക്കെ ആദ്യം
1: എടുക്കാൻ നോക്കി.
0: എങ്ങനെ? ഓ, അത് ശരി.
1: സീറ്റ് കെട്ടി നോക്കിയപ്പം കഴിഞ്ഞില്ല, അപ്പം തന്നെ പോന്നു.
0: മാത്രല്ല,
1: പിന്നെ വെയിലായി.
0: നമ്മള് വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോ വെയിലായി. എങ്ങനെയാ നിങ്ങള് ജോലി എടുക്കുന്നത്? 7 മണി രാവിലെ ഒക്കെ തുടങ്ങുകയാണോ അല്ലെങ്കിൽ വൈകിട്ട് വരെ എടുക്കുകയാണോ?
1: അല്ല, ഞങ്ങള് പിന്നെ നേരത്തെ പോവും.
0: ആ, അതിരാവിലെ പോയിട്ട് ഉച്ച വരെ അല്ലേ?
1: രണ്ട് മണി രണ്ടരയൊക്കെ ആവുമ്പോ.
0: അതെ അതെ. ഇപ്പൊ പല ഭാഗത്തും അങ്ങനെയാണ് തൊഴിലാളികള്. കാരണം ആ ഒരു വേനലിലൊക്കെ തന്നെ നമ്മുടെ അതിരാവിലെ പോയിട്ട് 2 മണിയോടെ അല്ലെങ്കിൽ 2:30 ഒക്കെ ജോലി നിർത്തുന്ന ഒരു രീതിയുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. എത്ര പേരുണ്ട് നിങ്ങൾ ഒന്നിച്ച്? ഗ്രൂപ്പായിട്ടാണോ?
1: അല്ല, ഞങ്ങളിപ്പോ 2 പേരുള്ളൂ. ഗ്രൂപ്പായിട്ടുണ്ടായിരുന്നു, അപ്പൊ ഈ ബംഗാളികളൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ പേപ്പർ അധികം കമ്മിയായിരിക്കും.
0: ഓക്കെ. നമ്മളെ അതിഥി തൊഴിലാളികൾ അവരൊക്കെ കുറെ നാട്ടിലേക്ക് പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടില്ല നിർമ്മാണ മേഖലയിൽ.
1: അതുകൊണ്ട് ഇപ്പൊ കുറച്ച് വർക്ക്
0: ഉണ്ടല്ലേ, അതുകൊണ്ടാണ് നമുക്ക് വർക്ക് ഉള്ളത്.
1: അതെ അതെ.
0: പൊതുവെ നിർമ്മാണ മേഖലയിൽ ഒരു സ്തംഭനം നിലനിൽക്കുന്നു എന്നൊരു പറച്ചിലുണ്ടല്ലോ, സത്യമാണോ? ഈ അതിഥി തൊഴിലാളികളൊക്കെ തന്നെ ഒരു അഭാവം ഉള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് ഈ കോൺക്രീറ്റ് അങ്ങനെയുള്ള ജില്ലേ ചില ജോലികളിലൊക്കെ.
1: അതെ അതെ അതെ. അവരുണ്ടെങ്കിൽ ഇപ്പൊ ഈ കോൺക്രീറ്റ് ഒക്കെ നടക്കുള്ളൂ കേട്ടോ. അവർക്ക് നമ്മളെ മാതിരിയല്ലല്ലോ.
0: അതെ അതെ.
1: ജോലി പണ്ട പണിയെടുക്കും.
0: പണിയെടുക്കും,
1: മടിയില്ല.
0: മാത്രല്ല, നമുക്കൊക്കെ തന്നെ നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബവും അതേപോലെ സൗഹൃദമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല ആവശ്യങ്ങൾക്കും ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും, ലീവ് എടുക്കേണ്ടി വരും. ഇവരെ സംബന്ധിച്ച് അവര് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുകയാണല്ലോ, മറ്റൊരു സംസ്ഥാനം.
1: നമ്മളിപ്പോ ഗൾഫ് പോയെന്താ?
0: അതേപോലെയാണ് അവർക്ക്. അപ്പോ സത്യം നമ്മൾ നാട്ടുകാർ തിരിതിരിക്കും, നാട്ടിലെ പണിക്കാരെ വരുന്നില്ല. അവർ ഒരു ദിവസം എടുത്താ രണ്ടാം ദിവസം
1: നമുക്ക് വല്ല കല്യാണോ മരണോ അല്ലെങ്കിൽ സംഗതി നമുക്ക് പോയി പങ്കെടുക്കേണ്ടി വരും.
0: നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് അനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് വിട്ടുക്കാൻ പറ്റില്ലല്ലോ.
1: പറ്റൂല, പറ്റൂല. അതിപ്പോ പറയോ, അവന് വന്നിട്ടില്ല. ഒരു മരണ കുട്ടിക്ക് എന്നാ വന്നിട്ടില്ല, ആരും കല്യാണത്തിന് വന്നിട്ട് ഉണ്ടാകുമ്പോ വന്നിട്ടില്ല എന്ന് പറയും.
0: ജോലിത്തിരക്കാണെങ്കിൽ അതും ശരിയാണ് അല്ലേ? കല്യാണം ഉണ്ടായിട്ട് പോലും വന്ന് തലേന്ന് രാത്രിയാണ് വന്നത്, തലേ ദിവസം വന്നില്ല, ഇങ്ങനെയൊക്കെ പറയും.
1: അങ്ങനെയൊക്കെ പറയുമല്ലോ.
0: അഥവാ നമ്മൾ ലീവ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ ജോലിക്ക് വെച്ച ആള് പറയും ഒരു ദിവസം പണിയെടുത്താൽ മറ്റേ ലീവ് എടുത്തു എന്ന് പറയും. എന്തായാലും ആ കാര്യങ്ങളൊക്കെ രസകരമാണ് ആലോചിക്കുമ്പോ അല്ലേ.
1: ഓക്കെ.
0: അപ്പൊ ഏതായാലും കൃഷ്ണകുമാർ ജോലിയൊക്കെ ഉഷാറായിട്ട് പോട്ടെ അല്ലേ. അപ്പോ നാളെ എന്താ പറയാ, നാളെ ജോലി എത്തി ജോലി എടുക്കാനോ കഴിയട്ടെ, മഴ ഒന്ന് ശമിക്കട്ടെ അല്ലേ. ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: എനിക്ക് മീശ മാധവനിലെ പഠിച്ചണ്ട,
0: പിന്നെ മീശ മാധവനിലെ കരിമിഴി അല്ലേ. സുജാതയും ദേവാനന്ദും പാടിയ പാട്ട്. ആ പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. അപ്പം വിളിച്ചതിൽ സന്തോഷം. ജോലിക്ക് ഉഷാറായിട്ട് മുന്നോട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാം. സംസാരിക്കാൻ പറ്റിയാൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ശരി ശരി. ഓക്കെ, മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി ദേവാനന്ദും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് വിദ്യാസാഗർ.

0: ഹലോ
1: ഹലോ,
0: ഹലോ, സ്വാഗതം ഡയലേ സോങ് പരിപാടിയിലേക്ക്. ആരാണ്?
1: സ്വാഗതം.
0: ഇതാരാണ്? റസിയ. ആദ്യം നമുക്ക് വേണ്ടത് റസിയ റേഡിയോയുടെ അടുത്താണെന്നാണ് എനിക്ക്
1: തോന്നുന്നത്.
0: സൗണ്ട് കുറച്ച്. റസിയ മൊബൈലല്ലേ?
1: ആ മൊബൈലില്.
0: ഒന്ന് അല്പം മാറി നിൽക്കാൻ പറ്റില്ലേ?
1: ഒരു മിനിറ്റ്.
0: ഓക്കെ. ഹലോ.
1: ആ റസിയ,
0: റേഡിയോ റേഡിയോയുടെ അടുത്ത് നിന്ന് അല്പം മാറി നിന്നില്ലേ?
1: നിന്നു.
0: ഇല്ലെങ്കിൽ നമ്മുടെ ഒരു സംസാരം തടസ്സം നേരിടും. ഒരു വലിയ അപ്പൊ റസിയ ആണ് ചെറുതുരുത്തിയിൽ നിന്നാണ് വിളിക്കുന്നത്.
1: അതെ.
0: അടുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നോ?
1: ഇല്ലല്ലോ, കുറേ വിളിച്ചു.
0: കുറേ ആയി.

0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറയൂ.
1: വിശേഷങ്ങൾ നല്ലത് തന്നെ. ഹൗസ് വൈഫാണ് വീട്ടില്.
0: ഹൗസ് വൈഫാണ്, മറ്റു ജോലിയൊന്നും ചെയ്യുന്നില്ല.
1: ജോലിക്ക് പോകുന്നുണ്ട്. സോറി,
0: അതാ ഞാൻ ചോദിച്ചത്, എന്ത് ജോലിക്കാ പോണേ?
1: ജോലിക്ക് ഒരു ഷോപ്പിലാണ്.
0: നല്ല കാര്യം.
1: അത് 3 മണിക്കൂറുള്ളൂ ഡ്യൂട്ടി.
0: ആയിക്കോട്ടെ. അപ്പൊ എല്ലാ ദിവസവും ഉണ്ടോ? ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസം ഞായറാഴ്ച ഉൾപ്പെടെയാണോ?
1: ഞായറാഴ്ച ഒഴിവാണ്, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഉണ്ട്.
0: അപ്പൊ 3 മണിക്കൂർ ജോലി ചെയ്യുന്നു പറഞ്ഞാൽ ബാക്കിയുള്ള സമയം നമുക്ക് കുടുംബത്തോടൊപ്പം സ്വന്തം വീട്ടിൽ ചെലവഴിക്കാൻ പറ്റില്ലേ?
1: പറ്റും.
0: വരുമാനം അല്പം കുറവാണെങ്കിൽ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
1: ഇതിന് മുന്നേ ഞാൻ പിന്നെ ഹോം നേഴ്സ് വർക്കിംഗ് ആയിരുന്നു, ഹോം നേഴ്സിന് പോയി.
0: അതാകുമ്പോ മുഴുവൻ സമയം നമ്മൾ ആ ഒരു ജോലി സ്ഥലത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും.
1: ജോലി ഇപ്പൊ അത് നിർത്തിയതാ, പോണം, വിളിക്കുന്നുണ്ട് ഓരോ ഭാഗത്തുനിന്ന്.
0: അപ്പൊ നമുക്ക്
1: തൃശ്ശൂരിന്ന് പിന്നെ കോഴിക്കോട് അങ്ങനെ ഓരോ ഭാഗങ്ങളിലായിരുന്നു. പിന്നെ ആലുവ, പക്ഷെ ആലുവയിലായിരുന്നു പോയിരുന്നു. കൊറേ പേരെ നോക്കിയിട്ടുണ്ട്, കൊറേ രോഗികളെ, പ്രായമായ രോഗികളെ നോക്കിയിട്ടുണ്ട്.
0: അപ്പം ചെയ്യുന്നത് എന്താ പറയാ, അതൊക്കെ ഒരു വലിയ എക്സ്പീരിയൻസ് ആണ് അല്ലേ? ഇനിയും ആ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ നമ്മൾ മുമ്പ് ചെയ്ത ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ആളുകൾ ജോലിക്ക് എടുക്കും.
1: അതെ അതെ.
0: ഏതായാലും ഇഷ്ടപ്പെട്ട രീതിയിൽ ജോലിയിലേക്ക് മുന്നോട്ട് പോവുക അല്ലേ? കുടുംബത്തിൽ ഇപ്പം 3 മണിക്കൂറാണെങ്കിലും ചെറിയൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? നിൽക്കാൻ
1: പറ്റുന്നുണ്ട്.
0: ആയിക്കോട്ടെ. ഏത് പാട്ടാ വേണ്ടേ പറയൂ?
1: പാട്ട് ഒരു പഴയ ഒരു ഗാനാണ്.
0: പറഞ്ഞു നോക്കോ, നമുക്ക് ഇവിടെ ഉണ്ടെങ്കിൽ.
1: ജീവിക്കാൻ പഠിക്കണം എന്ന മൂവിയിലെ ആ പൂവനത്തിലും ഈ താഴ്വരയിലും ഒരു പാട്ടുണ്ട്.
0: ജീവിക്കാൻ പഠിക്കണം
1: എന്ന മൂവിയിലെ ഒരു പഴയ ഗാനാണ്. അത് എന്റെ താത്ത ആവശ്യപ്പെട്ട ഒരു ഗാനം, എപ്പോഴും പറയുമെന്ന്. റേഡിയോയില് വാട്സപ്പിലൊക്കെ ഒന്ന് അയച്ചു വിടാം. ഞാൻ അയച്ചിരുന്നു, പാടിയിട്ടുണ്ടായിരുന്നില്ല.
0: അത് ശരി.
1: അപ്പൊ ഒന്ന് ഇതിലൂടെ
0: ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്.
1: എന്റെ
0: പാട്ടൊന്നുകൂടെ പറയാമോ?
1: ആ പൂവനത്തിലും ഈ താഴ്വരയിലും കാത്തു നിന്നെ കാത്തു എന്ന് പറഞ്ഞു.
0: ആ പാട്ട് നമുക്കിവിടെ ലഭ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പാട്ട് പറയാമോ?
1: ആ പറയാം. എന്നാ അതില്ലെങ്കിൽ വേറൊരു അതന്നെയാണ്. വാട്സപ്പിലൂടെ അയച്ചപ്പോൾ പാടിയില്ല. രണ്ടു മൂന്ന്
0: പ്രാവശ്യം. മറ്റൊരു പാട്ട് പറയൂ.
1: ആ മറ്റേത്
0: നമുക്ക് സമയം കുറവാണ്,
1: ഒരു തമിഴ് ഗാനായാലോ.
0: ആയിക്കോട്ടെ ആയിക്കോട്ടെ.
1: സെമ്പരത്തി.
0: ഏതാണ് ചിത്രത്തിന്റെ പേര്? ചെമ്പരത്തിയാണോ? ഹലോ, റസിയായിരുന്നു വിളിച്ചിരുന്നത് ചെറുതുരുത്തി നിന്ന്. ചെമ്പരത്തി എന്ന ചിത്രത്തിലെ തമിഴ് ചിത്രത്തിലെ പാട്ട് ആവശ്യപ്പെട്ടു, പക്ഷേ അതിനു മുമ്പ് അതേതായാലും കട്ടായിപ്പോയി. ഏതായാലും നമുക്ക് റസിയയ്ക്കും അതേപോലെ നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ചെമ്പരത്തി എന്ന തമിഴ് ചിത്രത്തിലെ ചിത്രപാടിയ ഒരു പാട്ട് കേൾക്കാം. ചെമ്പരത്തി എന്ന ചിത്രത്തിലെ പാട്ടാണ് ചിത്രപാടിയത്.

പ്രിയരെ, ഇന്നത്തെ ഡയലേ സോങ് തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നത് ഞാൻ ഷാജി, സ്റ്റുഡിയോ സഹായം നൽകിയത് ആശിഷ് വള്ളുവമ്പ്രം, സാങ്കേതിക സഹായം ലിജേഷ് കിഴിശ്ശേരി, ഇ എം ഷജീർ. ഏവർക്കും നന്ദി, നമസ്കാരം.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. സമയം 3 മണി കഴിഞ്ഞ് 57 മിനിറ്റും 40 സെക്കൻഡും.
1: FM പ്രധാന വാർത്തകൾ.
0: നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ ഇരുരാജ്യങ്ങളും സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം ശക്തമാക്കാനും ധാരണയായി. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7 ആയി. ഇനി കണ്ടെത്താനുള്ളത് 1 ആളെ. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ സമാപനം. സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് യോഗത്തിൽ ഇന്ന് അവതരിപ്പിക്കും. ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൻ മൊഡ്യൂൾ എന്നിവയുടെ കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തി കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. പത്തനംതിട്ടയിൽ 13-കാരിയുടെ വ്യാജ പരാതിയെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തവരെ മർദ്ദിച്ചു എന്ന പരാതിയിൽ നടപടി. കൂടൽ SI ജയ്മോനെ സ്ഥലം മാറ്റി. CIക്കെതിരെയും നടപടിയുണ്ടാകും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ചാണ് താരലേലം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 16611 പാലക്കാട് കണ്ണൂർ മെയിൽ 4:20, 16306 കണ്ണൂർ എറണാകുളം മെയിൽ 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.

0: ട്രെയിൻ സമയം.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
4: ശനിയും ഞായറും രാവിലെ 7:50.
3: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
4: എന്നും രാവിലെ 7:35.
3: മികച്ച ചികിത്സ, കുറഞ്ഞ ചിലവിൽ.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.

ഏപ്രിലിൽ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വടക്കൻ മേഖലയിൽ മഴ തകർത്ത് പെയ്യുന്നു. ഇടവപ്പാതി അതിൻ്റെ നല്ലതായ രീതിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സായനത്തിൽ നമുക്ക് 4 മണിപ്പൂവിലൂടെ അല്പസമയം ചെലവഴിക്കാം. സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞ് 1 മിനിറ്റും 55 സെക്കൻഡും.

0: ഇൻഫർമേഷൻ അല്ലെങ്കിൽ വിവരങ്ങൾ യഥാസമയം കൃത്യതയോടെയും വേഗതയിലും കൈകാര്യം ചെയ്യുക എന്നതാണ് ഒരു കമ്പ്യൂട്ടർ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സൗകര്യം. എങ്കിൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൈകാര്യം ചെയ്യാനുള്ള കമ്പ്യൂട്ടറിലെ 5 അടിസ്ഥാന പ്രക്രിയകൾ ഏതൊക്കെയാണ് കേൾക്കാം. നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് മുനീർ അമയൂർ.
1: വിവരങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കമ്പ്യൂട്ടറിലെ 5 അടിസ്ഥാന പ്രക്രിയകൾ ഏതൊക്കെയാണ് എന്ന് പറയാം. ഇൻപുട്ട്, പ്രോസസ്സിംഗ്, നിയന്ത്രണം, ഔട്ട്പുട്ട്, സംഭരണം. ഈ 5 എണ്ണമാണ് ആ പ്രക്രിയകൾ. ഒന്നാമത്തേത് ഇൻപുട്ട് അഥവാ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ. രണ്ടാമത്തേത് പ്രോസസ്സിംഗ് ആണ്. ഇൻപുട്ടിലൂടെ നൽകുന്ന വിവരം കമ്പ്യൂട്ടറിന് അനുയോജ്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രോസസ്സിംഗ്. മൂന്നാമത്തേത് നിയന്ത്രണം. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്ന പ്രക്രിയ. നാലാമത്തേത് ഔട്ട്പുട്ട് അഥവാ പ്രോസസ്സിംഗിന് ശേഷം കമ്പ്യൂട്ടർ നൽകുന്ന ഫലം. അപ്പോൾ ഈ പ്രക്രിയയ്ക്ക് നമുക്ക് ഔട്ട്പുട്ട് നൽകുന്ന പ്രക്രിയ അല്ലേ, ഇതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് സംഭരണമാണ്, സ്റ്റോറേജ്. അതായത് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടറിൽ നമുക്ക് വിവരങ്ങൾ സേവ് ചെയ്ത് വെക്കുവാനും ആവശ്യമുള്ള സമയത്ത് അവയെ വീണ്ടെടുക്കുവാനും പറ്റണം. ഇവയാണ് ആ 5 പ്രക്രിയകൾ. ഒരിക്കൽ കൂടി പറയാം, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, നിയന്ത്രണം, ഔട്ട്പുട്ട്, സംഭരണം.

0: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന ഇന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം ഇന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ, ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ആ മാഷേ, സുഖാണോ?
5: ആ, സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
7: റേഡിയസ് ഹെൽത്ത് സെന്റർ, കച്ചേരിപ്പടി, വേങ്ങര, രസമുകുളം. എന്നും രാവിലെ 8:15.
8: ചർമ്മ സംരക്ഷണത്തിന് പ്രത്യേക വിഭാഗം, റേഡിയസ് ഹെൽത്ത് സെന്റർ, വേങ്ങര. ഫോൺ 7555-8852-664.
9: കഴിഞ്ഞ മാസം 16 തുടങ്ങിയ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഒരാരംഭമായി നിലനിൽക്കുന്ന സമയമാണല്ലോ ഇത്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നാളെ തുടങ്ങാൻ പോകുന്നു. മത്സരതന്ത്രങ്ങളും പരിശീലനങ്ങളുമായി 8 ടീമുകൾ രംഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ആരാവും 2026 വേൾഡ് കപ്പിലെ ഫുട്ബോൾ ചാമ്പ്യന്മാർ? ലോകമെമ്പാടുമുള്ള ആരാധകർ ആവേശത്തിലാണ്, കാത്തിരിക്കുകയാണ്. ഒപ്പം കായികരംഗത്തെ മറ്റ് മത്സരങ്ങളും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. കേൾക്കാം നമുക്ക് കായികരംഗത്തെ ചില പുത്തൻ വിവരങ്ങൾ.
10: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് പൂർത്തിയായി. പ്രീ ക്വാർട്ടറിലെ ആവേശ പോരാട്ടങ്ങൾക്കൊടുവിൽ ഫ്രാൻസ്, മൊറോക്കോ, സ്പെയിൻ, ബെൽജിയം, നോർവേ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്വിറ്റ്സർലാൻഡ് എന്നീ ടീമുകളാണ് അവസാന 8-ൽ ഇടം പിടിച്ചത്. ബ്രസീൽ, പോർച്ചുഗൽ, ആതിഥേയരായ USA തുടങ്ങിയ പ്രമുഖർ

പ്രീ ക്വാർട്ടറിൽ പുറത്തായി. നാളെയാണ് ക്വാർട്ടർ പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത്. ആദ്യ ക്വാർട്ടർ മത്സരത്തിൽ കഴിഞ്ഞ ലോകകപ്പിലെ റണ്ണേഴ്സപ്പായ ഫ്രാൻസ് നാലാം സ്ഥാനക്കാരായ മൊറോക്കയെ നേരിടും. വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 മത്സരം. രണ്ടാം മത്സരത്തിൽ സ്പെയിനും ബെൽജിയവും ഏറ്റുമുട്ടും. ജൂലൈ 11 ശനിയാഴ്ച പുലർച്ചെ 12:30 മത്സരം. നോർവേ ഇംഗ്ലണ്ട് മത്സരം ജൂലൈ 12 ഞായറാഴ്ച പുലർച്ചെ 2:30. അവസാന ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം രാവിലെ 6:30 നടക്കും. പ്രീ ക്വാർട്ടറിൽ പരാഗ്വേയെ ഒരൊറ്റ ഗോളിന് തോൽപ്പിച്ചാണ് ഫ്രാൻസ് വരുന്നത്. കാനഡയെ തകർത്താണ് മൊറോക്കോയുടെ വരവ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ വീഴ്ത്തിയാണ് സ്പെയിൻ ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. ആതിഥേയരായ യുഎസ്എയെ തകർത്ത കരുത്തിൽ ബെൽജിയം വരുമ്പോൾ ഹോളണ്ടിന്റെ ഇരട്ട ഗോളുകളുടെ ബലത്തിൽ ബ്രസീലിനെ തകർത്താണ് നോർവേ ക്വാർട്ടറിൽ ഇടം നേടുന്നത്. മെക്സിക്കൻ വെല്ലുവിളി അതിജീവിച്ച ഇംഗ്ലണ്ടും 2 പിന്നിൽ നിന്ന ശേഷം ശക്തമായ തിരിച്ചുവരവോടെ മത്സരം ജയിച്ച അർജന്റീനയും കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയ സ്വിസുകാരുമാണ് അവസാന 8 പോരാളികൾ. ചരിത്രം പിറന്ന മത്സരത്തിൽ വിംബിൾഡൺ ക്വാർട്ടർ ഫൈനലിൽ കനേഡിയൻ താരം ഫെലിക്സ് ഓഗർ അലിയാസിമയെ പരാജയപ്പെടുത്തി നൊവാക് ജോക്കോവിച്ച് സെമിഫൈനലിൽ പ്രവേശിച്ചു. 5:15 നീണ്ടുനിന്നതായിരുന്നു ഈ മത്സരം. ഇത്രയും ദൈർഘ്യമേറിയ മത്സരം ചരിത്രത്തിലാദ്യമാണ്. യാനിക് സിന്നറും സെമിയിലിടം നേടി. നിലവിലെ ചാമ്പ്യനായ യാനിക് സിന്നർ അതിനൊത്ത പ്രകടനമാണ് പുറത്തെടുത്തത്. സെമിയിൽ ജോക്കോവിച്ചാണ് സിന്നറിന്റെ എതിരാളി. മികച്ച മത്സരം തന്നെയാകും ഇത്. ഇന്ത്യ ഇംഗ്ലണ്ട് T20 പരമ്പരയിൽ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് കനത്ത പരാജയം. നോട്ടിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ തകർത്തത്. T20 ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പരാജയമാണിത്. Under-20 ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 20 മെഡലുകൾ നേടി ഇന്ത്യൻ യുവനിര മികച്ച നേട്ടം കൈവരിച്ചു.

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: അല്ല ഭാസ്കരേട്ട, നിങ്ങൾ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
2: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
2: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
1: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
2: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
3: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
2: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
3: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
7: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
8: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
9: ലോക പ്ലാസ്റ്റിക് സർജറി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിലെ പ്ലാസ്റ്റിക് സർജറി ആൻഡ് എസ്തെറ്റിക് സർജറി, റീകൺസ്ട്രക്റ്റീവ് ആൻഡ് ഹാൻഡ് സർജറി എന്നീ വിഭാഗങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ പ്ലാസ്റ്റിക് സർജറി ക്യാമ്പ് ജൂലൈ 14 മുതൽ 16 വരെ നടത്തുന്നു. ജന്മനാ ഉള്ള വൈകല്യങ്ങൾ, പ്രമേഹം മൂലമുള്ള വിട്ടുമാറാത്ത മുറിവുകൾ ഉൾപ്പെടെയുള്ള ചികിത്സകൾക്കായി വിദഗ്ധ പരിശോധനയും തെരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് പ്രത്യേക ശസ്ത്രക്രിയ ആനുകൂല്യങ്ങളും. ഇന്നു തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഫോൺ 0499332632300. മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: പ്രമേഹം എന്ന അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അനവധി ആളുകൾ നമുക്കിടയിലുണ്ട്. സമയത്ത് കണ്ടെത്തി ചികിത്സയിലൂടെയും ജീവിത രീതി ക്രമീകരണത്തിലൂടെയും ഒക്കെ തന്നെ നിയന്ത്രണത്തിലാക്കാവുന്ന ഒരസുഖമാണ് പ്രമേഹം എന്ന് വിദഗ്ധർ പറയുന്നു. പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സാ രീതിയെപ്പറ്റിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ആ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ് ഡോക്ടർ പി റാഷ്മ മുഹമ്മദ്. ശ്രദ്ധിക്കാം നമുക്ക്.
1: പ്രമേഹം ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഫലപ്രദമായ ചികിത്സയുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയ്ക്ക് ഏറ്റവും അടുത്ത് നിലനിർത്തുകയും ഗ്ലൂക്കോസ് കുറഞ്ഞു പോകാതെ ഹൈപ്പോഗ്ലൈസീമിയയിലോട്ട് പോകാതെ നോക്കുകയും ചെയ്യുക എന്നതാണ് ചികിത്സയുടെ അടിസ്ഥാനം.

0: ഭക്ഷണ നിയന്ത്രണം, വ്യായാമം, മരുന്നുകൾ. ടൈപ്പ് 1 പ്രമേഹത്തിന്റെ കാര്യത്തിൽ ഇൻസുലിനും ടൈപ്പ് 2 കാര്യത്തിൽ കഴിക്കാവുന്ന ഗുളികകളും ആവശ്യമെങ്കിൽ ഇൻസുലിനുമാണ് മരുന്നുകൾ എന്നിവ ഉപയോഗിച്ച് ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാവുന്നതാണ്. വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും കൊണ്ട് മാത്രം പ്രാരംഭഘട്ടങ്ങളിൽ ഗ്ലൂക്കോസിന്റെ അളവ് ക്രമീകരിക്കാൻ സാധിക്കും. ആഴ്ചയിൽ കുറഞ്ഞത് 5 വ്യായാമം ചെയ്യണം. 30 കുറഞ്ഞത് വ്യായാമം ചെയ്യണം. അത് ഓട്ടം, വേഗത്തിലുള്ള നടത്തം, നീന്തൽ, വെയ്റ്റ് ട്രെയിനിങ് എന്ന ഉയർന്ന തീവ്രതയുള്ള വ്യായാമങ്ങൾ ആകുന്നതാണ് ഉത്തമം. പുകവലി, മദ്യപാനം എന്നിവ നിർത്തുക. പ്രമേഹത്തിലെ ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ച് പറയാം. ഒരു സാധാരണ ജീവിതം നയിക്കാൻ ആവശ്യം വരുന്ന കാലറി റിക്വയർമെന്റ് 1600 to 1800 വരെയാണ്. മറ്റുള്ള ആളുകൾ കഴിക്കുന്നത് പോലെ 3 കഴിക്കുന്നതിന് പകരം പ്രമേഹ രോഗികൾ ഓരോ 2 അല്ലെങ്കിൽ 3 ചെറിയ അളവിൽ ആഹാരം കഴിക്കുക. ആഹാരത്തിന്റെ അളവും ഏതു തരം ആഹാരമാണ് കഴിക്കുന്നതും എന്നാണ് പ്രധാനം. പ്രധാനമായി ബ്രേക്ക്ഫാസ്റ്റിന് ആവിയിൽ വേവിച്ച ആഹാരം കഴിക്കാം. ഇഡ്ഡലി, ഗോതമ്പ് പുട്ട് എന്നിവ എടുക്കാം. അതിന്റെ കൂടെ സാമ്പാർ എടുക്കാം. ഏകദേശം 11 ലഘുഭക്ഷണമായിട്ട് വെജിറ്റബിൾ സാലഡ്, 1 സാമ്പാരം അല്ലെങ്കിൽ വേവിച്ച കടല, മുളപ്പിച്ച പയർ എന്നിവ കഴിക്കാം. ഉച്ചയ്ക്ക് ചോറ് 1 ചെറിയ കപ്പ്, തവിട് കളഞ്ഞ അരി എടുക്കുന്നതായിരിക്കും ഉത്തമം. കറിയായിട്ട് സാമ്പാർ, പരിപ്പ് എന്നിവ ഉപയോഗിക്കാം. മീൻ വറുത്തത് ഉപയോഗിക്കാതിരിക്കാം. മീൻ കറിയായിട്ട് ഉപയോഗിക്കാം. ചിക്കൻ പോലെയുള്ള ഇറച്ചി കഴിക്കാം. പക്ഷേ ആഴ്ചയിൽ 1 പരിമിതപ്പെടുത്താം. വൈകിട്ട് 4-4:30 ഒരു ലഘുഭക്ഷണമാകാം. 1 ഗ്ലാസ് ഗ്രീൻ ടീ അല്ലെങ്കിൽ പാട കളഞ്ഞ പാൽ ചേർത്ത ചായ മധുരമിടാതെ കുടിക്കാം. മൾട്ടിഗ്രെയിൻ ബ്രെഡ്, സാലഡ് എന്നിവ എടുക്കാം. രാത്രി ഭക്ഷണത്തിനും ചപ്പാത്തി 2 എണ്ണ കുറച്ച് ഉപയോഗിക്കാം. വെജിറ്റബിൾ കറി ഉപ്പിന്റെ അളവ് കുറച്ച് ഉപയോഗിക്കാം. ഉപ്പിന്റെ അളവ് 5 കുറവായിട്ടെടുക്കുക. പപ്പടം, അച്ചാർ എന്നിവ പാടെ ഉപേക്ഷിക്കുക. ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ആപ്പിൾ, സബർ ജെലി എന്നിവ കഴിക്കാം. പൈനാപ്പിൾ, ചക്ക, മാമ്പഴം എന്നിവ ഒഴിവാക്കുക. ഭക്ഷണ ക്രമീകരണത്തിലും വ്യായാമത്തിലും നിയന്ത്രണമില്ലാതെ വരികയാണെങ്കിൽ നമ്മൾ ഇൻസുലിൻ അല്ലെങ്കിൽ മരുന്നുകൾ എടുക്കേണ്ടി വരും.
1: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
2: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
4: എന്നും രാവിലെ 8:03.
3: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി TransPRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
8: ദിവസവും കാലത്ത് 6:35.
9: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
10: അൽ റെഹാൻ ഉള്ളപ്പോ തീമര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.

ജനക്ഷേമത്തിന് വിവിധങ്ങളായ പദ്ധതികളും പരിഷ്കാരങ്ങളും ഭരണകർത്താക്കൾ നിരന്തരം ഓരോ വകുപ്പുകളിലും ചെയ്യുന്നുണ്ട്. കാർഷിക രംഗത്തും അതിൻ്റെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കാർഷിക വികസന കർഷകക്ഷേമ പദ്ധതികളും ആധുനിക കൃഷിരീതികളും കാർഷിക യന്ത്രങ്ങളും അവ ലഭ്യമാക്കാനുള്ള ധനസഹായവും സബ്സിഡികളും അതുപോലെ തന്നെ പരിശീലനങ്ങളും ഇവയെല്ലാറ്റിനെയും കുറിച്ചുള്ള വിവരങ്ങൾ കർഷകർക്ക് ഏറെ ഉപകാരപ്രദമാണ്. ഇനി ഇത് ശ്രദ്ധിക്കൂ, കാർഷിക മേഖലയിൽ വളം വിതരണം കാര്യക്ഷമമാക്കാനുള്ള ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ഡിജിറ്റൽ സംവിധാനത്തെപ്പറ്റിയും പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെൻ്റ് എന്ന ഓൺലൈൻ കോഴ്സിനെ പറ്റിയുമാണ് ഇവിടെ പറയുന്നത്. കാർഷിക മേഖലയിൽ സബ്സിഡി വളവിതരണം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവും ആക്കുന്നതിനായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന പുതിയ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കുന്നു. നിലവിലുള്ള ഇന്റഗ്രേറ്റഡ് ഫെർട്ടിലൈസർ മാനേജ്മെന്റ് സിസ്റ്റത്തിനൊപ്പം സംയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിലൂടെ കർഷകർക്ക് ആവശ്യമായ വളം മുൻകൂട്ടി അപേക്ഷിച്ച് ഉറപ്പുവരുത്താൻ

കാണാനും സമയബന്ധിതമായി ലഭ്യമാക്കാനും സാധിക്കും. മൊബൈൽ ആപ്പ്, വെബ് പോർട്ടൽ എന്നിവ വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ, പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, വളവിൽപ്പന കേന്ദ്രങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സഹായത്തോടെയോ അപേക്ഷ സമർപ്പിക്കാം. ആധാർ അധിഷ്ഠിത eKYC പൂർത്തിയാക്കിയ ശേഷം ഭൂവിസ്തൃതിയും കൃഷി ചെയ്യുന്ന വിളയും അടിസ്ഥാനമാക്കി സംവിധാനത്തിൽ ശുപാർശ ചെയ്യുന്ന വളത്തിന്റെ അളവ് ലഭ്യമാകും. അപേക്ഷ അംഗീകരിച്ചാൽ സ്റ്റോക്ക് ലഭ്യമായ വളവിൽപ്പന കേന്ദ്രങ്ങളുടെ പട്ടിക കർഷകന് ലഭിക്കും. തുടർന്ന് ലഭിക്കുന്ന QR കോഡോ ടോക്കൺ നമ്പറോ ഉപയോഗിച്ച് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തെരഞ്ഞെടുത്ത കടയിൽ നിന്ന് സബ്സിഡി വളം കൈപ്പറ്റാനാകും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ

കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോഴ്സിന്റെ ദൈർഘ്യം 6 മാസമാണ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് പഠനം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമോ ആണ് കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർക്ക് www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ നടത്താം. ഈ മാസം 15 കോഴ്സ് ആരംഭിക്കുന്നത്. 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് celkau@gmail.com ഇമെയിലായോ 85478372256 അല്ലെങ്കിൽ 04872438567 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. ആവർത്തിക്കാം, celkau@gmail.com, ഫോൺ നമ്പർ 04872438567 8547837256.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
0: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
0: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
4: ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപ്പേഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.

0: എന്താണ് താരൻ? താരനെ പ്രതിരോധിക്കാനായി എന്തെല്ലാം ശ്രദ്ധിക്കണം? തിരൂർ ബി പി അങ്ങാടിയിലെ ആയുഷ് യുനാനി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഷ്കർ ഷെഫീഖ് സംസാരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിക്കാം.
1: സ്കിന്ന് ഡ്രൈ ആണോ ഓയിലി ആണോ എന്ന് പരിശോധിച്ച്, ഓയിലി ആണെങ്കിൽ ഓയിൽ കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റും ഡ്രൈ സ്കിന്നാണെങ്കിൽ ഡ്രൈനെസ് മാറാനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണ്. സ്കിന്നിൻ്റെ ഘടനയും ശരീരത്തിൻ്റെ പ്രകൃതിയും മനസ്സിലാക്കാതെ പരസ്യങ്ങളിലും സോഷ്യൽ മീഡിയകളിലും കാണുന്ന പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരിൽ താരന് മാറാതെ ദീർഘകാലം നിലനിൽക്കുന്നതായും ചിലരിൽ പൂർണ്ണമായി മാറിയാലും കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും താരന് പ്രത്യക്ഷപ്പെടുന്നതായും കാണാറുണ്ട്. ശരീരത്തിൻ്റെ പ്രകൃതി മനസ്സിലാക്കി വേണം താരനും മുടികൊഴിച്ചിലിനും ഒക്കെയുള്ള ഓയിലുകളും ഷാമ്പുവും ജെല്ലുകളും സിറങ്ങളും കണ്ടീഷണറുകളും ഒക്കെ സെലക്ട് ചെയ്യാൻ. സ്ഥിരമായി താരനലട്ടുന്നവർ ഭക്ഷണത്തിൽ വൈറ്റമിൻസ്, സിങ്ക് എന്നിവ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ, തൈര്, മോര്, നട്സുകൾ, ഒലീവ് ഓയിൽ തുടങ്ങിയവ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് താരൻ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. താരൻ പ്രതിരോധിക്കാനായി ചെമ്പരത്തി ഇല കൊണ്ട് താളിയുണ്ടാക്കി തലയിൽ പുരട്ടുന്നതും ഷോപ്പുകളിൽ കാണാറുള്ള ചീവക്കപ്പൊടി ഉപയോഗിച്ച് പേസ്റ്റാക്കി തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും ഓസ്ട്രേലിയൻ ടീ ട്രീ ഓയിൽ പുരട്ടുന്നതുമെല്ലാം നല്ലതാണ്. ആര്യവേപ്പില അരച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുന്നതും ആര്യവേപ്പില ഇട്ട് വെച്ച വെള്ളം കൊണ്ട് തല കഴുകുന്നതും നല്ലതാണ്. മുട്ടയുടെ വെള്ളം അടിച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കുക, ചെറുനാരങ്ങ നീര് വെള്ളത്തിൽ ചേർത്ത് നേർപ്പിച്ച് തലയിൽ തേക്കുക, അല്പം പഴകിയ കഞ്ഞിവെള്ളം തലയിൽ പുരട്ടുക മുതലായവയെല്ലാം താരൻ തടയാനുള്ള പ്രകൃതിദത്തമായ വഴികളാണ്. താരനെ തടയാനുള്ള വളരെ

നല്ല ഒരു ഔഷധമാണ് ഉലുവ. ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് തലയിൽ പുരട്ടാം. ഉലുവയും ചെറുനാരങ്ങയും മുട്ടയും ചേർത്തുണ്ടാക്കുന്ന പാക്ക് താരനെ പ്രതിരോധിക്കാൻ നല്ലതാണ്. ഉലുവ രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ അരച്ച് മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങ നീരും ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ച് തല കഴുകുന്നത് താരനിൽ നിന്ന് പൂർണ്ണമായി രക്ഷ നേടാൻ കാലാകാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന പാർശ്വഫലങ്ങൾ ഒട്ടുമില്ലാത്ത നാച്ചുറലായ നല്ല റിസൾട്ട് ലഭിക്കുന്ന രീതിയാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ സ്കിൻ ഉള്ളവർ സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാതെയും ഓയിലി സ്കിൻ ഉള്ളവർ ഓയിൽ പ്രൊഡക്ഷൻ കുറക്കാതെയും ഒരിക്കലും താരനിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കില്ല. യുനാനി ചികിത്സാ പ്രകാരം ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനം മെച്ചപ്പെടുത്തി ചർമ്മത്തിൻ്റെ ടൈപ്പ് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്ത് രക്തം ശുദ്ധീകരിച്ച് താരൻ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാനുള്ള മരുന്നുകളും വ്യത്യസ്ത തരം തെറാപ്പികളും യുനാനിയിലുണ്ട്.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
3: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി, പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
6: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
6: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
7: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: ജീവിതത്തിലെ സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളെല്ലാം തന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അനുഭവപ്പെടുക. സുഖവും ദുഃഖവും സന്തോഷവും സങ്കടവുമെല്ലാം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതചക്രത്തിലെ വിവിധ ഭാഗങ്ങളാണല്ലോ. വ്യക്തികൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവാമെങ്കിലും സ്ഥായിയായ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. ഇനി MT നിലമ്പൂരിൻ്റെ ഈ വാക്കുകൾ കൈ കാതോർക്കൂ.
1: എന്താണ് ജീവിതം എന്ന അരൂപിയിൽ നിന്നും ഒരു ചോദ്യം അശരീരിയായി മുഴങ്ങുമ്പോൾ നാം ജീവിതത്തെ ഏതുത്തരത്തിൽ ചേർത്ത് പറയും? ജീവിതം പലർക്കും പല പ്രകാരങ്ങളിലാണ് അനുഭവ സാന്ദ്രമായി തീരുന്നത്. ചിലപ്പോൾ അത് അവിശ്വസനീയമായ ആത്മപ്രകാശനമായി മാറും. ദുരന്തമുഖത്ത് വെച്ചാണ് ഓരോ വ്യക്തിയിലെയും ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അമാനുഷികമായ തിരുരൂപം പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാം കൈവിട്ടു പോകുന്നു. ദൈവമേ എന്ന് അന്തരാത്മാവിൽ നിലക്കാത്ത ഒരു നിലവിളി ഉയർന്നു കേൾക്കുമ്പോഴാണ് ആ അമാനുഷികത കൈത്താങ്ങായി നമ്മുടെ കരം ഗ്രഹിക്കാനായി പ്രത്യക്ഷപ്പെടുന്നത്. ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ അപകടവും ശേഷം അത്ഭുതകരമായ രക്ഷപ്പെടലിൻ്റെയും കഥയായ പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്ന ഓർമ്മ പുസ്തകമാണ് എൻ്റെ വായനയെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യജീവനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അഗാധമായ അവബോധം തരുന്ന ഒരു പുസ്തകം വായിച്ച ഓർമ്മയാണ് ശ്രോതാക്കളുമായി പങ്കുവെക്കുന്നത്. മരണം വിധിക്കപ്പെട്ട ഒരാൾ ശവമഞ്ചത്തിൽ വെള്ള പുതച്ച് കിടത്തി അക്യൂട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി ബാധിച്ച രോഗിയെ ചികിത്സിച്ച വിദഗ്ധനായ ഡോക്ടർമാർ 48 മണിക്കൂർ മാത്രം ആയുസ്സിൻ്റെ ദൈർഘ്യം വിധിക്കപ്പെട്ട മനുഷ്യൻ, മരണം പുതപ്പിട്ടു മൂടിക്കൊണ്ടിരിക്കുന്ന വെൺമകൾ ഒന്നൊന്നായി ഉരിഞ്ഞെറിഞ്ഞ് എനിക്ക് ജീവിക്കണം, എനിക്ക് ജീവിച്ചേ പറ്റൂ എന്ന് ആത്മാവിൽ അലറി വിളിച്ച് എല്ലാവരെയും അമ്പരപ്പിച്ച് ജീവിതത്തോടുള്ള ആഴപ്രണയം കണ്ട് ഒടുവിൽ മരണം മാറിപ്പോയ അതിജീവനത്തിൻ്റെ കഥയാണ് കാട്ടുകണ്ടി കുഞ്ഞബ്ദുള്ള എഴുതിയ പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്ന പുസ്തകം. ജീവിതത്തെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാത്ത ഒരു മനുഷ്യൻ്റെ അവിശ്വസനീയമായ ഇച്ഛാശക്തിക്ക് മുമ്പിൽ മരണം തോറ്റു പിൻവാങ്ങുന്ന അനുഭവ കഥനമാണ് ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം

നട്ടെല്ലിന് ക്ഷതം പറ്റി. നിൽക്കാൻ ശേഷിയില്ലാത്ത ഒരാൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, വിദേശ നഗരങ്ങളിലേക്ക് പറന്നിറങ്ങുന്നു. എന്തൊരത്ഭുതം! ഒരു ഉറുമ്പ് പോലും ഭീകരജീവിയായി തോന്നിയിരുന്ന നിസ്സഹായനായ ഒരു മനുഷ്യൻ, കേവലം ഉറുമ്പിനെപ്പോലും ആട്ടിയോടിക്കാനാവില്ല എന്ന അവസ്ഥ എത്ര ദയനീയമാണ്! നട്ടെല്ല് തകർന്ന് നിൽക്കാൻ കഴിയാത്ത ഒരാൾക്ക് രണ്ടു കാലിൽ നിവർന്ന് എഴുന്നേറ്റ് നിൽക്കുകയും നടന്നു പോകുകയും കൈവിരലുകൾ കൂട്ടി ചേർത്ത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവർ. വളരെ സാധാരണമായ ഇത്തരം കാര്യങ്ങൾ അത്ഭുതകരമായി തോന്നിയിരുന്നു ഇയാൾക്ക്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കാലിടറുമ്പോൾ, പരാജയത്തിൻ്റെ കയ്പ് നീർ നുണയുമ്പോൾ, കുഞ്ഞബ്ദുള്ള അനുഭവിച്ച ദുരിതപർവം ദുഃഖിതർക്ക് പ്രശാന്തിയുടെ അമൃതവർഷിണിയാണ്. എല്ലാവർക്കും സുപരിചിതനും സുസമ്മതനുമായ കുഞ്ഞബ്ദുള്ള അന്നും പതിവ് പോലെ തൻ്റെ കച്ചവട സ്ഥാപനം പൂട്ടി അടുത്തടുത്തായി കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങൾക്കൊപ്പം മഴയെത്തും മുമ്പേ വീടെത്താൻ യാത്ര പുറപ്പെടുന്നു. വണ്ടി ഒരു വളവ് കഴിഞ്ഞ് നീങ്ങവേ റോഡരികിലെ ഒരു വൻമരം കാറ്റിൽ കടപുഴകി ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുകളിലേക്ക് വീഴുന്നു. നാട്ടുകാർ മരം മുറിച്ചു മാറ്റി സീറ്റിൽ കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്തു. പിന്നീട് ഓർമ്മ വന്നപ്പോൾ കഴുത്തിന് കീഴ്പോട്ട് എനിക്ക് ശരീരമേ ഇല്ലാത്തതുപോലെ തോന്നി അയാൾക്ക്. വലിയ ദുരന്തങ്ങൾക്ക് വിധേയരാകുമ്പോഴാണ് ഓരോ മനസ്സുകളിലെയും കാണാക്കാഴ്ചയുടെ ഉൾക്കാമ്പ് ഉറവെടുക്കുന്നത്. എനിക്ക് തുണയായത് ആ അജ്ഞാത ശക്തി പകർന്ന ഔഷധാമൃതായിരുന്നു. എൻ്റെ കൈവിട്ട ജീവൻ വീണ്ടെടുത്തു തന്നത് ആ ശക്തി ചൈതന്യമായിരുന്നു. എൻ്റെ അതിജീവനം ആ ശാക്തേയമാം കരുതൽ പകർന്ന ഉൾക്കരുത്ത് തന്നെയാണെന്ന് സുനിശ്ചിതമാണ്. ദുരന്തക്കാഴ്ചയിലേക്കും ദുഃഖങ്ങളുടെ കണ്ണീർമയിലേക്കും സമാശ്വാസവുമായി എത്തുന്ന കുടുംബം, ബന്ധുമിത്രങ്ങളും, അവരാരും തന്നെ കുഞ്ഞബ്ദുള്ളയെ തനിച്ചാക്കി പോകുന്നില്ല. വിമുഖരായി അരികിലെത്തുന്നവർ കാഴ്ചക്കാരായി മാറാതെ ഒരാൾക്ക് വേണ്ടി കൈകോർക്കുന്നു. കുഞ്ഞബ്ദുള്ളയുടെ ഭാര്യയായ റുക്കിയ അസാധാരണമായ ക്ഷമയും അർപ്പണവുമുള്ള സ്ത്രീ. ഒട്ടേറെ പ്രശ്ന സങ്കീർണതകളിൽ സ്ത്രീയുടെ അവിശ്വസനീയമായ ശാരീരിക ക്ഷമത അമ്പരപ്പിക്കുന്നതാണ്. റൂ എന്ന വിളി റുഖിയ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. റൂക്കിടയിൽ മറ്റൊരക്ഷരം കാണാമറിയത്തുണ്ട്. അത് ചേർത്ത് വിളിക്കുമ്പോൾ റൂഹ് എന്നാണ്. റൂഹ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം പ്രാണൻ എന്നാണ്. മരണം കയ്യൊഴിഞ്ഞു പോകുമ്പോൾ കുഞ്ഞബ്ദുള്ളയുടെ പ്രാണനായി പരിണമിക്കുകയാണ് റൂഹ് എന്ന റുഖിയ. ഈ പുസ്തകം ഒരു വ്യക്തിയുടെ മാത്രം ദുരന്തകഥയല്ല, ജീവിതവഴിയിൽ ദുരന്തങ്ങൾ വലവിരിച്ച് കാത്തിരിക്കുന്നവർക്കായുള്ള ഉണ്മയുടെ പാഠമാലകളാണ്.

0: ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലെ മെൽബണിൽ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുറേനിയം ഇറക്കുമതി, നിർണായക ധാതു ഇടനാഴി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സുപ്രധാന കരാറുകൾ ഒപ്പുവച്ചു. പ്രതിരോധ സഹകരണം ശക്തമാക്കാനും ധാരണ. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7. ഇനി കണ്ടെത്താനുള്ളത് 1. പ്രദേശത്ത് തെരച്ചിൽ ഊർജിതം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ സമാപനം. കോട്ടയം പാലായിൽ പെരുമ്പാമ്പിനെ കൊന്ന് മാംസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിൽ. വെട്ടുകല്ലിൽ ഷിജോ ആണ് വനംവകുപ്പിന്റെ പിടിയിലായത്. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇറാൻ മിസൈലാക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായുള്ള സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 108 പേർ അറസ്റ്റിലായി. 107 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1668 കോയമ്പത്തൂർ കണ്ണൂർ മെയിൽ 5:19 1607 മംഗളൂർ തിരുനെൽവേലി മെയിൽ 5:20 തിരൂർ സ്റ്റേഷനിലെത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5608 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: നമസ്കാരം. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാലും ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുക്കൽ, ഖനനം, കിണർ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മണ്ണെടുക്കൽ എന്നിവ വിലക്കി ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി ഉത്തരവിട്ടു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തുടർച്ചയായ 4 ദിവസം ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിക്കുന്നതുവരെയാണ് വിലക്ക്. ദുരന്ത നിവാരണ നിയമം 2005 സെക്ഷൻ 26(30) അടിസ്ഥാനത്തിലാണ് നടപടി. കോഴിക്കോട് ജില്ലയിൽ വെള്ളച്ചാട്ടങ്ങൾ, നദീതീരങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെ എല്ലാ ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാവുന്നതുവരെ നിരോധിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മലയോര പ്രദേശങ്ങൾ, ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി 7 മുതൽ രാവിലെ 7 മണിവരെ അടിയന്തര യാത്രകളല്ലാത്തവ ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ഉപരിപഠന സാധ്യതകളെക്കുറിച്ചും പുതിയ കാലത്തെ തൊഴിൽ മേഖലകളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം നൽകുന്നതിനായി പറമ്പിക്കുളത്ത് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 10-ാം ക്ലാസ്, +2 പഠനത്തിനുശേഷം വിദ്യാർത്ഥികൾക്ക് തെരഞ്ഞെടുക്കാവുന്ന വിവിധ കോഴ്സുകൾ, പ്രവേശന പരീക്ഷകൾ, സ്കോളർഷിപ്പുകൾ, ആധുനിക തൊഴിൽ സാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസും ഉണ്ടായി. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവരെ ആദരിച്ചു.
0: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
1: മങ്കര റെയിൽവേ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനായി 1 മാസത്തേക്ക് മങ്കര റെയിൽവേ ഗേറ്റ് അടച്ചതിനാൽ യാത്രക്കാർ ബദൽ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് കലക്ടർ അറിയിച്ചു. പത്തിരിപ്പാല ഭാഗത്തുനിന്നും കോയൽമന്ദം പൊട്ടൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പറളി ചന്തപ്പുരിയിൽ നിന്ന് ഓടന്നൂർ കോട്ടായി വഴി പോകേണ്ടതാണെന്നും പുടൂർ എന്നിവിടങ്ങളിൽ നിന്ന് പത്തിരിപ്പാല ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഓടന്നൂർ പറളി വഴി പോകണമെന്നും പാലക്കാട് ജില്ലാ കലക്ടർ അറിയിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 4:59:54. അടുത്ത പരിപാടി കേൾക്കാം അല്പസമയത്തിനകം.
2: ആകാശവാണി, സമയം 5 മണി. ഹിന്ദി പാഠം കേൾക്കാം. പഠിപ്പിക്കുന്നത് ജയ എൻ, പഠിക്കുന്നവർ ജിസ എസ് അജി, ആത്മാ മരിയ എന്നിവർ.
3: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയി ആപ് സുൻതേ ഹേ ഹിന്ദി പാഠ് ഛാത്രായം ഹേ ജിസ എസ് അജി ഓർ ആത്മാ മരിയ.
4: നമസ്തേ ജി.
5: നമസ്തേ ബേഠിയേ. പിച്ചലേ ക്ലാസ് മേ ഹമനെ കൗൺ സാ പാഠ് പഠ് രഹാ ഥാ?
6: ജൂലിയ ഓർ ലൂന നാമ കഹാനി.
5: ജൂലിയ ഓർ ലൂന നാമ കഹാനി പഠ് രഹേ ഥേ. മേ ഉസ് പാഠ് ഭാഗ് സേ കുച്ച് പ്രശ്ന പൂച്ചൂംഗി. ഉത്തർ ബതാ സക്തേ ഹോ?
6: ഹാ ജീ.
5: അച്ഛാ, മേ നഹീ ഉത്തരൂംഗി. ലഡ്കി കേ ഇസ് നിർണയ് പർ ആപ്കാ വിചാർ ക്യാ ഹേ? ആത്മാ ബതായേ.
6: ജൂലിയ ഉസ് പേട് കോ ബചാനേ കാ ദൃഢ നിശ്ചയ കിയാ ഥാ, इसलिए उसने उस पेड़ पर से नहीं उतरी.
5: उसने कहा मैं पेड़ पर से नहीं उतरूंगी. ठीक है. लड़की चहचहाई, यहाँ चहचहाई शब्द का प्रयोग क्यों किया होगा? जिसा बताइए.
6: यहाँ लड़की चिड़ियों के घोंसले के समान पेट में तंबू बनाकर रहती है. चिड़िया तो चहचहाती है.
5: अच्छा ठीक है. किताब, लोगों ने उसको पढ़ने के लिए किताब ले लिया है ना?
6: हाँ जी जी.
5: किताब, इस शब्द का बहुवचन रूप बताइए.
6: किताबें.
5: किताबें, अच्छा. लड़की, उसका बहुवचन शब्द बताइए. आत्मा बताइए.
6: लड़कियां.
5: लड़कियां. और आत्मी शब्द का लिंग बदल कर बताओ. आत्मी, आत्मी माने मैं. उसका लिंग बदल कर बताइए.
6: औरत.
5: औरत. आत्मी औरत. और कहानी शब्द का बहुवचन रूप बता सकते हो?
6: कहानियां.
5: कहानियां, ठीक है. कपड़ा, उसका बहुवचन क्या है?
6: कपड़े.
5: कपड़े, अच्छा. पिछले क्लास में जूलिया और लूना नामक कहानी पढ़ रहा था, लेकिन उसका सारांश आपको याद है?
6: हाँ
5: याद
6: जी.
5: है, बता सकते हो? आत्मा बताइए.
6: एक बड़े पेड़ काटने के लिए कुछ

0: കോ രാത് ഭർ ജഗായേ രഖ. രാത്രിയിൽ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ലഡ്കിയെ രാത്രിയിൽ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പല മാർഗങ്ങൾ അവര് നോക്കി, എങ്ങനെയെങ്കിലും ഈ ലഡ്കിയെ മരത്തിൽ നിന്ന് താഴേക്ക് ഇറക്കാൻ. ഈ ബലവാന്മാരെ ആളുകളുടെ സേട്ട് വിചിത്രമായ കുറേ കാര്യങ്ങൾ വിചിത്ര രൂപേ കൈ മാർഗ സോച്ച ലേക്കിൻ ലഡ്കി നഹി ഹാര. അവൾ തോറ്റോ, പരാജയപ്പെട്ടോ?
1: നീ
0: പേടിക്കെ നീച്ചെ ലൗഡ് സ്പീക്കർ പർ തേസ് ഷോർ മച്ചായ, ലൗഡ് സ്പീക്കർ പർ സോർ സോർ സെ ഷോർ മച്ചായ, കഭി കഭി പേടിക്കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഡാ ഉഡാ കർ ലഡ്കി കോ രാത് ഭർ ജഗായേ രഖ. രാത് ഭർ ജാഗ കർ ബേട്ടനെ കേ ലിയേ ലോഗോ നെ കഭി കഭി ലൗഡ് സ്പീക്കർ സെ ഷോർ മച്ചായ, കഭി കഭി പേടിക്കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഡായ. ലഡ്കി രാത് ഭർ ജാഗ കർ ബേട്ടനെ കേ ലിയേ ലോഗോ നെ ക്യാ ക്യാ കിയാ, കഭി കഭി
1: ലൗഡ് സ്പീക്കർ സെ ഷോർ മച്ചായ
0: ഓർ കഭി കഭി
1: പേട് കെ ഊപ്പർ ഹെലികോപ്റ്റർ ഉഠായ.
0: ജഗാന മാനെ ക്യാ ഹേ, ജഗാന
1: ടു
0: വേക്ക് അപ്പ്, ഉണർന്നിരിക്കുക. ഉറങ്ങാൻ അനുവദിക്കാതെ അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇസ് പ്രകാർ കൈ തർക്കീബേയും കർത്തേ രഹേ, കിസ്നെ ഇസ് പ്രകാർ കൈ തർക്കീബേയും കർത്തേ രഹേ,
1: ഹട്ടേ
0: കട്ടെ ആത്മിയോ കെ സേട്ടനെ. അച്ഛാ, തും ഹമാരി ദോസ്തി കഭി നഹീ തോഡ് പാവോഗേ, ലഡ്കി ബുലന്ദ് ആവാസ് മേ ഉനേ കഹത്തി. ഈ പെൺകുട്ടി അവരോട് പറഞ്ഞു, തും ഹമാരി ദോസ്തി കഭി നഹീ തോഡ് പാവോഗേ, ലഡ്കി ബുലന്ദ് ആവാസ് മേ ഉനേ കഹത്തി. തും ഹമാരി ദോസ്തി, ദോസ്തി മാനെ
1: ഫ്രണ്ട്ഷിപ്പ്,
0: കഭി നഹീ നെവർ തോഡ് പാവോഗേ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല. തും ഹമാരി ദോസ്തി, ഹമാരി ദോസ്തി മാനെ മിത്രത, ഹമാരാ ഫ്രണ്ട്ഷിപ്പ് നെവർ തോഡ് നഹീ സക്ത. ലഡ്കി ബുലന്ദ് ആവാസ് മേ ഉനേ കഹത്തി, ബുലന്ദ് മാനെ
1: സ്ട്രോംഗ്ലി,
0: അവൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരോട് പറഞ്ഞു, തും ലോക് ഹമാരി ദോസ്തി കോ നീ തോഡ് സക്തെ, തും ഹമാരി ദോസ്തി കഭി നഹീ തോഡ് പാവോഗേ. ശേഷ് ഭാഗ് സുനിയേ. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മഷൂർ ഹോ ഗയ, ഉൻകെ ഇർദ് ഗിർദ് ഹസാരോ ലോക് ഇക്കട്ട ഹോനേ ലഗേ, ഹട്ടേ കട്ടേ ആത്മിയോ ഔർ ഉൻകെ സേട് കോ ലഡ്കി പേട് ഉൻകി ദോസ്തി ഔർ ഉൻകെ ഹസാരോ ദോസ്തോ സേ ഡർ ലഗ്നേ ലഗാ ഥാ. ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മഷൂർ ഹോ ഗയ, ഉൻകി അനോഖി ദോസ്തി കാ കിസ്സ ദുനിയാ ഭർ മേ മഷൂർ ഹോ ഗയ, മഷൂർ മാനെ പ്രസിദ്ധ ഹോ ഗയ. അനോഖി, അനോഖി കാ അർത്ഥ ക്യാ ഹേ, അനോഖി ദോസ്തി, അനോഖി ശബ്ദ കാ അർത്ഥ ഹേ
1: സ്ട്രേഞ്ച്,
0: സ്ട്രേഞ്ച് വിചിത്ര, ദോസ്തി കാ, ദോസ്തി കാ
1: ഫ്രണ്ട്ഷിപ്പ്,
0: കിസ്സ, കിസ്സ മാനെ കഹാനി, ദുനിയാ ഭർ മേ, ദുനിയാ ഭർ മേ മാനെ
1: വേൾഡ്,
0: വേൾഡ് ദുനിയാ വേൾഡ്, മഷൂർ ഹോ ഗയ പ്രസിദ്ധ ഹോ ഗയ മാനെ ഇൻ ദോനോ കി ലഡ്കി ഔർ ഉസ് പേഡ് ദോനോ കി മിത്രത ദുനിയാ ഭർ മേ പ്രസിദ്ധ ഹോ ഗയ, കഹാനി ദുനിയാ ഭർ മേ മഷൂർ ഹോ ഗയ, ഉൻകി അനോഖി ദോസ്തി കി കഹാനി സൻസാർ ഭർ മേ പ്രസിദ്ധ ഹോ ഗയി, അവരുടെ ഈ വിചിത്രമായ സൗഹൃദത്തിന്റെ കഥ ലോകം മുഴുവൻ പ്രസിദ്ധമായി. ഉൻകെ ഇർദ് ഗിർദ് ഹസാരോ ലോക് ഇക്കട്ട ഹോനേ ലഗേ, ഉൻകെ ഇർദ് ഗിർദ്, ഇർദ് ഗിർദ് മാനെ
1: അറൗണ്ട്,
0: ഹസാരോ ലോക്, ഹസാരോ ലോക് മാനെ
1: തൗസൻഡ്സ്
0: ഓഫ് പീപ്പിൾ, ഇക്കട്ട ഹോനേ ലഗേ, ഇക്കട്ട ഹോന
1: ടുഗദർ,
0: ഗ്യാദർ ഒന്നിച്ചു കൂടുക, ഹസാരോ ലോക് ഉൻകെ ചാരോ ഓർ ഇക്കട്ട ഹോനേ ലഗ, ഹട്ടേ കട്ടേ ആത്മിയോ ഔർ ഉൻകെ സേട് കോ ലഡ്കി പേട് ഉൻകി ദോസ്തി ഔർ ഉൻകെ ഹസാരോ ദോസ്തോ സേ ഡർ ലഗ്നേ ലഗാ ഥാ, ഉൻ ബലവാൻ ആത്മിയോ ഔർ ഉൻകെ സേട് ലഡ്കി സേ പേട് സേ ഔർ ഉൻകി ദോസ്തി സേ ഡർനേ ലഗാ, പേട് ഔർ ഉസ് ലഡ്കി ഔർ വഹാങ്കെ കൈ ലോക് വേ സബ് ബഡേ മിത്രതാ മേ ഥേ ഹേ നാ, ഇസ്ലിയേ ബലവാൻ ആത്മിയോ കോ ഔർ ഉൻകെ സേട് കോ ഇൻ പർ ബഹുത് ഡർ ആനേ ലഗ, ഉൻ സബി ലോകോ സേ ഏ ഹട്ടേ കട്ടേ ആത്മി ഡർനേ ലഗേ, ബലവാന്മാരായ ആ ആൾക്കാർക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഭയം തോന്നാൻ തുടങ്ങി. ഹട്ടേ കട്ടേ ആത്മി ഔർ ഉൻകെ സേട് കിസ് സേ ഡർനേ ലഗേ, ലഡ്കി ഔർ പേട് കി ദോസ്തി പർ, ഉസി പ്രകാർ ഉൻകെ ഹസാരോ മിത്രോ സേ ഭി ഡർനേ ലഗേ, ഏ ആത്മി ഔർ ഉൻകെ സേട് കിസ് സേ ഡർനേ ലഗേ, ആത്മാ ബതായേ, ലഡ്കി,
2: ലഡ്കി ഔർ പേട് കി ദോസ്തി ഉസ് പ്രകാർ ഉൻകെ ഹസാരോ മിത്രോ സേ ഡർനാ ലഗേ,
0: ഡർനേ ലഗേ, ലഡ്കി ഔർ പേട് കി ദോസ്തി ഉസി പ്രകാർ ഉൻകെ ഹസാരോ മിത്ര, ലഡ്കി ഔർ പേട് ദോനോ ബഡേ മിത്ര ഥേ ഉസി പ്രകാർ ഉൻ ദോനോ കെ ലിയേ ഹസാരോ മിത്ര ഭി ഥേ, ഇസ്ലിയേ യേ സേട് ഇസ് ഹട്ടേ കട്ടേ ആത്മിയോ കെ സേട് ഉൻകോ ഡർനേ ലഗേ, ഉൻകി

പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS-നെ കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

തുടിതാളത്തിൽ പഞ്ചവാദ്യം അവതരിപ്പിച്ചത് വെന്നിമല അനിൽകുമാറും സംഘവും. പങ്കെടുത്തവർ OR ശ്രീകുമാർ, വെന്നിമല രാജേഷ്, ശ്രീകുമാർ, ബിനു, മിഥുൻ, അഭിഷേക്, ആദിത്യൻ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം സാദരം.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. കാർഷിക അനുബന്ധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കും മികച്ച കർഷകർക്കും കാർഷിക മാധ്യമ പ്രവർത്തകർക്കും തുടങ്ങി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് സ്തുത്യർക്ക സേവനം കാഴ്ചവെക്കുന്ന വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും കൂട്ടായ്മകൾക്കും നൽകിവരുന്ന സംസ്ഥാനതല കർഷക അവാർഡുകൾക്ക് കൃഷിവകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. പുതുതായി ഏർപ്പെടുത്തിയ അവാർഡുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിലായി 38 വിഭാഗങ്ങളിലാണ് കർഷക ദിനത്തിൽ അവാർഡുകൾ നൽകുന്നത്. 2025 കർഷക അവാർഡിനുള്ള അപേക്ഷയുടെ വിശദവിവരങ്ങൾ ഞാറ്റുവേലയിൽ ഇന്നാദ്യം കേൾക്കാം. ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിൽ കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് പുതുതായി ഏർപ്പെടുത്തിയ അവാർഡാണിത്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയടങ്ങിയതാണ് ഈ അവാർഡ്. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, ഉദ്യാനശ്രേഷ്ഠ എന്നീ 2 പുതിയ അവാർഡുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡുകൾ. ശ്രീ സി അച്യുതമേനോൻ സ്മാരക അവാർഡ്. കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ സി അച്യുതമേനോന്റെ പേരിൽ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള അവാർഡാണിത്. 1,000,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ

അടങ്ങിയതാണ് ഈ അവാർഡ്. ശ്രീ വി വി രാഘവൻ സ്മാരക അവാർഡ്, മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കൃഷിഭവനുള്ള അവാർഡ്. 500,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങിയതാണ് ഈ അവാർഡ്. പത്മശ്രീ ശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കദർ അവാർഡ്, 300,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. സി ബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ്, 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് ഈ അവാർഡ്. കേരകേസരി, 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡ്. പൈതൃക കൃഷി, വിത്ത് സംരക്ഷണം, വിളകളുടെ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന ആദിവാസി ഉന്നതി അല്ലെങ്കിൽ വ്യക്തി, 200,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഈ അവാർഡിന് നൽകുന്നത്. മികച്ച ജൈവ കർഷകൻ, മികച്ച യുവകർഷക അല്ലെങ്കിൽ യുവകർഷകൻ, ഹരിതമിത്ര, ഹൈടെക് കർഷകൻ, കർഷക ജ്യോതി, മികച്ച തേനീച്ച കർഷകൻ, കർഷക തിലകം, വനിത, ശ്രമശക്തി എന്നീ വിഭാഗങ്ങൾക്ക് 100,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രാൻസ്ജെൻഡറിന് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച കൂൺ കർഷക അല്ലെങ്കിൽ കർഷകൻ, പഴവർഗ സംസ്കരണം മൂല്യവർദ്ധിത മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ്, മികച്ച കൃഷിക്കൂട്ടം തുടങ്ങിയ വിഭാഗങ്ങളിൽ 50,000 രൂപയും ഫലകവും സർട്ടിഫിക്കറ്റും അടങ്ങുന്ന അവാർഡാണ് നൽകുന്നത്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച കർഷക വിദ്യാർത്ഥി സ്കൂൾ, 25,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. കൃഷിയിൽ മികവുള്ള പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾക്ക് ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച എഫ് പി ഒ, എഫ് പി സി എന്നിവയ്ക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 25,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അവാർഡ്. കാർഷിക ഗവേഷണം നടത്തുന്ന വ്യക്തിക്ക് എം എസ് സ്വാമിനാഥൻ അവാർഡും നൽകുന്നതാണ്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച റെസിഡൻസ് അസോസിയേഷനും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം, മികച്ച സ്പെഷ്യൽ സ്കൂൾ, മികച്ച പച്ചക്കറി ക്ലസ്റ്റർ, കൃഷിയിൽ മികവുള്ള പൊതുമേഖലാ സ്ഥാപനം, കൃഷിയിൽ മികവുള്ള സ്വകാര്യ സ്ഥാപനം എന്നീ വിഭാഗങ്ങൾക്കും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. മികച്ച കൃഷി ഓഫീസർ, മികച്ച അസിസ്റ്റന്റ് കൃഷി ഓഫീസർ, മികച്ച എഞ്ചിനീയർ കൃഷി എന്നീ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർക്കും അവാർഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മികച്ച കർഷക അല്ലെങ്കിൽ കർഷകൻ, ഈ വിഭാഗത്തിലും അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50,000 രൂപ, ഫലകം, സർട്ടിഫിക്കറ്റ് എന്നിവയാണ് നൽകുന്നത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന അവാർഡുകളിലേക്ക് കർഷകർക്ക് അവരുടെ അപേക്ഷകൾ അതാത് കൃഷിഭവനുകളിൽ സമർപ്പിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം കൃഷിഭൂമിയുടെ രേഖകളും നടപ്പിലാക്കിയ കാർഷിക പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും സഹിതമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷയും കൂടുതൽ വിവരങ്ങളും കൃഷിവകുപ്പ് വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതാത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13 ആണ്. മാധ്യമരംഗത്തെ മികവിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നൽകിവരുന്ന കർഷക ഭാരതി അവാർഡിനും ഇതോടൊപ്പം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മലയാള ഭാഷയിലൂടെ കാർഷിക മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്ന തരത്തിൽ മാധ്യമപ്രവർത്തനം നടത്തിയ മികച്ച ഫാം ജേർണലിസ്റ്റിനാണ് അവാർഡ് നൽകുന്നത്. അതാത് വ്യക്തികളുടെ നാമനിർദ്ദേശം മാത്രമേ പരിഗണിക്കുകയുള്ളൂ.
ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ പരിഗണിക്കുകയില്ല.

അച്ചടി മാധ്യമം, ദൃശ്യമാധ്യമം, നവമാധ്യമം എന്നീ മൂന്ന് വിഭാഗങ്ങളിലായാണ് കർഷകഭാരതി അവാർഡുകൾ നൽകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ പ്രസ്തുത മേഖലയിലെ സംഭാവനകളാണ് പ്രധാനമായും അവാർഡിനായി പരിഗണിക്കുന്നത്. വിശദാംശങ്ങൾ www.keralaagriculture.gov.in എന്ന കൃഷിവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കർഷകഭാരതി അവാർഡിനുള്ള അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 14. അപേക്ഷകൾ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 3 എന്ന വിലാസത്തിൽ അയയ്ക്കണം.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: ഇനി തിരുവനന്തപുരം ജില്ലയിലെ കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ജൈവ കർഷകനായ ശ്രീ ഗോപന്റെ കൃഷിവിശേഷങ്ങൾ കേൾക്കാം.
3: അച്ഛൻ കർഷകനാണ്. ചെറുപ്പം തൊട്ട് തന്നെ അച്ഛൻ്റെ കൂടെ നടന്ന് കൃഷി താല്പര്യമായിട്ട് ആ കാലഘട്ടം തൊട്ട് കൃഷി ചെയ്തു വരികയാണ്. ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. കൊറോണ സമയമായപ്പം അവിടെ ഇങ്ങനെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വന്ന് കൃഷി കുറച്ചുകൂടി സജീവമായി. ഏകദേശം 10 ഏക്കറോളം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. വാഴ പല പരുവങ്ങളിലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി കൂടുതലായിട്ടും ജൈവ കൃഷി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ജൈവ കൃഷി എന്ന് പറയുമ്പോൾ കോഴിവളം, ചാണകം, പിൻപിണ്ണാക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുള്ള രീതിയിലാണ് പച്ചക്കറിയും വാഴയും ചെയ്യുന്നത്. അതിൽ നല്ല മികച്ച വിളവാണ് കിട്ടുന്നത്. വാഴ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നത് നേന്ത്രൻ, ഏത്തവാഴയാണ്. മറ്റുള്ള വാഴകളുണ്ട്, കപ്പ, രസകദളി, പാളയംകുടൻ, ഇങ്ങനെയുള്ള എല്ലാം കുറച്ചുണ്ട്. ഏത്തനാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. ഏത്തവാഴ ചെയ്യുമ്പോൾ ഇങ്ങനെ പല ഘട്ടം, ഇപ്പോൾ ഒരു കൊല മുറിക്കുന്നത് തൊട്ട് ഒരു 3-4 ഘട്ടം വാഴക്കന്ന് നടന്നത് നട്ട് 3 മാസമായത് ഏകദേശം നേരെ 3500 വാഴ ഇപ്പം നിലവിലുണ്ട്. അതിങ്ങനെ കൊല മുറിക്കുന്നത്, കൊലച്ചുകൊണ്ടിരിക്കുന്നത്, ഒരര വാഴ പരുവായത്, ഇങ്ങനെ ഒരു വർഷത്തിൽ ഏകദേശം ഒരു 4 പ്രാവശ്യം വിളവ് കിട്ടത്തക്ക, എല്ലാം ഏകദേശം 2-3 മാസം ഇടപെട്ട് വിളവ് എടുക്കത്തക്ക രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. മികച്ച വരുമാനമാണ് കിട്ടുന്നത്. എപ്പോഴും വരുമാനം ഉണ്ടായിരിക്കും. ഇങ്ങനെ പല പട്ടണങ്ങളിലായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ കൃഷി ഭവൻ്റെ കീഴിൽ ഇവിടെ ഒരു കർഷക സംഘം മാർക്കറ്റുണ്ട്, അരുവല്ലൂർ ജംഗ്ഷനിലാണ്. അവിടെ നിന്ന് ഹോർട്ടികോർപ്പ് നമ്മുടെ സാധനങ്ങൾ ആഴ്ചയിൽ 3 ദിവസം, തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസങ്ങളിൽ സംഭരിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെയുള്ള ഏകദേശം കർഷകർ അവിടെ കൊണ്ടുവരും. ഈ സാധനം നമുക്ക് അവിടെ വിറ്റുപോയിട്ട് കൂടുതലായിട്ട് വരുന്ന സാധനം ഹോർട്ടികോർപ്പ് വന്ന് അവരുടെ വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോകും. പച്ചക്കറി, വെള്ളരി, വെണ്ട, ചീര, പാവൽ, മുളക്, കത്തിരി, ഇങ്ങനെയുള്ള പച്ചക്കറികളാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വാഴ നടുമ്പോൾ അതിൽ ഇടവളയായിട്ട് ചീരയും കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ വാഴക്കന്ന് നടുന്ന സമയത്ത് തന്നെ നമ്മൾ ചീരയും കൂടെ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വാഴക്കുരം ചെയ്യാനുള്ള സമയമാകുമ്പോൾ 30 ദിവസം കൊണ്ട് ചീര നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെള്ള രീതിയിൽ ഇട കൃഷിയായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ച് ചെയ്യുന്നത് കൊണ്ട്. ഇടവിള കൃഷി നല്ല ലാഭമാണ്, ഇടയ്ക്ക് കിട്ടുന്ന ഒരു വരുമാന മാർഗമായിട്ട് വരും. പ്രത്യേകിച്ച് ചെയ്യേണ്ട വാഴയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ അതിൽ കൂടെ ചീര, വെള്ള ഇങ്ങനെയൊക്കെയുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കും. പച്ചക്കറിയാണെങ്കിൽ നമുക്കിവിടെ ഈ മഴ സീസണിൽ പച്ചക്കറി വിളവ് കുറച്ചായിരിക്കും. നമുക്ക് കൂടുതലായിട്ട് അല്ലാത്ത സമയങ്ങളിലാണ് നമ്മളിതിൻ്റെ പച്ചക്കറി, വെള്ളരി ഇങ്ങനെയുള്ള സാധനങ്ങൾ മഴയില്ലാത്ത സമയത്താണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. മറ്റുള്ള പയറ് ഇങ്ങനെയുള്ളത് അതും ഇതുതന്നെയാണ്. മഴ സമയത്ത് നമുക്ക് വിളവ് അല്പം കുറവായിരിക്കും, എന്നാലും കിട്ടുന്നുണ്ട്. മറ്റു സമയങ്ങളിലാണ് നമുക്ക് കൂടുതലായിട്ട് വിളവ് കിട്ടുന്നത്. ഇടയ്ക്ക് കൃഷിനാശങ്ങൾ ഇതൊക്കെ സംഭവിക്കുമെങ്കിലും നമ്മൾ കൂടുതൽ പല ഘട്ടങ്ങളിലായിട്ട് നടന്നുകൊണ്ടും ആ ഒരു ഇത് ദണ്ണം ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. കൃഷിയിൽ മികച്ച വരുമാനമാണ് മുമ്പുള്ളതിനേക്കാൾ കിട്ടുന്നത്. നമുക്കിവിടെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഇടവപ്പാതിയത്തിൽ ആ വർഷം ഈ 2 സീസണിലും ഇതുണ്ടാകുന്നു, നല്ല ശക്തമായ കാറ്റ്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ വിള ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. വാഴ, പച്ചക്കറി തുടങ്ങിയൊക്കെ

0: ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. നഷ്ടം വരികയാണെങ്കിൽ നമുക്കതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നുണ്ട്. മുൻവർഷങ്ങൾ ഇൻഷുറൻസ് ചെയ്ത് നഷ്ടം സംഭവിച്ചിട്ടുള്ളതിൽ അതിൻ്റെ കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്, അത് കിട്ടുന്നുണ്ട്. വീണ്ടും കൃഷി ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകും. മറ്റെല്ലാവരും ഇതിലോട്ട് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഈ കൃഷി ചെയ്യുമ്പോൾ നല്ലൊരു സന്തോഷം ഉണ്ടാകും. ഇതൊക്കെ ഈ പച്ചക്കറി ഈ ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ അതിൻ്റെ വരുമാനം കിട്ടുമ്പം ആ ഒരു സന്തോഷം നമുക്കുണ്ടാകും. സന്തോഷമായിട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. വിഷരഹിതമായ പച്ചക്കറി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാര്യ നല്ല സപ്പോർട്ടാണ്. ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയങ്ങളിൽ ഒന്ന് സഹായിക്കാറുണ്ട്. മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷി ഇപ്പോൾ നല്ല വ്യാപകമായിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ അതിനെ നല്ല പരിചരണമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷി നല്ല മികച്ച വിളവ് കിട്ടും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു വിളവ് കിട്ടുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ട് പോയാൽ നമുക്കത് സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ പല സ്ഥലങ്ങളിലും കൃഷി ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥലത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറികളും ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അതൊരു നല്ല രീതി, അത് എല്ലാവരും അതിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന.
2: എൽ പി ജി പോലുള്ള ശുദ്ധമായ പാചക ഇന്ധനം ലഭ്യമാക്കിക്കൊണ്ട് ഗ്രാമീണ അർദ്ധനഗര പ്രദേശങ്ങളിലെ ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 2016 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അഥവാ PMUY. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയമാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന പ്രധാന പദ്ധതിയായി രാജ്യത്ത് അവതരിപ്പിച്ചത്. വിറക്, കൽക്കരി അല്ലെങ്കിൽ മറ്റ് ഖര ഇന്ധനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പരമ്പരാഗതവും ദോഷഫലങ്ങളുള്ള സമ്പ്രദായത്തിന് പകരമായി ശുദ്ധമായ പാചക ഇന്ധനം, പ്രാഥമികമായി ദ്രവീകൃത പെട്രോളിയം വാതകം അതായത് LPG ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടത്. 2016 May 1 ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ വെച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം ആരോഗ്യ പാരിസ്ഥിതിക ആശങ്കകൾ പരിഹരിക്കുക എന്ന സർക്കാരിന്റെ വിശാലമായ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതി. പരമ്പരാഗത ഇന്ധനങ്ങൾ ഒഴിവാക്കുക, പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കുക, വായുമലിനീകരണം കുറയ്ക്കുക, വിറക് ഉപയോഗം കുറച്ച് വനനശീകരണം കുറയ്ക്കുക എന്നിവയാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയുടെ ലക്ഷ്യങ്ങൾ. PMUY യുടെ പ്രധാന ലക്ഷ്യം രാജ്യത്തുടനീളമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ നൽകുക എന്നതാണ്. ഇത് പരമ്പരാഗത ഇന്ധനങ്ങളായ മരം, ചാണകവരളി എന്നിവയെ ആശ്രയിക്കുന്നതിനെ കുറയ്ക്കുന്നു. പാചകം എളുപ്പവും വൃത്തിയുള്ളതും സുരക്ഷിതവുമാക്കി സ്ത്രീകളെ ശാക്തീകരിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സൌജന്യ LPG കണക്ഷനുകൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ഗുണഭോക്താക്കൾക്ക് LPG റീഫിൽ സബ്സിഡി, നൈപുണ്യ വികസനം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം അർഹരായ കുടുംബങ്ങൾക്ക് സൌജന്യ LPG കണക്ഷനുകൾ ലഭിക്കും. LPG കണക്ഷൻ, ഗ്യാസ് സ്റ്റൗ, ആദ്യത്തെ റീഫിൽ എന്നിവയുടെ ചെലവ് ഉൾക്കൊള്ളുന്ന ഒരു കണക്ഷന് തുടക്കത്തിൽ ഒറ്റത്തവണ

0: ായി 1600 രൂപയാണ് സാമ്പത്തിക സഹായമായി സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ 14.2 കിലോഗ്രാം സിലിണ്ടർ കണക്ഷന് 2200 രൂപയും 5 കിലോഗ്രാം സിലിണ്ടറിന് 1300 രൂപയും കേന്ദ്ര സർക്കാർ ധനസഹായമായി നൽകുന്നു. ഇത് പ്രാഥമിക ചെലവിനായി ഉണ്ടായിരുന്ന തടസ്സം നീക്കുന്നു. ഇന്ത്യയ്ക്ക് പാരിസ്ഥിതിക പ്രതിബദ്ധതകളിലേക്ക് മുന്നേറാനുള്ള ഒരു വേദിയും ഈ പദ്ധതി ഒരുക്കുന്നു. പാചകത്തിന് പരമ്പരാഗത ജൈവ ഇന്ധനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നത് വഴി ഹരിതഗൃഹ വാതക ഉദ്വമനം കുറയ്ക്കാൻ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ രാജ്യത്തിന്റെ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഒരു നിർണായക പങ്കുവഹിക്കുന്നു. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഭൂപ്രകൃതിയിൽ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഗ്രാമീണ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിൽ പദ്ധതി നിർണായക പങ്കാണ് വഹിക്കുന്നത്. ശുദ്ധവും സുരക്ഷിതവുമായ പാചക ഇന്ധനം ലഭ്യമാക്കി കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സുസ്ഥിരത, സാമൂഹിക ക്ഷേമം എന്നിവയിൽ പദ്ധതിയുടെ സ്വാധീനം അഗാധമാണ്. ഇന്ത്യ കൂടുതൽ സുസ്ഥിരവും നീതിയുക്തവുമായ ഭാവിയിലേക്ക് പുരോഗമിക്കുമ്പോൾ PM ഉജ്ജ്വല യോജന പോലുള്ള സംരംഭങ്ങൾ സമൂഹങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റുന്നതിലും വരും തലമുറകൾക്ക് ആരോഗ്യകരവും വൃത്തിയുള്ളതുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലും പ്രധാന പങ്കാണ് വഹിക്കുന്നത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ജില്ലാതല അവലോകനയോഗവും സംഘടിപ്പിക്കും. പ്രതികൂല കാലാവസ്ഥയിലും അഹോരാത്രം സേവനമനുഷ്ഠിക്കുന്ന KCB ജീവനക്കാരെ മന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു. കുന്ദമംഗലം കൊടുവള്ളി മണ്ഡലങ്ങളിലെ വൈദ്യുതി മേഖലയുടെ സമഗ്ര വികസനത്തിനായി MLA മാരായ MA റസാഖും PK ഫിറോസും പ്രത്യേക വികസന പാക്കേജുകൾ അടങ്ങിയ നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചു. ജില്ലയിലെ വൈദ്യുതി ഉത്പാദന പ്രസരണ വിതരണ മേഖലയിലെ നിലവിലെ സ്ഥിതിയും നടപ്പാക്കി വരുന്ന പദ്ധതികളുടെ പുരോഗതിയും യോഗം വിലയിരുത്തി. പുതിയ സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കൽ, നിലവിലുള്ള സബ്സ്റ്റേഷനുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പുതിയ ഫീഡറുകൾ സ്ഥാപിക്കൽ, ട്രാൻസ്ഫോമറുകളുടെ ശേഷി വർദ്ധിപ്പിക്കൽ, പഴകിയ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും മാറ്റിസ്ഥാപിക്കൽ, വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. റോഡ് വികസന പ്രവൃത്തികളുടെ ഭാഗമായി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും മാറ്റിസ്ഥാപിക്കുന്നതിന്റെ കാലതാമസം ഒഴിവാക്കുന്നതിന് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. വികസന പദ്ധതികൾക്കും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി കണക്ഷനും അടിസ്ഥാന സൗകര്യവും സമയബന്ധിതമായി ലഭ്യമാക്കണം. ജില്ലയിലെ വൈദ്യുതി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധികളുടെയും ജില്ലാ ഭരണകൂടത്തിന്റെയും KCB ഉദ്യോഗസ്ഥരുടെയും സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ മന്ത്രി K മുരളീധരൻ സന്ദർശനം നടത്തി. ആശുപത്രി വികസന വിഷയം MA റസാഖ് MLA നിയമസഭയിൽ സബ്മിഷനിലൂടെ ഉന്നയിച്ചതിനെ തുടർന്ന് വികസന സാധ്യതകൾ നേരിട്ടറിയാനാണ് മന്ത്രി സന്ദർശനം നടത്തിയത്. MCH യൂണിറ്റിന്റെ സമഗ്ര വികസനത്തിന് ഉടൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് എല്ലാ സൌകര്യങ്ങളോടും കൂടിയ ചികിത്സ ലഭ്യമാകുന്ന ആധുനിക സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ആശുപത്രി ഉയർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 50 കോടി രൂപയുടെ വികസന പ്രവൃത്തികൾക്കുള്ള മാസ്റ്റർ പ്ലാനാണ് തയ്യാറാക്കുന്നത്. CSR ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി 3 വർഷത്തിനകം പദ്ധതി യാഥാർത്ഥ്യമാക്കും. ആവശ്യമായ കെട്ടിട സൗകര്യം

0: തുടർ പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുക്കാൻ സന്നദ്ധമാണ്. സർക്കാർ ആശുപത്രികളെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് നയം. ചടങ്ങിൽ എം എ റസാഖ് എം എൽ എ അധ്യക്ഷനായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരക്ക് കുറക്കുന്നതിനും കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ 14 പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിനും സ്വരൂപ ആശുപത്രിയുടെ വികസനം സഹായകമാകുന്ന എം എൽ എ പറഞ്ഞു. എം കെ രാഘവൻ എം പി മുഖ്യാതിഥിയായി. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കോഴിക്കോട് മേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും മക്കൾക്കായി ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ കായിക അവാർഡുകളുടെ വിതരണോദ്ഘാടനം മന്ത്രി വി എ അബ്ദുൽ ഗഫൂർ നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഉന്നത പഠനത്തിലുള്ള പരിശീലനങ്ങളും ധനസഹായം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിനും നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ പ്രധാന ഫിഷിംഗ് ഹാർബറുകളായ പുതിയാപ്പ, വെള്ളയിൽ എന്നിവിടങ്ങളിലും മന്ത്രി സന്ദർശനം നടത്തി. ഹാർബറുകളിൽ നടപ്പാക്കേണ്ട വികസന പ്രവൃത്തികൾ, മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അസൗകര്യങ്ങൾ, തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ സംബന്ധിച്ച വിവരങ്ങൾ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളുമായും ഹാർബർ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി മന്ത്രി ചോദിച്ചു. പ്രശ്നപരിഹാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായി നിർമ്മിക്കുന്ന പുനർഗേഹം ഫ്ളാറ്റ് നിർമ്മാണ പ്രദേശം സന്ദർശിച്ച മന്ത്രി ഫിഷറീസ്, ഹാർബർ എഞ്ചിനീയറിംഗ്, വെൽഫെയർ ഫണ്ട്, ബോർഡ്, മത്സ്യഫെഡ് തുടങ്ങിയ വകുപ്പുകളുടെ യോഗവും ചേർന്നു. ഉത്തരമേഖല സാമൂഹിക വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വനമഹോത്സവം ജില്ലാതല സമാപനം കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കെ ജയന്ത് എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി മുഖ്യപ്രഭാഷണം നടത്തി. ക്യാമ്പസിനെ ഹരിതാപമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത മുൻനിർത്തി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിലെ വനമഹോത്സവം നടന്നു. ഇതിന്റെ ഭാഗമായി ക്യാമ്പസിൽ വൻതോതിൽ വൃക്ഷത്തൈ നടലും വനവസംരക്ഷണത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കൻ മേഖല സോഷ്യൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി ഉദ്ഘാടനം ചെയ്തു. വനമഹോത്സവ ആഘോഷങ്ങളുടെ ഭാഗമായി ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ മുളന്തൈകൾ നട്ടുപിടിപ്പിച്ചു. എൻ ഐ ടി കാലിക്കറ്റ് ഡയറക്ടർ ഇൻചാർജും ഡീനുമായ പ്രൊഫസർ സുനിത എം എസ്, രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ സുനിൽ ജേക്കബ് ജോൺ, വിവിധ വകുപ്പ് മേധാവികൾ, അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.

സംഗീത സരണി കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നാളെ രാവിലെ 10:15 രാഗാമൃതം. കിടങ്ങറ അജിത് കുമാർ പാടുന്ന കൃതികൾ: എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, മാവേലിക്കര ആർ വി രാജേഷ് മൃദംഗം. തുടർന്ന് ബി ശിവകുമാർ ഹാർമോണിയത്തിൽ വായിച്ച സ്വാതി തിരുനാൾ കൃതികൾ. നാളെ രാവിലെ 10:15 രാഗാമൃതത്തിൽ.
1: പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ സായന്തനം, തർപ്പണം, ഓമനപ്പൂവ്, വി എം എ ലത്തീഫ് എഴുതി അവതരിപ്പിക്കുന്ന കഥ ചില ദിനങ്ങളിൽ അയാൾ, സുശീലാദേവി പുനലൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത കണ്ണീർ പൂക്കൾ നാളെ രാത്രി 8 മണിക്ക് സാഹിത്യവേദിയിൽ.
1: ലൈബ്രറിയിലെത്താൻ കാത്തു നിൽക്കേണ്ട, ഈച്ച് ഓഫ് സിന്ധു പദ്ധതിയിലൂടെ നിങ്ങളുടെ സ്ഥാപനം സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ഡിജിറ്റൽ പഠന സാമഗ്രികളും ഏത് സമയത്തും എവിടെയിരുന്നും നിങ്ങൾക്ക് ലഭിക്കും. മൊബൈലിലോ ലാപ്ടോപ്പിലോ വായിക്കാം.

നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ എഡ്യൂക്കേഷൻ ബിയോണ്ട് മാർക്സ് ആൻഡ് കരിയർ, പ്രിപ്പയറിംഗ് യങ് മൈൻഡ്സ് ഫോർ ലൈഫ്, ഡോക്ടർ ആന്റണി പാലക്കൽ സംസാരിക്കുന്നു. നാളെ രാത്രി 9:30 ഇംഗ്ലീഷ് പരിപാടിയിൽ.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചകഹ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ഉദ്ഘോഷഃ ഏകവിംശതിശതാബ്ദ്യാഃ നൂതനഭാരതം വികസിതരാഷ്ട്രനിർമാണസ്യ ലക്ഷ്യം പ്രതി ദ്രുതഗത്യാ അഗ്രേസരതി. മെൽബോൺ നഗരെ ഭാരതീയ സമുദായസ്യ ഭവ്യം സമ്മേളനം ചാസൌ സംബോധയതി. ഭാരത് ഓസ്ട്രേലിയാദേശയോഃ മധ്യേ രക്ഷാസുരക്ഷാ സഹയോഗായ ഐതിഹാസികം സംയുക്തഘോഷണാപത്രം ഹസ്താക്ഷരിതം. അനേന സഹൈവ ഓസ്ട്രേലിയാദേശസ്യ യുരേനിയം ധാതോഃ ദീർഘകാലിക ആപൂർത്തേഃ മഹത്വപൂർണ സന്ധിഃ അപി നിഷ്പാദിതഃ. ഉപരാഷ്ട്രപതിനാ സി പി രാധാകൃഷ്ണനേന ഭുവനേശ്വരെ ഗഭീര സമുദ്ര മത്സ്യപാലന സമ്പദഃ ശാശ്വത ഉപയോഗായ രാഷ്ട്രിയാഭിയാനസ്യ വിഹിതം വിധിവത് അനാവരണം. രാഷ്ട്രീയശിക്ഷാനീതേഃ അന്തർഗതം വയസ്ക സാക്ഷരതാ മാനദണ്ഡാനവാപ്യ ഉത്തരാഖണ്ഡ് രാജ്യം ദേശസ്യ പൂർണ്ണസാക്ഷരരാജ്യാനാം ഗൗരവപൂർണസൂച്യാം സമ്മിലിതം. പ്രാവൃഷ്താവത് കൃത്സ്നേഹി ദേശേ വ്യാപ്ത ദില്ല്യാം വിഗതരാത്രികാലാത് അശ്രാന്ത വൃഷ്ട്യാ സാമാന്യ ജനജീവനം അത്യന്തം ബാധിതം. അപിച ഭാരത ഇംഗ്ലണ്ടയോഃ മധ്യേ പഞ്ചക്രീഡാത്മികായാഃ ചതുർത്ഥി അന്താരാഷ്ട്രിയ പ്രതിസ്പർധാ അദ്യ രാത്രൌ താവത് ദശവാദനെ ക്രീഡിഷ്യതേ. അഥ വാർത്താഃ വിശദീകൃത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് ഏകവിംശതി ശതാബ്ദ്യാഃ ഭാരതം വികസിത ഭാരതം ഭവിതും സങ്കൽപബദ്ധോ വർത്തതേ. തേനോദീരിതം യത് സാമ്പ്രതം ഭാരതം താദൃശഃ ദേശഃ യഃ അധിക വികാസേ വിശ്വസിതി.
2: 21വീ സദി കാ ഭാരത് ആജ് വികസിത് ഹോനേ കേ ലക്ഷ്യ പർ കാം കർ രഹാ ഹൈ. യേ വോ ഭാരത് ഹൈ ജോ കഹതാ ഹൈ ഗ്രോ മോർ അച്ചീവ് മോർ. ഹം 140 കരോഡ് ആസ്പിറേഷൻ സേ ഭരേ രാഷ്ട്ര ഹൈ. ഹം അധീര ഹൈ, ബേസബ്ര ഹൈ. ഹം ദുനിയാ കീ സബ്സേ തേജീ സേ ബഡ്തി ഇക്കോണമി ഹൈ.
1: വിഗത

0: सह विशेष वार्तालापं कुर्वन् भारतीय ऋतु विज्ञान विभागस्य वरिष्ठ वैज्ञानिकः डॉक्टर नरेश कुमारः ब्रूते यत् विगतेषु कतिपयेषु दिनेषु दिल्ली एनसीआर उत्तर प्रदेश उत्तराखण्ड प्रान्तेषु मध्यमतः तीव्रा वृष्टिः अश्रान्तं प्रचलति। दिल्ल्यां तस्य समीपस्थेषु च क्षेत्रेषु गतरात्रिकालात् जायमानया अविरतवृष्ट्या सामान्य जनजीवनं पूर्णतः प्रभावितं सञ्जातम्। अद्य प्रातः दिल्लीवासिनः तीव्र मेघगर्जन विद्युत्पाताभ्यां सह जातायाः अत्यधिकवृष्ट्या प्रभाविताः। अनया विविध स्थानेषु जलावरोध स्थितिः सञ्जाता, यया यातायात व्यवस्था अत्यन्तं बाधिता अभवत्। दिल्ली सर्वकारेण ज्ञापितं यत् जलौघं अपाकर्तुं दिल्ली जल बोर्ड लोक निर्माण विभागं समेत्य नगर निगमस्य दलानि कार्यं कुर्वन्ति इति। भारतीय पिकलबॉल संघेन आगामिनि पिकलबॉल विश्व चषके षड्विंशत्यधिक द्विसहस्रतम वर्षे प्रतियोगितायाः प्रोषेण्यां भारतस्य प्रतिनिधित्वं विधातुं पुरुष महिला वर्गयोः भारतीय दलस्य घोषणा कृता। एयं विश्वस्तरीया क्रीडा प्रतियोगिता अस्मिन्नेव वर्षे 30 अगस्त मासस्य सितम्बर मासस्य षड् दिनांकं यावत् वियतनाम देशस्य दानांग नगरे आयोजयिष्यते। अन्ताराष्ट्रिय पिकलबॉल क्षेत्रे विख्यातः हर्ष मेहता अस्मिन् प्रतिनिधित्वं विधास्यति। पुरुष क्रिकेट प्रतिस्पर्धायां भारत इंग्लैण्डयोः मध्ये प्रचलन्त्याः पञ्च क्रीडात्मिकायाः 20-प्रति-20 श्रृंखलायाः चतुर्थी अन्ताराष्ट्रिय प्रतिस्पर्धा अद्य रात्रौ 10 ब्रिस्टल नगरस्य काउंटी ग्राउंड क्रीडांगणे क्रीडिष्यते इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന 8 ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന്റെ ഭാഗമായി മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഓസ്ട്രേലിയ സൌഹൃദത്തിന്റെ നെടുംതൂണുകളായി നിൽക്കുന്നത് പ്രവാസി സമൂഹമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 3 ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസുമായി നരേന്ദ്രമോദി പ്രതിനിധിതല കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷ, ആണവോർജ്ജം, നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതികവിദ്യ ഉൾപ്പെടെയുള്ള കരാറുകൾക്കും അന്തിമരൂപം നൽകി. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്ന് 3 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മൃതദേഹങ്ങൾ വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 6. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ച് എംബാം ചെയ്ത് എയർലിഫ്റ്റ് വഴി ബന്ധുക്കൾക്ക് കൈമാറും. തിരച്ചിൽ ഇന്ന് വൈകിയും തുടരുകയാണ്. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. നിർമ്മാണ കമ്പനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. വയനാട് കള്ളാടിയിലെ ദുരന്തമേഖല പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലവും മീനാക്ഷിപ്പുഴയുടെ സമീപ പ്രദേശങ്ങളിലും മേപ്പാടി പോളിടെക്നിക്കിന്റെ ദുരിതാശ്വാസ ക്യാമ്പിലും അദ്ദേഹം സന്ദർശനം നടത്തി. സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ശ്രീ പിണറായി വിജയനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.

0: അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. ജില്ലയുടെ പല പ്രദേശങ്ങളും വെള്ളക്കെട്ട് രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. മാവൂർ, പെരുവയൽ, ചാത്തമ്പലം, കൊടിയത്തൂർ പഞ്ചായത്തുകളിലാണ് വെള്ളപ്പൊക്കത്തിന്റെ ദുരിതമേറെയുള്ളത്. മിക്ക ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. മാവൂർ സാകേതം റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചു. മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ പുഴവെള്ളം കയറി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സിന് സമീപം മരമീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. താമസിയ ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണ് അപകടമുണ്ടായി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗതാഗത തടസ്സവും നീക്കി.
0: കണ്ണൂർ ജില്ലയിൽ തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശമുണ്ടായതായാണ് റിപ്പോർട്ട്. മലയോര പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് ജില്ലയിലെ നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. വൈദ്യുതി തൂണുകൾക്കും കേടുപാട് പറ്റിയിട്ടുണ്ട്. കാലവർഷം ശക്തമായതോടെ പാലക്കാട് ജില്ലയിലെ ഡാമുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയരുന്നു. മലമ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ ലഭിച്ചതോടെ ചാലിയാർ പുഴയിലും പോഷക നദികളിലും ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കക്കാടംപൊയിൽ ഇക്കോ ടൂറിസം കേന്ദ്രമായ കുറവൻപുഴയിലെ കോഴിപ്പാറ വെള്ളച്ചാട്ട പ്രദേശത്ത് അപകട സാധ്യത മുന്നറിയിപ്പ് നൽകി. വനമേഖലയിൽ മഴ തുടർന്നാൽ പുഴയിൽ കനത്ത മലവെള്ളപ്പാച്ചിലുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ ചേരും. തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്താണ് യോഗം. ലഹരിമരുന്നുകളുടെ വിൽപ്പനയ്ക്കും വ്യാപനത്തിനുമെതിരെ സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന് കർണാടക സർക്കാർ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഈ വർഷത്തെ ശബരിമല തീർത്ഥാടന കാലം പരാതിരഹിതമായിരിക്കണമെന്നും മുൻവർഷത്തെ പാളിച്ചകൾ ആവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണമെന്നും അയ്യപ്പന്മാർക്ക് സൌകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല തീർത്ഥാടന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തയ്യാറെടുപ്പുകൾ കൂടുതൽ ഊർജിതമായി വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉടൻ ഉന്നതതല യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ യോഗം നിർണായക ചുവടുവയ്പായി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാനുള്ള സംയുക്ത പരിശോധന പൂർത്തിയായി. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന നടന്നത്. വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഒലവക്കോട് ജംഗ്ഷനിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിലവിലെ ബസ് സ്റ്റോപ്പുകൾ ക്രമീകരിക്കാൻ തീരുമാനിച്ചു. കാവിൽപ്പാട് പഴയ റെയിൽവേ ഗേറ്റിന് സമീപം അടിപ്പാത നിർമ്മിക്കാനും ശുപാർശ നൽകിയിട്ടുണ്ട്. വേണ്ടത്ര സ്ഥലസൌകര്യമുള്ള SBI ജംഗ്ഷനിൽ സിഗ്നൽ രഹിത ഗതാഗത സംവിധാനം നടപ്പിലാക്കാനും ധാരണയായിട്ടുണ്ട്. പരിശോധനയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർ, PWD റെയിൽവേ ദേശീയപാത അതോറിറ്റി അധികൃതർ, പോലീസ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പഴയ കെട്ടിടം പൊളിഞ്ഞു വീണതിനെ തുടർന്ന് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചു. പ്രധാന ട്രാക്കുകളായ 1-4 ട്രാക്കുകളിൽ ഗതാഗതം സുഗമമായി നടക്കുന്നുണ്ട്. ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും ട്രെയിനുകൾ കടത്തിവിടുന്നുണ്ട്. കെട്ടിടം തകർന്ന് പ്ലാറ്റ്ഫോമിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ 2-3 പ്ലാറ്റ്ഫോമുകളിൽ യാത്രക്കാർക്ക് പ്രവേശനമില്ല. അപകട സമയത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിൻ ഇവിടെ നിന്നും മാറ്റി. കോഴിക്കോട് യശ്വന്ത്പുര എക്സ്പ്രസ് വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി കല്ലായി സ്റ്റേഷനിൽ നിന്നുമാണ് പുറപ്പെട്ടത്. കോട്ടയം, വാഴൂർ, ചിറക്കടവ് ഗ്രാമപഞ്ചായത്തുകളിൽ ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്നു. വാഴൂർ ഗ്രാമപഞ്ചായത്തിലെ ആകെയുള്ള 18 വാർഡുകളിലെയും ജനങ്ങൾ ഒച്ചുശല്യം മൂലം നിലവിൽ കടുത്ത ദുരിതമാണ് അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ പഞ്ചായത്തും കൃഷി മൃഗസംരക്ഷണ വകുപ്പുകളും സംയുക്തമായി കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്.
4: മഴക്കാലം ശക്തമായതോടെ വീടുകളിലെ ചുവരുകളിലും കൃഷിയിടങ്ങളിലും ഒച്ചുകൾ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുകയാണ്. വാഴൂർ ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകളുള്ളതിൽ 13 വാർഡുകളിലും ഒച്ചുകളുടെ വ്യാപനം അങ്ങേയറ്റം രൂക്ഷമാണ്. കൃഷിയിടങ്ങളിലെ പച്ചക്കറികളും മറ്റു വിളകളും ഒച്ചുകൾ വ്യാപകമായി തിന്നു നശിപ്പിക്കുന്നതുമൂലം

0: സാമ്പത്തിക നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാക്കുന്നത്. ഇതേ തുടർന്ന് പല കർഷകരും കൃഷിയിൽ നിന്ന് പിന്മാറുന്ന അവസ്ഥയിലാണ്. കുട്ടികളിൽ മെനഞ്ചൈറ്റിസ് പോലുള്ള അതീവ ഗുരുതരമായ രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഈർപ്പമുള്ള അടിക്കാടുകൾ വെട്ടിത്തെളിച്ചും ഉപ്പും തുരിശിലായനിയും തളിച്ചും മുച്ചുകളെ നശിപ്പിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്.
1: ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കാത്ത വിധത്തിൽ അധ്യാപകരുടെ സെൻസസ് ഡ്യൂട്ടി വിന്യാസം നടത്താൻ നിർദ്ദേശം നൽകി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ജില്ലാതല പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകാൻ സ്റ്റേറ്റ് സെൻസസ് കമ്മീഷനോട് കമ്മീഷൻ ഉത്തരവിട്ടു. സെൻസസ് ഡ്യൂട്ടിക്ക് അധ്യാപകരെ നിയമിക്കുമ്പോൾ കുട്ടികളുടെ പഠനത്തെ വലിയ തോതിൽ ബാധിക്കുന്നതായി കാണിച്ച് സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടത്തിനെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. കോൺഗ്രസ് കൌൺസിലർമാർ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചതോടെയാണ് ഇടതുപക്ഷം ചെയർപേഴ്സണെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. വയനാട് മണ്ണിടിച്ചിലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഊർജിതം. ഇനി കണ്ടെത്താനുള്ളത് രണ്ടുപേരെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനകാലം പരാതിരഹിതമായിരിക്കണമെന്ന നിർദ്ദേശം നൽകി ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിലെ ആവേശ പോരാട്ടം അവസാന എട്ടിലേക്ക്. ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരം ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം യേശുദാസും ബോംബെ ജയശ്രീയും സംഘവും കുടുംബസമേതം എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം കേൾക്കാം.

0: സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സന്തോഷം തേടിപ്പോകേണ്ട ഒന്നല്ല, നാം ജീവിക്കുന്ന ഓരോ നിമിഷത്തിലും അത് കണ്ടെത്തേണ്ടതാണ്. ഈ ഒരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. ഇന്നത്തെ വയലും വീടും പരിപാടിയിൽ ഇലവർഗ്ഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ശ്രീമതി സിന്ധു വി ചന്ദ്രനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. കൃഷിയിൽ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിന്റെ ഉത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും വയലും വീടും പരിപാടിയുടെ അവസാനം ഈ ചോദ്യത്തിന്റെ ശരിയുത്തരമുണ്ടാകും. ഇലകളിലെ വിസ്മയം. ഒരു മരത്തെ നാം തിരിച്ചറിയുന്നത് അതിന്റെ തണലിലൂടെയോ പൂക്കളിലൂടെയോ പഴങ്ങളിലൂടെയോ ആയിരിക്കാം. എന്നാൽ മരത്തിന്റെ ജീവിതകഥ ഏറ്റവും വ്യക്തമായി പറയുന്നത് അതിന്റെ ഇലകളാണ്. പ്രഭാതത്തിലെ ആദ്യ സൂര്യകിരണം പതിയുമ്പോൾ ഇലകൾ ഉണരുന്നു. മഞ്ഞുതുള്ളികളെ നെഞ്ചിലേറ്റി അവ പ്രകൃതിയുടെ പുതിയ അധ്യായം തുറക്കുന്നു. ഓരോ ഇലയും ഒരു ചെറിയ ഫാക്ടറിയാണ്. നാം ശ്വസിക്കുന്ന ഓക്സിജന്റെ വലിയൊരു പങ്കും ഈ ഇലകളുടെ മഹത്തായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഇലയും ഭൂമിയിലെ ജീവന്റെ കാവൽക്കാരാണ്. ഗ്രാമങ്ങളിലൂടെ നടക്കുമ്പോൾ എത്രയോ ഇലകളെ നാം കാണാറുണ്ട്. മാവില, പ്ലാവില, വാഴയില, ആലില, അരയാലില, തെങ്ങിന്റെ ഓല, അങ്ങനെ ഓരോന്നിനും പറയാനുണ്ട് ഓരോ കഥകൾ. ആദ്യം വാഴയില തന്നെ എടുക്കാം. നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിന്റെ അഭിമാനമാണത്. ഒരു സദ്യയെ സമ്പൂർണ്ണമാക്കുന്നത് വാഴയിലയാണ്. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ജീവിത രീതിയുടെ പ്രതീകവുമാണ് അത്.

0: മാവില മറ്റൊരു കഥ പറയുന്നു. ആഘോഷങ്ങളിലും ഉത്സവങ്ങളിലും വീടുകളുടെ കവാടത്തിൽ മാവില കൊണ്ടുള്ള തോരണം കെട്ടുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. പ്ലാവിലയ്ക്ക് ഗ്രാമീണ ജീവിതത്തിൽ മറ്റൊരു പ്രാധാന്യമുണ്ട്. കന്നുകാലികൾക്ക് തീറ്റ നൽകാനും പലതരം കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാനുമെല്ലാം പ്ലാവില ഉപയോഗിച്ചിരുന്നു. ഇലകൾ വെറും പച്ച നിറമല്ല, അവ കാലാവസ്ഥയുടെ ഭാഷയാണ്. മഴക്കാലം വരുമ്പോൾ ഇലകളുടെ നിറവും തിളക്കവും മാറുന്നു. വേനൽക്കാലത്ത് ചില മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നു. അത് വെള്ളം സംരക്ഷിക്കാനുള്ള അതിജീവന തന്ത്രമാണ്. ഇലകൾക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ അവ സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട്. ഇലകൾ മഞ്ഞ നിറമാകുമ്പോൾ മണ്ണിലെ പോഷകക്കുറവ് മനസ്സിലാക്കാം. ഇലകൾ ചുരുണ്ടാൽ അത് ചിലപ്പോൾ ജലക്ഷാമത്തിന്റെ മുന്നറിയിപ്പാകും. കർഷകർക്ക് ഇത് പ്രകൃതിയുടെ ഭാഷയാണ്. വീണുകിടക്കുന്ന ഇലകൾക്കും ഒരു ജീവിതമുണ്ട്. അവ മണ്ണിൽ അലിഞ്ഞു ചേർന്ന് ജൈവവളമാകുന്നു. പുതിയ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അവ ഊർജം നൽകുന്നു. അതാണ് പ്രകൃതിയുടെ അനശ്വരമായ ചക്രം. ഒരു മരം നട്ടുപിടിപ്പിക്കുമ്പോൾ നാം ഒരു തൈ മാത്രമല്ല നട്ടുപിടിപ്പിക്കുന്നത്, ആയിരക്കണക്കിന് ഇലകളെ, കോടിക്കണക്കിന് ഓക്സിജൻ തന്മാത്രകളെ, അനേകം ജീവജാലങ്ങളുടെ ഭാവിയെ നാം വളർത്തുകയാണ്. ഇനി മരത്തിന്റെ ചുവട്ടിലൂടെ നടക്കുമ്പോൾ അതിന്റെ ഇലകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവ കാറ്റിലാടുന്നത് വെറുതെയല്ല, പ്രകൃതിയുടെ കഥകൾ അവ നമുക്കായി പറയുകയാണ്. ഓരോ ഇലയും ഒരു പാഠപുസ്തകമാണ്. ഓരോ മരവും നമ്മുടെ സർവകലാശാലയാണ്. ഓരോ വനവും ഭൂമിയുടെ ഹൃദയമിടിപ്പാണ്. ഇന്ന് വയലും വീടും പരിപാടിയിൽ ഇലകളിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംരംഭകയെ പരിചയപ്പെടാം. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധു വി ചന്ദ്രൻ. ഇലകളിൽ നിന്നും എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നറിയാൻ ഈ അഭിമുഖം ശ്രദ്ധിക്കൂ. ഷിബു ജോർജ് ആണ് ശ്രീമതി സിന്ധു വി ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
1: സിന്ധുവണം പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സർ.
1: സിന്ധുവണം, താങ്കൾ ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, കേൾക്കുമ്പോൾ തന്നെ ഒരു പുതുമ തോന്നുന്നുണ്ട്, എന്തുവാണിത്?
2: ബേസിക്കലി ഞാൻ ഫാഷൻ ഡിസൈനറാണ്. ഞങ്ങളൊരു 3 വർഷമായിട്ട് 2 ഫീൽഡിൽ തന്നു. ഒരു 1 ഇയർ, അതായത് പുതിയത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു 3 ഇലകൾ, അഗസ്തിച്ചീര, കറിവേപ്പില, മുരിങ്ങയില, അതിൽ നിന്ന് 10 പ്രോഡക്റ്റുമായിട്ടാണ് മാർക്കറ്റിൽ എത്തിയത്. ഇപ്പൊ നമ്മള് 31 ഇലകളിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഈ ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്?
2: ആശയം ആരോ വന്ന് പറഞ്ഞതാണ്. ഞാൻ ഈ ചക്കയും കപ്പയും ഒക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പം ആരും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യണം എന്നുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ കോമൺ ആണ്, മുരിങ്ങയൊക്കെ നിറയെ പേര് ചെയ്യുന്നുണ്ട്. അന്ന് അത് അധികം ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രത്ത് ആരും ചെയ്യുന്നുണ്ടായിരുന്നില്ല.
1: ഓക്കെ. അപ്പൊ ഈ തുടക്കത്തില് പറഞ്ഞ ഈ 3 ഇല, കരിവാപ്പില, പിന്നെ അഗസ്ത്യ ചീരയും നമ്മുടെ മുരിങ്ങയില, ഇത് വെച്ച് ഈ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പം ഏതൊക്കെയായിരുന്നു തുടക്കത്തിൽ ചെയ്തത്?
2: ആദ്യം നമ്മൾ ഡ്രൈ ലീഫ്, മുരിങ്ങയില എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, പലരും അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത്. അപ്പൊ കഴുകി വൃത്തിയാക്കിയത് നമ്മൾ മാർജിൻ ഫ്രീ അങ്ങനത്തെ ഷോപ്പുകളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രൈ ലീഫ്, പൗഡർ, ക്യാപ്സ്യൂള്, പിന്നെ അതിന്റെ തന്നെ ഒരു പ്രോട്ടീൻ പൗഡറും, അത്രയും നമ്മൾ ആദ്യം ചെയ്യുമായിരുന്നു. കറിവേപ്പിലേടത് കറിവേപ്പില പൗഡറും പിന്നെ ഒരു ചട്നി പൗഡറും മാത്രമായിരുന്നു.
1: ചീരയുടെ എന്തോ ചെയ്തു,
2: അഗസ്തി ചീര പൗഡർ മാത്രമായിരുന്നു അന്ന് ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പൊ ക്യാപ്സ്യൂളൊക്കെ ചെയ്യുന്നുണ്ട്.
1: ഡ്രൈ ലീഫ് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഡ്രയർ ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു?
2: അന്ന് ഉണ്ടായിരുന്നില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് തുടങ്ങിയത്. 1 ഇയർ ആയപ്പോഴാണ് നമ്മൾ ഡ്രയറൊക്കെ ഡീഹൈഡ്രേറ്റർ മേടിച്ചത്. വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ, കാരണം സക്സസ് ആവോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല, പുതിയ ഫീൽഡാണ്, ഞാൻ പഠിച്ചിട്ടില്ല, ഇതിൽ എനിക്ക് ബിഗ് സീറോയാണ് ഞാൻ. അപ്പൊ അത് കാരണം അതിന്റെ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഇത് മാർക്കറ്റിൽ ആൾക്കാർ എങ്ങനെ അത് സ്വീകരിക്കും എന്നുള്ളൊരു ചിന്ത അന്നുണ്ടായിരുന്നു.
1: ഈ പറഞ്ഞ മാതിരി ഈ ഇലയൊക്കെ സോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു? അപ്പം മുരിങ്ങയില എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കത് എത്തിച്ചെല്ലണം, നമ്മുടെ അടുത്തോട്ട് അത് വരണം,
2: ശരിക്കും ബുദ്ധിമുട്ട് തന്നെയായിരുന്നു സർ. പ്രതീക്ഷിച്ചില്ല, ഇത്രയും ഓർഡേഴ്സ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യം ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും അല്ലാതെ 2 സ്റ്റാഫിനെയും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓർഡേഴ്സ് ഒക്കെ കളക്ട് ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഡേ എനിക്ക് 23 ഓർഡർ കിട്ടി. ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ കൊടുക്കാൻ സാധനം ഉണ്ടായിരുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മുരിങ്ങയിലേക്ക് ഒത്തിരി അങ്ങ് ഉണക്കി

0: വെക്കുമ്പോൾ അത് പൊടിച്ചു വരുമ്പോൾ ഇച്ചിരിയേ വരുള്ളൂ. ഇതൊന്നും അറിയില്ല, അറിയാതെയാണ് തുടങ്ങിയത്. പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ പറഞ്ഞു ഒരു 1 വീക്ക് ടൈം തരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്തു. ഈ മുരിങ്ങയില കളക്ട് ചെയ്ത് പിന്നെ അത് ഡ്രൈ ആക്കിയും ക്യാപ്സ്യൂൾ ആക്കിയും ഒക്കെ കൊടുത്തു.
1: അത്രയും
0: വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആദ്യത്തെ. പിന്നെ നമ്മളത് മനസ്സിലാക്കി ഇത്രയും ഉണ്ടെങ്കിൽ പൊടിക്കുമ്പോൾ ഇച്ചിരി കിട്ടുള്ളൂ എന്നുള്ളത് അതിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്. ആ ഫാർമേഴ്സിന്റെ കയ്യിൽ നിന്ന് പിന്നെ നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുന്നുണ്ട്.
1: ഡയറക്റ്റ് പോയിട്ട് താമസിക്കുന്ന സ്ഥലത്ത്
0: കൊണ്ടുതരും, ഫാർമേഴ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടു തരുവാണ്. അതെല്ലാം നമുക്ക് കൃഷി ഓഫീസ് വഴി ആണ് അവരുടെ പലരുടെയും കോണ്ടാക്ട് കിട്ടിയത്.
1: അപ്പൊ അങ്ങനെ ഒരു കൃഷി ഓഫീസുമായിട്ട് ഒരു ടൈപ്പും ചെയ്തായിരുന്നു.
0: ടൈപ്പ് ആദ്യമല്ല, ആദ്യം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന്. കുറച്ച് നാള് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ കൃഷി ഓഫീസ് ഏതെന്നോ ഒന്നും അറിയില്ല. ഞാൻ ശ്രീകാര്യത്തും പല സ്ഥലത്തും പോയിട്ടുണ്ട്. പിന്നെയാണ് കുടപ്പനക്കുന്നാണ് നമ്മുടെ കൃഷി ഓഫീസ് എന്ന് മനസ്സിലായത്. അപ്പോ അവിടുത്തെ സാറ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആളായിരുന്നു. അപ്പോ സാറ് വഴിയാണ് എനിക്ക് പല കോണ്ടാക്ടും കിട്ടിയത്. നമുക്ക് പാവയ്ക്ക ക്യാപ്സ്യൂളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമൊക്കെ അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള നല്ല കർഷകരിൽ, അതായത് ജൈവ കർഷകരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുക ചെയ്യുന്നു.
1: ഓക്കേ, അപ്പോൾ ഈ പ്രൊഡക്ട്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഴ്സ് ചെയ്യുമ്പോൾ അത് ഓർഗാനിക് ആണെന്നും ഉറപ്പുവരും.
0: ആ, ഉറപ്പുവരുത്തും. അത് അങ്ങനെയുള്ള നമ്പറാണ് നമുക്ക് കിട്ടുക. കൃഷി ഓഫീസ് വഴിയാണല്ലോ, അപ്പൊ നമുക്ക് അതൊരു ധൈര്യമാണ്, വിഷമല്ല എന്നുള്ളത്.
1: പിന്നെ ഈ മുരിങ്ങയിലെ കുറിച്ച് പറയാറുണ്ടല്ലോ, നമ്മൾ ഫ്രഷ് ആണെങ്കിൽ അത് പറിച്ചു വെച്ച് ഒത്തിരി നേരം വെച്ചിട്ട് യൂസ് ചെയ്യും.
0: എടുക്കാറില്ല അങ്ങനെ, രാവിലെ ഇവര് കൊണ്ടുവരും. പിന്നെ ഞാൻ ആ ഒരു 1 ഇയർ ശരിക്കും സഫർ ചെയ്ത് തന്നെയാണ് ചെയ്തത്. മിഷനറീസ് ഒന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ചെയ്തത്. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു, ഡിസംബർ ആയപ്പോഴാണ് നമ്മൾ ഡീഹൈഡ്രേറ്റർ വാങ്ങിയത്.
1: ഇതൊക്കെ ഒരു ബിസിനസ് പ്ലാൻ ആദ്യമേ ചെയ്തായിരുന്നു?
0: ഇല്ല, അങ്ങനെ ഒന്നും എനിക്ക് അറിയൂലായിരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടറും തേടി,
0: അത് ഇങ്ങനെ ഒരു ദിവസം അങ്ങനെ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു അങ്ങനെ ഡിസ്കസ് ചെയ്ത് വന്നപ്പോ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അപ്പൊ ഞങ്ങള് ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കട്ടെ, 1 ഇയർ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യോ എന്ന് ചോദിച്ചു. പക്ഷെ വേറെ ആർക്കും കൊടുക്കരുതെന്ന് അന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ എഗ്രിമെന്റ് വെച്ചു, മുദ്രപത്രത്തിൽ എഴുതി, ഒരു 11 മന്ത്സ്.
1: അപ്പൊ നമ്മുടെ പ്രൊഡക്ട്സ് നല്ലതാണെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ കാണും
0: ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ഒരു 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എറണാകുളവും കോട്ടയവും ഒരാള് തന്നെയാണ് രണ്ടും എടുത്തത്. അപ്പൊ ആ സ്ഥലങ്ങളിലും അദ്ദേഹം വഴി പോകുന്നുണ്ടായിരുന്നു നന്നായിട്ട്.
1: ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ ഈ 3 ഇല കൊണ്ട് പൗഡർ ഉണ്ടാക്കുന്നുണ്ട്, ഫ്രഷ് ഇല കൊടുത്ത് പിന്നെ ക്യാപ്സൂളും ചെയ്തെന്ന് പറഞ്ഞു. ഇത് വെച്ച് നമ്മള് കഴിക്കാൻ പറ്റുന്ന മറ്റ് പ്രൊഡക്ട്സ് വല്ലതും ഒക്കെ ചെയ്തായിരുന്നു?
0: ആ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ലഡു. പിന്നെ ഞാൻ ഓരോരോ പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. ഇത് വെച്ചിരുന്നാ പോരല്ലോ, എനിക്ക് ഇന്നും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, കൂടുതൽ കൂടുതൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോ അത് കാരണം ഞാൻ പിന്നെ ലഡു എല്ലാം തനിയെ എന്നെ കണ്ടുപിടിച്ചതാണ്. ഹൽവ, പായസം, അതെല്ലാം ഞാൻ ട്രൈ ചെയ്തു മുരിങ്ങയിലയിൽ നിന്ന്.
1: ഇതിന്റെയൊക്കെ നല്ല ഡിമാൻഡ് ആയിരുന്നു അല്ലേ? മുരിങ്ങയില ന്യൂട്രീഷ്യസ് ആണ്.
0: അതെ അതെ, ലഡു ഒക്കെ നന്നായി പോകുന്നതാണ്, പ്രോഡക്റ്റ് ആണ് ലഡു. ബേസ് വന്ന കപ്പലണ്ടിയാണ് അതിന്റെ.
1: ഓക്കെ, മൈദ യൂസ് ചെയ്യത്തില്ല?
0: ഇല്ല ഇല്ല, ഒരു പ്രോഡക്റ്റിലും നമ്മൾ മൈദയും വൈറ്റ് ഷുഗറും യൂസ് ചെയ്യുന്നില്ല.
1: അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തപ്പോ ആദ്യം സ്വന്തം ഉണ്ടാക്കി നോക്കിയോ, അതോ എവിടെങ്കിലും നമ്മള് ലബോറട്ടറിയിൽ വല്ലതും കൊടുത്ത അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യിപ്പിച്ചോ? എങ്ങനെയൊക്കെ
0: നമ്മൾ ശരിക്കും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ തന്നെ പരീക്ഷണം എന്റെ കിച്ചണില്, അത് കഴിഞ്ഞിട്ട് നമ്മളത് നെയ്ബേഴ്സിന് കൊടുക്കും. അറിയാലോ, നമ്മളൊന്ന് കഴിക്കുമ്പോൾ നെയ്ബേഴ്സിന് കൊടുത്തിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാർക്കറ്റ്. എല്ലാ പ്രോഡക്റ്റും പക്ഷേ ഫസ്റ്റ് സക്സസ് ആവണം എന്നില്ല. ഇപ്പോഴും ഞാൻ തോറ്റിരിക്കുന്ന 1-2 കാര്യങ്ങൾ, ഞാൻ റോസ് മിൽക്കൊക്കെ എനിക്ക് എന്റേതായ ഒരു, അത് ഞാൻ സക്സസ് ആയിട്ടില്ല, ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
1: മേഡം, ഈ 31 ഇലകൾ ഇതിന്റെ എല്ലാം പേര് ഓർമ്മയുണ്ടോ, പറയാൻ സാധിക്കുമോ?
0: മുക്കുറ്റി, ചെറുള, കുടങ്ങൽ, പിന്നെ കാരയില, യശങ്കല, പിന്നെ മലതാങ്ങി, അങ്ങനെ കുറേ ഉണ്ട്.
1: ഓക്കെ, അപ്പൊ ഈ ഇലകളൊക്കെ, ഇത് ആദ്യത്തെ 3 എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, കരിവേപ്പില എല്ലായിടത്തും ഉണ്ട്, ചീരയും കിട്ടും, മുരിങ്ങയിലയും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഈ മറ്റേ ഇലകളൊക്കെ ഈസി ആയിട്ട് ലഭ്യമാണ്.
0: പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് സർ, എന്റെ അഭിപ്രായത്തിൽ മുരിങ്ങയില കിട്ടാൻ വലിയ കഷ്ടമാണ്. പക്ഷെ നമുക്ക് ഒത്തിരി ഇപ്പൊ ബൾക്കോടെ 50 kg അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ഇപ്പോഴും നെട്ടോട്ട് ഓടുകയാണ് മുരിങ്ങയിലയ്ക്ക് വേണ്ടി. മറ്റതൊക്കെ എനിക്ക് ഒന്ന് കുറച്ചാവുമ്പോഴത്തേക്കും കിട്ടാറുണ്ട്. സമ്മറിൽ മുക്കുറ്റി കിട്ടാറില്ല, സമ്മർ ആവുമ്പോ നമ്മൾ ആ ലേഹ്യം ഉണ്ടാക്കാറില്ല, അതാണ് കിട്ടാറ്.
1: ഈ കർഷകരുടെ അടുത്ത് പറയാറുണ്ട്, ഈ മുരിങ്ങ നിങ്ങൾ നട, ഇല ഞാൻ മേടിക്കാം.
0: ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിൽ മേടിക്കാം എന്ന് പറയാറുണ്ട്.
1: അപ്പൊ അങ്ങനെയും ആൾക്കാർ അട്രാക്ട് ആയിട്ട് വരുന്നുണ്ടോ?
0: ഭയങ്കര സന്തോഷമാണ് ഈ മുരിങ്ങ ഇല എനിക്ക് തരുമ്പോ അവർക്ക് ഭയങ്കര, കാരണം അവര് വെറുതെ വെട്ടിക്കളഞ്ഞിരുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിന് അവർക്ക് നല്ല ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പൊ കൊണ്ടുതരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി എന്ന് മാം കൊണ്ടുതരണം അങ്ങനെ ചോദിച്ചിട്ടാണ് പോവുക.
1: ഓക്കെ, അത് നമ്മൾ ഓർഡർ കൊടുക്കും, ഈ സമയത്ത് നമുക്ക് വേണം, അതനുസരിച്ച് അവര്.

0: ചെയ്ത് പറയും, ഫോൺ ചെയ്ത് പറയും ഇന്ന ദിവസം ഇപ്പൊ വെനസ്ഡേ വേണം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമുക്ക് നാളെ നവരയിലൊക്കെ വേണം, അപ്പൊ അത് ഞാൻ ഇന്ന് രാത്രി പറയും, അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കൊണ്ടുവരും.
1: അതിന്റെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്കൊരു ഉണ്ട്,
0: കുറെ ആൾക്കാർ, കുറെ സാധുക്കളായ നല്ല മനുഷ്യര്.
1: ലഡു പായസം എന്ന് പറഞ്ഞാൽ അതൊക്കെ പായസം മിക്സ് ആണോ അതോ?
0: ഇല്ല ഇല്ല, പായസം മിക്സ് ആക്കിയിട്ടില്ല, നമ്മൾ അല്ലാതെ ആണ്, റെഡി ടു കുക്ക് അല്ല.
1: നമ്മളിങ്ങനത്തെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ FSSI രജിസ്ട്രേഷൻ വേണം, മറ്റു കാര്യങ്ങളൊക്കെ വേണം,
0: എല്ലാം
1: അതൊക്കെ ആദ്യമേ ചെയ്തായിരുന്നു.
0: അത് ആദ്യമേ ചെയ്തായിരുന്നു, കാരണം നമുക്ക് ആദ്യമേ തന്നെ പുതിയ ഒരു സാധനം പരീക്ഷിക്കാനുള്ള ഒരു ത്വര ജനങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതൊന്നും അവർ കേട്ടിട്ടില്ല. ഈ മുരിങ്ങ ലഡു എന്ന് പറയുമ്പോൾ എല്ലാവരും കയ്പുള്ളൊരു സാധനമെന്നാണ് ഇപ്പോഴും പലരും ധരിച്ചിരിക്കുന്നത്, നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്, UK, Canada. അപ്പൊ അങ്ങോട്ടൊക്കെ നമുക്ക് നല്ല ഡിമാൻഡ് ആദ്യമേ ഉണ്ടായിരുന്നു.
1: കേറ്റിയായി
0: നമുക്ക് എല്ലാ ഏജൻസ് ത്രൂ ആണ്. ഇപ്പോഴും എനിക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഇല്ല, അല്ലാതെ ആൾക്കാർ വരുമല്ലോ, ഇപ്പൊ UK എന്നൊക്കെ ഫാമിലീസ് വരുമല്ലോ, അവർ ബൈ ഹാൻഡ്
1: കൊണ്ടുപോകും. അപ്പൊ ഈ പ്രൊഡക്റ്റ് വേണം, രണ്ടു മൂന്ന് പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ്, നമ്മുടെ പായസം, ലഡു, പിന്നെ ഹലുവ, ഇതൊഴിച്ച് വേറെങ്കിലും എക്സോട്ടിക് പ്രൊഡക്റ്റ്, നമ്മള് സെപ്പറേറ്റ് നമ്മള് അറിയാത്ത പ്രൊഡക്ട്സ്, അങ്ങനത്തെ
0: ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പേട ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതലും മുരിങ്ങയിലയാണ് നമ്മള് മുക്കുറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. മുക്കുറ്റി ലേഹ്യം നന്നായി പോകുന്നുണ്ട്.
1: അതിന്റെ ബെനിഫിറ്റ്സ് എന്തുവാണ്?
0: മുക്കുറ്റി നമ്മൾ ശരിക്കും പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞാണ് ട്രിവാൻഡ്രം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഈ ഷെൽഫ് ലൈഫ് എനിക്ക് അന്നും ഇന്നും ഒരു പേടിയാണ്, എങ്ങാനും ചീത്താവോ. നമ്മൾ ഈ DTDC ത്രൂ അയക്കുമ്പോൾ ചിലപ്പോൾ അത് വഴിയിൽ എന്തെങ്കിലും ഇഷ്യൂ കാരണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ സാധനം കറക്റ്റ് കിട്ടൂല കസ്റ്റമറിൻ്റെ കയ്യിൽ. അപ്പം എനിക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നത് വരെ ടെൻഷനാണ്, കാരണം പിന്നെ ഒരു മൂന്ന് ദിവസം ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 days അവർക്ക് കിട്ടുള്ളൂ വീട്ടിൽ വയ്ക്കാനായിട്ട്, അതൊരു ടെൻഷനാണ്. പക്ഷേ ഇപ്പോൾ നമ്മളെ KSRTC കൊറിയർ സർവീസ് ഉണ്ട്, ഭയങ്കര സന്തോഷമാണ് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ അത് അന്ന് തന്നെ, ഇപ്പം നമുക്ക് തൃശ്ശൂർ വരെ ഉള്ളത് അന്ന് തന്നെ കിട്ടും, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ കിട്ടും. ഈ പ്രോഡക്റ്റ് എല്ലാം ബസ്സിന് തന്നെ പോകും, ബസ് എപ്പോൾ എത്തുമോ അപ്പോൾ സാധനം കിട്ടുമല്ലോ അവർക്ക്.
1: ഈ ക്യാപ്സൂളൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ അകത്തെ കണ്ടന്റ് എന്തുവാണ്, അതൊക്കെ നമ്മൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുവോ?
0: ടെസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങ പൗഡർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് നമ്മുടെ മുരിങ്ങ പൗഡർ എപ്പോഴും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തന്നെ പറഞ്ഞത്. പക്ഷെ അതെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ പലരിൽ നിന്ന് എടുക്കുമ്പോൾ മണ്ണിൻ്റെ ആ ഒരു ന്യൂട്രിറ്റീവ് വാല്യൂ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, പലരും പല രീതിയിലല്ലേ മുരിങ്ങയൊക്കെ വളർത്തുക. അപ്പോൾ ആ ഒരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അത് വലിയ വേരിയേഷൻ വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൗഡർ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പൗഡർ വെച്ചിട്ട് തന്നെയാണ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ക്യാപ്സ്യൂളായാലും ലഡുവിനകത്തായാലും സെയിം പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
1: ക്യാപ്സൂളിന് വേണ്ടി ആ ക്യാപ്സൂൾ നമ്മൾ വരുത്തുമായിരിക്കും, പിന്നെ അത് ഫിൽ ചെയ്യും.
0: അതെ അതെ അതെ.
1: ഓക്കെ, അപ്പൊ അത്
0: കുട്ടി കുട്ടി മെഷീനറീസ് ഉണ്ട്, അത് നമുക്ക് കൈകൊണ്ട് പറ്റില്ലല്ലോ.
1: അപ്പൊ ഇതിനൊക്കെ ഈ മെഷീൻസ് ഒക്കെ എങ്ങനെയാണ്, സ്വന്തം നമ്മൾ തേടി പിടിച്ചതാണോ?
0: അതെ അതെ, നമ്മൾ തന്നെ ഇങ്ങനെ
1: സെർച്ച്
0: ചെയ്ത്. അതെ അതെ, ഇപ്പോഴും നമ്മൾ റിട്രോട്ട് മെഷീനും നൂഡിൽസ് ആൻഡ് പാസ്തയും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട്, ഞാനിപ്പോ 7 lakh അങ്ങനെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക്. ഇത് തന്നെ 23,000, 20,000 കുട്ടി കുട്ടി മെഷീൻസ് ഉണ്ട്, അപ്പൊ അതൊന്നും വാങ്ങണമെന്നുണ്ട്.
1: പിന്നെ ഈ പാക്കേജിങ് എങ്ങനെ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും പാക്കേജിങ് ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണല്ലോ.
0: അതെ, നമുക്ക് ഇതൊക്കെ ഒരു ദൈവകടാക്ഷമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് ടെക്നോളജിയുടെ എല്ലാം കൃഷി ഓഫീസ് വഴി തന്നെയാണ് വന്നത് കേട്ടോ. ആ ഒരു പാക്കിംഗ് ടെക്നോളജിയുടെ ഒരു ക്ലാസ് കിട്ടി. ആദ്യം നമ്മൾ തനിയെ തന്നെയാണ് ഓരോന്ന് കണ്ടുപിടിച്ച്, ഗ്ലാസ് ബോട്ടിലാണ് എൻ്റെ മുരിങ്ങ പൗഡറല്ല, ഒരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് അല്ല, ഗ്ലാസ് ബോട്ടിലായിരുന്നു കൊടുത്തിരുന്നത്. പിന്നീടാണ് നമ്മൾ ഇത് കൂടുതൽ പഠിച്ചപ്പോൾ കുറച്ചുകൂടെ അതിലൊരു മാറ്റം വരുത്തി.
1: അപ്പോൾ അത് പാക്കേജിങ്ങും നമ്മുടെ ലേബലും നമ്മുടെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്.
0: നമ്മുടെ ലേബൽ അല്ലാതെ പോകുന്നതുകൊണ്ട് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് KG wise എടുത്തിട്ട് റീപാക്ക് ചെയ്യുന്നവരുണ്ട്, കുട്ടി കുട്ടി പാക്കറ്റാക്കി കൊടുക്കുന്നവരുണ്ട്. ഒരുമിച്ച് കൊണ്ടുപോയിട്ട് അവർ കുട്ടി കുട്ടി പാക്കറ്റാക്കി 50 gram, 100 gram കുഞ്ഞ് പൗച്ചിലാക്കി
1: കൊടുക്കുന്നുണ്ട്.
0: എനിക്ക് അധികം അങ്ങനെ ഒരുപാട് സ്റ്റാഫ് ഒന്നുമില്ല, 3 പേരേ ഉള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇലകള് കഴുകാനൊക്കെ 2 പ്രാവശ്യം ഒരേ, 3rd എനിക്ക് 1 പ്രാവശ്യം എനിക്ക് അത് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പം 3rd പ്രാവശ്യം ഞാൻ കഴുകും, മഞ്ഞള് നമ്മൾ ഇട്ടിട്ടാണ് കഴുകുക. അതുപോലെയാണ് മുക്കുറ്റിയും എല്ലാം. പിന്നെ ഈ മുക്കുറ്റി ലേഹ്യത്തിന് തേങ്ങാപ്പാലും കരിപ്പെട്ടിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ലേഹ്യം ഉണ്ടാക്കുക. അപ്പൊ തേങ്ങാ പാലൊക്കെ അവരെടുത്തു തരും. ഈ 3 മണിക്കൂറുള്ള ഇളക്കല് എന്റെ പരിപാടിയാണ്,
1: സ്വന്തം ചെയ്യും,
0: ഞാൻ തന്നെ ചെയ്യും. പിന്നെ ജസ്റ്റ് ഒരു 1 മിനിറ്റ്

0: കൊല്ലം വന്നിരുന്നിട്ട് അവരെ ഒന്ന് ഏൽപ്പിക്കുന്നല്ലാതെ മെയിനായിട്ട് ഞാൻ തന്നെയാണ് ചെയ്യണത്. മന്ദാഗ്നിയിൽ സിമ്മിൽ വെച്ചിട്ട് നമ്മൾ പതിയെ ചെയ്തെടുക്കേണ്ടതെങ്കിൽ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ.
1: നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും
0: എല്ലാത്തിലും ഉണ്ട്.
1: ഈ ഒരു 3 വർഷത്തെ ജേർണി മാഡം എങ്ങനെയാണ് ഇങ്ങനെ വിലയിരുത്തി?
0: നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ടെൻഷനുള്ള ഇഷ്ടപോലെ മുഹൂർത്തങ്ങൾ. നമുക്ക് ലേഹ്യം DTDC സ്ട്രൈക്കായിട്ട് 7 ദിവസം വഴിയിൽ കിടന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ലേഹ്യം ചിലപ്പോൾ ചീത്ത ആവുകയാണെങ്കിൽ തിരിച്ചു കൊടുക്കാം എന്നുള്ള പേയ്മെൻ്റ് ഒന്നുകിൽ തിരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സാധനം കൊടുക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ സാധനം അവരുടെ കയ്യിൽ എത്തിയാലേ, കാരണം ഷെൽഫ് ലൈഫ് കുറവാണ്. അതൊരു അത് മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ.
1: 3 വർഷമായി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കേൾക്കുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് പുതിയൊരു സംരംഭം ഇത് മാത്രമല്ല,
0: അപ്പൊ
1: അതിൽ വരുമ്പം ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? താങ്കളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്തുവാണ് പറയാൻ ഉദ്ദേശിച്ചത്?
0: എക്സ്പീരിയൻസിൽ നിന്ന് ഹാർഡ് വർക്ക് വേണം ഒന്നാമത്തെ കാര്യം. ഞാൻ രാത്രിയും പകലും ഇല്ലാതെ 1 വർഷം പണിയെടുത്തു. രാത്രിയൊക്കെ എനിക്ക് നല്ല പണിയായിരുന്നു. ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ സത്യസന്ധമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും റിസൾട്ട് കിട്ടിയിരിക്കും. 100% യാതൊരു സംശയവും വേണ്ട. പിന്നെ എല്ലാവരും അനാവശ്യമായിട്ട് ആദ്യമേ കുറേ മെഷീനറീസ് ലോൺ എടുത്തും ഒക്കെ വാങ്ങി. അപ്പം നമുക്ക് അവരുടെ ഒരു ഫാക്ടറി കാണുമ്പോൾ എനിക്കറിയാം, പക്ഷെ കാണുന്നവർക്ക് അത് തോന്നാറുണ്ട്, അയ്യോ എന്തൊക്കെ മെഷീനറീസ്, ഇത്രയും വലിയ ബിസിനസ്, അങ്ങനെ തോന്നാറുണ്ട്. അത് ശരിക്കും വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ്, ഞാൻ ഇതുവരെ ലോൺ എടുത്തിട്ടില്ല. അപ്പൊ എൻ്റെ ഈ ഡീഹൈഡ്രേറ്റർ എന്ന് പറയുന്നത് എൻ്റെ പ്രോഫിറ്റിൽ നിന്ന് 78,000 വന്നതാണ് ഞാൻ ഡീഹൈഡ്രേറ്റർ ഡിസംബറിൽ മേടിച്ചത്. ജനുവരി തൊട്ട് ഡിസംബർ വരെ എനിക്കില്ല ഡീഹൈഡ്രേറ്റർ. നിഴലിൽ ഉണക്കിയാണ് നമ്മൾ ആദ്യം കൊടുത്തിരുന്നത്. സാറിനറിയാം, പ്രശാന്ത് സാറിന് ഇതെല്ലാം അറിയാം. കാരണം ആദ്യത്തെ 5 കിലോ പാവയ്ക്ക ഫുൾ നാശമായിപ്പോയി. പാവയ്ക്ക ക്യാപ്സ്യൂളിന് വേണ്ടിയിട്ട് അപ്പോൾ ആ മഴ സമയമായിരുന്നു. മഴ സമയത്ത് നമ്മളെ ഡൈനിങ് ടേബിളിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് ഇത് ഇടുക. അപ്പോൾ മഴയാവുമ്പോൾ ഇത് വിചാരിച്ച പോലെ നമുക്ക് ഉണങ്ങി കിട്ടില്ല നിഴലിൽ ഉണക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഫ്ലോപ്പായിട്ടുണ്ട്. മുരിങ്ങയാണെങ്കിലും നമുക്ക് നല്ല ചൂടുള്ളപ്പോൾ ഒരു സമയം എടുക്കും. അതായത് 8 മുതൽ 10 ദിവസം വരെ നല്ല ആ ഒരു കിലുക്കില ആവുമല്ലോ, ഒരു ക്രിസ്പിനെസ് അങ്ങനെ എങ്കിലേ പൊടിക്കാൻ പറ്റുള്ളൂ. ആവാനായിട്ടൊരു സമയം എടുക്കും. പക്ഷെ ഡീഹൈഡ്രേറ്റർ ആവുമ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ രാത്രി കൊണ്ട് നല്ല നീറ്റായി നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും.
1: ഇപ്പൊ മാഡം പറയുന്നതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഓടിക്കേറി അങ്ങ് വലിയ മെഷീൻസ് ഒന്നും മേടിക്കാതെ
0: അഭിപ്രായമാണ് അത്. എന്നെ എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല. കാരണം ഇപ്പോഴും മെഷീനറീസ് ഇല്ലാതെ അയ്യോ ഇത്രയും മേടിച്ചിട്ട് തുടങ്ങാം എന്ന് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായമാണ്.
1: അപ്പൊ മാഡം താങ്കളുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. ഇലകൊണ്ടാണ് എല്ലാ വിഭവങ്ങളും താങ്കൾ?
0: പൂക്കളുണ്ട്, നമ്മൾ പറയാൻ വിട്ടുപോയി. നമ്മൾ ഹിബിസ്കസും ശംഖുപുഷ്പവും മഞ്ഞ മന്ദാരം അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതും ചെയ്യുന്നുണ്ട്.
1: അത് വെച്ച് എന്താണ് ചെയ്യുന്നത്?
0: അത് വെച്ചിട്ട് നമ്മൾ ഈ ടീക്ക് ബട്ടർഫ്ലൈ ബ്ലൂ ടീ ഉണ്ടല്ലോ, ശംഖുപുഷ്പം ചായ, പിന്നെ ഹിബിസ്കസ് ആണെങ്കിലും ഉണ്ടല്ലോ ചെമ്പരത്തി ചായയുണ്ട്, പിന്നെ ചെമ്പരത്തിയുടെ ജെല്ല്, അങ്ങനെ കുറെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്.
1: ഈ പൂക്കളും ഇതേമാതിരി ഫാമസിന്റെ കയ്യിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യും?
0: കുറച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ട്.
1: സ്വന്തം ചെയ്യുന്നുണ്ടോ? കുറച്ച്
0: വീട്ടിൽ കുറച്ചുണ്ട്, ബാക്കി നമുക്കത് തികയാറില്ല, അപ്പൊ പുറത്തുനിന്ന് എടുക്കും.
1: മാഡം താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻ നമുക്ക് ഇന്ന് ചെയ്യാൻ സാധിച്ചു.
0: നന്ദി സാർ, ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് നന്ദി.
2: ഇലവർഗങ്ങളിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. തിരുവനന്തപുരം പാപ്പനംകോടുള്ള ശ്രീമതി സിന്ധു വി ചന്ദ്രനുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിന്ധു വി ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം: 8714978828.

0: രാഷ്ട്രീയ കൃഷി വികാസ് യോജന. കൃഷി മേഖലയുടെ സമഗ്ര വികാസമാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിത്തറ. ഈ ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന, ചുരുക്കത്തിൽ RKVY. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കർഷകരുടെ വരുമാനം ഉയർത്തുക, കൃഷിയെ ആധുനികവും ലാഭകരവുമായ മേഖലയാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കൃഷി വ്യത്യസ്തമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കാർഷിക വികസന പദ്ധതികൾ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കാൻ RKVY കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നു. കൃഷി, മൃഗസംരക്ഷണം, മത്സ്യബന്ധനം, തോട്ടവിളകൾ, കൃഷി യന്ത്രവൽക്കരണം, കാർഷിക വിപണനം തുടങ്ങിയ മേഖലകളിൽ ഈ പദ്ധതി പിന്തുണ നൽകുന്നു. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഒരു സഹായ പദ്ധതി മാത്രമല്ല, കൃഷിയുടെ ഭാവി ശക്തിപ്പെടുത്തുന്ന ദീർഘദർശനമാണ്. സംസ്ഥാനങ്ങളുടെയും കർഷകരുടെയും പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ കൃഷിയെ കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമായ മേഖലയായി മാറ്റുന്നു. യോഗ്യതയുള്ളവർ ഈ പദ്ധതിയുടെ പ്രയോജനം പരമാവധി ഉപയോഗപ്പെടുത്തണം.
1: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: കൃഷിയിൽ മണ്ണു പരിശോധനയുടെ പ്രാധാന്യം എത്രമാത്രമെന്നത് നമുക്കറിയാവുന്നതാണ്. എന്നാൽ തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ശരിയുത്തരം: പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി

0: ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ചെടികൾ വരിവരിയായി നട്ടിരിക്കുകയാണെങ്കിൽ രണ്ടു വരികൾക്കിടയിൽ നിന്നുമാണ് സാമ്പിൾ എടുക്കേണ്ടത്. ശേഖരിച്ച മണ്ണ് ആറുമാസം കാലാവധിക്ക് ശേഷം പരിശോധനയ്ക്ക് അയക്കുവാൻ പാടുള്ളതല്ല. മണ്ണ് വെട്ടിമാറ്റിയ കുഴിയിൽ നിന്നും മുകളറ്റം മുതൽ അടിവരെ 2 മുതൽ 3 സെന്റിമീറ്റർ ഘനത്തിൽ ഒരു വശത്തു നിന്നും മണ്ണ് അരിഞ്ഞെടുക്കുക. ഒരു പുരയിടത്തിന്റെ മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കാൻ സിഗ്സാക് രീതിയിൽ നീങ്ങേണ്ടതാണ്. ഒരേ സ്വഭാവമുള്ള ഒരേക്കർ സ്ഥലത്തു നിന്ന് 5 മുതൽ 10 സബ് സാമ്പിളുകൾ ശേഖരിക്കേണ്ടതാണ്. ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണും കല്ലും മറ്റ് സസ്യഭാഗങ്ങളും നീക്കി കട്ടകൾ ഇടിച്ച് നല്ലതുപോലെ കൂട്ടിക്കലർത്തുക. ഉണങ്ങിയ മണ്ണ് സാമ്പിൾ തുണിസഞ്ചിയിലോ പ്ലാസ്റ്റിക് സഞ്ചിയിലോ നിറച്ച് പരിശോധനയ്ക്ക് അയക്കാം. സാമ്പിൾ തിരിച്ചറിയാനുള്ള നമ്പരോ കോഡോ മാഞ്ഞു പോകാതിരിക്കത്തക്ക വിധം സഞ്ചിക്കുള്ളിലും പുറത്തും വയ്ക്കുക. മണ്ണ് സാമ്പിളിനോടൊപ്പം അയക്കുന്ന ഫോറത്തിലും ഈ കോഡ് നമ്പർ രേഖപ്പെടുത്തേണ്ടതാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് ആദരമായി 500,000 രൂപ സമ്മാനത്തുകയുള്ള ശ്രീ ഉമ്മൻചാണ്ടി സ്മാരക അവാർഡ് പുതിയതായി ഏർപ്പെടുത്തി. 2025 സംസ്ഥാന കർഷക അവാർഡുകൾക്ക് സർക്കാർ അംഗീകാരം നൽകി. ഇതോടൊപ്പം മട്ടുപ്പാവ് കൃഷി ചെയ്യുന്ന മികച്ച കർഷകൻ, അർബൻ റൂഫ് ടോപ്പ് ഫാർമർ, ഉദ്യാന ശ്രേഷ്ഠ എന്നീ രണ്ട് പുതിയ വിഭാഗങ്ങളും 50,000 രൂപ വീതവും ഫലകവും സർട്ടിഫിക്കറ്റും ഉൾപ്പെടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകെ 38 വിഭാഗങ്ങളിലായാണ് ഇത്തവണ സംസ്ഥാന കർഷക അവാർഡുകൾ നൽകുന്നത്. അവാർഡുകൾക്കായുള്ള അപേക്ഷകൾ ഈ മാസം 13 വരെ ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ സമർപ്പിക്കാം. സംസ്ഥാന കർഷക അവാർഡുകളിൽ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുതമേനോൻ സ്മാരക അവാർഡ് 10,000,000 രൂപ, മികച്ച കൃഷിഭവനുള്ള വി വി രാഘവൻ സ്മാരക അവാർഡ് 500,000 രൂപ, പത്മശ്രീ കെ വിശ്വനാഥൻ മെമ്മോറിയൽ നെൽക്കതിർ അവാർഡ് 300,000 രൂപ, സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ അവാർഡ് 200,000, കേരകേസരി 200,000, പൈതൃക കൃഷി വിത്ത് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആദിവാസി ഉന്നതി സംഘത്തിന് ഉള്ള അവാർഡ് 200,000, മികച്ച ജൈവ കർഷകൻ 200,000 രൂപ എന്നിവയുൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലായി അംഗീകാരങ്ങൾ നൽകും. അപേക്ഷാ ഫോറങ്ങളും കൂടുതൽ വിവരങ്ങളും ബന്ധപ്പെട്ട കൃഷിഭവനുകളിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.keralaagriculture.gov.in സന്ദർശിക്കാം. അവാർഡുകൾ 2026 ഓഗസ്റ്റ് 17 നടക്കുന്ന സംസ്ഥാന കർഷക ദിനാഘോഷ ചടങ്ങിൽ വിതരണം ചെയ്യും.

കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടത്തപ്പെടുന്ന 3 വർഷ ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് പഠന പരിപാടിയിലേക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22 ആണ്. അഡ്മിഷൻ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾക്കായി സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക, www.admissions.kau.in. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്: 8714253165 അല്ലെങ്കിൽ 9446370726. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,400 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 24,000 രൂപ, കോട്ടയം 25,800 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,800 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടു കൂടിയത് 1,000-ന് നെയ്യാറ്റിൻകര, അടൂർ, കായംകുളം എന്നിവിടങ്ങളിൽ 20,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് നെയ്യാറ്റിൻകര 18,000 രൂപ, കോട്ടയം 25,000 രൂപ, എറണാകുളം 26,500 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700 രൂപ, തൊടുപുഴ 3,100 രൂപ, കട്ടപ്പന 2,800 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 67,000 രൂപ, അടൂർ 70,000 രൂപ, പാല 67,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,600 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,600 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ അഞ്ചുതെങ്ങ് 9,600 രൂപ, ആലപ്പുഴ ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,400 രൂപ. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 21,500 രൂപ, പുനലൂർ 26,000 രൂപ, കോട്ടയം 24,200 രൂപ, പാല 22,000 രൂപ. ഇതോടെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്നു രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർവൽ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കൂടുതൽ വളരുക, കൂടുതൽ നേടുക എന്ന മന്ത്രത്തിലൂന്നിയാണ് വികസിത ഭാരതത്തിനായുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
2: आज विकसित होने के लक्ष्य पर काम कर रहा है. ये वो भारत है जो कहता है ग्रो मोर अचीव मोर. हम 140 करोड़ एस्पिरेशन से भरे राष्ट्र है. हम अधीर है, बेसब्र है. हम दुनिया की सबसे तेजी से बढ़ती इकोनॉमी है.
1: മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രതിരോധ രംഗത്തെ തദ്ദേശീയ സംവിധാനങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ഓസ്ട്രേലിയയെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യൻ പ്രവാസികളെന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായം പങ്കുവച്ചു. മെൽബണിൽ നടന്ന 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഇൻഡോ പെസഫിക് മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിനായി സംയുക്ത പ്രതിരോധ സഹകരണ പ്രഖ്യാപനത്തിൽ ഇരുവരും ഒപ്പുവച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചതായി ശ്രീ മോദി അറിയിച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതിക സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ

0: ഫോറത്തിലും ഇരു പ്രധാനമന്ത്രിമാരും ഇന്ന് രാവിലെ പങ്കെടുത്തിരുന്നു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉപമന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പൊതുവായ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല സംയുക്ത പ്രസ്താവന അംഗീകരിച്ചത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ വെല്ലുവിളികൾക്ക് കൂട്ടായ മറുപടി നൽകാനുള്ള പ്രതിബദ്ധതയാണെന്ന് മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് പറഞ്ഞു. ബ്രിക്സ് ഡിജിറ്റൽ ബെസ്റ്റ് പ്രാക്ടീസസ് റിപ്പോസിറ്ററി, ബ്രിക്സ് ഡിജിറ്റൽ ശേഷി വികസന മാർഗരേഖകൾ എന്നിങ്ങനെ ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വെച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.

0: ബന്ധനായി ഇന്ത്യ മുന്നോട്ട് വെച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു.
1: വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. അതിർത്തി ജില്ലകളിൽ പോലീസ് സൂപ്രണ്ടുമാരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. നിയമപാലനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളിലൂടെ അതിർത്തി സുരക്ഷാ സംവിധാനം ശക്തമാക്കുകയാണ് സമ്മേളനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രശ്നബാധിത പ്രദേശങ്ങളിലെ സാഹചര്യം, കിഴക്കൻ മേഖലകളിലെ അനധികൃത കുടിയേറ്റം, ഡ്രോൺ ഭീഷണികൾ, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയവയും യോഗത്തിൽ വിലയിരുത്തുന്നു. കരസേനാ മേധാവി ജനറൽ ധീരജ് സേത്ത് ജമ്മുകശ്മീരിലെ പൂഞ്ചിൽ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ച് സുരക്ഷാ സാഹചര്യം വിലയിരുത്തി. വൈറ്റ് നൈറ്റ് കോർപ്സ് ആസ്ഥാനം അദ്ദേഹം സന്ദർശിച്ചു. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള എന്നിവരുമായും കരസേനാ മേധാവി കൂടിക്കാഴ്ച നടത്തി. കരസേനാ മേധാവിയായി ചുമതലയേറ്റ ശേഷമുള്ള ജനറൽ ധീരജ് സേത്തിന്റെ ആദ്യ പൂഞ്ച് സന്ദർശനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 2,85,00,000 രൂപയുടെ കൃഷിനാശം. വാഴകൃഷിയെയാണ് മഴക്കെടുതി പ്രധാനമായും ബാധിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: June 1 മുതൽ ഇന്നുവരെയുള്ള കണക്കുകൾ പ്രകാരം 1,493 കർഷകരുടെ 24 ഹെക്ടർ പ്രദേശത്തെ കൃഷിയാണ് നശിച്ചത്. 2,30,00,000 രൂപ വാഴകൃഷിയിൽ നഷ്ടമുണ്ടായതായി പ്രാഥമിക കണക്കുകൾ പറയുന്നു. 4 ഹെക്ടറിലധികം സ്ഥലത്തെ തെങ്ങ് കൃഷിക്കാണ് നാശമുണ്ടായത്. 36,00,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 1 ഹെക്ടറിലേറെ പ്രദേശത്തെ കവുങ്ങ് കൃഷിയും 60 ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷിയും നശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംബന്ധിച്ച് കർഷകരിൽ നിന്ന് അപേക്ഷകൾ പൂർണ്ണമായും ലഭിക്കുന്നതോടെ മാത്രമേ യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ എന്ന് കൃഷിവകുപ്പ് അധികൃതർ അറിയിച്ചു.
1: ഡിസ്പ്ലേ അസംബ്ലി, ലിഥിയം അയോൺ സെൽ, ഇൻഡക്ടർ കോയിൽ മൊഡ്യൂൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവയിൽ ഇളവ് വരുത്തിയ കേന്ദ്ര സർക്കാർ. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ തുടങ്ങിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇറാൻ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ തകർന്നതായ സമൂഹ മാധ്യമത്തിലെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ചിത്രം യമനിലെ ഏദൻ തീരത്ത് കഴിഞ്ഞ വർഷം നടന്ന സ്ഫോടനത്തിന്റേതാണെന്നും PAV വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഞായറാഴ്ച പുലർച്ചെ 2:30 മത്സരത്തിൽ നോർവെ ഇംഗ്ലണ്ടിനെയും 6:30 അർജന്റീന സ്വിറ്റ്സർലാന്റിനെയും നേരിടും. ഈ മാസം 15-ഉം 16-ഉമാണ് സെമിഫൈനൽ മത്സരങ്ങൾ. വിംബിൾഡൺ വനിതാ സിംഗിൾസ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമായി. അമേരിക്കയുടെ കോക്കോ ഗൌഫ് ചെക്ക് താരം കരോലിന മുച്ചോവയുമായി ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. തുടർന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ യുക്രൈന്റെ മാർട്ട കോസ്റ്റ്യൂക്ക് ചെക്ക് താരം ലിൻഡ നോസ്കോവയുമായി ഏറ്റുമുട്ടും. നാളെ നടക്കുന്ന പുരുഷ സിംഗിൾസ് സെമിഫൈനലിൽ അലക്സാണ്ടർ സ്വരേവ് ആർദർ ഫെറിയെയും യാനിക് സിന്നർ നൊവാക് ജോക്കോവിച്ചിനെയും നേരിടും. ഇറാനിലെ ബുഷേർ ആണവ നിലയത്തിന് സമീപം അമേരിക്ക വ്യോമാക്രമണം നടത്തിയതായി ആരോപിച്ച് ഇറാൻ. ആക്രമണങ്ങൾ അവസാനിപ്പിച്ചതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി അറിയിച്ചു. സംഭവത്തിൽ US അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാനെതിരെ അമേരിക്ക നടത്തിയ വ്യോമ ആക്രമണങ്ങൾക്ക് മറുപടിയായി പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ഇറാനും ആക്രമിച്ചിരുന്നു. ബഹ്റിൻ, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 2 ദിവസമായി തുടരുന്ന അമേരിക്കൻ വ്യോമാക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 78 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 11-12 നൂറ്റാണ്ടുകളിലെ 3 പുരാവസ്തുക്കൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓസ്ട്രേലിയ. ഭദ്രകാളി ദേവിയുടെ വെങ്കലശൂലം,

0: കരിങ്കല്ലിൽ തീർത്ത നന്ദി വിഗ്രഹം, കാർത്തികേയ ശില്പം എന്നിവയാണ് കൈമാറുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന വേളയിലാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത്. ഓണക്കാലം പ്രമാണിച്ച് യാത്രക്കാരുടെ സൌകര്യാർത്ഥം ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച സ്പെഷ്യൽ ട്രെയിനുകളിലേക്കുള്ള റിസർവേഷൻ ഇന്ന് രാവിലെ 8 മണി മുതൽ ആരംഭിച്ചു. ചെന്നൈ, കൊല്ലം ചെന്നൈ, തിരുവനന്തപുരം താമ്പരം തിരുവനന്തപുരം പ്രതിവാര എക്സ്പ്രസ് സ്പെഷ്യലുകളാണ് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ചത്. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മെൽബണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ സമാപനമായി. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗത്തിൽ അംഗീകാരം. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ 3 പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇനി കണ്ടെത്താനുള്ളത് 2 പേരെ. അതിർത്തി ജില്ലകളിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് രാത്രി 1:30 ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: യുവവാണി.
2: സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിലെ വയലിൻ വായന മത്സരത്തിൽ എ ഗ്രേഡ് നേടിയ വൈഷ്ണവി വർമ്മ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. കൂടെ മൃദംഗത്തിൽ രാഹുൽ എസ് ആർ നായർ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് യുവാണിയിൽ നമ്മളോടൊപ്പമുള്ളത് ഒരു യുവകലാകാരിയാണ്, വൈഷ്ണവി ആർ വർമ്മ. വൈഷ്ണവി ഇന്ന് നമുക്ക് വേണ്ടി വയലിനിൽ ചില കൃതികൾ വായിക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് വൈഷ്ണവി ഒന്ന് പരിചയപ്പെടാം. യുവാണിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: വൈഷ്ണവി. വൈഷ്ണവി ഒന്ന് പരിചയപ്പെടുത്താമോ, എന്ത് പഠിക്കുന്നു, എവിടെയാണ് വീട് എന്നൊക്കെ?
4: ഞാൻ GGHSS കോട്ടഹിൽ വഴുതക്കാട് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ്. ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ സ്ട്രീം എടുത്തിരിക്കുന്നത്. ഞാൻ ശ്രീകണ്ഠേശ്വരം ട്രിവാൻഡ്രത്തുനിന്ന് വരുന്നു. ഞാൻ വയലിൻ ആണ് വായിക്കുന്നത്.
3: എത്ര കാലമായി പഠിക്കാൻ തുടങ്ങിയിട്ട് വയലിൻ?
4: ഞാൻ 5 വയസ്സ് മുതലേ പഠിക്കുന്നുണ്ട്. മുത്തശ്ശനും അമ്മയുമാണ് എന്റെ ഗുരു. മുത്തശ്ശൻ പ്രൊഫസർ ഈശ്വര വർമ്മ, റിട്ടയർഡ് പ്രൊഫസറാണ്, ശ്രീ സ്വാതിർനാൾ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ നിന്ന് വയലിനിൽ റിട്ടയറായി. അമ്മ ഇപ്പോൾ ശ്രീ സ്വാതിർനാൾ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ തന്നെ ലെക്ചറായി സേവനം അനുഷ്ഠിക്കുന്നു.
3: അപ്പോൾ വീട്ടിൽ നിന്നാണ് ഈ വയലിനിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്?
4: അതെ അതെ.
3: മുത്തശ്ശനും അമ്മയും ആണ്. ശരി. മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നുണ്ടോ അതോ പണ്ട് മുതലേ വയലിൻ തന്നെയാണ്?
4: ഞാൻ വയലിനും പാട്ടും ആണ് പണ്ട് തൊട്ടേ പഠിക്കുന്നത്. പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു, 10th വെച്ച് ഞാൻ നിർത്തി
3: പഠിത്തത്തിന്റെ ഭാഗമായി.
4: അതെ അതെ അതെ.
3: ഇനി അപ്പൊ അങ്ങോട്ട് പഠിത്തവും കലയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പ്ലാൻ?
4: തീർച്ചയായിട്ടും.
3: ഇതൊരു സൈഡ് ബിസിനസ് അല്ല, കാര്യമായി തന്നെ ഫോക്കസ് ചെയ്ത് ഇതിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു. എത്ര സമയം വരെ പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസം?
4: 1 hour.
3: എന്നും 1 hour പ്രാക്ടീസ് ചെയ്യും നിരന്തരമായിട്ട്? ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യും അല്ലേ? നല്ല കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 5 വയസ്സിലെ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു പോയിന്റിൽ എനിക്കിത് മടുത്തു, ഞാൻ നിർത്തി പോവാണെന്ന് തോന്നിയിട്ടുണ്ടോ? അതോ അന്ന് മുതലേ ഇല്ല, എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ ഇതിൽ തന്നെ തുടരും എന്നൊരു രീതിയിലാണ്
4: നിർത്തിയൊന്നും പോവാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, അങ്ങനെ നിർത്തിപ്പോവാൻ തോന്നാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ എന്ന് പറയുന്നത്. എപ്പോഴും കേട്ടോണ്ടിരിക്കാൻ തോന്നും. കാരണം വീട്ടിലെല്ലാവരും എപ്പോഴും വായിക്കുന്നു, അപ്പൊ അത് കേട്ട് കൂടുതൽ ഇഷ്ടം മാത്രമേ തോന്നിയിട്ടുള്ളൂ.
3: ഈസ്റ്റേണാണ് പഠിച്ചതല്ലേ?
4: അതെ അതെ. ഞാൻ CBSE ആയിരുന്നു 10th വരെ, ഹോളി ഏഞ്ചൽസ് CBSE
3: സ്കൂളിലാണ്.
4: 25-26 ഇപ്പം കിട്ടിയത്. എ ഗ്രേഡ് കിട്ടിയത് സ്റ്റേറ്റിലാണ്. സ്റ്റേറ്റിൽ എ ഗ്രേഡ് മാത്രമേ ഉള്ളൂ, ഫസ്റ്റ് സെക്കൻഡ് എന്നില്ല. എ ഗ്രേഡ് ആണ് ഹയസ്റ്റ്. CBSEയിൽ ഞാൻ 10th വരെ അവിടെ പഠിച്ചുകൊണ്ട് സ്റ്റേറ്റ് വരെ പോയിട്ട് പാട്ടിനും വയലിനും എ ഗ്രേഡ് ഉണ്ടായിരുന്നു.
3: ശരി. അപ്പോ വൈഷ്ണവി വെറുമൊരു വയലിൻ കലാകാരിയല്ല, നമ്മുടെ സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി കൂടെയാണ് ഈസ്റ്റേൺ വയലിൻ. അപ്പോൾ നമുക്കിനി വൈഷ്ണവി വായിക്കുന്ന ചില കൃതികൾ കേൾക്കാം. ഓക്കെ,
4: താങ്ക് യു സർ. ആദ്യമായിട്ട് ഞാൻ വായിക്കാൻ പോകുന്നത് ഗജവദന കരുണാസദന ശ്രീരഞ്ജിനി രാഗത്തിലെ പാപനാശം ശിവ കൃതിയുടെ ആദ്യതാളത്തിലുള്ള കൃതിയാണ്.

ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് സ്മരസദ മാനസ എന്ന ബിലഹരി രാഗത്തിലുള്ള സ്വാതി തൃനാൾ കോമ്പോസിഷനാണ്. ആദ്യതാളത്തിലുള്ള കൃതിയാണ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമന്ത് ഗോപാൽ പാടിയ ലളിതഗാനം ആണ്. യുവാണി ഇവിടെ സമാപിക്കുന്നു. നന്ദി.
1: യുവവാണി.

പോളിഎൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PMOS കുറിച്ച് ഡോക്ടർ അശ്വതി ജി നാഥ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ, സമയം 8 മണി.
1: നേർമൊഴി.
2: നേർമൊഴിയിൽ ഇന്ന് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി നടത്തുന്ന അഭിമുഖം കേൾക്കാം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റൂബി ബാബു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമുക്കറിയാം, ഒരു ജനതയുടെ ചരിത്രവും സംസ്കാരവും അതിന്റെ പൂർണ്ണതയിൽ അടയാളപ്പെടുത്തുന്നത് അവരുടെ നാടോടി വഴക്കങ്ങളിലൂടെയും വാമൊഴി പാരമ്പര്യങ്ങളിലൂടെയുമൊക്കെയാണ്. പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്താത്ത, എന്നാൽ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നു പോകുന്ന ഈ സാംസ്കാരിക വൈഭവത്തെ തേടിയുള്ള യാത്രയാണ് മലയാളത്തിന്റെ ഈ ഫോക്ലോർ പഠനശാഖ നടത്തുന്നത്. നേർമൊഴിയിലെ ഇന്നത്തെ അതിഥി കേരളത്തിലെ ഫോക്ലോർ സാംസ്കാരിക ഗവേഷണ രംഗത്ത് 4 പതിറ്റാണ്ടോളമായി സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകി വരുന്ന ഒരു അക്കാദമീഷ്യനാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ മുൻ ഡീനും നെന്മാറ NSS കോളേജ് മുൻ പ്രിൻസിപ്പലുമായിരുന്ന ഡോക്ടർ അജിത് കുമാർ. സ്വാഗതം സർ.
4: നമസ്കാരം.
3: ഫോക്ലോർ, സാംസ്കാരിക പഠനം, ചലച്ചിത്ര പഠനം, അങ്ങനെ വിവിധ മേഖലകളിൽ അങ്ങയുടെ ഈ ഒരു കർമ്മമണ്ഡലം വ്യാപിച്ചു കിടക്കുകയാണ്. ഈ ഒരു സാംസ്കാരിക പഠനത്തിലേക്ക്, നാടോടി വിജ്ഞാന ശാഖയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അങ്ങയുടെ ചെറുപ്പകാലം അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ, ആ ഒരു യാത്ര പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: വാസ്തവത്തില് എന്റെ ജീവിതം തന്നെയാണ് ഇതിന്റെ എല്ലാം വഴികൾ. ചലച്ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവിഷ്കാരമാണ്. അതേപോലെ ഫോക്ക് എന്ന് പറയുമ്പോഴേക്കും പറഞ്ഞില്ല, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സമാനത പുലർത്തുന്ന ഒരു സംഘത്തെയും അതിന്റെ അറിവുകളെയുമാണ് ഫോക്ലോർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ഒരു സംഘത്തിൽ മലയാളി എന്ന നിലയിൽ ഞാൻ ഉൾപ്പെട്ടു നിൽക്കുകയാണ്. അപ്പൊ അതിന് ഒരുപാട് പ്രാദേശിക ഭേദങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതിന്റെ ഡൈവേഴ്സിറ്റിയാണ്. ഒന്നിലേക്ക് കേന്ദ്രീകരിക്കലല്ല വാസ്തവത്തിൽ. ആ ഒന്നിൽ തന്നെ നിരവധി ഭാവഭേദങ്ങളോടുകൂടി ആ ഒന്നിനെ അവതരിപ്പിക്കലാണ് ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത് എൻ്റെ പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളും അതിൻ്റെ നൊസ്റ്റാൽജിയയും വലിയൊരു ഘടകമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അക്കാദമിക് മേഖലകളിൽ ദീർഘകാലം ഞാൻ പലരും വേണ്ട എന്ന് വെച്ച് ഒഴിവാക്കുന്നതായിട്ടുള്ള കേരള സംസ്കാരത്തിൻ്റെ പഠനം, അമ്മട്ടിലുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെ ആ കേരള സംസ്കാരത്തിൻ്റെ പഠനത്തെക്കുറിച്ച് ഞാൻ അതിലേക്കെങ്ങനെ പോയപ്പോഴേക്കുമാണ് നോക്കുന്നത്, നമുക്ക് സംസ്കാര പഠനമല്ല ഉള്ളത്, പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് ഉള്ളത്, രാഷ്ട്രീയ ചരിത്രമാണ്. ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി അയാളുടെ അതിർത്തി എത്രത്തോളം വ്യാപിപ്പിച്ചു, അതേപോലെ തന്നെ അയാളുടെ അതിർത്തി എത്രത്തോളം ചുരുങ്ങി, ഇത് വായിച്ചിട്ട് നമുക്കെന്ത് ഗുണം? ജനതയെ നമ്മൾ തൊടുന്നില്ല. അപ്പം നമ്മൾക്ക് വേണ്ടത് എന്താണ്? ആ ഭരണത്തെ താങ്ങി നിർത്തുകയോ ആ ഭരണം അനുഭവിച്ചതായ ജനങ്ങളെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അറിവും നമുക്കതിൽ നിന്ന് ലഭിക്കുന്നില്ല. അങ്ങനെ ഒന്ന് ഇതൊരു തെറ്റായ പ്രവണതയല്ലേ എന്ന് പറഞ്ഞ് ഞാനത് ശ്രദ്ധിച്ച് വന്നപ്പോഴത്തേക്കുമാണ് ഇത് ഒരു രാജാവിനെയും ഇല്ലാതെയും ചരിത്രം നമുക്കുണ്ട്. ഹാരപ്പ, മോഹൻ ജദാരോ തുടങ്ങിയിട്ടുള്ളതിൽ എന്ത് രാജാവായിരിക്കുന്നത്? അവിടെ നമുക്കൊരു നല്ല ചരിത്രം, സാംസ്കാരിക ചരിത്രം കിട്ടുന്നുണ്ട്. അതിൻ്റെ സാധ്യതകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചപ്പോഴേക്കുമാണ് എനിക്ക് ഇതിലകത്തെ ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒരു വിശാലമായ പഠന മേഖലയായിട്ട് ഫോക്ലോർ തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് കലയുണ്ട്. ഇപ്പം ഞാൻ ഒരു സാഹിത്യ വിദ്യാർത്ഥിയാണ്, സ്വാഭാവികമായിട്ടും കലയ്ക്ക് പ്രാധാന്യം കൊടുത്തേ പറ്റൂ. അപ്പോൾ അതിനകത്തൊരു കലയുണ്ട്, വംശീയ വഴക്കങ്ങളുണ്ട്, എത്നിക് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോക്ലോറിൻ്റെ നിരവധി പഠന മേഖലകളിൽ ഉൾപ്പെട്ടതാണ് ഫോക്ലോർ. അതിനകത്ത് ചരിത്രമുണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, അതിനകത്ത് ഈ എത്നിക് സ്റ്റഡി അഥവാ വംശീയ പഠനമുണ്ട്, അതേപോലെ തന്നെ ഫോക്ക് മെഡിസിൻസ് ധാരാളമുണ്ട്. ഇങ്ങനെയുള്ള നിരവധി പഠന

0: മേഖലകൾ സംയോജിച്ചു നിൽക്കുന്ന ഫോക്ക് പഠനം എന്ന് പറയുന്നത്, അതെന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ജീവിതാവിഷ്കാരമായിട്ട് എനിക്ക് തോന്നി. അപ്പം അതിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുന്നത്, വാസ്തവത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ബി എക്കും പി ജിക്കും വരെ പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ അലങ്കാരങ്ങളെക്കുറിച്ചും മറ്റും ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകളും കടംകഥകളുമാണ് ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ഏറ്റവും ഉയർന്ന ആളുകളുടേതായ ഒരു സംസ്കാരമുണ്ട്. ഈ ഫോക്ക് രണ്ടായിട്ട് സംസ്കാരത്തെ തിരിക്കും. അധതലത്തിലുള്ള സംസ്കാരമുണ്ട്, ഉപരിതലത്തിലെ സംസ്കാരമുണ്ട്. ആ ഉപരിതലത്തിലെ സംസ്കാരം രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ എല്ലാ ഘടനയും ഘടകങ്ങളും നിമ്നതലത്തിലെ സംസ്കാരത്തിലുണ്ട്. നമ്മളിന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും മനസ്സും എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ള ചിന്താഗതിയെ സംബന്ധിച്ചിടത്തോളം ആ ചിന്താഗതിക്ക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ വ്യവഹാരം സാമാന്യതലത്തിൽ പൊതുതലത്തിൽ പ്രകടമാകുമ്പോഴാണ്. അതിന് ഏറ്റവും കൂടുതൽ ഫോക്ലോറിന് ഉപയോഗം ചെയ്യുന്നതെന്ന് എനിക്ക്, ഭാഷയെക്കുറിച്ചായാലും എല്ലാം ഞാൻ പഠന ആ മേഖല എന്ന് പറയുന്ന ആ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്.
1: അങ്ങയുടെ ചെറുപ്പകാലം, പ്രത്യേകിച്ച് അങ്ങീ പറഞ്ഞ പഴഞ്ചൊല്ലിനെ കുറിച്ചാണെങ്കിലും കടങ്കഥകളൊക്കെ ആണെങ്കിലും അതൊക്കെ നിറഞ്ഞ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അന്യമാകുന്ന അതൊക്കെ സമ്പന്നമായ അല്ലെങ്കിൽ അങ്ങനത്തെ അറിവുകളും അങ്ങനത്തെ അനുഭവങ്ങളും സമ്പന്നമായ ഒരു ചെറുപ്പകാലമായിരിക്കുമല്ലോ അങ്ങേക്ക്. അത് അങ്ങയെ സ്വാധീനിച്ചിട്ടുണ്ടോ? ചെറുപ്പകാലത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
0: തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ച ഒരാളാണ്, ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അന്ന് ഇടത്തരം കുടുംബം എന്നൊക്കെ പറയുമ്പോഴേക്കും വാസ്തവത്തിൽ സമ്പന്നമായ ഒരു കുടുംബത്തിന്റെ ക്ഷയിച്ച അവസ്ഥയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമെന്ന് പറയുന്നത് പുറം പണിക്കൊന്നും പോകാൻ പറ്റൂല, കാരണം കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. അപ്പൊ പിന്നെ പട്ടിണി എന്നൊക്കെ പറഞ്ഞത് കടിച്ചൊതുക്കാനേ പറ്റുള്ളൂ, അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾക്ക്. അത്തരത്തിൽ നിരവധി ദിവസങ്ങളിൽ പട്ടിണിയിൽ കിടന്നും പിന്നെ മറ്റ് ഉള്ള സ്ഥലത്ത് ചെറിയ തോതിലുള്ള കൃഷികളൊക്കെ ചെയ്തും അത് കിട്ടുന്ന ആദായങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു ഇതായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്നും പഠനത്തിന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയൊക്കെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഇവിടെ തിരുവനന്തപുരം വെള്ളായണി കായലിന്റെ തീരത്താണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്ന് നേമം സ്കൂളിൽ പോയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. 2 ഏല കിടക്കണം. അപ്പൊ ഈ ഏലകളുടെ മധ്യത്തിലൂടെ നടക്കുമ്പോഴത്തേക്കും മറ്റേ ഇടവപ്പാതി ഒന്നുകൊണ്ട് തന്നെ ഏകദേശം വെള്ളായണി കായലിൽ നിറയ്ക്കുന്ന ഒരു വലിയ തോടുണ്ട്, പള്ളിച്ചൽ തോട്. ഈ തോടിനെ കുറുകെ കടക്കാനായിട്ട് രണ്ടറ്റവും ചെത്ത ഒരു തെങ്ങും തടിയാണുള്ളത്. ഈ രണ്ടറ്റം ചെത്ത തെങ്ങും തടിക്ക് മുകളിലൂടെ ഞങ്ങൾ 5-6 പേര് കയറിഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ചാണ് അപ്പുറത്ത് പോകുന്നത്. ഏതാണ്ട് അരയോളം വെള്ളം ഓരോ ഏലായിലും ഉണ്ടാകും. ഇതും കടന്ന് അവിടെ ചെന്ന് പഠനവും കഴിഞ്ഞിട്ട് ഇതേപോലെ തിരിച്ച് വീട്ടിലെത്തുന്നതിനിടയ്ക്ക് എൻ്റെ അമ്മയും അച്ഛനും ഇവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ പഠിച്ചു. ഇന്നത്തെ തലമുറ നഷ്ടപ്പെടുത്തുന്ന അവിടെയാണ്. പഴഞ്ചൊല്ലുകൾ എടുത്തു നോക്കിക്കോളൂ. ജീവിതത്തിലെ ഏറ്റവും നല്ല തത്വശാസ്ത്രം, അനുഭവത്തിൽ നിന്ന് രൂപപ്പെട്ട ഏറ്റവും നല്ല തത്വശാസ്ത്രവും എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു തത്വശാസ്ത്രമല്ലേ വാസ്തവത്തിൽ പഴഞ്ചൊല്ല്? എത്ര മനോഹരമായിട്ടാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് അതിനകത്ത് പഠിപ്പിച്ചു പോകുന്നത് നോക്കുക. പ്രായം ചെന്നവരെ സംബന്ധിച്ചിടത്തോളം ആദരിക്കണം എന്ന് പറയുന്നത് വാസ്തവത്തിലെ മൂത്തവർ ചൊല്ലും, മുതുനെല്ലിക്കയും ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എന്ന് പറയുന്നിടത്ത് ആ പ്രായം ചെന്നവരോടുള്ള നമ്മുടെ മനോഭാവം എന്തായിരിക്കണമെന്നൊരു സമൂഹം നമ്മൾ പഠിപ്പിച്ചു.
1: ഇപ്പൊ സാറ് പറഞ്ഞു ഗവേഷണങ്ങളൊക്കെ നടത്തിയത് ഈ ഔദ്യോഗിക ജീവിതത്തോടൊപ്പം ഇത് ഇങ്ങനെ ഒരു മേഖലയിൽ വ്യാപരിക്കാൻ പറ്റിയ, എങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയത്?
0: ഒരു അധ്യാപകന്റെ ജീവിതത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ലെഷർ ടൈം കിട്ടും. ആഴ്ചയിൽ 14-16 മണിക്കൂർ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ 3:30 വിട്ട് കഴിഞ്ഞാൽ ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആണ്. പിന്നെ ഇതിനകത്ത് ചെറിയ ചില പരിമിതികൾ ഇതിനെ സംബന്ധിച്ചുള്ളത്, കാരണം ഒരു അധ്യാപകൻ സമൂഹത്തിനകത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് ഒരു വലിയ ചിട്ടയുണ്ട്. സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുമ്പോഴാണ് ജീവിതത്തെ നമ്മൾ എന്തെന്ന് പഠിക്കുന്നത്. ഞാൻ പലപ്പോഴും ഇതിനു വേണ്ടിയിട്ട് അന്വേഷിച്ച് പോയ സന്ദർഭത്തിൽ പലരും വളരെ ദുഃഖത്തോടുകൂടിയോ അല്ലെങ്കിൽ ഒരു വൈക്ലബ്യത്തോടുകൂടിയോ ഒരു പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിനോളം അറിവൊന്നും ഞങ്ങൾക്കില്ല. ഞാനതിന് തിരിച്ചു പറഞ്ഞ മറുപടി, എനിക്കറിയാവുന്ന മേഖലകളിൽ ഞാൻ വലിയവനായിരിക്കാം, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു മേഖലയുണ്ട്, ആ മേഖലയെക്കുറിച്ച് പഠിക്കാനാണ് ഞാൻ നിങ്ങളടുത്ത് വന്നത്. അതിൽ നിങ്ങൾ എന്നെക്കാളും വലിയ അറിവ് ഉള്ള ആളാണ്. ഈ ഓർമ്മപ്പെടുത്തൽ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം തോന്നുന്ന ഒരു ഘട്ടം വരുന്നത്. അപ്പം നമ്മളെല്ലാം എല്ലാ തരത്തിലും എല്ലാ മനുഷ്യരും സജ്ജരാണ്. ആ തിരിച്ചറിവ് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ ഈ കാട്ടുകാലത്ത് താമസിക്കുന്ന കാണിക്കാരുടെ ഇടയിൽ ചെന്ന് ഞാൻ ചിലപ്പോൾ ആഴ്ചകളോളം താമസിക്കാറുണ്ട്. അവരുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അവരുടെ ജീവിതത്തേക്ക് എത്ര മനോഹരമായിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നറിയാമോ? അതേപോലെ തന്നെ കേരളം മൊത്തം സഞ്ചരിച്ചിട്ടാണ് പല പഠന മേഖലകളും ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തെ സൗകര്യമായിട്ട് കിട്ടിയെന്ന് പറയുന്നത് UGC രണ്ട്, അപ്പോൾ അവർ അവധി തന്നുകൊണ്ട് പഠിപ്പിക്കാനുള്ള സാഹചര്യം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഓരോ പ്രോജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയാണ്, അതിൽ പ്രത്യേകിച്ച് അവധിയായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ശനി ഞായറും ഒക്കെ ഞാൻ പ്രയോജനപ്പെടുത്തിയിട്ട് ഏകദേശം 6200 പേജുണ്ട് ആ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചുള്ള സമഗ്രമായൊരു ഫോക്ക്

0: ലൈഫിൻ്റെ പ്രോജക്റ്റാണല്ലോ. അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു ഫാമിലി ലൈഫ് എങ്ങനെയാണ്, എന്താണ് എന്നുള്ള ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ അതിലൂടെ നമുക്ക് വ്യക്തമായത്. വാസ്തവത്തിൽ നമുക്ക് വേണമെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും. പിന്നെ യാത്രകൾ വരുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്, സാധാരണ ജനങ്ങളുമായിട്ട് അടുത്ത് വരുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറിക്കില്ല, എല്ലാവരും അവരുടെ ഫോണിനകത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളത്. സെക്കൻഡ് ക്ലാസ്സിൽ അങ്ങനെയല്ല, പരസ്പര സമ്പർക്കത്തിൻ്റെ പ്രശ്നം കിട്ടും. അതിലൂടെ എനിക്ക് കിട്ടിയ എന്തുമാത്രം അറിവെന്നുള്ളത് ഭാഷയുടെ വൈചിത്രങ്ങളെക്കുറിച്ച്, സംസ്കാരത്തിൻ്റെ വൈചിത്രത്തെക്കുറിച്ച്, നിരവധി ഇത്തരത്തിൽ നമ്മൾക്ക് ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന നിരവധി സംഗതികളെക്കുറിച്ചുള്ളൊക്കെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സാമാന്യ ജനങ്ങളുടെ സമ്പർക്കം,
1: അങ്ങനെയുള്ള സമ്പർക്കത്തിൽ ഇപ്പോൾ തദ്ദേശീയമായ ആൾക്കാരുടെ കൂടെ പോയി ജീവിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ജീവിതം കണ്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിലുള്ള വിഭാഗങ്ങളല്ല, ഇപ്പോൾ നമ്മൾ പാലക്കാട് പോവുകയാണെങ്കിൽ, വയനാട് പോവുകയാണെങ്കിൽ, അവരുടെയൊക്കെ ജീവിത രീതികളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാമോ?
0: ശരിക്കും പറഞ്ഞാൽ സങ്കടപ്പെടുത്തിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് പുരവിമലയിൽ ഈ എൻ്റെ UGC പ്രോജക്റ്റുമായിട്ട് ഒരാഴ്ച ഒന്ന് താമസിച്ചിരുന്നു. അവിടെ പോയ സന്ദർഭത്തിൽ ശരിക്കും അവിടെ താമസിച്ച് വന്നിട്ട് പിറ്റേ ദിവസം എന്തെങ്കിലും ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പൈസ കൊടുത്തു. പൈസ കൊടുത്ത് അവർ അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്ന് രാത്രി അവിടെ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടന്ന്, പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെയൊക്കെ എനിക്ക് തോന്നി. ഞാനൊന്നും വേണ്ടിയില്ല, നമുക്ക് അറിഞ്ഞൂടല്ലോ അതിന്. ഞാൻ രാവിലത്തെ ഭക്ഷണത്തിന് എല്ലാ ദിവസവും പൈസ കൊടുത്തിട്ട് അതത് ദിവസമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ആ ഫാമിലിയിൽ താമസിക്കുമ്പോൾ. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഗൃഹനാഥൻ എന്നോട് പറഞ്ഞു, സാർ ഇനിയും പൈസ ഞങ്ങൾക്ക് തരരുത്. ഞാൻ ചോദിച്ചാൽ അതും തോറ്റി, സാറിവിടെ ഒരാഴ്ച ഒന്നൊരാഴ്ചയെ കാണും, അത് കഴിഞ്ഞ് സാറങ്ങ് പോകും. എന്നും ഈ ആഹാരം കഴിക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റാത്ത, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത്, സാറ് അന്ന് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് ഞങ്ങൾ 3-4 ദിവസം കൊണ്ട് പട്ടിണിയാണ്. ഞാൻ ആകപ്പാടെ അങ്ങ് വിഷമിച്ചു. അപ്പോൾ എനിക്കതിനകത്ത് രണ്ടനുഭവങ്ങളുണ്ടല്ലോ. ഒന്ന്, മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ചുള്ള സങ്കടം എനിക്ക് തോന്നിയതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തെ വിഷയമെന്ന് പറയുന്നത് വിശപ്പ് ഒരു എക്കണോമിക്സ് ആയിട്ട് മാറി, മനസ്സിലാക്കൂ. പട്ടിണി എന്ന് പറയുന്ന ഒരു എക്കണോമിക്സ് ആണെന്ന് അന്നാണ് എനിക്ക് ശരിക്കും പഠിക്കാൻ പറ്റിയത്. അപ്പോൾ ഈ റിസർഷനൊക്കെ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യയെ നിലനിർത്തിയത് ഈ പട്ടിണിയാണ്. പട്ടിണി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജനത, അപ്പോൾ അതിനെ ഒരു സമരമാർഗമായിട്ട് മാറ്റുകയായിരുന്നു വാസ്തവത്തിൽ ഗാന്ധിജി പോലും ചെയ്തത്. പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം നിരവധി രസകരമായ, ഞാൻ നിലമ്പൂർ ചോലനായ്ക്കർ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗോത്രവിഭാഗമായിട്ടാണ് അവർ വരുന്നത്. അവരോട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ മുളയ്ക്കുള്ളിൽ അരിയിട്ടിട്ട് തീയിലിട്ടിട്ട് കഞ്ഞി ഒക്കെ വെച്ച് തന്നു, ചായ വെച്ച് തന്നു. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ അറിവുകളാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ അരണി കടയും പോലെ കടഞ്ഞ് തീയെടുക്കുന്നത് ഒക്കെ എന്നെ കൊണ്ട് തന്നെ ചെയ്യിച്ചതൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരികയും മറ്റുമൊക്കെ ചെയ്ത്. ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഞാൻ അകപ്പെട്ടു പോയാലും എനിക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നൊരു പാഠം അവരിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല.
1: ഈ ജീവിത പാഠങ്ങൾ മാത്രമല്ല, അവരുടെ കലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്ന കലകൾ, അതേസമയം അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിത രീതിയിൽ നിന്നാണ്. അപ്പോൾ ഈ കലകൾ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ കലകളെ കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങൾ സാറിനത് കണ്ടപ്പോൾ തോന്നിയത്?
0: ഇതിനകത്ത് രണ്ട് പാഠങ്ങൾ നമുക്ക് അതിനകത്ത് കണ്ടെത്താനുണ്ട്. ഒന്ന്, അതിൻ്റെ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത്. ആ തനിമ സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുമ്പോഴേക്കും ഒരു ഫോക്ക് അത് രൂപപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിന് പ്രസക്തമാകുമ്പോൾ മാത്രമാണത് ഫോക്കായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ അത് വെറും ഒരു കലയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ആ ഫോക്കിൻ്റെ സന്ദർഭങ്ങളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കല്ലാതെയും ഇതിനെ മറ്റൊരു വേദിയിലേക്ക് അവതരിപ്പിക്കാം. അവിടെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഈ ഫോക്കെന്ന് പറയുന്ന എലമെൻ്റ് കലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കലകളായിരിക്കും ഭൂരിഭാഗവും. പക്ഷെ അതേ കലാരൂപത്തിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അവസരത്തെ പ്രയോജനപ്പെടുത്തിയ കലാകാരന്മാർക്ക് ജീവിക്കണ്ടേ?
1: അതെ.
0: ഒന്ന്, ഈ കലാരൂപങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അറിവ് വരുന്നതനുസരിച്ചിട്ടുള്ളത് പലതിനെയും നമ്മൾ നിരസിക്കുന്നുണ്ട്. ശരിക്കും കുറേ കാലം കഴിയുമ്പോൾ ചിലതെല്ലാം അസ്തമിച്ചു പോകാം. അവിടെ സാധാരണക്കാരായിട്ടുള്ള ഇതിൻ്റെ അവതാരകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള ചില മേഖലകൾ, ആ മേഖലകളെ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടത്തേക്ക് വിടുന്നത്. അപ്പോൾ ടൂറിസം ഒരു വ്യവസായമാണ്, അത് ഇതുമായിട്ടൊന്ന് ബന്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ കലാകാരനും വല്ലതും കിട്ടും, ടൂറിസത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും വല്ലതും കിട്ടും. ഇപ്പം ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കുന്ന ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ കലയുടെ സംശുദ്ധി മറ്റൊരു തരത്തിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കിക്കൊണ്ട് ഈ രീതി ചെയ്യുന്നതൊരു തെറ്റല്ല. രണ്ടും രണ്ടാണ്, രണ്ട് സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കുന്നു.
1: നമ്മൾ പലപ്പോഴും ഈ ലിഖിതമായ ചരിത്രങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. വാമൊഴിക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരു സംശയം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, വാമൊഴിയുടെ സൗന്ദര്യശാസ്ത്രം. ആ പുസ്തകം ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് ഒന്ന് പറയാമോ ഈ ഒരു കോണ്ടെക്സ്റ്റ്?
0: ശരിക്കും പറഞ്ഞാൽ അത് സാഹിത്യം

0: നിലയിൽ പഴഞ്ചൊല്ലുകള്, ശൈലി, കടങ്കഥ, കഥകള് ഇവയെല്ലാം നാണെന്ന് വിലയിരുത്തുകയാണ് അതിൻ്റെ അവിടെ നിന്ന്. അതിലൂടെ എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ജീവിതക്രമം പ്രകടമായിട്ട് അതിനകത്ത് രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിസ്സാരപ്പെട്ടവരല്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചെങ്കോട്ടപ്പട്ടിക്ക് മുമ്പോട്ടൊരു വാല എന്ന് കടങ്കഥയിൽ പറയുമ്പോഴേ അത് ചെരവ എന്നുള്ളൊരു അർത്ഥം നമുക്കതിൽ കിട്ടുകയാണ്. ഇന്ന് ചെരവയെക്കുറിച്ച് ഈ പുതിയ തലമുറയ്ക്ക് അറിയാമോ?
1: ഇല്ല.
0: അപ്പോൾ കടങ്കഥ നിലനിർത്തുന്ന സാംസ്കാരികമായ നിരവധി ഘടനകളുണ്ട് അതിനകത്ത്. അത്തരത്തിലുള്ള ഒരു നന്ദുണി എന്ന് പറയുന്ന വാദ്യത്തെക്കുറിച്ച് ശരിക്കും നാല് കാലുണ്ട്, നന്ദുണി വയറുണ്ട്, നായ്ക്കയെ തിന്നാൻ ഇറച്ചിയില്ല എന്ന് പണ്ട് ഈ മരക്കാലെന്ന് പറയുന്ന ഒരു അളവ് സമ്പ്രദായം ഉണ്ടായിരുന്നു. മൂന്നിലെന്ന് പറയാണ് ഒരു മരക്കാൽ. അപ്പം മരക്കാലെന്ന് പറയുന്നത് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിഞ്ഞൂടാ, ഈ നാഞ്ചിനാടൻ അളവാണത്. എനിക്കും അറിഞ്ഞൂടായിരുന്നു. പഴഞ്ചൊല്ല് കേട്ടപ്പോഴേക്ക് ഈ മരക്കാലിനെ അന്വേഷിച്ചു പോയപ്പോഴാണ് എനിക്ക് സാധനം കിട്ടിയത്. അപ്പം ഇപ്പം മരക്കാലെന്ന് പറയുന്നതിൽ നല്ല ഫോക്കിൻ്റെ ഒരു നല്ല കളക്ഷൻ എനിക്കുണ്ട്. ഏകദേശം 50 വാദ്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് നിരവധി ഘടകങ്ങളുണ്ട്. അളവ് സമ്പ്രദായങ്ങൾ ഏതാണ്ട് കുറേയധികം ഉണ്ട് എൻ്റെ. അപ്പം അതിനകത്ത് ഈ മരക്കാലിനെ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കാനും അതിനുള്ള പ്രചോദനം കിട്ടിയത് വാസ്തവത്തിൽ ഈ ഒരു കടങ്കഥയാണെന്നുള്ളത് നിസ്സാരപ്പെട്ടൊരു കാര്യമാണ്. അപ്പം നമ്മളൊരു സംഘാത്മകമായ ഒരു ജീവിതക്രമമാണ്. ആ സംഘാത്മകമായ ജീവിതക്രമത്തെ നമുക്ക് ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ഓരോന്നിനെ സംബന്ധിച്ചിടത്തോളം സ്വത്വം എന്ന് പറയുന്നുണ്ട്. ഈ സ്വത്വം സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സ്വത്വത്തിന് മൂന്ന് ഘടനകൾ പറയുന്നതൊക്കെ. ഒന്ന്, സ്വയം വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പം ഞാൻ സ്വയം വെളിപ്പെടുന്ന എൻ്റെ സ്വഭാവം കൊണ്ടാണ്, ക്യാരക്ടർ കൊണ്ടാണ്. അതേസമയം തന്നെ ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ബിഹേവിയർ എന്ന് പറയുന്നത് അത് നിർമ്മിത സ്വത്വമാണ്, സമൂഹം നിർമ്മിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ആ സമൂഹം നിർമ്മിച്ചു കൊടുക്കുമ്പോഴേക്കും സമൂഹം ചില വിലക്കുകളൊക്കെ പറയും. ഏറെ തിളച്ച കലത്തിന് പുറത്തെന്ന് പറയും നമ്മുടെ അടുത്ത്. നീ ആ സമൂഹം വിട്ടു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തലാണ്. പുകഞ്ഞ കൊള്ളി പുറത്തെന്ന് പറയുന്നത് അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണത്. മനസ്സിലായി? ചെമ്മീൻ ചാടിയ മുട്ടോളം, പിന്നെയും ചാടിയ ചട്ടിയിരുന്നു. അപ്പോൾ ഇതെല്ലാം വിലക്കി നമ്മളൊരു നിർമ്മിത സ്വത്വത്തിലേക്ക് കൊണ്ടുവന്ന് ആരോടൊക്കെ എങ്ങനെ പെരുമാറണം എന്നൊരു വസ്തുത പഠിപ്പിക്കുന്നു. അപ്പോൾ സംസ്കാര പഠനത്തിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളോ അന്വേഷണങ്ങളോ പലപ്പോഴും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ പഠനം എന്ന് പറയുന്നത് പോലും ഓരോന്നും ഇപ്പം പ്രത്യയശാസ്ത്ര നിഷ്ഠമായിട്ട് വളച്ചൊടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രവണത എന്ന് പറയുന്നത് നമ്മെ നിയന്ത്രിക്കുന്നതായ ചില പ്രത്യയശാസ്ത്ര പരിസരങ്ങൾ നമുക്ക് ചുറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രം സർവ്വതിനെയും നമ്മൾ വ്യാഖ്യാനിച്ച് ഇതാണ് ശരി എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള വ്യഗ്രതയിൽ ഒരുപാട് തെറ്റുകൾ വരുത്തുന്നത് എന്നുള്ളതാണ്. തുറന്ന സമീപനം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് എന്നുള്ളതും സംസ്കാര പഠനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണേണ്ടുന്ന ഒരു വിഷയമാണ്. ഈ കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശൈലിയിലേക്ക് കടന്നു നോക്കി കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ എത്ര പാഠങ്ങളുണ്ടെന്നറിയുന്നത്? കണ്ണ് ചുവന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതൊക്കെ ദേഷ്യം വന്നു എന്ന് അല്ലേ. മുഖം ചുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ദേഷ്യം വന്നു അല്ലെങ്കിൽ ലജ്ജ വന്നു. എത്ര മനോഹരമായിട്ട് അഭിനയം അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്നത്, നിസ്സാരമാണ് അതിൻ്റെ കാര്യം. ഇതുമാതിരി ഓരോ തരത്തിൽ മുഖം വാടി, മുഖം വെളുത്തു, അല്ലെങ്കിൽ മുഖം വിളറി. അപ്പം ഈ മാറ്റങ്ങളിൽ നമ്മളെ ഈ ശരിക്കും പറഞ്ഞ മനസ്സിൻ്റെ കണ്ണാടി മുഖമാണെന്ന് പറയുമ്പോഴത്തേ, അപ്പം അഭിനയത്തിൽ നയനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം അത് ഭരതൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാധാന്യം മൊത്തം നമുക്ക് ശൈലിയിലെ ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് മുഖമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കുകളെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ കല മനോഹരമായിട്ട് ശൈലികളിൽ പ്രകടമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല അനുഭവപ്രദമായ തത്വശാസ്ത്രമാണ് പഴഞ്ചൊല്ലുകൾ. ഒന്നും ഡയറക്റ്റായിട്ട് പറയാം, ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് അതാണ് ശരിക്കും സാഹിത്യം എന്ന് പറയുന്നത്. വക്രോക്തി എന്ന് പഴയ സംസ്കൃതത്തിലെ ഒരു വലിയ സാഹിത്യാചാര്യനായ കുന്തകൻ പറഞ്ഞാണ് വക്രോക്തി. ഈ നല്ല വക്രോക്തികളാണ് കടങ്കഥകൾ. ഇനി അത് നോക്കുക, ആധുനിക പരിസരത്തിലേക്കുള്ള ഇമേജ് എന്ന് പറയുന്നൊരു കാര്യമാണ്. ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിൻ്റെ രീതിയിൽ മറ്റൊന്നിനെ ആവിഷ്കരിക്കലാണ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്വത്വം എന്ന് പറയുന്നത് രണ്ടിലും പകർന്നു നിൽക്കുന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഈ അടുക്കളയ്ക്ക് അങ്ങേക്കപ്പുറത്ത് നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന കാന്താരി കണ്ടിട്ടാണ് അവർ പറഞ്ഞത്, ആന കയറാമല്ല, ആള് കയറാമല്ല, 1000 കാന്താരി പൂത്തിറങ്ങി എന്ന ആകാശത്തെയും കാന്താരിയെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന ഇമേജോളം സത്യസന്ധമായ മനോഹരമായ ഒരു ഇമേജ് കണ്ടെത്താൻ സാധിക്കും നമുക്ക്. അപ്പം ഏത് ആധുനിക തലത്തിലേക്കും മനുഷ്യൻ്റെ സൗന്ദര്യാത്മകമായ ഭാവനകൾ ചലിക്കുന്നത് സമാനമാണ് എന്നുള്ളത് നമുക്ക് ഈ കടങ്കഥകളിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. മല്ലനും മാധവനും കാട്ടിപ്പോയ കഥ അറിയാമല്ലോ. അവസാനം വന്നാണ് കരടി മണത്ത് നോക്കിയപ്പോഴത്തേക്കാണ് മല്ലൻ മാധവനോട് ചോദിച്ചത്, എന്താ കരടി പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ആപത്തിൽ ഉപേക്ഷിച്ച വീട്ടുകാരനെ വിശ്വസിക്കരുതെന്നാണ് കരടി പറഞ്ഞത്. അപ്പം ചങ്ങാതി എന്ന വാക്കിൻ്റെ മനോഹരമായ ഒരു അർത്ഥത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല, അവിടുത്തെ കരടി സംസാരിച്ചു, പൂച്ചയും പട്ടിയും എല്ലാം സംസാരിച്ചു. ഇനി ഇതിനേക്കാളെല്ലാം ഉപരി മുത്തശ്ശിയുടെ കഥ കേട്ട ഒരു പരിചയമാണ്. അവരൊരിക്കലും കഥ എന്ന് പറയുന്നത് പറയുകയല്ല, അഭിനയിക്കുകയാണ്. ഇനി ഭാവത്തിൻ്റെ തലങ്ങൾ ആവിഷ്കരിക്കുന്നതൊക്കെ നോക്കുക, അവരുടെ മുഖംഭാവം മാറുന്ന രീതി, കണ്ണുകളുടെ രീതി, കൈകൾ മാറുന്ന രീതി. ഞാൻ കണ്ട ആദ്യത്തെ അഭിനയത്തിൻ്റെ തിയേറ്ററാണ് മുത്തശ്ശി. ഈ ഏകാംഗ തിയേറ്ററിനെ കണ്ട പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് പിൽക്കാലത്ത് ചാക്യാർകൂത്തായാലും പാഠകമായിരുന്നാലും ഒക്കെ നിലനിന്നത്. അതും ഏകാംഗ അഭിനയമാണ്.

0: പാശ്ചാത്യ ലോകത്ത് ഇത് പരാജയപ്പെട്ടതാണ്. ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയ ഏറ്റവും പൈതൃക കലകളിൽ ഏറ്റവും ആദിമമായിട്ട് അറിയപ്പെടുന്നത് കൂടിയാട്ടവും ഈ കൂത്തുമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ചാക്യാർ കൂത്ത് പോലെയുള്ള ഒരു കലയെ നിലനിർത്തിക്കൊണ്ട് പോയതിനും അതേപോലെ തന്നെ അതിനെ പിന്നെ ആസ്വദിക്കുന്നതിനുമൊക്കെ ഉള്ളൊരു മനോഭാവം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കഥ കണ്ട പരിചയമാണ്.
1: ഇപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് പരാമർശിച്ച കലകൾ, ഇപ്പോൾ പടയണി, കൂത്ത്, പാഠകം, ചാക്യാർ കൂത്ത്, ഇതൊന്നും അല്ലാതെ നാം അറിയാത്ത ഒരുപാട് കലകൾ ഉള്ളതാണ് ഈ പഠനത്തിലേക്ക് നമുക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പം ശരിയാണ്, ഇന്റർനെറ്റിലെല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും നാം അറിയാൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അവെയർ അല്ലാത്ത ഈ കലകളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ധാരാളമായിട്ടുള്ള കലകളുണ്ട്. ചില കലകളുടെ രസകരമായ ചില സാമ്യങ്ങൾ ശ്രദ്ധിക്കണം. ഉദാഹരണം, ഇവിടുത്തെ കാണിക്കാരുടെ ഇടയിലും അതേപോലെ തന്നെ ഈ പത്തനംതിട്ട, തിരുവല്ല പ്രദേശങ്ങൾ, ഏതാണ്ട് ഇടുക്കി വരെ വരുന്ന പ്രദേശങ്ങളിലെ മലയരയരെയാണ് പൊതുവിൽ ഇവിടങ്ങളിൽ കാണിക്കാരെന്ന് വിളിക്കുന്നത്. അവർക്ക് ഒരുപാട് രസകരമായിട്ടുള്ള കഥകളും ജീവിതക്രമവും ഒക്കെ ഉള്ളവരാണ്. അവരുടെ അനുഷ്ഠാന കഥകൾ, അതായത് മാന്ത്രിക അനുഷ്ഠാനമായിട്ട് അറിയപ്പെടുന്നതാണ് ചാറ്റ്. ചാറ്റ് കമ്പ്യൂട്ടറിൽ പ്രധാനമാണ്. അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാണിക്കാരുടെ ഈ ചാറ്റെന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, സാറേ, അവരുടെ ആ ചാറ്റിൻ്റെ ഇതിൽ പേച്ചുള്ളതും പേച്ചില്ലാത്തതും ഉണ്ട്. അതായത് ഭാഷ തന്നെ വരുന്നത് കൊണ്ട് ഭാഷയില്ലാതെ സ്വരം മാത്രം കൊണ്ട് അവർ ചെയ്യുന്നൊരു ഇത്. അപ്പോൾ ആ പേച്ചില്ലാത്ത ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിച്ചു എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലല്ല, അറിയപ്പെടാത്ത ഏതോ ദൈവവുമായിട്ടുള്ള അവരുടെ സമ്പർക്ക വ്യവഹാരമാണ് വാസ്തവത്തിൽ ഇത്. ഇത് തന്നെയല്ല കാണാതെ എവിടെയോ ഇരിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ നടത്തുന്ന ചാറ്റും. അപ്പോൾ അർത്ഥം കൊണ്ട് എത്ര സമാനമായിട്ട് അവ അടുത്ത് വരുന്നു എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ചാറ്റുകളിൽ തന്നെ നിരവധി വകഭേദങ്ങളുണ്ട്. പക്ഷെ അവർ പറയുന്ന ചില മണ്ണഴിച്ച് ചാറ്റെന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. മണ്ണഴിച്ച് ചാറ്റെന്ന് പറയുന്നത് നമ്മുടെ രൂപം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം തീയിലിട്ട് പൊടിച്ചു കഴിഞ്ഞു, പക്ഷേ രോഗം കൊണ്ടും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ദുരിതമനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് ആ രൂപം തീയിലിട്ട് ചുട്ട് കഴിഞ്ഞ് പൊടിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഇല്ലാതാക്കിയതിന് ശേഷം പുതിയൊരു ശരീരം നിർമ്മിച്ചു നൽകുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതേപോലെ തന്നെ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിലെ കുമ്മാട്ടി എന്ന് നോക്കുന്നു, പക്ഷെ പാലക്കാട് കുമ്മാട്ടി വേറെ. അപ്പം അതേപോലെ തന്നെ ഇവിടങ്ങളിൽ നീലി എന്ന് പറയുന്ന യക്ഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ്, പക്ഷെ അവിടെ കല്ലടിക്കോടം മലനിരകളിൽ അവിടെ ഒരു നീലിയുണ്ട്, അതൊരു ദേവതയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം അതിനനുഷ്ഠാനങ്ങൾ വേറെയാണ്. നമ്മുടെ ഇവിടുത്തെ കാക്കാരശ്ശി നാടകം ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കൊണ്ടിരിക്കുന്ന ഒരു തെരുവ് നാടകമായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒന്നാണ്. വീഥി നാടകങ്ങളായിട്ട് സംസ്കൃതത്തിൽ പറയുന്നതാണ്, നല്ല രസകരമായിട്ടുണ്ട്. ഭരതന്റെ വീഥ്യംഗങ്ങൾ എന്ന് പറയുന്ന ഉൾപ്പെടെ പ്രഹസനത്തിൽ വരേണ്ടതായ എല്ലാ ക്രമങ്ങളും അതിനകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കാക്കാരശ്ശേടത്തിന് സമാനമായിട്ടുള്ള പാണപ്പൊറാട്ടുകളുണ്ട്. ഉത്തര കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശാലിയ പൊറാട്ടുകളുണ്ട്, തെയ്യപ്പൊറാട്ടുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇതൊന്നും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ചെല്ലു പോകുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ പ്രസക്തിയും കാര്യങ്ങളും ഒക്കെ ബോധ്യപ്പെടുന്നത്. ഇതിനൊരു ദൗത്യവും കൂടിയുണ്ട്. നമ്മുടെ അവതരണ കലകളെ സംബന്ധിച്ചിടത്തോളം, അവതരണ കലകൾ ഇവിടുത്തെ പറഞ്ഞേറ്റെന്ന് പറയുന്ന ആദ്യം തന്നെ രൗദ്രം നിലനിൽക്കുന്നതാണ്. ഇപ്പം ദാരികൻ തൊഴുത് പിടിച്ചിട്ടെൻ്റെ കൊല്ലരുത് എന്ന് പറയുമ്പോഴും അത് കേക്കാതെ ദേവി ശിരസ് വെട്ടിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ ഇതല്ല മുടിയേറ്റ്. മുടിയേറ്റിൽ വരിക്കുമ്പോഴത്തേക്ക് ഈ രൗദ്രം കുറയും. ആ രൗദ്രത്തെ കുറയ്ക്കുന്നത് ഹാസ്യ ശൃംഗാരങ്ങൾ ഇടക്കിയിട്ടുണ്ട്. അങ്ങനെ കൂളി എന്നും കോയമ്പടാരെന്നും പറഞ്ഞ രണ്ട് ഹാസ്യ കഥാപാത്രങ്ങൾ രംഗത്തേക്ക് വരുന്നുണ്ട്. ധർമ്മശൃംഗാരവും അർത്ഥശൃംഗാരവും കാമശൃംഗാരവും. അതിന് ഇവിടുത്തെ ഈ ആദ്യം തന്നെ രൗദ്രം നിൽക്കുന്ന നമ്മുടെ പറനേറ്റ് അഥവാ കാളികൂട്ടെന്ന് പറയുന്നതിന് നമ്മൾ നാട്യശാസ്ത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിമം എന്ന് പറയുന്നതാണ്. ആ ഡിമത്തിൽ ഹാസ്യശൃംഗാരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് രൗദ്രത്തിൻ്റെ ഗൗരവം കുറയ്ക്കുന്നതാണ് സമവകാരം, മുടിയേറ്റ സമവകാരമാണ്. അപ്പം അത് കേരളത്തിലുണ്ട്. ഈ രണ്ട് നാടകങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവയെ തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം കരുണവും രൗദ്രവും കൂടുതൽ വരുന്ന സ്ഥലത്ത് ഹാസ്യങ്ങൾ കൊണ്ട് ആ കരുണത്തിൻ്റെയും രൗദ്രത്തിൻ്റെയും ഗൗരവം കുറയ്ക്കുന്ന ഒരു പ്രത്യേകതരം രീതിയാണ് വാസ്തവത്തിൽ നമ്മുടെ നാട്യങ്ങളിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് സാധിക്കും.
1: ഇപ്പോൾ സാർ ഈ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സാറിന് മുച്ചിലൂട്ട് ഭഗവതി എന്നുള്ള അങ്ങയുടെ പ്രോജക്റ്റ് വടക്കൻ മലബാറിലെ തെയ്യങ്ങളെക്കുറിച്ചാണ്. പക്ഷെ നമ്മളിവിടെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും ഈ കലാരൂപങ്ങളെങ്ങനെ ഘടനാപരമായിട്ട് മാറി നിൽക്കുന്നു, അവർക്കുള്ള വ്യത്യാസങ്ങൾ?
0: ഇത് വേറൊന്നുമല്ല, അവിടുത്തെ തെയ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം കലാരൂപങ്ങളാണ്. അവയ്ക്കെല്ലാം ഒരു പുരാവൃത്തങ്ങളുണ്ട്, ഒരു പ്രാദേശികമായ ഒരു ജനജീവിതം, അതിൽ വംശീയതയും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത്തരം അംശങ്ങളെല്ലാം കൂടെ ചേർന്ന് രൂപപ്പെടുന്ന ഒരു വലിയ സാമൂഹികമായ മനോഭാവം അതിനകത്ത് പ്രകടമാകും ഓരോ പുരാവൃത്തത്തിനകത്തും. മുച്ചിലോട്ട് ഭഗവതിയുടെ പുരാവൃത്തം മനുഷ്യൻ ദേവതയായിട്ട് തീർന്നു. ഇവിടെയും അങ്ങനെയാണ്. കള്ളിയാങ്കട്ട് നീലി അങ്ങനെയാണ്. യക്ഷി പുരാവൃത്തങ്ങളെല്ലാം അങ്ങനെയാണ്. പിന്നെ പൊന്നിറത്താൾ അങ്ങനെയാണ്. പുരുഷാദേവി അമ്മ അങ്ങനെയാണ്. തമ്പുരാക്കന്മാരുടെ ഒരുപാട് ഉലകൂടെ വരുമ്പോൾ തമ്പുരാൻ ഊരൂട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ്. ആ പുരാവൃത്തം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ദേവതയായിട്ട് മാറുന്ന ഒരു കഥ. അപ്പം ഇങ്ങനെ ഈ രണ്ട് തട്ടുകളിലേക്ക് നമുക്ക് ഇവയെ സംബന്ധിച്ചിടത്തോളം വേർതിരിച്ച് നമുക്ക്

0: കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഫോക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പ്രാദേശിക സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കാളി നാടകം എന്നാണ് കേരളത്തിൽ കാളി പുരാവൃത്തത്തെ പൊതുവിൽ അറിയുന്നത്. ഉത്തര കേരളം പോലും ദക്ഷിണ കേരളം പോലെ ഭദ്രകാളി സങ്കല്പം ഒന്നാണ്. അപ്പോൾ അതിൻ്റെ രസകരമായ ഒരുപാട് പഠനങ്ങൾ അതിനകത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അതിൻ്റെ മധ്യസ്ഥാനം കൊടുങ്ങല്ലൂരാണ്. ഈ കൊടുങ്ങല്ലൂരാണ് ഭദ്രകാളിയുടെ ആസനം. അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ടാണ് ഇവിടെ തോറ്റമ്പാട്ടുകൾ. വടക്കും അതേപോലെയുള്ള കളമ്പാട്ടുകളുണ്ട്. അപ്പോൾ ഈ ഭദ്രകാളിയുടെ ഈ അംശം എന്ന് പറയുന്നത് അവിടെ കളമ്പാട്ടാണെങ്കിൽ ഇവിടെ തോറ്റമ്പാട്ടാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഭദ്രകാളിയുടെ കാളി നാടകമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുള്ള ഒന്നാണ് ഇവിടുത്തെ കാളിയൂട്ട് അഥവാ പർണേറ്റ്. ഇതിന്റെ മറ്റൊരു രൂപത്തിൽ ഭദ്രകാളി ദാരികവധാനന്തരം ഭയങ്കരമായിട്ട് രോഷം കൊണ്ടു. ആ രോഷത്തടക്കാൻ ഒരു വഴിയുമില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ശാന്തയാക്കും എന്നുള്ളതിന് അച്ഛൻ ചെന്ന് വഴി കിടന്നു. ദേവകളുടെ അഭിപ്രായമാണ്, മറികടന്ന് അങ്ങ് പോയി. ഞാൻ വിചാരിച്ചത് നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് മുരുകന്റെ അടുത്ത് എല്ലാവരും കൂടെ ചെന്നു പ്രാർത്ഥിച്ച് തൊഴുതിട്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ശരി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുരുകൻ വലിയ കോലമെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഭദ്രകാളി നടന്നു വരുന്ന വഴിയിൽ നിന്നു. നോക്കിയപ്പോഴത്തേക്കും തൻ്റെ അതേ രൂപത്തിൽ ഒരെണ്ണം നിൽക്കുന്നു. ആടാന്ന് ചോദിച്ചു. പെങ്ങളെ ഇത് ഞാനാണെന്ന് പറഞ്ഞു. സഹോദരനല്ലേ, ദേഷ്യം ക്ഷമിച്ചു. അതിനു വേണ്ടിയിട്ടാണ് പാടുകയണി. അപ്പോൾ അവിടെ കഥയുടെ അന്ത്യത്തിൽ നടക്കുന്ന മറ്റൊരു സംഭവമാണെങ്കിലും കാളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു അവതരണമാണത്. മുടിയേറ്റം എന്ന് പറയുന്നത് ഇതേപോലെ കാളി ദാരിക വധത്തിനെ സംബന്ധിച്ച് ഒരു ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന ഒന്നാണ് മുടിയേറ്റം. അത് ഞാനീ പറഞ്ഞ പോലെ ഡിമത്തിൽ നിന്ന് സമാവകാരത്തിലേക്ക് വരുന്ന ഒരു വ്യതിയാനമായിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ പ്രാദേശികമായ ഇത്തരം ഭേദങ്ങൾ, ഇത് വടക്കോട്ട് പോകുമ്പോൾ ദാരികാവധങ്ങളുണ്ട്. വയനാട് അതേപോലെ തന്നെ കോഴിക്കോട് പാലിശ്ശേരി ആ പ്രദേശങ്ങളിലൊക്കെ വരുമ്പോൾ രുധിരകോലമാണുള്ളത്. വളരെ സൗമ്യമാണ് അവിടെ. അതേപോലെ തന്നെ മലയരുടെ അനുഷ്ഠാനമായിട്ട് വരുന്ന അത്. അപ്പോൾ ഇതുമാതിരിയുള്ള ധാരാളം വേർഷൻസ് പ്രാദേശിക വ്യതിയാനത്തോടുകൂടി അവതരിപ്പിക്കുന്ന കലാരൂപങ്ങളായിട്ട് വരും. അതിലൊന്നാണ് വാസ്തവത്തിൽ തെയ്യം. ഒരു രൂപമാണ്, ആ പ്രദേശത്തിൻ്റെ സൗന്ദര്യ അവബോധത്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന പുരാവൃത്തത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു അവതരണമാണ്. അതേപോലെ ഈ പത്തനംതിട്ടയുടെ സൗന്ദര്യബോധത്തിൽ നിലനിൽക്കുന്ന അവിടുത്തെ ചുറ്റുവട്ടങ്ങളിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു അവതരണമാണ് വാസ്തവത്തിൽ പടയണി. ഇവിടുത്തെ കാളിയോട്ട് മറ്റൊരു രൂപം. അതൊക്കെ പ്രാദേശികമായ ഇത്തരത്തിലുള്ള ഭേദങ്ങളോടുകൂടി അവതരിപ്പിക്കുന്ന നിരവധി കലാരൂപങ്ങളാണുള്ളത്. അക്കൂട്ടത്തിലൊന്നാണ് കാളിയൂട്ടും മുടിയേറ്റും പടയണിയും തെയ്യങ്ങളും എല്ലാം.
1: സാറിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, നമുക്കറിയാം ഫോക്ലോർ മേഖലയിലെ സമഗ്ര സംഭാവനകൾക്ക് നൽകുന്ന പി കെ കാളൻ പുരസ്കാരം, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ്, ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങയുടെ ഗവേഷകനെ കൂടുതൽ പ്രോത്സാഹനം നൽകാൻ ഇങ്ങനത്തെ പുരസ്കാരങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ?
0: സംശയം എന്താക്കരുത്, എന്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി എനിക്ക് പ്രചോദനമായിട്ടും കൂടെ തീരുകയാണ്. അതല്ലേ വേണ്ടത്. ഒരു ഗവേഷണം എന്ന് പറയുന്ന ഗവേഷണം കൊണ്ട് പലരും അവസാനിപ്പിക്കുന്നവരുണ്ട്. ആ ഗവേഷണം കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ സർവകലാശാലകൾ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? കൂടുതൽ സംഭാവനകൾ ജനത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് കഴിയുമോ എന്നുള്ളതാണ്. അത് നമ്മൾ പാലിച്ചില്ലെങ്കിൽ പിന്നെ ആരാ പാലിക്കുന്ന?
1: സാറ് കേന്ദ്ര സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമായിട്ടും ഫോക്ലോർ അക്കാദമി എക്സിക്യൂട്ടീവ് അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സാറ് പറഞ്ഞല്ലോ, നാളേക്കുള്ളവർക്കുള്ള ഒരു രേഖപ്പെടുത്തലാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് ഒരു മനോഭാവം എങ്ങനെയാണ്, അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്?
0: പോക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയെയും നന്നായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും. എനിക്ക് ഏത് തരത്തിലുള്ള വിഷയം തന്നിരുന്നാലും ഒരുവിധം തെറ്റുകൂടാതെ വലുതാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും സാമാന്യമായ നിലയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ എന്നെ സഹായിക്കുന്നത് പോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പഠന മേഖലയുടെ പ്രസക്തി എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല അക്കാര്യം.
1: എന്തായാലും ഈ ഒരു മേഖലയിൽ ഇത്രയും അവഗാഹമുള്ള ഒരാളെന്ന നിലയിൽ നമ്മുടെ പുതുതലമുറ കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നമ്മുടെ വേരുകൾ മറക്കാതിരിക്കാനും നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുള്ളതാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ഓരോ വരികളും. ഇത്രയും തിരക്കുകൾക്കിടയിൽ പോലും നമ്മോടൊപ്പം വന്ന് ഇപ്പം സംസാരിച്ച സാറിന് ആകാശവാണിയുടെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്.
0: നമസ്കാരം.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് അധ്യാപകനും നാടോടി വിജ്ഞാന ഗവേഷകനും കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവുമായ ഡോക്ടർ അജിത് കുമാർ എന്നുമായി റൂബി ബാബു നടത്തിയ അഭിമുഖ സംഭാഷണം.
3: നേർമൊഴി സമാപിക്കുന്നു.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ച് അറിയാം.
2: എല്ലാവർക്കും താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, അതുവഴി ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൻ ഔഷധി പദ്ധതി ആരംഭിച്ചത്. 2015 ഈ പദ്ധതി പ്രധാനമന്ത്രി ജൻ ഔഷധി യോജന ആയി നവീകരിക്കുകയും 2016 പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. ജനറിക് മരുന്നുകളായാണ് ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ മരുന്നുകൾ വിൽപ്പനയ്ക്കെത്തുന്നത്. അതായത് ഇവിടെ എത്തുന്നത് രാസനാമത്തിൽ തന്നെയുള്ള മരുന്നുകളാണ്. ജനറിക് മരുന്നുകൾ ഗുണത്തിലും ഫലത്തിലും ഉപയോഗത്തിലും ബ്രാൻഡഡായ മരുന്നുകളെ പോലെ തന്നെയാണ്. കമ്പനികളുടെ വ്യാവസായിക ഉൽപാദനത്തിൽ പുറത്തു വരുമ്പോഴാണ് മരുന്നുകൾക്ക് കമ്പനി അനുസരിച്ചുള്ള പേരുകൾ നൽകുന്നത്. കുറഞ്ഞ വിലയിൽ ലഭ്യമാണെങ്കിലും ഗുണനിലവാരത്തിലും കാര്യക്ഷമതയിലും ബ്രാൻഡഡ് മരുന്നുകൾക്ക് തുല്യമാണ് ജനറിക് മരുന്നുകൾ. ഇവ ലഭ്യമാക്കുന്നതിനായി പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി സ്റ്റോറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച്. ജനറിക് മരുന്നുകളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, കുറഞ്ഞ വില താഴ്ന്ന ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നതല്ലെന്ന് ബോധവൽക്കരണ പരിപാടിയിലൂടെ അവബോധം സൃഷ്ടിക്കുക, എല്ലാ ചികിത്സാ ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തി സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ജനറിക് മരുന്നുകളും നൽകുക, ഈ പദ്ധതിക്ക് കീഴിൽ ബന്ധപ്പെട്ട ആരോഗ്യ സംരക്ഷണ ഉൽപ്പന്നങ്ങളും നൽകുക. ഇങ്ങനെ താങ്ങാവുന്ന വിലയിൽ ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ നൽകുന്നതിലൂടെ ഇന്ത്യയിലെ ഓരോ പൌരന്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ള ചിലവ് കുറയ്ക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ജനറിക് മരുന്നുകൾ ഇതിനായുള്ള സ്റ്റോറുകൾ വഴി മിതമായ നിരക്കിൽ ലഭ്യമാകുന്നു. ചെലവ് കുറഞ്ഞ മരുന്നുകളെക്കുറിച്ച് അവയുടെ കുറിപ്പടിയെക്കുറിച്ചുമുള്ള കൂടുതൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക, പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബ്രാൻഡ് ചെയ്യപ്പെടാത്ത ഗുണനിലവാരമുള്ള ജനറിക് മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുക, ജനറിക് മരുന്നുകൾ നിർദ്ദേശിക്കാൻ ഡോക്ടർമാരെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ദീർഘകാലം മരുന്നുകൾ ഉപയോഗിക്കേണ്ടവർക്കും വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ പദ്ധതി വഴി മരുന്നുകൾ കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നു. പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുണനിലവാരമുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നു. ജനറിക് മരുന്നുകൾ ലഭ്യമാക്കുകയും അതുവഴി ഒരു വ്യക്തിയുടെ ചികിത്സാ ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. ഉയർന്ന വില നിർബന്ധമായും മികച്ച ഗുണനിലവാരത്തെ സൂചിപ്പിക്കുന്നു എന്നില്ല എന്ന അവബോധം സൃഷ്ടിക്കുക. എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലും ആവശ്യമുള്ളയിടങ്ങളിലെല്ലാം കുറഞ്ഞ ചികിത്സാ ചെലവും എളുപ്പത്തിലുള്ള ലഭ്യതയും വഴി മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തുന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജൻ ഔഷധി പദ്ധതിയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓസ്ട്രേലിയയിലെ മാർബിൾ സ്റ്റേഡിയത്തിൽ നടന്ന മെൽബൺ മീറ്റ്സ് മോദി പരിപാടിയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിൽ നിന്നും പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഇലക്ട്രോണിക്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, മൊബൈൽ, ഓട്ടോമൊബൈൽ മേഖലകളിലെ ലോകോത്തര ബ്രാൻഡായി മേക്ക് ഇൻ ഇന്ത്യ മാറിയതായി ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം മെട്രോ ശൃംഖല, റാപ്പിഡ് റെയിൽ എന്നിവയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പറഞ്ഞു. മെൽബണിൽ നടന്ന മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുത്തിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രതിനിധിതല ചർച്ചകൾ ഉച്ചകോടിയിൽ നടന്നു. ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് യുറേനിയം എത്തിക്കുന്നതിനുള്ള സുപ്രധാന കരാറിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർണായക ധാതു ഇടനാഴി, നൂതന സാങ്കേതികവിദ്യ സഹകരണം എന്നിവയ്ക്കും രാജ്യങ്ങൾക്കിടയിൽ ധാരണയായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ സംഘടിപ്പിച്ച ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സമാപിച്ചു. വനിതാ ട്രാക്കിലെ ആദ്യ ബ്രിക്സ് സംയുക്ത പ്രസ്താവനയ്ക്ക് യോഗം അംഗീകാരം നൽകി. ബ്രിക്സ് രാജ്യങ്ങളിലെ മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ ലിംഗസമത്വവും സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ബ്രിക്സ് വനിതാ ട്രാക്കിന് കീഴിൽ ദീർഘകാല സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ മുന്നോട്ട് വച്ച രണ്ട് സംരംഭങ്ങൾ യോഗം അംഗീകരിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തി. ഇതിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മീനാക്ഷി തോടിന് സമീപം നടന്ന തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിനും എംബാം നടപടികൾക്കും ശേഷം മൃതദേഹങ്ങൾ വ്യോമമാർഗം ബന്ധുക്കൾക്ക് കൈമാറും. ഇനി രണ്ടുപേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി നാളെയും തിരച്ചിൽ തുടരും. PSC ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുന്നതിന് IGS അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് സംസ്ഥാന പോലീസ് മേധാവി ഉത്തരവിറക്കി. SP സക്കറിയ മാത്യു, ക്രൈംബ്രാഞ്ച് DYSP അജയ്നാഥ് എന്നിവരും സംഘത്തിലുണ്ട്. ഡൽഹിയിൽ കേരളത്തിന്റെ യഥാർത്ഥ അംബാസിഡർമാരായി എല്ലാ MPമാരും ഒരു ടീമായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന MPമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾ നേടിയെടുക്കാൻ MPമാർ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ അഭ്യർത്ഥിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയിൽവേ പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 16 NDPS കേസുകൾ രജിസ്റ്റർ ചെയ്തു. 14 പേരാണ് അറസ്റ്റിലായത്. റെയിൽവേ പരിസരങ്ങളിലെ ലഹരിക്കടത്തും വിതരണവും തടയുന്നതിനായി പ്രത്യേക പരിശോധനകൾ തുടരുമെന്ന് കേരള റെയിൽവേ പോലീസ് സൂപ്രണ്ട് B കൃഷ്ണകുമാർ അറിയിച്ചു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള സത്യസന്ധമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്നു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. 5 വടക്കൻ ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നാളെ രാത്രി 12:30 സ്പെയിൻ ബെൽജിയം രണ്ടാം ക്വാർട്ടർ ഫൈനൽ. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരം ഇന്ന് രാത്രി 10 ബ്രിസ്റ്റോളിലെ കൌണ്ടി ഗ്രൌണ്ടിൽ നടക്കും. പരമ്പരയിൽ 2-0 പിന്നിൽ നിൽക്കുന്ന ഇന്ത്യയ്ക്ക് ഇന്നത്തെ വിജയം നിർണായകമാണ്. KCL മൂന്നാം സീസണ് മുന്നോടിയായുള്ള താരലേലത്തിന്റെ പട്ടിക പ്രഖ്യാപിച്ചു. 156 താരങ്ങളെയാണ് ലേലത്തിനായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് വച്ചാണ് താരലേലം നടക്കുക. സംസ്ഥാനത്തെ സോളാർ ഉപഭോക്താക്കളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ശരാശരി പ്രതിമാസ ഉപയോഗത്തിന് ആനുപാതികമായി കണക്കാക്കുമെന്ന് KSEB വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് നടപടി. അധിക ക്യാഷ്

0: ഡെപ്പോസിറ്റ് സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചിട്ടുള്ള സോളാർ ഉപഭോക്താക്കൾക്ക് ഇത് പുനഃപരിശോധിച്ച് പുതിയ നോട്ടീസ് നൽകുമെന്നും KSEB അറിയിച്ചു. PME ഡ്രൈവ് പദ്ധതിയിലൂടെയുള്ള EV പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾക്കായി രണ്ടാംഘട്ട ശുപാർശ സമർപ്പിച്ച് KSEB. 277 സ്ഥലങ്ങളിലായി 315 ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി ആകെ 60 കോടി രൂപയുടെ സബ്സിഡിക്കാണ് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തുടനീളം 335 EV ചാർജറുകൾ സ്ഥാപിക്കുന്നതിനായി കേന്ദ്രം 63 കോടിയുടെ ഗ്രാന്റ് അനുവദിച്ചിരുന്നു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഈ മാസം 19 തുടക്കമാകും. മന്ത്രി K.മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മനു മഞ്ജത്തിന്റെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരൻ ഈണം പകർന്ന് സൂരജ് സന്തോഷ് ആലപിച്ച ഗാനം, ചിത്രം സർവം മായ.

0: free and open Indo-Pacific, also inked deal for supply of uranium from Australia. Prime Minister Narendra Modi says India aspires to be one of the world's top three economies driven by the motto of Grow More, Achieve More, addresses Indian diaspora in Melbourne. National Commission for Women forms a high-level expert committee to review regulatory framework and laws governing IVF clinics. Government waives basic customs duty on key components used in electronic devices to promote their domestic production. Iran accuses US of conducting airstrike near Bushehr nuclear power plant, attacks US bases in Bahrain, Kuwait and Qatar, and in FIFA World Cup, France to face Morocco in the first quarterfinal at Boston in US tonight. That is all in the news at 9. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ് കേൾക്കാം. അവതരിപ്പിക്കുന്നത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
2: എല്ലാവർക്കും നമസ്കാരം. സ്കൂളൊക്കെ തുറന്നു, ഗൗരവമായ പഠനമൊക്കെ ആരംഭിച്ചു, പാദവാർഷിക പരീക്ഷ വരുന്നുണ്ട്. അതിനു മുൻപായിട്ട് അല്പം വ്യാകരണം പഠിക്കാം. എന്താണ് വ്യാകരണം? ആശയ സംവേദനത്തിന് അഥവാ ആശയം പരസ്പരം കൈമാറുന്നതിനാണ് മനുഷ്യൻ ഭാഷ ഉപയോഗിക്കുന്നത് അല്ലേ. ഉപയോഗിച്ച് വികസിച്ചപ്പോൾ അതുപയോഗിക്കാൻ കൃത്യമായ ഒരു ചട്ടക്കൂടുണ്ടായി. അതാണ് വ്യാകരണം. അതായത് ഒരു ഭാഷ കൃത്യമായി സംസാരിക്കുവാനും എഴുതുവാനും സഹായിക്കുന്ന ചിട്ടയായ നിയമങ്ങളുടെയും ഘടനകളുടെയും ആകെത്തുകയെ വ്യാകരണമെന്ന് പറയാം. ആശയവിനിമയം വ്യക്തവും അർത്ഥപൂർണവുമാക്കുവാൻ വാക്കുകൾ എങ്ങനെ കൂട്ടിച്ചേർക്കണം, എവിടെ വിഭജിക്കണം എന്നൊക്കെ വ്യാകരണ പഠനം കൊണ്ട് സാധ്യമാകും. ഭാഷയുടെ ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയുന്നത് വർണ്ണമാണ്. ഈ വർണ്ണങ്ങൾ സ്വരങ്ങളുമായി ചേരുമ്പോഴാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. അക്ഷരത്തെയും ഏറ്റവും ചെറിയ ഘടകമെന്ന് പറയാം, എങ്കിലും ഏറ്റവും ചെറിയ ഘടകം വർണ്ണമാണ്. അവ ചേർത്ത്, അതായത് ഈ വർണ്ണം അക്ഷരങ്ങളാക്കി, അത് ചേർത്താണ് നാം ശബ്ദങ്ങളെ ഉണ്ടാക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ സൗണ്ട് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്ന തീരെ ചെറിയ ശബ്ദങ്ങളെയല്ല വ്യാകരണത്തിലെ ശബ്ദമെന്ന് പറയുന്നത്. വ്യാകരണത്തിൽ ശബ്ദമെന്ന് പറഞ്ഞാൽ അർത്ഥമുള്ള അക്ഷരമോ അക്ഷരക്കൂട്ടമോ ആണ്. അതായത് അർത്ഥമുള്ള അക്ഷരമോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്ന അക്ഷരക്കൂട്ടമോ ആണ് വ്യാകരണത്തിൽ ശബ്ദമെന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ശബ്ദത്തെ വാചകമെന്നും ദ്യോതകമെന്നും നമ്മൾ രണ്ടായി തിരിച്ചിരിക്കുന്നു. ഇവിടെയും വാചകം എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇംഗ്ലീഷ് ഭാഷയിൽ സെന്റൻസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതല്ല മലയാള വ്യാകരണത്തിലെ വാചകം. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. വചിക്കുന്നത് അല്ലെങ്കിൽ വാച്യമായ അർത്ഥം തരുന്നത് എന്നൊക്കെ പറയാം. തനിയെ നിൽക്കുമ്പോൾ തന്നെ അവയ്ക്ക് കൃത്യമായ ഒരർത്ഥമുണ്ടാകും. അതായത് സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് നാം വാചകം എന്ന് പറയുന്നത്. അപ്പോൾ ശബ്ദത്തെ നമ്മൾ വാചകമെന്നും ദ്യോതകമെന്നും രണ്ടായി തിരിച്ചു. അതിൽ വാചകം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെയാണ് വാചകം എന്ന് പറയുന്നത്. ഇപ്പോൾ മോഹൻലാൽ, പഠിക്കുന്നു, തിരുവനന്തപുരം, തത്ത, ഉയരമുള്ള, ഇതൊക്കെ വാചക ശബ്ദങ്ങളാണ്. ഈ പറഞ്ഞ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കി തരുന്നില്ലേ. എന്നാൽ കേൾക്കുന്ന മാത്രയിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാതിരിക്കുകയും മറ്റു ശബ്ദങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നതുമായ ചില പദങ്ങളുണ്ട്. അവയാണ് ദ്യോതകങ്ങൾ. ഉദാഹരണത്തിന് ഓ, കൊണ്ട്, നിന്ന്, പറ്റി, എന്നിട്ടും, എങ്കിലും, അയ്യോ, കഷ്ടം തുടങ്ങിയ ശബ്ദങ്ങൾ. ഇവയൊക്കെ ഒന്ന് ഓർത്തു നോക്കി

ഇപ്പൊ ഉം, കാറ്റും മഴയും. അപ്പൊ ആ കാറ്റും മഴയും അതിലെ ഉം ചേരുമ്പോഴാണ് ഈ രണ്ട് സംഗതികളും ഉണ്ടായി എന്നൊരർത്ഥം വരുന്നത്. ഓ വെച്ചിട്ടാണെങ്കിലോ നീലയോ കറുപ്പോ, അവിടെ നമുക്ക് ഒരു കൃത്യതയില്ല, അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നു. ഇപ്പോൾ സുഖമില്ലായിരുന്നു എന്നിട്ടും ജോലിക്ക് പോയി. അവിടെ എന്നിട്ടും എന്ന് പ്രത്യേകം പറയുമ്പോൾ അർത്ഥമൊന്നുമില്ലെങ്കിലും സുഖമില്ലായിരുന്നു എന്നിട്ടും, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടും ജോലിക്ക് പോയി. അപ്പോൾ ആ പദത്തിന് അവിടെ ഒരു അർത്ഥം വന്നു. അപ്പോൾ നമ്മൾ ശബ്ദങ്ങളെ രണ്ടായി തിരിച്ചു, വാചകമെന്നും ദ്യോതകമെന്നും. സ്വതന്ത്രമായി ഒരർത്ഥത്തെ തരുന്ന ശബ്ദത്തെ വാചകമെന്ന് പറയുന്നു. സ്വതന്ത്രമായി നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുമായി കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥമുള്ളതുമായ പദങ്ങളെ ദ്യോതകങ്ങൾ എന്ന് പറയുന്നു എന്നും നമ്മൾ പഠിച്ചു. ഇനി ഇതിലെ വാചക ശബ്ദത്തെ നമുക്ക് വീണ്ടും മൂന്നായി തിരിക്കാം. ഏതൊക്കെയാണവ? നാമം, ക്രിയ, ഭേദകം. ഇനി നമുക്ക് അവ ഓരോന്നായി എന്താണെന്ന് നോക്കാം. നാമം ദ്രവ്യം, ക്രിയ ഗുണം എന്നിവയുടെ പേരായ ശബ്ദത്തെയാണ് നാമം എന്ന് പറയുന്നത്. എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപം. അതൊരു സാധനത്തിന്റെ പേരാകാം. ഇപ്പൊ ദ്രവ്യം എന്ന് പറഞ്ഞാൽ സാധനം. ഒരു പ്രവൃത്തിയുടെ പേരാകാം, ഒരു ഗുണത്തിന്റെ പേരാകാം. അങ്ങനെ എന്തിൻ്റെയെങ്കിലും പേരിനെ കുറിക്കുന്ന ശബ്ദരൂപമാണ് നാമം എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, നമ്മൾ ചുറ്റുപാടും എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ കാണുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ക്രിയകളുമായി ബന്ധപ്പെട്ട ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു, ഗുണത്തെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ. ചക്ക, ചാട്ടം, സുന്ദരം, മമ്മൂട്ടി, വർക്കല, ഇതൊക്കെ നാമങ്ങളാണ്. ഇനി ഈ നാമം അതിനെയും നമ്മൾ മൂന്നായി തിരിക്കും. നാമങ്ങൾ തന്നെ ഇഷ്ടംപോലെ തരത്തിലുള്ള നാമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ധർമ്മവും പ്രത്യേകതയൊക്കെ അനുസരിച്ച് അതിനെയും നമ്മൾ മൂന്നായി തിരിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ഇനി അവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ദ്രവ്യനാമം ഒരു സാധനത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു ദ്രവ്യത്തിൻ്റെ പേരിനെ കുറിക്കുന്ന നാമമാണ് ദ്രവ്യനാമം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് തന്നെ നമുക്ക് ദ്രവ്യനാമത്തിന് ഉദാഹരണങ്ങൾ എടുക്കാം. ചക്ക, കല്ല്, ഈച്ച, ഇതൊക്കെ ഒരു സാധനം, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് അവയെ നമുക്ക് ദ്രവ്യനാമം എന്ന് പറയാം. ഇതുപോലെ തന്നെ ക്രിയകളെ കുറിക്കുന്ന നാമമുണ്ട്. എന്താ ക്രിയ എന്ന് പറഞ്ഞാൽ? പ്രവൃത്തി. ക്രിയകളെ കുറിക്കുന്ന നാമവും ഉണ്ട്. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയാനാമത്തിന് ഉദാഹരണമായി ഓട്ടം, ചാട്ടം, ഉറക്കം എന്നിങ്ങനെയൊക്കെ പറയാം. നാമങ്ങളുടെ കൂട്ടത്തിൽ ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ, ഗുണനാമം. പേര് പോലെ തന്നെ ഒരു ഗുണത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദോഷത്തെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ദോഷത്തിൻ്റെയോ അവസ്ഥയുടെയോ സൂചന നൽകുന്ന നാമത്തെയാണ് ഗുണനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഉയരം, സത്യസന്ധത. ഇപ്പോൾ ഉയരം എന്ന് പറയുന്നത് അതൊരു ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേകത. അതുപോലെ സത്യസന്ധത, അതൊരു ഗുണമാണ്. അപ്പോൾ ഗുണം മാത്രമല്ല, അപ്പോൾ അതുപോലെ തന്നെ ദോഷത്തെയും കുറിക്കുന്ന കള്ളത്തരം, അതൊരു നാമമാണ്, അതൊരു ദോഷമാണ്. അപ്പോൾ ഗുണത്തെയോ ദോഷത്തെയോ അവസ്ഥയോ സൂചിപ്പിക്കുന്ന നാമമാണ് ഗുണനാമം എന്ന് പറയുന്നത്. അപ്പോൾ നാമത്തെ മൂന്നായി തിരിച്ചതിൽ ആദ്യം പറഞ്ഞതാണ് ദ്രവ്യനാമം. ആ ദ്രവ്യനാമത്തെ വീണ്ടും അഞ്ചായി തിരിക്കാം. അപ്പോൾ മറന്നു പോകണ്ട, നാമം എന്ന് പറയുന്ന ആ ശബ്ദത്തെ നമ്മൾ മൂന്നായി തിരിച്ചു. അതിൽ ആദ്യമായി നമ്മൾ സൂചിപ്പിച്ചത് ദ്രവ്യനാമമാണ് അല്ലേ. മറ്റെന്തൊക്കെ നാമങ്ങൾ ഉണ്ടായിരുന്നു? ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. അതിൽ ആദ്യത്തേത് ദ്രവ്യനാമമാണ്. ആ ദ്രവ്യനാമത്തെ വീണ്ടും നമ്മൾ അഞ്ചായി തിരിക്കുകയാണ്. ഒന്ന് സംജ്ഞാനാമം, രണ്ട് സാമാന്യനാമം, മൂന്ന് സർവനാമം, നാല് മേയനാമം, അഞ്ച് സമൂഹനാമം. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. പേര് പോലെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകതകളും. സംജ്ഞാനാമം ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. സംജ്ഞ എന്ന് പറഞ്ഞാൽ പേര്. ഒരു പ്രത്യേക വ്യക്തിയുടെയോ വസ്തുവിൻ്റെയോ സ്ഥലത്തിൻ്റെയോ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. ഒരു സംജ്ഞ, അത് വ്യക്തിയാകാം, വസ്തുവാവാം, സ്ഥലമാകാം.

അതിൻ്റെ പേരിനെ കുറിക്കുന്നത് സംജ്ഞാനാമം. ഉദാഹരണത്തിന് ഭാരതം, സത്യൻ, കൊല്ലം, ഇതൊക്കെ സംജ്ഞാനാമങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി സാമാന്യനാമം. ഇപ്പോൾ സംജ്ഞാനാമം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ, സാമാന്യനാമം എന്ന് പറയുന്നത് ഒരു വർഗത്തിൻ്റെ പൊതുവായ നാമമാണ്. ഒരു വർഗത്തെ കുറിക്കുന്ന നാമത്തെയാണ് സാമാന്യനാമം എന്ന് പറയുന്നത്. ഉദാഹരണം മനുഷ്യൻ, പുഴ, ചെടി. ഇപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വർഗമാണല്ലോ. ഇപ്പം പുഴ, അതും ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. പുഴ ഒരു വർഗമെന്ന് പറഞ്ഞാൽ ഒരു പുഴകൾ തന്നെ ഒരുപാടുണ്ടല്ലോ. എല്ലാറ്റിനെയും പൊതുവേ നമ്മൾ പുഴ, പേര് വേറെ വേറെ പറയുമെങ്കിലും എല്ലാത്തിനെയും കൂടെ പുഴയെന്ന് തന്നെയല്ലേ പറയുന്നത്. അതുപോലെ തന്നെ സർവനാമം. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദമാണ് സർവനാമം. സർവനാമം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന നാമതുല്യമായ പദം. നമ്മളൊരു നാമം നേരത്തെ പറഞ്ഞു, സംജ്ഞാനാമത്തിന് ഉദാഹരണമായി സത്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സത്യൻ എന്ന് പറയുന്ന പദത്തിന് തുല്യമായിട്ട് അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ പറയുമ്പോൾ, ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു അദ്ദേഹം, അപ്പൊ അതൊരു സർവനാമമാണ്. അല്ലെങ്കിൽ രാമൻ, രാമൻ യുദ്ധത്തിൽ ജയിച്ചു, അദ്ദേഹം രാവണനെ കൊന്നു, ഇങ്ങനെ പറയുന്നു. അതുപോലെ രാമു, രാമു വിദ്യാർത്ഥിയാണ്, അവൻ മിടുക്കനാണ്. അപ്പൊ ഞാൻ ആ രാമുവിന് പകരം ഉപയോഗിച്ച അവൻ, ആ ഒരു പ്രത്യേക നാമത്തിന് പകരം ഉപയോഗിച്ച നാമതുല്യമായ പദം. അതുപോലെ അവൻ, അവൾ, അവർ, അത്, ഇങ്ങനെയൊക്കെ ഉള്ള നാമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. അവ സർവനാമങ്ങളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഇനി മേയനാമം. ജാതി, വർഗ, വ്യക്തി, ലിംഗഭേദമില്ലാത്ത, അളവോ അതിരോ ഇല്ലാത്ത നാമമാണ് മേയനാമം. അതായത് ജാതിയില്ല, വർഗമില്ല, വ്യക്തി എന്നില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല, ഇത്തരം സംഗതികളെ സൂചിപ്പിക്കുന്ന നാമമാണ് മേയനാമം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്വർണം, കടൽ, തീയ്. ഈ പറഞ്ഞവയ്ക്കൊന്നും ജാതിയില്ല, വർഗവുമില്ല, വ്യക്തിയില്ല, ലിംഗഭേദമില്ല, അളവില്ല, അതിരില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് മേയനാമം എന്ന് പറയുന്നത്. ഇനി സമൂഹനാമം, അഞ്ചാമത്തത്. സമൂഹനാമം എന്ന് പറഞ്ഞാൽ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിന്റെ പേര്, ഒരു സമൂഹത്തിന്റെ, ഒരേ ധർമ്മമുള്ള ഒരു സമൂഹത്തിന്റെ പേര്. ഇപ്പൊ നമ്മൾ പറയും കുലം, വംശം, പറ്റം. ആടുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നു, അതിന് നമ്മൾ എന്താ പറയുക, പറ്റം. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ, അവരുടെ കുലം എന്നിങ്ങനെ പറയുന്നു, വംശം. അപ്പൊ ഇങ്ങനെ ഒരേ ധർമ്മമുള്ള ഒരു കൂട്ടത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പേര്, അതാണ് സമൂഹനാമം എന്ന് പറയുന്നത്. അപ്പോ ദ്രവ്യനാമത്തെ നമ്മൾ അഞ്ചായി തിരിച്ചു: സംജ്ഞാനാമം, സാമാന്യനാമം, സർവനാമം, മേയനാമം, സമൂഹനാമം. ഇതിൽ സർവനാമത്തെ വീണ്ടും മൂന്നായി തിരിക്കാം. അത് ഉത്തമ പുരുഷനെന്നും മധ്യമ പുരുഷനെന്നും പ്രഥമ പുരുഷനെന്നുമാണ്. സർവനാമത്തെ ഉത്തമ പുരുഷ സർവനാമമെന്നും മധ്യമ പുരുഷ സർവനാമമെന്നും പ്രഥമ പുരുഷ സർവനാമമെന്നും മൂന്നായി തിരിക്കാം. അത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരാള് അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് ഉത്തമ പുരുഷ സർവനാമം. ഇപ്പോൾ ഞാൻ, എന്നെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ, അല്ലെങ്കിൽ ഞാൻ അടങ്ങിയ രണ്ടു മൂന്ന് പേരെ കുറിച്ച് പറയാൻ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ, നാം, ഞങ്ങൾ. ഇങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി തന്നെ സംസാരിക്കുമ്പോൾ നമ്മുടെയൊക്കെ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് ഉത്തമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. ഇനി കേൾക്കുന്നയാളിന്റെ പേരിന് പകരം ഉപയോഗിക്കുന്ന സർവനാമമാണ് മധ്യമ പുരുഷ സർവനാമം. കേൾക്കുന്നയാളിന്റെ പകരം, അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, അതൊരാളെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരെ സംബോധന ചെയ്യുന്നു, നീ, നിങ്ങൾ, താങ്കൾ, താൻ, തന്നെ, ഇങ്ങനെയൊക്കെ പറയുന്നു, ഇതാണ് മധ്യമ പുരുഷ സർവനാമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ അയാളെപ്പറ്റി സംസാരിക്കുമ്പോൾ അയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് ഉത്തമ പുരുഷൻ, കേൾക്കുന്നയാളുടെ പേരിന് പകരം ഉപയോഗിക്കുന്നത് മധ്യമ പുരുഷൻ. ഇനി പ്രഥമ പുരുഷൻ, മൂന്നാമതൊരാളിനെ സൂചിപ്പിക്കുന്ന സർവനാമം. ഉദാഹരണം അയാൾ, അവൻ, അദ്ദേഹം, അവർ, അവൾ, അത്. ഇങ്ങനെ മൂന്നാമതൊരാളിനെ കുറിക്കാനായി ഉപയോഗിക്കുന്ന സർവനാമമാണ് പ്രഥമ പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർവനാമം മൂന്നായി തിരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഈ സർവനാമം ഉൾപ്പെടുന്ന ദ്രവ്യനാമം, അതിനെ നമ്മൾ അഞ്ചായി തിരിച്ചു എന്ന് പറഞ്ഞു. ഈ ദ്രവ്യനാമം ഉൾപ്പെടുന്ന നാമം, അതിനെ നമ്മൾ മൂന്നായി തിരിച്ചു. ഇങ്ങനെ നാമങ്ങളുടെ വേർതിരിവ്

0: നമ്മൾ പഠിച്ചു. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും ഓർത്തു വയ്ക്കാം.
1: നാമം എന്ന മലയാളം വ്യാകരണ ഭാഗത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് അധ്യാപിക ബി പി ബിനു തങ്കച്ചി.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി.
1: കഥകളി പദങ്ങൾ കോട്ടയ്ക്കൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടയ്ക്കൽ രാധാകൃഷ്ണൻ മദ്ദളം. ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ബാണാസുരന്റെ പുത്രി ഉഷയ്ക്ക് താൻ കാണാനിടയായ ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം, അതാണ് ഈ കഥാഭാഗത്തിന്റെ രത്നചുരുക്കം. സംഗീതപരമായി ഏറെ സാധ്യതകളുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത്.

ഉഷ മന്ത്രിപുത്രി ചിത്രലേഖയ്ക്കും മറ്റ് സഖിമാർക്കും ഒപ്പം വിഹരിക്കുന്ന വേള. ഇടയ്ക്ക് വല്ലാതെ തളർന്നുപോയ ഉഷ ചിത്രലേഖയുടെ നിർദ്ദേശാനുസരണം വിശ്രമിക്കുകയും ക്രമേണ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. യദുകുല കാംബോജി, വൃന്ദാവന സാരംഗം, നീലാംബരി, ഷഹാന എന്നീ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

ഉറക്കത്തിൽ അത്ഭുതകരവും ആനന്ദപ്രദവുമായ ഒരു സ്വപ്നം കണ്ട ഉഷ ഞെട്ടി ഉണരുന്നു. വിവരം ആരായുന്ന ചിത്രലേഖയോട് ഉഷ സ്വപ്നം വിവരിക്കുകയാണ്. ശ്യാമവർണ്ണമുള്ള ഒരു യുവാവിന്റെ സാമീപ്യം, അതായിരുന്നു ആ സ്വപ്നം. ഉഷ നൽകിയ സൂചനകൾ വെച്ച് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള യാദവ പ്രമുഖരുടെ ചിത്രങ്ങൾ ചിത്രലേഖ വരയ്ക്കുകയും കൃഷ്ണന്റെ പൗത്രൻ അനിരുദ്ധനെയാണ് സ്വപ്നത്തിൽ കണ്ടതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് അമാനുഷ്യ സിദ്ധികളുള്ള ചിത്രലേഖ ദ്വാരകയിലെത്തി അവിടെ ഉറങ്ങുകയായിരുന്ന അനിരുദ്ധനെ ബാണാസുരന്റെ കൊട്ടാരത്തിലെ അന്തപുരത്തിൽ എത്തിക്കുന്നു. ജോൺപുരി, ചാരുകേശി, രീതിഗൗള, ദുർഗ, കാംബോജി, ദർബാറി കാനഡ, ഖരഹരപ്രിയ, യമുനാ കല്യാണി തുടങ്ങിയ രാഗങ്ങളാണ് ഈ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളത്.

അനിരുദ്ധനെ ചിത്രലേഖ ഉഷയുടെ സമീപം എത്തിക്കുന്നയിടത്ത് ബാലകവി രാമശാസ്ത്രികൾ രചിച്ച ബാണയുദ്ധം ആട്ടക്കഥയിലെ ഉഷ ചിത്രലേഖ എന്ന ഭാഗത്തിന്റെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കോട്ടയ്ക്കൽ മധു, കോട്ടയ്ക്കൽ വേങ്ങേരി നാരായണൻ, കോട്ടയ്ക്കൽ വിജയരാഘവൻ എടയ്ക്ക, കോട്ടയ്ക്കൽ രാധാകൃഷ്ണൻ മദ്ദളം.

ഒരു ഗാനം കൂടി കേൾക്കാം. പത്മരാഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ആകാശവാണി സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വി എൻ ശ്രീകരൻപിള്ള.
1: അവരുടെ ഊർജം സാധിക്കുന്ന സത്കർമ്മങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കണം. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ ജീവിതാവസ്ഥകളിൽ ഏറ്റവും കൂടുതൽ

0: ശക്തിയും ഉത്പാദനക്ഷമതയും ഊർജവും ലഭ്യമായിരിക്കുന്നത് യൗവനത്തിലാണ്. ഇതാകട്ടെ പ്രകൃതിയുടെ വരദാനവുമാണ്. യൗവനകാലം ബാല്യത്തിനും കൗമാരത്തിനും ലഭ്യമാക്കേണ്ടത് പിന്തുടരുവാൻ യോഗ്യമായ മാതൃകയാണ്. യോഗ്യമായ മാതൃക എന്ന് പറയുമ്പോൾ അതിൽ അലസതയ്ക്കോ തീരുമാനങ്ങൾ മാറ്റിവെക്കുന്നതിനോ യാതൊരു സാധ്യതയും ഉണ്ടാകുവാൻ പാടില്ല. അതായത് കൃത്യനിഷ്ഠ യൗവനത്തിൻ്റെ മുഖമുദ്രയാകേണ്ടതുണ്ട്. ഓരോ യൗവനവും വാർദ്ധക്യത്തിലേക്കുള്ള യാത്രയുടെ വാതിലുകളാണ്. തന്നേക്കാൾ മുതിർന്നവരെ ആദരിക്കേണ്ടത് ഓരോ യുവത്വത്തിൻ്റെയും കടമയാണ്. മുതിർന്നവർ എന്ന് പറയുമ്പോൾ പ്രായം മാത്രമല്ല അർത്ഥമാക്കേണ്ടത്. വയോവൃദ്ധർ മാത്രമല്ല മുതിർന്നവർ, ജ്ഞാനവൃദ്ധന്മാരും തപോവൃദ്ധന്മാരും ധനവൃദ്ധന്മാരും മുതിർന്നവർ എന്ന ഗണത്തിൽപ്പെടുന്നു. അവരൊക്കെ ബഹുമാന്യരാണ്. യൗവനം അവരെയൊക്കെ അതിക്രമിക്കുവാനുള്ള അനുവാദം തരുന്നില്ല. വാൽമീകി രാമായണത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു രാജസഭയെപ്പറ്റി പറയുന്നുണ്ട്. രാജാവ് നാട് നീങ്ങുകയും അനന്തരാവകാശിയെ തീരുമാനിച്ചിട്ടില്ലാത്തതുമായ സന്ദർഭങ്ങളിൽ ഈ സഭയാണ് രാജ്യഭരണം നടത്തുന്നത്. അയോധ്യയിലെ ആ സഭയിലെ അംഗങ്ങളായിരുന്നു വസിഷ്ഠനും മാർക്കണ്ഡേയനും മൗദ്ഗല്യനും വാമദേവനും കശ്യപനും കാത്യായനും ഗൗതമനും മഹാകീർത്തിമാനായ ജാബാലിയും. അതായത് വയോവൃദ്ധരും തപോവൃദ്ധരും ജ്ഞാനവൃദ്ധന്മാരുമായവർ. അവരുടെ ചർച്ചയിൽ രാജാവില്ലാതെ വരുമ്പോൾ രാജ്യത്തിലെ ജനജീവിതത്തിൻ്റെ അവസ്ഥയെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. ഉദാഹരണത്തിനായി ചർച്ചയുടെ ഒരു ഭാഗം നോക്കാം. ഭരണാധിപനില്ലാതെ വന്നാൽ രാജ്യം നശിക്കും. രാജാവില്ലാത്ത രാജ്യത്തിൽ ഗർജിക്കുന്ന മഴമേഘങ്ങൾ വർഷിക്കാറില്ല. വിത്തുകൾ വിതയ്ക്കാറുമില്ല. പുത്രൻ പിതാവിനെയും പത്നി ഭർത്താവിനെയും അനുസരിക്കുകയില്ല. അങ്ങനെയുള്ള രാജ്യത്തിൽ സ്വകാര്യ സ്വത്തോ വിശ്വസ്തയായ പത്നിയോ ഇല്ല തന്നെ. ഇതൊരു വലിയ അപായ സാധ്യതയാണ്. പിന്നെ എങ്ങനെയാണ് മറ്റ് സദ്ഗുണങ്ങൾ നിലനിൽക്കുക? ഭരണാധിപനില്ലാത്ത നാട്ടിൽ സഭാഗൃഹങ്ങളോ ഉദ്യാനങ്ങളോ ആരാധനാലയങ്ങളോ ഒന്നും ആരും ഉണ്ടാക്കുകയില്ല. യജ്ഞങ്ങൾ മുടങ്ങും. യജ്ഞങ്ങൾ ചെയ്യുന്നവർക്ക് ഉചിതമായ ദക്ഷിണ ധനികരായ ബ്രാഹ്മണർ നൽകുകയില്ല. ഈ അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ പുതിയ ഭരണാധികാരിയെ എത്രയും പെട്ടെന്ന് തീരുമാനിക്കുന്നത്. മുതിർന്നവരെ എന്തുകൊണ്ട് ബഹുമാനിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ പറഞ്ഞത്. യൗവനത്തിലെ ഊർജം സാധിക്കുന്ന സത്കർമ്മങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗപ്പെടുത്തണമെന്നാണ് സുഭാഷിതത്തിലെ ഉപദേശം. നാട്ടിൽ ഉത്സവങ്ങളും ആഘോഷങ്ങളും നാടിൻ്റെ ക്ഷേമത്തിനായി ഉതകുന്ന ഒത്തുകൂടലുകളും നടക്കുന്നത് യുവാക്കൾ മുന്നിട്ടിറങ്ങുന്നത് കൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഇതൊക്കെ ശുഷ്കമാകും. അങ്ങനെയൊരവസ്ഥ വന്നുകൂടാതെ ഇരിക്കുവാനായി യുവശക്തിയെ ശരിയായ ദിശാബോധം നൽകി മുന്നോട്ട് നയിക്കേണ്ടതുണ്ട്. ഭാരതം വിദേശാധിപത്യത്തിലായിരുന്നപ്പോൾ നമ്മുടെ ദേശീയ നേതാക്കൾ അന്നത്തെ യുവാക്കളിൽ ദേശീയബോധം വളർത്തുകയും അവരുടെ സംഘടിത ശക്തിയെ രാഷ്ട്രനന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുകയും ഉണ്ടായി. അവർ വളരെ വലിയ രാഷ്ട്രബോധം ജനങ്ങളിൽ വളർത്തുകയും അതിൻ്റെ ഫലമായി അനേകം ദേശീയ സംഘടനകൾ രൂപം കൊള്ളുകയും ചെയ്തു. ഇതാകട്ടെ ജനജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്വാധീനിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസം, സാഹിത്യം, സേവന മേഖലകൾ എന്നിങ്ങനെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല പ്രതിനിധിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹമാകട്ടെ കഠോപനിഷത്തിലെ ഒരു ശ്ലോകത്തെ എടുത്ത് അതിൻ്റെ ഒരു ഭാഗത്തെ യുവശക്തിയുടെ ലക്ഷ്യബോധമാക്കി മാറ്റി. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റ് തൻ്റെ ആന്തരിക ശക്തിയെ മനസ്സിലാക്കി പരമമായ ബോധോദയങ്ങളിലേക്ക് മുന്നേറൂ. ലക്ഷ്യം നേടുന്നതുവരെ വിശ്രമമരുതി. വിവേകാനന്ദൻ ഇതിനെ യുവശക്തിയെ ഉണർത്തുവാനും ദേശീയബോധം വളർത്തി യുവാക്കളിൽ ആത്മവിശ്വാസം വളർത്തിയെടുത്ത് അവരെ രാഷ്ട്രത്തിൻ്റെ ശക്തി സ്രോതസ്സാക്കുവാനും ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. യുവശക്തിയെ സത്കർമ്മങ്ങളായ രാഷ്ട്രനിർമ്മാണത്തിനും രാഷ്ട്രസേവനത്തിനും ഉപയോഗിക്കണമെന്നാണ് ഈ സുഭാഷിതത്തിൻ്റെ ആഹ്വാനം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ വി എൻ ശ്രീകരൻ പിള്ള.

0: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അഭിനീത് ശുക്ല. India and Australia today adopted a new joint declaration on defence and security.